ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 7, മലയാള വർഷം 1201 ഇടവം 14, 2026 മെയ് 28 വ്യാഴാഴ്ച. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോഹെഡ്സിലും FM 101.1 MHz പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 50 സെക്കൻഡും. ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും ബക്രീദ് ആശംസകൾ.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കുറ്റിപ്പുഴ രവി.
1: പെരിയോർകളെപ്പോലെ ചെറിയോർകളും മഞ്ഞിൽ മരണത്തിനു ശേഷം മാലോകർക്കിഷ്ടം ചേർപ്പു. മലയാളത്തിലെ സി എന്ന് വിശേഷിപ്പിക്കാവുന്ന വയലോപ്പള്ളി ശ്രീധരമൻ്റെ അരിയില്ലാഞ്ഞിട്ട് എന്ന ലഘു കവിതയിലെ വരികളാണിത്. ഓരോ വരിയിലും 14 അക്ഷരം വീതമുള്ള കേകാവൃത്തത്തിൽ 14 വരികളിലൂടെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ചിത്രം ഒരുക്കുന്നു. മഹാത്മാഗാന്ധി, ലിങ്കൺ എന്നീ രാഷ്ട്രപിതാക്കളും കാറൽ മാർക്സ്, ശ്രീനാരായണ ഗുരു എന്നീ സാമൂഹ്യ സാംസ്കാരിക പ്രചാരകരും, വേലുത്തമ്പിദളവ, കുഞ്ഞാലിമരക്കാർ എന്നീ ദേശാഭിമാനികളും മറ്റും ജീവിതകാലത്തേക്കാൾ പിൽക്കാലത്ത് അറിയപ്പെടുന്നവരാണ്, ആരാധിക്കപ്പെടുന്നവരാണ്. ദൃഷ്ടാന്തങ്ങൾ എത്ര വേണമെങ്കിലും ചൂണ്ടിക്കാണിക്ക്, എന്നാൽ കവി അതിനൊന്നും മെനക്കെടുന്നില്ല. മിതം ച സാരം വജോകി വാക്മിത എന്നാണല്ലോ. കവി മനസ്സ് ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളിലേക്ക് കടക്കുന്നു. ദാരിദ്ര്യം കൊണ്ട് പട്ടിണി കിടന്ന് ഒരു പാവം മരിച്ചു. ഇന്ന് ഇത് അപൂർവമാണെങ്കിലും 6-7 ശതാബ്ദങ്ങൾക്ക് മുമ്പ് പോലും ഇത് നിത്യസംഭവമായിരുന്നു. വിവരമറിഞ്ഞ് ചുറ്റുള്ളവർ കൂടി ശവദാഹത്തിനുള്ള തിരക്കിട്ട ഒരുക്കങ്ങളാണ്. ചിലർ വേലി മാറ്റി സ്ഥലമൊരുക്കുന്നു, മറ്റു ചിലർ മാവ് വെട്ടുന്നു. അടുത്ത പ്രഭുകുടുംബം മൃതദേഹം പുതയ്ക്കാനുള്ള കച്ച വാങ്ങാൻ പണം നൽകി. എല്ലാം തകൃതിയായി വേഗത്തിൽ നടന്നു. കരക്കാർ തിണ്ണയിൽ നിറന്നു. കാർണവന്മാർ പഴയ രീതിയിൽ മുറുക്കാൻ പൊതിയൊഴിച്ചു. അതിനിടയിൽ ഒരാൾ അകത്തേക്ക് നോക്കി വീട്ടമ്മയോട് പറഞ്ഞു, എല്ലാം റെഡിയായി, നിലത്തിറക്കിക്കെടുത്തണം, ചുറ്റും തൂകുവാൻ അല്പം ഉണക്കലരി തരൂ. കരളുരകി കരയുന്ന കുടുംബിനി പറഞ്ഞു, അരി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങേർ മരിക്കുമായിരുന്നില്ല, വിശന്ന് വളഞ്ഞ് തളർന്നാണ് മരിച്ചത് എന്ന് പറയാതെ പറയുന്നു. ആ വാക്കുകൾ കൂടിയിരുന്നവരുടെ മനസ്സിനെ കീറിമുറിച്ചിട്ടുണ്ടാകാം. ഇതാണ് യഥാർത്ഥ കവിത. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തു, അതിദരിദ്രരില്ലാത്ത നാടാണ് നമ്മുടേത് എന്നെല്ലാം ഭരണകർത്താക്കൾ കൊട്ടിഘോഷിക്കുന്നുണ്ട്. എന്നാൽ വിശപ്പടക്കാൻ അരി മോഷ്ടിച്ച് മർദ്ദനമേറ്റ് മരിച്ച ബാലൻ്റേതുപോലുള്ള യഥാർത്ഥ കഥകൾ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. ഇവിടെയെല്ലാം ഭദ്രം, എല്ലാം നമ്പർ 1 എന്നാണ് രാഷ്ട്രീയക്കാർ പറയുന്നത്. എന്നാൽ പ്രമുഖരുടെയും മക്കൾ വിദേശത്ത് പഠിക്കുന്നു, പ്രമാണിമാർ വിദഗ്ധ ചികിത്സയ്ക്കും മറ്റും അന്യനാടുകൾ നേടുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്ന എന്താണ്? കോടികൾ ചിലവഴിച്ച് പഠിത സ്കൂൾ കെട്ടിടത്തിൽ മുതിർന്ന പെൺകുട്ടികൾക്ക് അത്യാവശ്യ സൗകര്യങ്ങൾ പോലുമില്ലെന്ന് ഒരു വീട്ടമ്മ ഇലക്ഷൻ സദസ്സിൽ അവലാതി ഉന്നയിക്കുന്നത് കേട്ടു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? വയലോപ്പള്ളി പകർത്തിയ ജീവിതക്കെടുതികൾ ഇന്നും ഉണ്ടെന്നല്ലേ? അധഭാഗ്യയായ വിധവയുടെ വാക്കുകൾ ഭരണാധികാരികളുടെ കണ്ണു തുറപ്പിക്കട്ടെ. വയലോപ്പള്ളിയുടെ വാക്കുകൾ അധികാരികളുടെ അകക്കണ്ണിലേക്ക് ആണ്ടിറങ്ങുന്ന പ്രകാശ കിരണങ്ങളാണ്.
0: കുറ്റിപ്പുഴ രവി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

ഉഷ മലരി. ഉഷമലരിയിൽ ഇന്ന് ചെമ്മനം ചാക്കോയുടെ നെല്ല് എന്ന കവിതയിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ. ആലാപനം അനഘശ്രീ.

ചപ്പാത്തിയാൽ ചെകിടിച്ചല്ലോ ചിത്തം, കൊച്ചതിക്കിരാഴിച്ചോറുണ്ണുവാൻ കൊതിക്കുന്നു. അങ്ങു ചെല്ലുമ്പോൾ കൃഷിക്കാലമാണപ്പൻ, ചേരാൽ മഞ്ഞ പൂശിയ

കരികിൽ ചോലപ്പറ്റിൽ നിറയെ പൊങ്ങില്ലവും ചെന്നുകേറി ഞാൻ വീട്ടിൽ തെക്കിനിക്കങ്ങേ പുറം നിന്നുകൊണ്ടപ്പൻ.

0: മുഖമിത്ര സംതൃപ്തം.
1: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് ചെമ്മനും ചാക്കോയുടെ നെല്ല് എന്ന കവിതയിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ്. ആലപിച്ചത് അനഘശ്രീ.

0: ആശയം ആവിഷ്കാരം ഡോക്ടർ കെ ജയകൃഷ്ണൻ. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജുവലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40 സമകാലികം വാർത്താ ഡയറി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് മോഹൻദാസ് പാറപ്പുറത്ത്. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 വൈകിട്ട് 4:45 6:40 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 ആനന്ദ് കെ രാജിന്റെ സംഗീത കച്ചേരി. ജയപ്രകാശ് ഗോപാലൻ വയലിൻ, സി കൃഷ്ണചന്ദ്രൻ മൃദംഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജുവലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 തുയിലുണർത്തുപാട്ട്, പഴുവിൽ ഗോപാലകൃഷ്ണനും സംഘവും പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ദന്താരോഗ്യത്തിന്റെയും ഹൃദയാരോഗ്യത്തിന്റെയും പങ്ക്, ഡോക്ടർ ആര്യശ്രീ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനസല്ലാപം, ലൈവ് ഫോൺ ഔട്ട് ചലച്ചിത്രഗാന പരിപാടി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം ദസ്തവേസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം ഭാഗം 31, നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ, സംവിധാനം പി എ ബിജു. 2:30 സ്വരസാഗരം, ഡോക്ടർ എം ബാലമുരളികൃഷ്ണ പാടിയ കൃതികൾ. തിരുവിഴ ശിവാനന്ദൻ വയലിൻ, തഞ്ചാവൂർ ഉപേന്ദ്രൻ മൃദംഗം, ടി എച്ച് വിനായകറാം ഘടം. വൈകിട്ട് 5:00 ഹിന്ദി പാഠം, 5:15 ചങ്ങാതി സ്പോൺസേഡ് പരിപാടി. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, ഭീമ യോജന ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, ഓണത്തിനായി ചെണ്ടുമല്ലി കൃഷി, ഡോക്ടർ ഷീന എ സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 നാടകഗാനങ്ങൾ. മുഹൂർത്തം ധന്യമുഹൂർത്തം ഈ നാടകത്തിൽ രാജീവ് കോടമ്പള്ളി പാടിയ ഗാനവും, മുന്തിരിത്തോപ്പിലെ കുറുക്കൻ എന്ന നാടകത്തിൽ എം ജി സുരേഷ്, പന്തളം ശുഭ എന്നിവർ പാടിയ ഗാനങ്ങളും. 8:00 നേർമൊഴി നർത്തകിയും നൃത്ത അധ്യാപികയും ഗവേഷകയുമായ അപർണ ശർമ്മ ഇ ജിയുമായി അഭിമുഖം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം, മറ്റൊരു അധ്യയന വർഷത്തിലേക്ക് പഠിക്കാം ചിട്ടയോടെ, എസ് ഗീതാദേവി നടത്തുന്ന പ്രഭാഷണം. 9:30 കഥകളി പദങ്ങൾ, രുക്മിണി സ്വയംവരം ആട്ടക്കഥയിലെ പദങ്ങൾ, കലാമണ്ഡലം അജേഷ് പ്രഭാകറും സംഘവും അവതരിപ്പിച്ചത്. 11:00 സുഭാഷിതം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. FM 101.1 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ഗസൽ, എ മൈൽ സ്റ്റോൺ എന്ന ആൽബത്തിലെ ഗാനങ്ങൾ, ജഗ്ദീത് സിംഗ്, ചിത്ര സിംഗ് എന്നിവർ പാടിയത്. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 3:00 കുറവൻ പൊറാട്ടുപാട്ട്, പഴനിയും സംഘവും അവതരിപ്പിച്ചത്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 3:45 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 സമകാലികം വാർത്താ ഡയറി പുനഃപ്രക്ഷേപണം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി
1: കാലാവസ്ഥ.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും

0: ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും ആകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
3: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
2: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: കാഴ്ച
4: തിങ്കൾ രാവിലെ 8:30.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
0: ആകാശവാണി തൃശൂർ. പ്രഭാതവന്ദനം. വെങ്കടേശ സുപ്രഭാതം. ഡോക്ടർ എം ബാലമുരളികൃഷ്ണ പാടിയത്.

0: ഡോക്ടർ എം ബാലമുരളികൃഷ്ണ പാടിയ വെങ്കടേശ സുപ്രഭാതമാണ് പ്രഭാതവന്ദനത്തിൽ ഇതുവരെ കേട്ടത്.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7
4: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
3: പ്രായോജകർ
4: മന്ധ്യത നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: ആകാശവാണി തൃശൂർ.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം.

0: സംയോജകർ
1: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
3: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
4: പത്രവാർത്തകൾ.
5: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെയും മകൻ സ്മെയിൽ നബിയുടെയും ത്യാഗസ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം നാളെ രാവിലെ 9 മണിക്ക് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ നടത്തും. യു ഡി എഫ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചിരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ 100-ദിന കർമ്മ പരിപാടിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവ ഉൾപ്പെടുത്തിയാവും നയപ്രഖ്യാപനം. പ്രതിഷേധങ്ങൾക്കൊടുവിൽ പാലരുവി എക്സ്പ്രസിന്റെ കുറച്ച് കോച്ചുകൾ പുനഃസ്ഥാപിച്ചു. 2 കോച്ചുകൾ കൂട്ടിയാണ് വീണ്ടും 18 ഉയർത്തിയത്. പാലക്കാട് ജംഗ്ഷനിൽ നിന്നും തൂത്തുക്കുടി വരെ പോകുന്ന പാലരുവി എക്സ്പ്രസിൽ ആയിരങ്ങളാണ് യാത്ര ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധ്യത സുപ്രീംകോടതി ശരിവച്ചു. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പിന് SIR ആവശ്യമാണെന്നും കോടതി നിരീക്ഷിച്ചു. ഉയർന്ന ഇന്ധനവിലയുടെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര സർവീസുകൾ കുറച്ചതിന് പിന്നാലെ ആഭ്യന്തര സർവീസുകളും കുറയ്ക്കാനൊരുങ്ങി വിമാന കമ്പനികളായ ഇൻഡിഗോയും എയർ ഇന്ത്യയും. എയർ ഇന്ത്യ 22% വരെയും ഇൻഡിഗോ 5-7% വരെയും ആഭ്യന്തര സർവീസുകൾ കുറയ്ക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അരനൂറ്റാണ്ടിന് ശേഷം മനുഷ്യരെ വീണ്ടും ചന്ദ്രനിലെത്തിച്ച ആർട്ടമിസ് 2 ദൌത്യത്തിന് പിന്നാലെ ചന്ദ്രനിൽ സ്ഥിരം താവളം പണിയാനുള്ള പദ്ധതി US ബഹിരാകാശ ഏജൻസിയായ NASA അവതരിപ്പിച്ചു. ഭൂമിയുടെ ഏക പ്രകൃതിദത്ത ഉപഗ്രഹമായ ചന്ദ്രനിൽ 3 ഘട്ടമായാണ് US സ്ഥിരം കേന്ദ്രം പണിയുക. ഛത്തീസ്ഗഡിലെ നാരായൺപുരിൽ നടന്ന സ്വാമി വിവേകാനന്ദ ദേശീയ അണ്ടർ 20 ഫുട്ബോൾ കിരീടം കേരളത്തിന്. കേരളം 4-2 മിസോറാമിനെ തോൽപ്പിച്ചത്. ഇന്ത്യൻ കായികരംഗത്ത് സംഘടന മികവ് കൊണ്ടും നേട്ടങ്ങൾ കൊണ്ടും ചരിത്രമെഴുതിയ ഒളിമ്പ്യൻ രൺധീർ സിംഗ് ഓർമ്മയായി. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്കായി ആദ്യമായി സ്വർണം നേടിയ രൺധീർ സിംഗ് 5 ഒളിമ്പിക്സുകളിലും പങ്കെടുത്തു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 ആദ്യ മത്സരത്തിനായി ടീം ഇന്ത്യ ഇന്നിറങ്ങും. 2020 ലോകകപ്പിനുള്ള ഒരുക്കമായാണ് ടീം ഇന്ത്യ ഇംഗ്ലണ്ടിൽ പര്യടനം നടത്തുന്നത്.
0: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
1: പ്രായോജകർ കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
7: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
1: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ ഗാനസ്മൃതി. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ.
8: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ ജാഗ്രത.
9: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
8: ഫോൺ 9387168444.
9: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ.
8: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
9: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി.

0: ഇനി ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. കൊച്ചുകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മോണ്ടിസോറി എന്ന പേരിൽ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ച ഇറ്റാലിയൻ ഡോക്ടർ ആരായിരുന്നു? ചോദ്യം ആവർത്തിക്കാം. കൊച്ചുകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മോണ്ടിസോറി എന്ന പേരിൽ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ച ഇറ്റാലിയൻ ഡോക്ടർ ആരായിരുന്നു? ഉത്തരം രാവിലെ 7:55.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: അക്കൗണ്ടൻസ് അക്കാഡമി. ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
4: സിആർഎപ്പിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
5: ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35. പ്രായോജകർ
4: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
6: ഫോൺ 9497475779.
0: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി. കൊച്ചുകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മോണ്ടിസോറി എന്ന പേരിൽ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ച ഇറ്റാലിയൻ ഡോക്ടർ ആരായിരുന്നു? ഉത്തരത്തിനായി കാത്ത്

അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 31 ഞായറാഴ്ച രാവിലെ 11 എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 31 ഞായറാഴ്ച രാത്രി 8 പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. മറ്റൊരറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധ്യ

നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 31-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. മറ്റൊരറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാം. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 ജൂലൈ. അറിയിപ്പുകൾ കഴിഞ്ഞു.

രാവിലെ 7:10 ഒരു രാഗം പല ഭാവം, ആശയം ആവിഷ്കാരം ഡോക്ടർ കെ ജയകൃഷ്ണൻ. 7:40 സമകാലികം വാർത്താ ഡയറി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് മോഹൻദാസ് പാറപ്പുറത്ത്. ഒൻപത് 30 ആനന്ദ് കെ രാജന്റെ സംഗീത കച്ചേരി, ജയപ്രകാശ് ഗോപാലൻ വയലിൻ, സി കൃഷ്ണചന്ദ്രൻ മൃദംഗം. ആകാശവാണി തൃശൂർ, സമയം 6 കഴിഞ്ഞ് 43:30. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800-420-2233.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. സ്വച്ഛഭാരത് മിഷൻ 2.0 ഫലപ്രദമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാകും. IPL ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകൻ ഇബ്രാഹിം നബി ആദ്യപുത്രൻ ഇസ്മായിലിനെ ദേവകൽപ്പന മാനിച്ച്

0: ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. രാവിലെ പുതുവസ്ത്രങ്ങളണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികൾ ഒത്തുകൂടി പെരുന്നാൾ നമസ്കാരം നടത്തും. മഴ മൂലം കോഴിക്കോട് അടക്കം ചിലയിടങ്ങളിൽ ഈദ്ഗാഹുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. രാഷ്ട്രപതിയും ഗവർണറുമടക്കം പ്രമുഖർ വിശ്വാസികൾക്ക് ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. ഭക്തി, ത്യാഗം, നിസ്വാർത്ഥത എന്നിവയെ ബലിപെരുന്നാൾ അടയാളപ്പെടുത്തുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. പാവപ്പെട്ടവരെ മാനുഷിക സമീപനത്തോടെ സഹായിക്കാനും സ്നേഹിക്കാനും ബലിപെരുന്നാൾ പ്രചോദനം നൽകുന്നതായി മുർമു വിലയിരുത്തി. ഡെസ്ക് റിപ്പോർട്ട്.
1: ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പെരുന്നാൾ ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും ഭക്തിയുടെയും മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ബലിപെരുന്നാൾ ജനങ്ങൾക്കിടയിലെ ഐക്യവും സാഹോദര്യവും ശക്തിപ്പെടുത്തുന്നതാണെന്ന് ഗവർണർ പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും മഹത്തായ സന്ദേശമാണ് ബലിപെരുന്നാൾ എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും സമത്വത്തിന്റെയും സമഭാവനയുടെയും സന്ദേശമാണ് ബക്രീദും ഹജ്ജ് കർമ്മവും നൽകുന്നതെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. വിശ്വാസം മുറുകെ പിടിച്ചും നിയമങ്ങൾ അനുസരിച്ചും ജീവിക്കുന്നവർക്ക് ആത്യന്തിക വിജയമുണ്ടെന്ന പ്രതീക്ഷയുടെ സന്ദേശമാണ് ബലിപെരുന്നാൾ നൽകുന്നതെന്ന് ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ പറഞ്ഞു. ത്യാഗവും ആത്മസമർപ്പണവുമാണ് വിശ്വാസിയുടെ ജീവിതരീതിയെന്നും ലൌകിക സൌഭാഗ്യങ്ങളെ ദൈവിക ചിന്തയിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ആത്മസമർപ്പണത്തിന്റെ സന്ദേശമാണ് ബലിപെരുന്നാളെന്നും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സിക്കിമിലെ ഗാംഗ്ടോക്ക് പാൽചർ സ്റ്റേഡിയത്തിൽ സിക്കിം പോലീസിന് രാഷ്ട്രപതിയുടെ പോലീസ് കളർ ബഹുമതി സമ്മാനിക്കും. തികഞ്ഞ അർപ്പണബോധവും അച്ചടക്കവും പ്രവർത്തനവും കാഴ്ചവെക്കുന്ന സംസ്ഥാന പോലീസ് സേനകൾക്കാണ് രാഷ്ട്രപതി ഈ ബഹുമതി സമ്മാനിക്കുന്നത്. ഇന്നലെ സിക്കിം സർവകലാശാലയുടെ 7th ബിരുദദാന സമ്മേളനത്തിൽ പങ്കെടുത്ത രാഷ്ട്രപതി ദേശീയ വികസനത്തിന് മികച്ച സംഭാവന നൽകാൻ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് വിദ്യാർത്ഥി സമൂഹത്തെ ഉദ്ബോധിപ്പിച്ചു. വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും ഉതകുന്ന കേന്ദ്രം എന്നതിലുപരി ഭാഷയുടെയും സംസ്കാരത്തിന്റെയും പരിസ്ഥിതിയുടെയും സംരക്ഷണത്തിന് വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്ന് ദ്രൗപദി മുർമു ആവശ്യപ്പെട്ടു. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 ഫലപ്രദമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. അടിസ്ഥാന സൌകര്യ നിർമ്മാണത്തിനപ്പുറം ഈ ദൌത്യം മുന്നോട്ടു പോകണമെന്നും തുടർ നിരീക്ഷണം, പൌരപങ്കാളിത്തം, പങ്കാളികളുടെ ഏകീകരണം എന്നിവയിലൂടെ പ്രകടമായ ഫലങ്ങൾ ഉറപ്പാക്കണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ന്യൂഡൽഹിയിൽ 51st പ്രഗതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ, ഗോബർദ്ധൻ പ്ലാന്റുകൾ എന്നിവയുൾപ്പെടെ ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങളുടെ പൂർത്തീകരണം വേഗത്തിലാക്കാൻ പ്രധാനമന്ത്രി സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഔട്ട്പോസ്റ്റുകളും മുള്ളുവേലിയും സ്ഥാപിക്കാൻ പശ്ചിമബംഗാൾ ഗവൺമെന്റ് 143 ഏക്കറോളം ഭൂമി BSF കൈമാറി. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അതിർത്തി വേലിക്കും അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്കുമായി 600 ഏക്കർ ഭൂമി കൈമാറാൻ BJP ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ ആഭ്യന്തര, വനിതാ, ശിശുവികസന, ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. നിയമ സാമൂഹ്യ ഭരണഘടനാ തലങ്ങളിൽ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ ശക്തിപ്പെടുത്താൻ ദേശീയതലത്തിൽ നിരവധി കൂടിയാലോചനകൾക്ക് ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മുസ്ലിം വനിതകൾക്കിടയിൽ നിയമാവബോധം കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. വിവാഹം, വിവാഹമോചനം, ജീവനാംശം, പൈതൃക സ്വത്തവകാശം എന്നിവയടക്കം വിഷയങ്ങൾക്കാണ് റിപ്പോർട്ടിൽ പ്രാധാന്യം നൽകുന്നത്. നീറ്റ് UG പുനഃപരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതാധികാര സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോ K.രാധാകൃഷ്ണനുമായി അവലോകനം ചെയ്തു. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നൽകിയ ശുപാർശകൾ നടപ്പാക്കുന്നത് നിരീക്ഷിക്കാനാണ് കമ്മിറ്റി രൂപീകരിച്ചത്. രാജ്യത്തെ എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും വിദ്യാർത്ഥികൾക്ക് തുല്യമായ അവസരവും സൌഹൃദപരമായ അന്തരീക്ഷവും ഒരുക്കാൻ ധർമ്മേന്ദ്രപ്രധാൻ ആവശ്യപ്പെട്ടു. പുനഃപരീക്ഷ സുരക്ഷിതമായി NTA സ്വീകരിച്ച നടപടികൾ നേരത്തെ ഡയറക്ടർ ജനറൽ അംഗങ്ങളെ ധരിപ്പിച്ചു. June 21 5400+ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നീറ്റ് പുനഃപരീക്ഷ നടത്തുന്നത്. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി BD സതീശൻ ഇന്ന് കോഴിക്കോട്ടെത്തും. ഉച്ചകഴിഞ്ഞ് ജൂബിലി ഹാളിൽ MP വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി സംബന്ധിക്കും. ഭട്ട് റോഡിലെ സ്വീകരണ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ റെയ്ഡിന് ശേഷം പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിലായി. DYFI നേമം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീജിത്ത് അടക്കം പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഇവർക്കെതിരെ വധശ്രമം അടക്കം വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. CMR എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ പിടിച്ചെടുത്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. ബാങ്ക് നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞതായും ED വാർത്താക്കുറിപ്പിൽ വെളിപ്പെടുത്തി. രേഖകൾ പരിശോധിച്ച് തുടർ നടപടിയെടുക്കുമെന്നും ED അറിയിച്ചു. പിണറായി വിജയന്റെയും PA മുഹമ്മദ് റിയാസിന്റെയും വീടുകളിലെ ED പരിശോധന രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപിച്ച് CPM പ്രവർത്തകർ കോഴിക്കോട് നഗരത്തിൽ പ്രതിഷേധ

0: പര്യടനം നടത്തി. മുൻ MLA എ പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബാലുശ്ശേരിയിൽ ഫ്ലക്സുകൾ തകർത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന CPIM ശ്രമം പ്രതിഷേധാർഹമാണെന്ന് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു ആരോപിച്ചു. സംസ്ഥാനത്തെ കർഷകരെ സംരക്ഷിക്കാൻ കൃത്യമായ നിലപാടും നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് കോഴിക്കോട്ട് പറഞ്ഞു. വെല്ലുവിളികൾ അതിജീവിക്കാൻ കർഷകർക്കൊപ്പം ഗവൺമെന്റുമുണ്ടാകും. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ തുടർ നടപടിയെടുക്കുമെന്നും മന്ത്രി വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ GOV ഓപ്പൺ ഫോറത്തിലോ നാളെ വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്നതോടെ 2 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കണ്ണൂർ കണിച്ചാറിൽ ഇടിമിന്നലേറ്റ് വീടിന് തീപിടിച്ചു. നടുപ്പറമ്പിൽ രവി എന്നയാളുടെ വീടിനാണ് ഇന്നലെ വൈകിട്ട് തീപിടിച്ചത്. അപകട സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തുടക്കമാകും. നെയ്യാട്ടത്തോടെയാണ് ഉത്സവാരംഭം. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: ജില്ലയിലെ വിവിധ ഇടങ്ങളിലെ 80 മഠങ്ങളിൽ നിന്നുള്ള 2000 വരുന്ന നെയ്യമൃത് സംഘാംഗങ്ങൾ കൊട്ടിയൂരിലെത്തുന്നതോടെയാണ് നെയ്യാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുക. 11 മാസക്കാലം സ്വയംഭൂവിനെ മൂടിയ അഷ്ടബന്ധം നീക്കുന്ന നാളം തുറക്കൽ ചടങ്ങിന് ശേഷം നെയ്യാട്ടത്തിന് തുടക്കമാവും. മാനന്തവാടി മുതിരേരിക്കാവിൽ നിന്ന് മുതിരേരി വാളും എഴുന്നള്ളിച്ചു കൊണ്ടുവരും. നാളെയാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഇനി 1 മാസക്കാലത്തോളം അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ആളും ആരവവും ഉയരും. June 24 വരെ നീണ്ടു നിൽക്കുന്ന വൈശാഖോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വാഹന പാർക്കിംഗിന് ഇത്തവണ വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു.
0: ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ അക്കാദമി ഗ്രൌണ്ടിൽ നടത്തും. ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. 311 കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുക്കുന്നത്. ഇവരിൽ 66 പേർ വനിതകളാണ്. IPL ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 47 runs തോൽപ്പിച്ചു. നാളെ 2 ക്വാളിഫയറിൽ അവർ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഇതിൽ വിജയിച്ചാൽ റോയൽസ് ഫൈനലിൽ ഇടം പിടിക്കും. ഞായറാഴ്ച അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ. കഴിഞ്ഞ ദിവസം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 1 ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ച് ആദ്യ ഫൈനലിസ്റ്റുകളായിരുന്നു. കൊച്ചിയിലെ CGHS വെൽനസ് കേന്ദ്രത്തോട് അവഗണന പുലർത്തുകയാണെന്ന് ആരോപിച്ച് കേന്ദ്ര പെൻഷൻകാരുടെ സംഘടന രാവിലെ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അടിസ്ഥാന സൌകര്യങ്ങളും ആവശ്യത്തിന് ജീവനക്കാരും വെൽനസ് സെന്ററിലില്ലെന്ന് CGPയെ കുറ്റപ്പെടുത്തി. PVK നെടുങ്ങാടി സ്മാരക മാധ്യമ അവാർഡിന് ജനൻ TV പാലക്കാട് സീനിയർ റിപ്പോർട്ടർ അരുൺ ആലത്തൂർ അർഹനായി. നാളെ രാവിലെ കോഴിക്കോട് ചാലപ്പുറം കേസരി ഭവനിൽ News18 TV മാനേജിംഗ് എഡിറ്റർ സൌത്ത് വിവേക് നാരായൺ അവാർഡ് സമ്മാനിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 ഫലപ്രദമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാകും. IPL ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാ. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വച്ഛ ഭാരത് അഭിയാനം 2.0 ഇത്യസ്യ പ്രഭാവപൂർണ ക്രിയാന്വയനസ്യ ആവശ്യകതാമുദ്ദിശ്യ സബലം പ്രോക്തവാൻ യത് അഭിയാനം ആധാരഭൂത സംരചനാ നിർമ്മാണമതിക്രമ്യ നിയമിത നിരീക്ഷണേന നാഗരിക സഹഭാഗിതയ അഥ വിഭിന്ന ഹിതധാരകാണാം സമന്വയേന മാപനയോഗ്യ പരിമാണാൻ സുനിശ്ചിതം കുര്യാത്. നവദില്യാം ഏകപഞ്ചാശത്തമേ പ്രഗതി ഉപവേശനെ അധ്യക്ഷതാം കൂർവൻ ശ്രീമോദി രാജ്യേഭ്യഃ നിർദ്ദിഷ്ടവാൻ യത് അപശിഷ്ട പ്രസംസ്കരണ സംയന്ത്രാണി സഹൈവ ഗോബർധന സംയന്ത്രാണി ച സമ്മിലി

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
2: ഫോൺ 90 48 255 333.
4: പുകവലിക്കുന്നവരുടെയും പ്രമേഹ രോഗികളുടെയും കാലുകളിലെ രക്തക്കുഴലിലുണ്ടാകുന്ന തടസ്സം അഥവാ പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം. മുട്ടിന് താഴെ മുറിക്കുന്നത് ഒഴിവാക്കും ചെയ്യാം.
5: കൂടുതൽ വിവരങ്ങൾക്ക് ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഫോൺ 0493 262 262.
0: കാർഷിക മേഖലയെ സ്മാർട്ടാകാൻ സഹായകരമായ പുതുമയുള്ള കാർഷിക ആശയങ്ങളെ സംരംഭമാക്കി മാറ്റുന്നതിനുള്ള PMRKVY പദ്ധതിയിലേക്ക് അപേക്ഷ

0: ക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30-ാം തീയതി വൈകിട്ട് 4 മണിവരെയാക്കി പുതുക്കി നിശ്ചയിച്ചു. കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രിപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതിയാണ് നീട്ടിയിട്ടുള്ളത്. സ്മാർട്ട് കൃഷിരീതികൾ, കാർഷിക ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ, പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ, മാലിന്യ സംസ്കരണ മാർഗങ്ങൾ എന്നിങ്ങനെ വിവിധ കാർഷിക അനുബന്ധ മേഖലകളിലെ ആശയങ്ങൾ സ്റ്റാർട്ടപ്പുകളാക്കാൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലൂടെയാണ് പദ്ധതികൾ സേവനം നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് rabi.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. നിശ്ചിത മാതൃകയിൽ പൂരിപ്പിച്ച അപേക്ഷകൾ rabi@kau.in എന്ന ഇമെയിൽ വിലാസത്തിലേക്കോ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലേക്ക് പോസ്റ്റ് വഴിയോ ഗൂഗിൾ ഫോം മുഖേനയോ അയയ്ക്കാവുന്നതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30-ാം തീയതി വൈകിട്ട് 4 മണിവരെ. വിലാസം: ഡോക്ടർ KP സുധീർ, അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി, കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം, കാർഷിക കോളേജ്, കേരള കാർഷിക സർവകലാശാല, വെള്ളാനിക്കര, തൃശൂർ 6806566. ഫോൺ നമ്പറുകൾ 9778436265, മറ്റൊരു നമ്പർ 0487243832. നമ്പറുകൾ ആവർത്തിക്കാം: 9778436265, മറ്റൊരു നമ്പർ 0487243832. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന രോഗകീടനിയന്ത്രണം ജൈവ ജീവാണു മാർഗങ്ങളിലൂടെ എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് June 3 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. June 13 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 10 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിന്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് June 3 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0487243856. നമ്പർ ഒരിക്കൽ കൂടി 0487243856.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ വന്ധ്യത ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും.
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം.
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
6: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
7: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. 2 ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7030460644.
8: എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി. പ്രായോജകർ
9: ഇന്നർ ഷോപ്പ് എം ജി റോഡ്, തൃശൂർ. നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവേഴ്സിനൊപ്പം കുർത്തകൾ, ടോപ്പുകൾ എന്നിവയും.
10: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട്, നനുത്ത മഴയുടെ സംഗീതം പോലെ. ഇന്നർ ഷോപ്പിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ. ഇന്നർ ഷോപ്പിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം. ഒരേ ഡിസൈനിൽ ഒന്നു മാത്രം, അത് നിങ്ങൾക്ക് സ്വന്തം. നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി. ഇന്നർ ഷോപ്പി എം ജി റോഡ്, തൃശൂർ.
11: ഗാനസ്മൃതി. ഓർമ്മയിൽ ഇടം നേടിയ ഗാനങ്ങളിലൂടെ ഒരു യാത്ര.

ഓടിയെത്തുന്ന ഒരു ഗാനമാകട്ടെ ഇന്ന് ഗാനസ്മൃതിയിൽ. പി ഭാസ്കരന്റെ അതുല്യ രചനയ്ക്ക് എം എസ് ബാബുരാജിന്റെ സംഗീതമാന്ത്രികത കൂടി ചേരുമ്പോൾ മലയാളിക്ക് ലഭിച്ചത് നിത്യഹരിതമായ മറ്റൊരു ഗാനം. ഗായകൻ യേശുദാസ്, ചിത്രം യത്തീം.

0: തയ്യാറാക്കിയത് YS പൗർണമി.
1: പരിപൂർണമായ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സഹനത്തിന്റെയും ആഘോഷമായ പെരുന്നാൾ. ഹൃദയത്തിൽ അനുകമ്പയും ആർദ്രതയും ഉണർത്തി മറ്റൊരു പെരുന്നാൾ കൂടി ആഗതമാകുമ്പോൾ മനസ്സിലെന്നും

0: வசல்லம்
1: ஸல்லல்லாஹு அலைஹி வசல்லம் ஸல்லல்லாஹு அலைஹி வசல்லம் ஸல்லல்லாஹு அலைஹி வசல்லம்.
2: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി സമാപിക്കുന്നു. പ്രായോജകർ
3: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ. നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവേഴ്സിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കൂ.
6: ഒരു രാഗം പല ഭാവം.
7: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. കർണാടക സംഗീതത്തിലെ ഹിന്ദോളം എന്ന രാഗത്തെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. 20-ാമത്തെ മേളകർത്ത രാഗമായ നടഭൈരവിയുടെ ജന്യരാഗമാണ് ഹിന്ദോളം. ഹനുമത്തൊടി എന്ന രാഗത്തിന്റെ ജന്യരാഗമായും ഈ രാഗത്തെ കണക്കാക്കാറുണ്ട്. പൊതുവെ മനോഹരവും കേൾക്കുവാൻ സുഖകരവുമായ ഒരു രാഗമാണ് ഇത്. അതുകൊണ്ടുതന്നെ ശ്രോതാക്കളുടെ മനസ്സിനെ രഞ്ജിപ്പിക്കുന്ന ഒന്നാണ് ഹിന്ദോളം. ഈ രാഗത്തിന്റെ ആരോഹണത്തിലും അവരോഹണത്തിലും 5 സ്വരങ്ങളുള്ളതിനാൽ ഇതൊരു സുഖടനാരാഗവും ആണ്. അതിനാൽ രാഗഭാവം മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാണ് ഇതിന്റെ ഘടന. കച്ചേരികളിലും ചലച്ചിത്ര സംഗീതശാഖയിലും ഹിന്ദോളം എന്ന രാഗം ജനപ്രിയമാകുന്നതും ഈ കാരണങ്ങൾ കൊണ്ടാണ്. ഹിന്ദോള രാഗത്തിന് സമാനമായ ഹിന്ദുസ്ഥാനി രാഗമാണ് മാൽക്കോൻസ്. നിരവധി ഭജൻസ്, സ്തോത്രങ്ങൾ, കൃതികൾ, ചലച്ചിത്ര ഗാനങ്ങൾ

ലളിതഗാനങ്ങൾ എന്നിവ ഹിന്ദോള രാഗത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യസഹജമായ എല്ലാ വികാരങ്ങളും ഭക്തി, പ്രണയം, വിരഹം, ദുഃഖം, സന്തോഷം എല്ലാം ഈ രാഗത്തിലൂടെ പ്രകടമാക്കുവാൻ കഴിയും. സമകാലിക കർണാടക സംഗീതരംഗത്തെ ഏറ്റവും പ്രശസ്തയായ ബോംബെ ജയശ്രീയുടെ രാമനിക്ക് മന്നൻമുടി എന്ന് തുടങ്ങുന്ന ഹിന്ദോള രാഗത്തുള്ള അരുണാചല കവിരായർ കൃതി കേൾക്കുമ്പോൾ ഈ രാഗത്തിന്റെ ഭംഗിയും ഗരിമയും ശ്രോതാക്കൾക്ക് മനസ്സിലാവുന്നു.

ട്രിച്ചി ഗണേശൻ എന്ന സംഗീതജ്ഞൻ അകാലത്തിൽ പൊലിഞ്ഞുപോയ ഒരു സംഗീത വിദ്വാനാണ്. തന്റെ കച്ചേരികളിൽ ഹിന്ദോള രാഗം ഉൾപ്പെടുത്തുവാൻ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. വേഗതയാർന്ന ചടുലമായ സ്വരസഞ്ചാരങ്ങളിലൂടെ ഹിന്ദോള രാഗത്തിന്റെ എല്ലാ സാധ്യതകളും തന്റെ ആലാപനത്തിലൂടെ അദ്ദേഹം വെളിവാക്കിയിരുന്നു.

യുവതലമുറയിലെ ശ്രദ്ധേയയായ സംഗീതജ്ഞയായ സംഗീത ശിവകുമാറിന്റെ സാമഗാന ലോനി എന്ന ഹിന്ദോന രാഗത്തിലുള്ള പാപനാശൻ ശിവൻ കൃതി കേൾക്കുമ്പോൾ ഈ രാഗത്തിന്റെ ജനപ്രിയത കൂടുതൽ മനസ്സിലാക്കാം.

0: ഇതുവരെ കേട്ടത് ഒരു രാഗം പലഭാവം, സംഗീതാസ്വാദന പരമ്പര, ആശയം ആവിഷ്കാരം ഡോക്ടർ കെ ജയകൃഷ്ണൻ.
1: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം അടുത്ത ബുധനാഴ്ച പുലരിപ്പൂക്കളിൽ.
2: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധ തരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറുകൾക്കും മൃദുല ഫർണിച്ചർ വേൾഡ്.
3: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം.
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി.
5: സമയം 7 കഴിഞ്ഞ് 20 മിനിറ്റ്. പുലരിപ്പൂക്കളിൽ അവസാനമായി
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
3: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പ് കുന്നംകുളം.
7: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
8: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
8: ഫോൺ 8129110087.
7: ബ്രാഞ്ചുകൾ ചേർപ്പ് ആൻഡ് ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
8: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
9: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
10: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപ്പാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
11: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
10: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
9: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

0: കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് കീഴിൽ പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെയും മക്കൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 2025-26 വർഷത്തെ യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന ബിരുദ ബിരുദാനന്തര പരീക്ഷകളിൽ 1, 2, 3 റാങ്കുകൾ നേടിയവർക്കും ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാം. ഈ പദ്ധതികൾക്കായി യോഗ്യരായ വിദ്യാർത്ഥികൾ മത്സ്യബോർഡ് ഫിഷറീസ് ഓഫീസുകളിൽ അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് മത്സ്യബോർഡിന്റെ ഫിഷറീസ് ഓഫീസുമായോ മേഖലാ ഓഫീസുമായോ ബന്ധപ്പെടുക. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 3 വൈകിട്ട് 5 വരെ. ഫോൺ നമ്പർ 0484239605. നമ്പർ ആവർത്തിക്കാം, 0484239605. അസാപ് കേരളയുടെ കുന്നന്താനം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജൂനിയർ ഡാറ്റ അനലിസ്റ്റ് ഫിനാൻഷ്യൽ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ള 18-40 മധ്യേ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 31. ഫോൺ നമ്പർ 9495999688. ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കുകയും റീപാക്കിംഗ് ചെയ്യുന്നതുമായ ഭക്ഷ്യ സംരംഭകർക്ക് 2025-26 സാമ്പത്തിക വർഷത്തെ വാർഷിക റിട്ടേൺ ഈ മാസം 31 പിഴ കൂടാതെ സമർപ്പിക്കാം. ഈ മാസം 31 ശേഷമുള്ള ഓരോ ദിവസത്തിനും 100 എന്ന കണക്കിൽ പിഴയടയ്ക്കണം. യഥാസമയം വാർഷിക റിട്ടേൺ സമർപ്പിക്കാത്ത നിർമ്മാതാക്കൾ വരും വർഷങ്ങളിൽ FSSAI ലൈസൻസ് പുതുക്കുവാൻ സാധിക്കുന്നതല്ല. ഭക്ഷ്യ സംരംഭകർക്ക് FOSCOS.FSSAI.gov.in എന്ന പോർട്ടൽ വഴി വാർഷിക റിട്ടേൺ ഓൺലൈനായി സമർപ്പിക്കാം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം ചാത്തന്നൂർ സെൻട്രലിൽ നടത്തുന്ന സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 18 മുകളിൽ പ്രായമുള്ള SSLC വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. 5 കോഴ്സ് കാലാവധി. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുകൾ 9495999721, മറ്റൊരു നമ്പർ 8086824194. നമ്പറുകൾ ഒരിക്കൽ കൂടി, 9495999721, മറ്റൊരു നമ്പർ 8086824194.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ, ബ്രാഞ്ചുകൾ ചേർ കുന്നംകുളം.
3: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പണ്ടിക്കുളം റോഡ്, തൃശൂർ.
4: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5.
4: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
5: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
6: ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35. പ്രായോജകർ
7: ഹോസ്പിറ്റലുകളിലെ MRI CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ് സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
8: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.

0: ആകാശവാണി തൃശൂർ. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനകം വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സിക്കിം സന്ദർശനം തുടരുന്നു. സിക്കിം പോലീസിന് ഇന്ന് പ്രസിഡന്റ്സ് പോലീസ് കളർ സമ്മാനിക്കും. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന 59th പ്രഗതി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ പാസാക്കി. ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ 3rd സംസ്ഥാനമായി അസം മാറി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിൽ. ത്യാഗസ്മരണകൾ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന് പ്രമുഖർ. IPL ക്രിക്കറ്റിൽ ആദ്യ എലിമിനേറ്റർ

0: മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 47 റൺസ് ജയം. വാർത്തകൾ വിശദമായി. പ്രസിഡന്റ്സ് പോലീസ് കളർ രാഷ്ട്രപതി ദ്രൗപദി മുർമു സിക്കിം പോലീസിന് സമ്മാനിക്കും. ഗാംഗ്ടോങ്ങിലെ പാൽജോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന പരേഡിൽ 400 പേരടങ്ങുന്ന പോലീസ് സംഘം പങ്കെടുക്കും. പുരസ്കാരം ലഭിക്കുന്ന രാജ്യത്തെ 15-ാമത്തെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ 3-ാമത്തെയും സംസ്ഥാനമാണ് സിക്കിം. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യം എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേവലം അടിസ്ഥാന സൌകര്യ വികസനത്തിനപ്പുറം പൊതുജന പങ്കാളിത്തം, നിരീക്ഷണം അടക്കമുള്ളവയിൽ കൂടെ മികച്ച ഫലം ഉണ്ടാകുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചേർന്ന 51-ാമത് പ്രഗതി യോഗത്തിൽ പറഞ്ഞു. നഗരമേഖലകളിൽ പുരപ്പുറ സോളാർ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി പരസ്പര സഹകരണത്തിലൂടെയും സാങ്കേതികവിദ്യ അധിഷ്ഠിത വിലയിരുത്തലിലൂടെയും നദീജല തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് കെൻ ബെത്വ നദീ സംയോജന പദ്ധതിയെ മറ്റു സംസ്ഥാനങ്ങൾ മാതൃകയാക്കണമെന്നും അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രിസഭായോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 25,530 കോടി രൂപയുടെ കേന്ദ്രവിഹിതം പദ്ധതിക്കായി അനുവദിക്കും. നിർമ്മൽ, ആശ, സക്ഷം എന്നീ നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ സാർത്ഥക് PDSൽ ഉൾപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. ഉന്നതാധികാര സമിതി അധ്യക്ഷനുമായും ശ്രീ പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിന് സ്വീകരിച്ച നടപടികൾ NTA ഡയറക്ടർ ജനറൽ വിശദീകരിച്ചു. രാജ്യത്തുടനീളം 5,400 പരീക്ഷാ കേന്ദ്രങ്ങളിൽ June 21 നീറ്റ് UG പുനഃപരീക്ഷ നടക്കുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കോപ്റ്റ് എഡ്യൂടെക്കിന് പരീക്ഷാ കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ CBSE തള്ളി. ആരോപണങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതല്ലെന്നും CBSE സമൂഹമാധ്യമക്കുറിപ്പിൽ വ്യക്തമാക്കി. ഏജൻസിക്ക് കരാർ നൽകുന്നതിൽ പ്രോട്ടോകോളുകൾ സൂക്ഷ്മമായി പാലിച്ചിട്ടുണ്ടെന്നും ബോർഡ് അറിയിച്ചു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ സംബന്ധിച്ച സമഗ്ര ശുപാർശ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. ആഭ്യന്തര മന്ത്രാലയം, വനിതാ ശിശുവികസന ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾ എന്നിവർക്കാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. വിവാഹം, പിന്തുടർച്ചാവകാശം, വിവാഹമോചനം അടക്കമുള്ളവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ റിപ്പോർട്ടിൽ പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സൈപ്രസിലെത്തി. യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് കാജ കല്ലാസിനും സൈപ്രസ് വിദേശകാര്യമന്ത്രി ഡോക്ടർ കോൺസ്റ്റാന്റിനോസ് കോംബോസിനും ക്ഷണത്തിന് നന്ദി പറയുന്നതായി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ ദിവസം യുക്രൈനിയൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹയുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ വീട് ലഭിച്ചതിന്റെ സന്തോഷം പത്തനംതിട്ട ഓമല്ലൂർ സ്വദേശി രജനി ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
1: 10 വർഷമായിട്ട് ഞാൻ 5 സെന്റ് ഭൂമി വാങ്ങിച്ച്, അതും സർക്കാർ തന്നത് 5 സെന്റ് ഭൂമി വാങ്ങിച്ച് ഇവിടെ വീട് താമസിക്കുമായിരുന്നു, ഒരു ഷെഡടിച്ച്. അങ്ങനെ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനത്തിൻ്റെ പദ്ധതിയിലോട്ട് അപേക്ഷ കൊടുത്ത് അങ്ങനെ എനിക്കൊരു വീട് കിട്ടി. ഞാനും എൻ്റെ ഭർത്താവും 2 മക്കളും ഞങ്ങൾ താമസിക്കുക. പിന്നെ 2 മരുമക്കളും ഉണ്ട്, കൊച്ചുമോളും ഉണ്ട്. ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ താമസിക്കുക. അത് കിട്ടിയതിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമുണ്ട്. അതിൽ ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയോട് എത്ര പറഞ്ഞാൽ നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് പറ്റത്തില്ല, ഒത്തിരി ഉപകാരമുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31 മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പിന്റെ പ്രക്ഷേപണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ പാസാക്കി. ഇതോടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമാകും രാജ്യത്ത്. 3-ാം സ്ഥാനവും അസം സ്വന്തമാക്കി. അസമിൽ വിവാഹം, വിവാഹമോചനം.

0: അവകാശ പാരമ്പര്യം തുടങ്ങിയവയിൽ ഏകീകൃത സിവിൽ കോഡ് നിയമചട്ടക്കൂട് സ്ഥാപിക്കുക എന്നതാണ് ബില്ലിന്റെ ലക്ഷ്യം. ഭരണഘടനാ പരിരക്ഷകളും ആചാരപരമായ രീതികളും സംരക്ഷിക്കുന്നതിനായി പട്ടികവർഗ വിഭാഗങ്ങളെ ബില്ലിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ നടക്കും. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന് മേലുള്ള ചർച്ചയും ഉണ്ടാകും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിൽ. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമർത്തിയിരിക്കുന്നത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായകമായ രേഖകൾ പിടിച്ചെടുത്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. റെയ്ഡുകളിൽ വിവിധ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ബാങ്കിലെ സ്ഥിര നിക്ഷേപ രേഖകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ED പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ത്യാഗസ്മരണങ്ങൾ പുതുക്കി ഇസ്ലാമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. രാവിലെ മുതൽ പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടക്കുന്നു. മഴ സാധ്യത മുൻനിർത്തി കോഴിക്കോട് ബീച്ചിലെ ഈദ്ഗാഹ് ഒഴിവാക്കിയിട്ടുണ്ട്. ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: സ്നേഹവും സഹനവും ത്യാഗവും ഓരോ വിശ്വാസിയുടെയും ജീവിതത്തെ അർത്ഥസമ്പുഷ്ടവും സഫലവുമാക്കുമെന്ന് ബലിപെരുന്നാൾ ഓർമ്മപ്പെടുത്തുന്നു. പുതുപുത്തൻ വസ്ത്രങ്ങളണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രാർത്ഥന നിർഭരമാകുമ്പോൾ സാധ്യമാകുന്ന ആത്മീയ നവീകരണം സമൂഹത്തിൽ നന്മയുടെ പുതിയ പുലരികൾ സമ്മാനിക്കും. ചേർത്ത് പിടിക്കലിന്റെ ഏറ്റവും ഉദാത്തമായ സന്ദർഭമാണ് ബക്രീദ്. അത് കേവലമായ ഒരാഘോഷമല്ല, ഒപ്പം മാനവ സ്നേഹത്തിന്റെ കലാതീതമായ സന്ദേശമാണ്.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ബക്രീദ് ആശംസകൾ നേർന്നു. 20 വർഷക്കാലത്തെ ജയിൽവാസത്തിന് ശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജയിൽ മോചിതനായി ഇന്ന് നാട്ടിലേക്ക് തിരിക്കും. റിയാദിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൽ അല്പസമയത്തിനകം അദ്ദേഹം കരിപ്പൂർ വിമാനത്താവളത്തിലെത്തും. ജയിൽ ഉദ്യോഗസ്ഥരാണ് റഹീമിനെ വിമാനത്താവളത്തിലെത്തിച്ച് എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. 7 ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് അല്പസമയത്തിനകം ആരംഭിക്കും. അക്കാദമി ഗ്രൌണ്ടിൽ നടക്കുന്ന പരേഡിൽ ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ആകെ 311 കേഡറ്റുകളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുന്നത്. ഇതിൽ 66 വനിതാ കേഡറ്റുകളും ഉൾപ്പെടും. വിയറ്റ്നാം, സീഷെൽസ്, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 6 പേരും പരിശീലനം പൂർത്തിയാക്കി പരേഡിൽ അണിനിരക്കും. ഇന്നലെ നടന്ന ചടങ്ങിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് സെക്രട്ടറി ഡോക്ടർ N. കലൈസെൽവി മിഡ്ഷിപ്പ്മാൻമാർക്ക് ബിരുദദാനം നടത്തി.
0: IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 47 റൺസ് വിജയം. 244 റൺ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഹൈദരാബാദ് 19.2 ഓവറിൽ 196 റണ്ണിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. നാളെ നടക്കുന്ന 2nd ക്വാളിഫയറിൽ രാജസ്ഥാൻ ഗുജറാത്തിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സിക്കിം സന്ദർശനം തുടരുന്നു. സിക്കിം പോലീസിന് ഇന്ന് പ്രസിഡന്റ്സ് പോലീസ് കളർ സമ്മാനിക്കും. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന 51st പ്രഗതി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ പാസാക്കി. ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ 3rd സംസ്ഥാനമായി അസം മാറി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിൽ. ത്യാഗസ്മരണങ്ങൾ പുതുക്കി ഇസ്ലാമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന് പ്രമുഖർ. IPL ക്രിക്കറ്റിൽ ആദ്യ എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 47 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി തൃശൂർ.
4: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാന സന്ദേശം. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: സഹപ്രായോജകർ
7: മെഹറിങ്ങിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
8: എർത്തിംഗ് രംഗത്ത് കേരളത്തിനകത്തും പുറത്തും വർഷങ്ങളുടെ പ്രവർത്തന പരിചയം.
7: പെട്രോൾ പമ്പുകൾ, വാട്ടർ മെട്രോ സ്റ്റേഷനുകൾ, ഹോസ്പിറ്റലുകൾ, കൺവെൻഷൻ സെന്ററുകൾ, ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, വീടുകൾ, ഫ്ളാറ്റുകൾ തുടങ്ങി സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ മെഹറിങ്ങിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം ചെയ്തു കൊടുക്കുന്നു.
8: ഹോസ്പിറ്റലുകളിലെ MRI CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
7: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
3: സന്ദേശങ്ങൾ വായിക്കാം. ഇന്ന് 10th പിറന്നാൾ ആഘോഷിക്കുന്ന അനവുകുട്ടിക്ക് എല്ലാ ആശംസകളും നേരുന്നു. പെരിങ്ങോട് നിന്നും അപ്പുകുട്ടൻ.

സഹദേവൻ, സുദേവൻ, രജനി, വേദിക എന്നിവർ. അടുത്ത സന്ദേശം: ഇക്കഴിഞ്ഞ മെയ് 26 പിറന്നാൾ ആഘോഷിച്ച ഉണ്ണിക്കുട്ടൻ എന്ന് വിളിക്കുന്ന ദേവാൻഷിന് ആശംസകൾ നിറഞ്ഞിരിക്കുന്നു. ചാവക്കാട് മാട്ടുമൽ നിന്നും പ്രീത മോഹനൻ, കൂട്ടുകാരനായ അമ്പാടി എന്ന ധ്യാൻ മോഹനൻ എന്നിവർ. ഒരു സന്ദേശം കൂടി: മെയ് 26 ജന്മദിനം ആഘോഷിച്ച ഗൗതം കൃഷ്ണന് എല്ലാവിധ ആശംസകളും നിറഞ്ഞിരിക്കുന്നു. കുറ്റിപ്പുറത്തു നിന്നും അച്ഛൻ ഗോപൻ, അമ്മ ഷർമിളി എന്നിവർ, കൂടാതെ മുത്തച്ഛൻ കുമാരൻ, മുത്തശ്ശി ഇന്ദിര, സാത്മിക, സാത്വിക് എന്നിവരും എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഒപ്പം ഗാനസന്ദേശത്തിലൂടെ ഒരു ഗാനമിത. ചിത്രം ആകാശമിട്ടായി. ഗായകൻ അഭിജിത്ത് കൊല്ലം. ഗാനരചന റഫീഖ് അഹമ്മദ്. സംഗീതം മൻസൂർ അഹമ്മദ്.

0: ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം സമാപിക്കുന്നു. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: സഹപ്രായോജകർ
3: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
4: ഫോൺ 94 97 45 79 70.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക്, ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ.

0: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്.
1: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
3: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള ഒരു മാസത്തെ എക്സാം പ്രാക്ടീസും.
4: ആകാശവാണി തൃശൂർ.
5: സമകാലികം വാർത്താ ഡയറി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് മോഹൻദാസ് പാറപ്പുറത്ത്, സീനിയർ ജേർണലിസ്റ്റ് തൃശൂർ.
6: മൂന്ന് മാസക്കാലത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് ശേഷം കഴിഞ്ഞ വാരം കേരളം ഒരു പുതിയ ഭരണമാറ്റത്തിന് സാക്ഷിയായി. തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനപ്രതിനിധികളും സത്യപ്രതിജ്ഞ ചൊല്ലി നിയമസഭാംഗങ്ങളായി ചുമതലയേറ്റു. സഭയിലെ ഏറ്റവും മുതിർന്ന അംഗമായ ജി സുധാകരൻ പ്രോട്ടേം സ്പീക്കറായി ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം സഭാ നടപടികൾ നിയന്ത്രിച്ചു. മറ്റെല്ലാ അംഗങ്ങൾക്കും അദ്ദേഹം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 140 അംഗങ്ങളുള്ള നിയമസഭയിൽ UDFന്റെ സ്ഥാനാർത്ഥിയായ

സഭയിലെ ഏറ്റവും മുതിർന്ന അംഗമായ ജി സുധാകരൻ പ്രോടേം സ്പീക്കറായി ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം സഭാ നടപടികൾ നിയന്ത്രിച്ചു. മറ്റെല്ലാ അംഗങ്ങൾക്കും അദ്ദേഹം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 140 അംഗങ്ങളുള്ള നിയമസഭയിൽ UDFന്റെ സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറായി തെരഞ്ഞെടുത്തു. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച AC മൊയ്തീന് 35 വോട്ടും BJP സ്ഥാനാർത്ഥിയായ BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. നേരത്തെ മുഖ്യമന്ത്രി VD സതീശനടക്കം 21 മന്ത്രിമാർക്ക് ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയുണ്ടായി. അവരുടെ എല്ലാം വകുപ്പുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഗവർണർ ഉത്തരവിറക്കിയതോടുകൂടി കേരളത്തിലെ പുതിയ ഒരു ഗവൺമെന്റ് നിലവിൽ വന്നു. നിയമസഭാ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് ഈ മാസം 29 ഗവർണർ നടത്തുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. തെരഞ്ഞെടുപ്പ് വേളയിൽ UDF പ്രഖ്യാപിച്ചിരുന്ന ഇന്ദിരാ ഗ്യാരണ്ടികളടക്കം പ്രസംഗത്തിൽ ഇടം പിടിക്കും. KSRTC ബസ്സിൽ സ്ത്രീകൾക്കുള്ള സൗജന്യയാത്ര, വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് എന്നിവ ആദ്യ മന്ത്രിസഭായോഗത്തിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. പ്രകടന പത്രികയിലെ എല്ലാ വാഗ്ദാനങ്ങളും നടപ്പാക്കാനുള്ള വിഷൻ 2031 വിശദാംശങ്ങളും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. 2 സർക്കാർ നടപ്പാക്കാൻ ശ്രമിച്ച അതിവേഗ റെയിൽ പദ്ധതിയായ സിൽവർ ലൈൻ പദ്ധതിയും അതുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കാൻ പുതിയ മന്ത്രിസഭ തീരുമാനിച്ചു. പദ്ധതിക്കായി സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ പിഴുതുമാറ്റാനും മന്ത്രിസഭായോഗം തീരുമാനിക്കുകയുണ്ടായി. വൻതോതിലുള്ള കുടിയൊഴിപ്പിക്കൽ വേണ്ടതും പരിസ്ഥിതി ലോല മേഖലകളിൽ ആഘാതമുണ്ടാക്കുന്നതുമാണ് സിൽവർ ലൈൻ വേഗ റെയിൽ പദ്ധതിയെന്ന് അന്നത്തെ പ്രതിപക്ഷമായ UDF പ്രഖ്യാപിച്ചിരുന്നു. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷ NEET UG റദ്ദാക്കിയതും CBSE 12 ക്ലാസ് മൂല്യനിർണയത്തിൽ ആരോപിക്കപ്പെടുന്ന ഗുരുതര പിഴവുകൾ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് നേരെയുണ്ടായ കടുത്ത പ്രഹരമാണ്. NEET UG പരീക്ഷകളിലെ ചോദ്യപേപ്പർ പുറത്തായതിനെക്കുറിച്ച് വിവിധ ഏജൻസികൾ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും 2024 ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായപ്പോൾ കോടതി നൽകിയ മാർഗരേഖ പാലിച്ചില്ലെന്നും സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടു. 2024 പുറപ്പെടുവിച്ച മാർഗരേഖ പ്രകാരം സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ച് 3 സത്യവാങ്മൂലം നൽകാനും കോടതി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് നിർദ്ദേശിച്ചു. പുതുകേരള സൃഷ്ടിക്കുള്ള സ്വപ്ന പദ്ധതികൾക്ക് പ്രത്യേകം സഹായം വേണമെന്ന അഭ്യർത്ഥനയുമായി മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും ഡൽഹിയിൽ സന്ദർശിച്ച് ചർച്ച നടത്തി. ചുമതലയേറ്റ ശേഷം ആദ്യത്തെ കൂടിക്കാഴ്ചയായിരുന്നുവെങ്കിലും കേരളത്തിന് മുന്നിലെ വെല്ലുവിളികളും കേന്ദ്ര നേതാക്കളെ ധരിപ്പിച്ചു. വിശദമായ പദ്ധതി നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും ഉൾക്കൊള്ളിച്ച് വീണ്ടും കൂടിക്കാഴ്ച നടത്താൻ മുഖ്യമന്ത്രി അവസരം തേടുകയും ചെയ്തു. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം June 1 പുറപ്പെടുവിക്കുമെന്നും പിന്നാലെ ബഡ്ജറ്റ് അവതരണമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയെ അറിയിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും സതീശൻ കൂടിക്കാഴ്ച നടത്തി സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ ധരിപ്പിച്ചു. കേരളത്തിൻ്റെ ഉള്ളുലച്ച അട്ടപ്പാടി മധു ആൾക്കൂട്ട ആക്രമണക്കൊലക്കേസിൽ 1 സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി കേരള ഹൈക്കോടതി വിട്ടയച്ചു. അതേസമയം മറ്റ് 12 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. കൂടാതെ 3 ലക്ഷം രൂപ വീതം പിഴയും ചുമത്തി. വിചാരണക്കോടതി 3 തടവിന് ശിക്ഷിച്ച പ്രതി മുനീറിൻ്റെ ശിക്ഷ 1 വർദ്ധിപ്പിക്കുകയും ചെയ്തു. എന്നാൽ 1 മച്ചേരി ഹുസൈനെ വെറുതെ വിട്ടത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും ഇതിനെതിരെ അപ്പീൽ നൽകുമെന്നും മധുവിൻ്റെ അമ്മ മല്ലി പറഞ്ഞു. സൗദി അറേബ്യയിൽ 20 ജയിൽവാസത്തിന് ശേഷം കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീം നാട്ടിലേക്ക് മടങ്ങുന്നു. ഒരു ഉമ്മയുടെ വർഷങ്ങൾ നീണ്ട കണ്ണീർ തോരാത്ത കാത്തിരിപ്പിനും നാടിൻ്റെ പ്രാർത്ഥനയ്ക്കും സാഫല്യമായി. രാജ്യം വിടുന്നതിനാവശ്യമായ എല്ലാ നടപടികളും പൂർത്തീകരിച്ച് ബലിപെരുന്നാളിന് നാട്ടിലെത്തുമെന്നാണ് പ്രതീക്ഷ. ഒരു കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് 2006 നവംബറിലാണ് റഹീം അറസ്റ്റിലായത്. മനഃപൂർവ്വമല്ലാത്ത കൈപ്പിഴയായിരുന്നു അപകട കാരണമെങ്കിലും 2012 വധശിക്ഷ വിധിച്ചു. പിന്നീട് 34 കോടിയിലേറെ രൂപ ദയാധനം നൽകിയതിന് ശേഷം ആണ് വധശിക്ഷ ഒഴിവാക്കിയത്. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ച നടക്കുന്നതിനിടെ ഇറാനിലെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളിൽ US ആക്രമണം നടത്തി. സമാധാന ചർച്ചയുടെ ഭാഗമായി ഇറാൻ പ്രതിനിധികൾ ഖത്തറിലെത്തിയതിന് പിന്നാലെ തിങ്കളാഴ്ച രാത്രിയാണ് US സൈന്യത്തിൻ്റെ ആക്രമണം. April 8 നടപ്പാക്കിയ വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമാണ് ആക്രമണമെന്നും ഇറാൻ പ്രതികരിച്ചു. അതിനിടെ ഇറാനുമായുള്ള സമാധാന കരാറിനെ ഏതാനും ദിവസമെടുക്കുമെന്ന് ഇന്ത്യ സന്ദർശിക്കുന്ന US വിദേശകാര്യ സെക്രട്ടറി
മാർക്കോ റൂബിയോ പറഞ്ഞു. ഏതെങ്കിലും തരത്തിൽ

0: ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. February 28 US ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചതോടെയാണ് പശ്ചിമേഷ്യയിൽ യുദ്ധം ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം മോദിക്ക് US പ്രസിഡന്റ് ട്രംപിൻ്റെ ക്ഷണം കൈമാറി. അപൂർവ ധാതു മേഖലയിൽ പങ്കാളിത്തം ഉറപ്പാക്കൂ എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയും US പുതിയൊരു കരാറിൽ ഒപ്പുവെച്ചു. അപൂർവ ധാതുക്കളുടെ വിതരണത്തിൽ ചൈനയുടെ നിയന്ത്രണം ശക്തമാകുന്നതിനിടയിലാണ് രണ്ടു രാജ്യങ്ങളുടെ നിർണായക ഈ നീക്കം. ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും വിദേശകാര്യമന്ത്രി S.ജയശങ്കറുമാണ് ധാതു കരാറിൽ ഒപ്പുവെച്ചത്. അപൂർവ ധാതുക്കളുടെ സംസ്കരണം, വിതരണം, ഇതുമായി ബന്ധപ്പെട്ട നിക്ഷേപം എന്നിവയെല്ലാം പുതിയ തലത്തിലേക്ക് ഉയർത്താനും ഇതിലൂടെ സാധിക്കുമെന്ന് ജയശങ്കർ പ്രതികരിച്ചു. ലോകകപ്പിന് മുന്നോടിയായി അയർലാൻഡിനെതിരായ സൗഹൃദ ഫുട്ബോൾ മത്സരത്തിനുള്ള ഖത്തർ ടീമിൽ ഇടം പിടിച്ച് മലയാളി താരം തഹസിൽ മുഹമ്മദ് ജംഷീദ് ഇതോടെ ലോകകപ്പിൽ ഇടം പിടിക്കുമെന്നാണ് ഫുട്ബോൾ പ്രേമികളുടെ പ്രതീക്ഷ. മിന്നുന്ന ഫോമിൽ കളിക്കുന്ന തഹസിൽ തലശ്ശേരി സ്വദേശിയാണ്. ഖത്തറിന്റെ വിവിധ പ്രായപരിധിയിലുള്ള ടീമുകളിൽ കളിച്ചിട്ടുണ്ട്. IPL ക്രിക്കറ്റ് മത്സരങ്ങളിൽ ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 runs തോൽപ്പിച്ച് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഫൈനലിൽ പ്രവേശിച്ചു. ധരംശാലയിലെ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന ഒന്നാം ക്വാളിഫയർ മത്സരത്തിലാണ് ക്യാപ്റ്റൻ രജിത് പാട്ടിദാറിന്റെ തിളക്കമാർന്ന പ്രകടനത്തിൽ ബാംഗ്ലൂർ ഫൈനലിലെത്തിയത്. ഈ മാസം 31 ഫൈനൽ. 11 നാലാം തവണയും എണ്ണക്കമ്പനികൾ ഇന്ധനവില കൂട്ടി. ഇതോടെ പെട്രോളിന് ലിറ്ററിന് 7.35 രൂപയും ഡീസലിന് 7.53 രൂപയുമാണ് വർധനയുണ്ടായത്. 4 ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ 15 മുതലാണ് വില കൂട്ടിത്തുടങ്ങിയത്. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയർന്നതിനെ തുടർന്ന് രാജ്യത്തെ പൊതുമേഖലാ എണ്ണക്കമ്പനികൾ നേരിടുന്ന നഷ്ടം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അടിക്കടിയുള്ള ഈ വിലവർദ്ധനയെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഈ വർഷം രാജ്യത്താകെ റെക്കോർഡ് ചൂടാണ് അനുഭവപ്പെടുന്നത്. തമിഴ്നാട് മുതൽ രാജസ്ഥാൻ വരെയുള്ള മിക്ക സംസ്ഥാനങ്ങളിലും പകൽ താപനില 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നതിന് പുറമെ രാത്രികാല താപനിലയും അസഹ്യമായി തുടരുന്നു. ഇത് വ്യാവസായിക ഉപയോഗത്തെക്കാളേറെ ഗാർഹിക ശീതീകരണത്തിന് വൈദ്യുതി വേണ്ട സ്ഥിതി രാജ്യത്ത് ആദ്യമായാണെന്ന് കാലാവസ്ഥാ ഗവേഷണ സംഘടനയായ ക്ലൈമറ്റ് ട്രെൻഡ്സ് പറയുന്നു. അതുകൊണ്ട് രാജ്യത്ത് ആദ്യമായി വൈദ്യുതി ഉപയോഗം 270 GW ഉയരുകയും ചെയ്തു. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. ഹയർ സെക്കൻഡറിയിൽ 77.97% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49% ജയം. ഹയർ സെക്കൻഡറിയിൽ 30,561 പേർ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം 26 കേരളത്തിലെത്തുമെന്ന് പ്രവചിച്ചിരുന്നെങ്കിലും 10 വൈകി 5 ശേഷമേ സാധ്യതയുള്ളൂ എന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ വിലയിരുത്തൽ. ആൻഡമാൻ നിക്കോബറിൽ ഈ മാസം 15 കാലവർഷം എത്തിയിരുന്നു. അവിടെ നിന്ന് കൂടുതൽ മുന്നേറാനായില്ല. 2-3 അറബിക്കടലിൻ്റെ തെക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്കൻ ഭാഗങ്ങളിലേക്കും കാലവർഷം വ്യാപിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. കാശ്മീരിലെ ഗുൽമർഗ് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ കേബിൾ കാർ സംവിധാനം കേടായി ആകാശത്ത് കുടുങ്ങിയ മലയാളികളടക്കമുള്ള 300 ദേശീയ ദുരന്ത സേനയും സൈന്യവും ചേർന്ന് രക്ഷപ്പെടുത്തി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 65 ക്യാബിനുകൾ സാങ്കേതിക തകരാറിനെ തുടർന്ന് നിലച്ചത്. 7 രക്ഷാപ്രവർത്തന ശേഷമാണ് എല്ലാവരെയും താഴെയിറക്കിയത്.
1: സമകാലികം വാർത്താ ഡയറി സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോഹൻദാസ് പാറപ്പുറത്ത്. നിർവഹണം ജയ CR. നിർവഹണ സഹായം സ്മിത രാജേഷ്.
2: ആകാശവാണി തൃശൂർ.
3: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
4: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
5: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
4: ടീച്ചർ ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
5: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ്, ചാവക്കാട്.
6: ഫോൺ 7025 1311 99.

0: ആരോഗ്യക്കുറിപ്പുകൾ. വേണം വൃക്കകളുടെ ആരോഗ്യം എല്ലാവർക്കും. നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ജയന്ത് തോമസ് മാത്യു സംസാരിക്കുന്നത് ശ്രദ്ധിക്കാം.
1: മനുഷ്യ ശരീരത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളുന്ന പ്രധാന പ്രക്രിയ ചെയ്യുന്ന ഒരു ജോഡി അവയവമാണ് വൃക്കകൾ. ഇത് കൂടാതെ രക്തത്തിന്റെ അളവിനെ നിയന്ത്രിക്കുക, ബ്ലഡ് വോളിയം, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുക, ശരീരത്തിനകത്ത് പല കെമിക്കൽസ്, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, ഫോസ്ഫറസ്, യൂറിക് ആസിഡ് എന്നീ കെമിക്കൽസിന്റെ ലെവലിനെ നിയന്ത്രിക്കുക, രക്തത്തിന്റെ അളവ്, ബ്ലഡ് ഹീമോഗ്ലോബിന്റെ കണ്ടന്റ് ഇതൊക്കെ നിയന്ത്രിക്കുക, കുറച്ച് ഹോർമോൺസിന് എറിത്രോപോയറ്റിൻ, വിറ്റമിൻ ഡി തുടങ്ങിയ ഹോർമോൺസിനെ നിയന്ത്രിക്കുക, ഇങ്ങനെ പല പ്രവർത്തനങ്ങളും ചെയ്യുന്ന ഒരു അവയവമാണ് വൃക്കകൾ. പല കാരണങ്ങളും കൊണ്ട് ഇത് ഡാമേജ് ആയി വരാം. പ്രത്യേകിച്ചും ഇന്ന് കണ്ടുവരുന്നത് പ്രമേഹവും ഉയർന്ന രക്തസമ്മർദ്ദവും. പണ്ടൊക്കെ കിഡ്നിയിൽ വരുന്ന ഇൻഫെക്ഷൻസ്, ഗ്ലോമറുള്ള നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖം കൊണ്ടായിരുന്നു വൃക്കസ്തംഭനം വന്നിരുന്നത്. ഇന്ന് ഇതിന്റെ പ്രധാന കാരണം പ്രമേഹവും ഉയർന്ന രക്തസമ്മർദ്ദവും. ഈ കൂടുതലുള്ള ഡയബറ്റിസ് കാരണവും ഹൈ ബി പി കാരണവും കേരളത്തിൽ വൃക്ക രോഗികളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കനുസരിച്ച് ലോകത്ത് 10% ആൾക്കാർക്ക് എന്തെങ്കിലും തരം വൃക്കരോഗമുണ്ട്. എന്നാൽ കേരളത്തിൽ ഇത് അതിനെക്കാട്ടിലും കൂടുതലായി കണ്ടുവരുന്നു. നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ ഭേദമാകും, അല്ലെങ്കിൽ ഇത് മൂർച്ഛിച്ച് കിഡ്നി ഫെയിലിയർ വരും. എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ വരുമ്പോൾ നമുക്ക് ഒന്നുകിൽ ഡയാലിസിസ് ചെയ്യേണ്ടി വരും ജീവിതകാലം മുഴുവൻ, അല്ലെങ്കിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരും. ഇത് വരാതിരിക്കാൻ നമുക്ക് സൂക്ഷിക്കണം. ഈ വൃക്കരോഗം ആർക്ക് വേണമെങ്കിലും വരാം, പക്ഷെ പ്രത്യേകിച്ച് പ്രമേഹമുള്ളവർക്ക്, ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക്, കുടുംബത്തിൽ ആർക്കെങ്കിലും പ്രമേഹമോ ഉയർന്ന രക്തസമ്മർദ്ദമോ വൃക്കരോഗമോ ഉണ്ടെങ്കിൽ, അമിതവണ്ണമുള്ളവര്, പുക വലിക്കുന്നവർക്ക്, പാരമ്പര്യമായിട്ട് വൃക്കരോഗം അതായത് പോളിസിസ്റ്റിക് കിഡ്നി തുടങ്ങിയ രോഗങ്ങളുള്ളവർക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ വൃക്കസ്തംഭനം വരാം. ഇത് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. വൃക്കരോഗം വരാതിരിക്കാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. വൃക്കകൾക്ക് ആരോഗ്യം വേണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ ഷുഗറും പ്രഷറും കൺട്രോൾ ചെയ്ത് വെക്കണം. ജങ്ക് ഫുഡ് ഒഴിവാക്കണം. ഈ ഫാസ്റ്റ് ഫുഡ്, പിസ്സ, ബർഗർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വല്ലപ്പോഴും കഴിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ അധികമായി കഴിക്കരുത്. ഉപ്പിന്റെ അളവ് കുറയ്ക്കണം. ശരാശരി നമുക്ക് വേണ്ടത് 4-5 grams ഉപ്പാണെങ്കിൽ മലയാളികൾ കഴിക്കുന്നത് ഏകദേശം 20-25 grams ഉപ്പാണ് ഓരോ ദിവസവും. അതിന്റെ അളവ് കുറയ്ക്കണം. പഞ്ചസാരയുടെ അളവ് കുറയ്ക്കണം. വ്യായാമം ചെയ്യണം. ആവശ്യത്തിന് വെള്ളം കുടിക്കണം. വൃക്കരോഗം ഇല്ലാത്തവരും ഏകദേശം 1.5-2 liters വെള്ളം ഓരോ ദിവസവും കുടിക്കണം. വൃക്കരോഗം ഉള്ളവരാണെങ്കിൽ, വൃക്കസ്തംഭനം വരുന്നവരാണെങ്കിൽ വെള്ളം കുടിക്കുന്നതിന്റെ അളവ് കുറയ്ക്കണം. ഇതൊക്കെ ചെയ്താൽ നമുക്ക് വൃക്കരോഗം വരാതിരിക്കാൻ നോക്കാം. വൃക്കരോഗങ്ങൾക്ക് ലക്ഷണമില്ലാത്തത് കൊണ്ട് അത് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണമെങ്കിൽ രക്തവും മൂത്രവും ടെസ്റ്റ് ചെയ്യണം. മൂത്രത്തിൽ ആൽബുമിൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. രക്തത്തിൽ ക്രിയാറ്റിൻ എന്ന പദാർത്ഥത്തിന്റെ അളവ് നോക്കണം. നോർമലായിട്ട് മൂത്രത്തിൽ ആൽബുമിൻ കണ്ടുവരില്ല, ഉണ്ടെങ്കിൽ വൃക്കരോഗത്തിന്റെ ആദ്യത്തെ ലക്ഷണമാണ്. ഈ സ്റ്റേജിൽ അത് ചികിത്സ ഭേദമാക്കാൻ പറ്റും. രക്തം പരിശോധിക്കുമ്പോൾ ക്രിയാറ്റിന്റെ ലെവൽ 1.1 കുറവായിരിക്കണം. അതിലും കൂടുതലായി കണ്ടാൽ വൃക്കരോഗം വന്നിട്ടുണ്ട് എന്നതിന്റെ ലക്ഷണവും അത് നേരത്തെ കണ്ടുപിടിച്ചാൽ ഭേദമാക്കാൻ പറ്റും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ രോഗം മൂർച്ഛിക്കാതെ നമുക്ക് നോക്കാൻ പറ്റും.
0: വേണം വൃക്കകളുടെ ആരോഗ്യം എല്ലാവർക്കും. നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ജയന്ത് തോമസ് മാത്യു സംസാരിച്ചതാണ് കേട്ടത്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്.
3: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
2: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
4: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
5: തിങ്കൾ, ബുധൻ, വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: ആകാശവാണി തൃശൂർ.
7: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ
8: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
9: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
10: മാഡം, ഞാൻ ഒരാഴ്ച ലീവായിരിക്കും കേട്ടോ. അമ്മയുടെ കണ്ണോപ്പറേഷനാ, കൂട്ടിന് പോണം.
8: അല്ല, അതിനിപ്പോ എന്തിനാ ലീവ് എടുക്കണേ? നമ്മുടെ തൃശൂർ പ്രിൻസിപ്പൻസ് ആക്സസ് കണ്ണാശുപത്രിയിൽ പോയാ പെട്ടെന്ന് ചെയ്തു വരാലോ. അവിടെ ആധുനിക രീതിയിലുള്ള കണ്ണു പരിശോധനയും ചികിത്സയും ഒക്കെ ഉണ്ട്.
10: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
8: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
6: ചോദ്യം ഇതായിരുന്നു: കൊച്ചുകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മോണ്ടിസോറി എന്ന പേരിൽ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ച ഇറ്റാലിയൻ ഡോക്ടർ ആരായിരുന്നു? ഉത്തരം: മരിയ മോണ്ടിസോറി. തത്വചിന്തകയും ശാസ്ത്രജ്ഞയും വനിതാ വിമോചക പ്രവർത്തകയും ചികിത്സകയുമായിരുന്നു മരിയ.

മരിയ മോണ്ടിസോറി. മരിയ മോണ്ടിസോറി കൊച്ചുകുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും മാനസിക വികാസത്തെയും പ്രതിപാദിക്കുന്ന ദി അബ്സോർബന്റ് മൈൻഡ് എന്ന ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. കൊച്ചുകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മോണ്ടിസോറി എന്ന പേരിൽ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ച ഇറ്റാലിയൻ ഡോക്ടർ ആരായിരുന്നു? ഉത്തരം: മരിയ മോണ്ടിസോറി. തത്വചിന്തകയും ശാസ്ത്രജ്ഞയും വനിതാ വിമോചക പ്രവർത്തകയും ചികിത്സകയുമായിരുന്നു മരിയ മോണ്ടിസോറി. മരിയ മോണ്ടിസോറി കൊച്ചുകുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും മാനസിക വികാസത്തെയും പ്രതിപാദിക്കുന്ന ദി അബ്സോർബന്റ് മൈൻഡ് എന്ന ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ഇനി ചിന്താവിഷയം.

0: നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്നതെല്ലാം യാഥാർത്ഥ്യമാക്കാൻ കഴിയും. പാബ്ലോ പിക്കാസോ. നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്നതെല്ലാം യാഥാർത്ഥ്യമാക്കാൻ കഴിയും. പാബ്ലോ പിക്കാസോ.
1: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു. പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
3: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
4: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
4: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
0: അറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ 0.8 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കന്യാകുമാരി തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്ന് രാത്രി 11:30 വരെ 1.2 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നതുപോലെ തന്നെ അപകടകരമാണ് കരയ്ക്കടുപ്പിക്കുന്നതും. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലെ.
6: बेटा मैं कल अपने भतीजे के घर होके आया, देख कर हैरान रह गया कि वो लोग दिन भर एसी चलाते हैं, रोज वॉशिंग मशीन चलाते हैं, घर में दो दो फ्रिज हैं, फिर भी उसका बिजली बिल पता है कितना आता है? 0. मैंने पूछा तो भतीजा बोला, चाचा जी सब ऊपर वाले की दया है. मतलब सोलर पैनल की. मैंने सोचा अब तो लगवाना ही पड़ेगा.
7: पीएम सूर्य घर मुफ्त बिजली योजना. जुड़ने के लिए रजिस्टर करें pmsuryaghar.gov.in पर.
8: हर घर सूर्य घर.
9: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं जागृति शर्मा. प्रधानमंत्री नरेंद्र मोदी ने नई दिल्ली में 51वीं प्रगति बैठक की अध्यक्षता की. लगभग 30,000 करोड़ रुपए लागत वाली 7 महत्वपूर्ण ढांचागत परियोजनाओं की समीक्षा की. केंद्रीय गृह मंत्री अमित शाह ने अधिकारियों से अंतर्राष्ट्रीय सीमा के 15 किलोमीटर के दायरे में सभी अवैध ढांचे ढहाने को कहा. मध्य और उत्तर पश्चिम भारत में अगले 2 दिन तक लू की स्थिति जारी रहेगी. ईद उल अजहा आज देश भर में धार्मिक श्रद्धा और उत्साह के साथ मनाई जा रही है. और आईपीएल क्रिकेट के एलिमिनेटर मैच में राजस्थान रॉयल्स ने सनराइजर्स हैदराबाद को 47 रन से हराया. अब समाचार विस्तार से. प्रधानमंत्री नरेंद्र मोदी ने स्वच्छ भारत मिशन के दूसरे चरण को प्रभावी ढंग से लागू करने पर बल दिया है. प्रधानमंत्री ने कहा कि ये अभियान केवल बुनियादी ढांचे के निर्माण तक सीमित न रहे बल्कि नियमित निगरानी, जनभागीदारी और विभिन्न पक्षों के समन्वय से ठोस परिणाम सुनिश्चित किए जाएं. श्री मोदी ने नई दिल्ली में 51वीं प्रगति बैठक

0: وسلم صلى الله عليه وسلم صلى الله عليه وسلم
1: கேள்கு கேள்கு கேள்கு பிரியப்பட்ட நாட்டுகாரே KYC அப்டேட் ചെയ്യാനുള്ള மெசேஜ் கண்டில்லன்னு நடிக்கிறது உடன் KYC அப்டேட் செய்யு ஐடென்டிட்டியிலோ அட்ரஸிலோ மாற்றங்கள் இல்லெங்கில் നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ മൊബൈൽ നമ്പർ മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: சங்கமம்.
1: சைமா த விமென்ஸ் ஹாஸ்பிட்டல் கனிமங்கலம் கிராமக்ஷேம வார்த்தைகள் திங்கள் புதன் வெள்ளி ராவிலே 7 மணிக்கு.
2: பிரசவம் நிறுத்தலின் இனி ஆசுபத்திரி வாசம் வேண்டாம். தாக்கூர் துவார சஸ்திரக்ரியா சைமர் ஹாஸ்பிட்டலில் மிதமான நிரக்கில்.
3: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
4: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
3: അക്ഷരകേരളം.
4: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
3: ഹരിചരൺ, രാധിക നാരായണൻ എന്നിവർ പാടിയ ഗാനം. ചിത്രം മൈലാഞ്ചി മുഞ്ചുള്ള വീട്. ഗാനരചന റഫീഖ് അഹമ്മദ്. സംഗീതം അഫ്സൽ യൂസഫ്.

0: ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 പ്രായോജകർ
3: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
4: ഫോൺ 9497745 7970.
5: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
7: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
8: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
7: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
8: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
7: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
8: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
7: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ. സദാനന്ദന്റെ സമയം. ഈ ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ്, മഹാദേവൻ എന്നിവർ പാടിയത്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര.

0: ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി.
3: ഹലോ
4: രാജേഷ് അല്ലേ, ഇത് പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നത്.
3: വീണ്ടും
4: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
5: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
3: സാർ ഇത്രയും രൂപ.
5: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
3: 2 ലക്ഷം
6: എന്ത് പറ്റി അച്ഛാ?
3: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
4: അയ്യോ,
3: കട്ട് ചെയ്തു.
6: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
3: തട്ടിപ്പോ?
6: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.

0: അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: അച്ചുവിന്റെ അമ്മ ഈ ചിത്രത്തിന് വേണ്ടി മഞ്ചരി പാടിയത്. രചന ഗിരീഷ് പൊത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

0: രാവിലെ 7 മണിക്ക്
1: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
0: പ്രായോജകർ
1: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
0: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
3: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
2: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
3: ഗാന്ധിമാർഗം.

ലോകനാഥൻ IAS. ഈ ചിത്രത്തിന് വേണ്ടി അഫ്സലും സുജാതയും പാടിയത്. രചന കൈതപ്രം, സംഗീതം M. ജയചന്ദ്രൻ.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: പ്രണയനിലാവ്, ഈ ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം, രചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

മധുര നൊമ്പരക്കാറ്റ്. ഈ ചിത്രത്തിനു വേണ്ടി ബിജു നാരായണൻ, സുജാത എന്നിവർ പാടിയത്. രചന യൂസഫലി കേച്ചേരി, സംഗീതം വിദ്യാസാഗർ.

അലിബാബയും 41 കള്ളന്മാരും. ഈ ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനം. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: ആകാശവാണി തൃശൂർ. ഇന്ന് ശ്രീ ആനന്ദ് കെ രാജിന്റെ സംഗീത കച്ചേരി. സർവശ്രീ ജയപ്രകാശ് ഗോപാലൻ വയലിൻ, സി കൃഷ്ണചന്ദ്രൻ മൃദംഗം. ആദ്യമായി ഗതി നീവനി, തോടിരാഗം, ആദിതാളം, ത്യാഗരാജകൃതി.

ഇതുവരെ പാടിയത് ശ്രീ ആനന്ദ് കെ രാജ്, സർവശ്രീ ജയപ്രകാശ് ഗോപാലൻ വയലിൻ, സി കൃഷ്ണചന്ദ്രൻ മൃദംഗം.

0: സംഗമം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്
2: പരിപാടി. റേഡിയോ ഹെൽത്ത്,
3: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി. റേഡിയോ ഹെൽത്ത്.
4: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 28 മെൻസ്ട്രുവൽ ഹൈജീൻ ഡേ അഥവാ ആർത്തവ ശുചിത്വ ദിനം. ആർത്തവം എന്നത് മറച്ചുവെക്കേണ്ടതോ അല്ലെങ്കിൽ രഹസ്യമായി സംസാരിക്കേണ്ടതോ ആയ ഒരു വിഷയമല്ല, മറിച്ച് ജീവന്റെ തുടർച്ച സാധ്യമാക്കുന്ന ഒരു ജൈവ പ്രക്രിയയാണ് എന്ന തിരിച്ചറിവാണ് ആദ്യം വേണ്ടത്. പക്ഷേ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് തുറന്നു പറയാൻ പലർക്കും മടിയാണ്. അറിവില്ലായ്മ കൊണ്ടും ശുചിത്വമില്ലായ്മ കൊണ്ടും ആർത്തവ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. തെറ്റിദ്ധാരണകൾ അകറ്റി ശരിയായ അറിവുകൾ ഇക്കാര്യത്തിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ നേടിയിരിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. സുരക്ഷിതവും ശുചിത്വപൂർണവുമായ ആർത്തവകാലം ഓരോ സ്ത്രീയുടെയും അവകാശമാണ്. ഈ ദിനത്തോടനുബന്ധിച്ച് ആർത്തവ ശുചിത്വത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ മുൻ നഴ്സിംഗ് ഓഫീസർ ഡോക്ടർ ഡിനു എം ജോയ്.
5: ഇന്ന് മെയ് 28 മെൻസ്ട്രൽ ഹൈജീൻ അഥവാ ആർത്തവ ശുചിത്വ ഡേ ആയി നാം ആചരിക്കുകയാണ്. എന്താണ് ആർത്തവം അഥവാ മെൻസ്ട്രേഷൻ? ആർത്തവം എന്നത് സ്ത്രീകളിൽ ഓരോ മാസവും നടക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. ഗർഭാശയത്തിൻ്റെ അഥവാ യൂട്രസിൻ്റെ അകത്തെ പാളിയായ രക്തവും ടിഷ്യുവും ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് ആർത്തവം അഥവാ മെൻസ്ട്രേഷൻ. ഈ രക്തസ്രാവം സാധാരണയായി 3 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കും. ഇത് സ്ത്രീകളുടെ ആരോഗ്യകരമായ പ്രജനന സംവിധാനത്തിന്റെ ഭാഗമാണ്. ഇത് എപ്പോഴാണ് പെൺകുട്ടികളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് സാധാരണയായി പെൺകുട്ടികളിൽ പ്യൂബർട്ടി പീരീഡിൽ, അതായത് 9 മുതൽ 16 വയസ്സിനുള്ളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഇംഗ്ലീഷിൽ അത് മെനാർക്കി എന്ന് പറയാറുണ്ട്. ഇനി ഈ ആർത്തവം തുടങ്ങിയാൽ എന്നാണ് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത്? ആർത്തവം അഥവാ പീരിയഡ്സ് അഥവാ മെൻസ്ട്രേഷൻ സാധാരണയായി നിൽക്കുന്നത് സ്ത്രീകളിൽ 45 മുതൽ 55 വരെ പ്രായം ആകുമ്പോൾ ആണ്. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ മെനോപോസ് എന്ന് പറയാറുണ്ട്. ഇനി എന്താണ് ആർത്തവ ശുചിത്വം? ആർത്തവ സമയത്ത് സ്ത്രീകൾ ശുചിത്വവും ആരോഗ്യവും പാലിക്കുന്ന രീതികളെയാണ് മെൻസ്ട്രൽ ഹൈജീൻ അഥവാ ആർത്തവ ശുചിത്വം എന്ന് പറയുന്നത്. ആർത്തവ ശുചിത്വത്തെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ശുചിയായ സാനിറ്ററി ഉപകരണങ്ങൾ സെലക്ട് ചെയ്യുക. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ഇടയിൽ മാർക്കറ്റുകളിലൊക്കെ പലതരത്തിലുള്ള സാനിറ്ററി ഉപകരണങ്ങൾ ലഭ്യമാണ്. സാനിറ്ററി പാഡുകൾ, മെനിസ്ട്രൽ കപ്പുകൾ, ശുചിയായ തുണി എന്നിവ ലഭ്യമാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നമുക്കുചിതമായ സാനിറ്ററി ഉപകരണങ്ങൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം.

പാഡ്, സാനിറ്ററി നാപ്കിൻ അഥവാ ഡിസ്പോസിബിൾ സാനിറ്ററി പാഡ് എന്ന് പറഞ്ഞ എന്താണ്, അഥവാ ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കിൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു തവണ മാത്രം ഉപയോഗിക്കുന്ന ആർത്തവ സമയത്തെ രക്തസ്രാവം ആഗിരണം ചെയ്യുന്നതിനുള്ള പാഡിനെയാണ് നമ്മൾ ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കിൻ എന്ന് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് ആ നാപ്കിൻ നമ്മൾ കളയുന്നു. ആ സാനിറ്ററി നാപ്കിൻ ആണെങ്കിലും നമ്മൾ തുണിയാണെങ്കിലും അത് ഉപയോഗിക്കുന്ന ആൾക്കാർ അത് സമയബന്ധിതമായി മാറ്റണം. സാധാരണയായി എപ്പോഴാണ് സാനിറ്ററി നാപ്കിൻ അഥവാ തുണിയൊക്കെ ഉപയോഗിക്കുന്നവർ മാറ്റേണ്ടത്? സാധാരണയായി 4-6 മണിക്കൂറിനുള്ളിൽ നമ്മൾ മാറ്റണം. നമുക്കറിയാം ഓരോരുത്തർക്കും രക്തസ്രാവത്തിൻ്റെ അളവ് വ്യത്യാസമൊക്കെ ആയിരിക്കും. ഇനി രക്തസ്രാവം കൂടുതലാണെങ്കിൽ അത് ഈ 4-6 മണിക്കൂർ വരെയൊന്നും ഈ പാഡ് അഥവാ തുണി വെച്ചുകൊണ്ടിരിക്കരുത്. ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കൊക്കെ നമ്മൾ അത് മാറ്റണം. ഇനി അധിക സമയം മാറ്റാതെ നമ്മൾ ഉപയോഗിച്ചാൽ അത് ലീക്കേജ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ ദുർഗന്ധവും അവിടെ അണുബാധയ്ക്കും ചാൻസ് ഉണ്ട്, അണുബാധയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഉപയോഗിച്ച പാടുകൾ ശരിയായിട്ട് നമ്മൾ നശിപ്പിച്ചു കളയണം. അതായത് ഉപയോഗിച്ച പാട് പേപ്പറിൽ പൊതിഞ്ഞ് മാലിന്യ ബിന്നിൽ അഥവാ വേസ്റ്റ് ബിന്നിൽ നമ്മൾ ഇടണം. ചില സ്കൂളുകളിലും സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിൽ ചെറിയതോ വലുതോ ആയ ഇൻസിനറേറ്റർ ലഭ്യമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ പാട് ഉപയോഗിച്ചതിന് ശേഷം അത് കൂട്ടത്തോടെ കത്തിച്ച് നശിപ്പിക്കാം. അതായത് ആ ഇൻസിനറേറ്ററിലിട്ട് നമുക്കത് കൂട്ടത്തോടെ കത്തിച്ച് നശിപ്പിക്കാം. സാനിറ്ററി നാപ്കിന് നശിപ്പിക്കുമ്പോൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഡോണ്ട് സോപ്പ് ഡിസ്പോസിങ് സാനിറ്ററി നാപ്കിൻ. ഉപയോഗിച്ച പാടുകൾ തുറസായ സ്ഥലങ്ങളിൽ വലിച്ചെറിയരുത്. ഇത് പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകും. അതുപോലെ തന്നെ സാനിറ്ററി പാടുകൾ ടോയ്ലറ്റിലോ ഡ്രെയിനുകളിലോ കളയരുത്. അങ്ങനെ ഇട്ട് എന്ത് പറ്റും? അത് മലിനജല പൈപ്പുകളൊക്കെ അത് അടയാനും ശുചിത്വ പ്രശ്നങ്ങൾ ഉണ്ടാകാനും കാരണമാകും. ഉപയോഗിച്ച പാടുകളൊക്കെ ഈ ഡസ്റ്റ്ബിന്നിലൊക്കെ ആണെങ്കിൽ ഒരിടത്തൊക്കെ കൂട്ടിയിട്ട് വളരെ കാലം കൂട്ടി വയ്ക്കരുത്. അങ്ങനെ ചെയ്താൽ അതിലൂടെ ദുർഗന്ധവും ബാക്ടീരിയയുടെ വളർച്ചയും ഉണ്ടാകാം. ഇനി നമ്മൾ അടുത്ത ഒരു സാനിറ്ററി ഉപകരണത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നത് തുണി ഉപയോഗിക്കുന്നവരുണ്ട്, ഈ ക്ലോത്ത് ഉപയോഗിക്കുന്നുണ്ട്. ആ ക്ലോത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോഴും ഈ ശുദ്ധമായ ഈ കോട്ടൺ തുണി മാത്രം ഉപയോഗിക്കണം. നല്ല ശുദ്ധമായിട്ടുള്ള വൃത്തിയായിട്ടുള്ള കോട്ടൺ ക്ലോത്ത്. എന്തുകൊണ്ടാണ് നമ്മൾ സിന്തറ്റിക് ക്ലോത്ത് ഉപയോഗിക്കരുതെന്ന് നമ്മൾ പറയുന്നത്? സിന്തറ്റിക് ക്ലോത്ത് ഉപയോഗിക്കുവാണെങ്കിൽ അത് രക്തം അഥവാ ബ്ലഡ് അത് നന്നായിട്ട് ആഗിരണം ചെയ്യില്ല. ആഗിരണം ചെയ്യാത്തതിന്റെ പേരിൽ അതവിടെ കെട്ടിനിൽക്കും. അതുകൊണ്ട് കൂടുതലായിട്ട് ജനനേന്ദ്രിയ ഭാഗത്ത് ചോർച്ചയിലും അസ്വസ്ഥതയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കോട്ടൺ ക്ലോത്ത് മാത്രമേ ഉപയോഗിക്കാവൂ. ഇനി തുണി ഉപയോഗിച്ച ശേഷം എന്ത് ചെയ്യണം? സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകണം. നന്നായിട്ട് അത് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നേരിട്ട് സൂര്യപ്രകാശത്തിൽ ഉണക്കുക. നമുക്കറിയാം സൂര്യപ്രകാശത്തിൽ ഉണക്കുവാണെങ്കിൽ അതിലുള്ള അണുക്കളൊക്കെ നശിക്കുന്നതിന് സഹായിക്കുന്നു. ഒരിക്കലും നമ്മൾ നനവുള്ള തുണി ഉപയോഗിക്കരുത്. അത് നനവുള്ള തുണി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അണുബാധയ്ക്ക് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പൂർണ്ണമായി ഉണങ്ങിയതിനു ശേഷം മാത്രമേ നമ്മൾ ഈ തുണി വീണ്ടും ഉപയോഗിക്കാവൂ. ഇത് നമ്മളൊന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ തുണി ഉപയോഗിക്കുന്ന ഒരുപാടുകളുണ്ട്. ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കിനുകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴുള്ള അതിനതിൻ്റെതായ പ്രയോജനങ്ങളും അതിൻ്റെതായ ദൂഷ്യഫലങ്ങളും ഉണ്ട്. അതെന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. അത് ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കിനെ കുറിച്ച് നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഉപയോഗിക്കാൻ ഏറ്റവും കൂടുതൽ സൗകര്യപ്രദവും എളുപ്പമാണ്. നമുക്ക് ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോകാനും ജോലി സ്ഥലത്തൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിലും അത് എളുപ്പത്തിൽ അത് ഉപയോഗിക്കാനോ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് കളഞ്ഞാൽ മതി. അത് കഴുകാനൊന്നും സമയമൊന്നും എടുക്കണ്ട, നമുക്കൊന്ന് ഉപയോഗിച്ചിട്ട് കളയുവാണ്. അതുപോലെ തന്നെ അതറിയാം അതിന് പല ലെയറുകളുണ്ട്. രക്തം അതിൻ്റെ പാളികളിലേക്ക് ആഗിരണം ചെയ്തതിനാൽ നമ്മളെപ്പോഴും നമുക്കൊരു ഡ്രൈനെസ് അതായത് വരണ്ടതായ ഒരു ഫീൽ വഴി ഒരു നനവല്ല പെട്ടെന്ന് അത് അബ്സോർവ് ചെയ്യും അതിൻ്റെ പാളികളിലേക്ക്. അതുകൊണ്ട് വരണ്ടത അനുഭവിക്കും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റുവാണെങ്കിൽ അണുബാധ ഉണ്ടാകാനൊക്കെ ചാൻസ് കുറവാണ്. അത് ഈ 4-6 മണിക്കൂറിനിടയിലൊക്കെ മാറ്റുവാണെങ്കിൽ. പിന്നെ നമുക്കറിയാം ഈ ഓരോ സാനിറ്ററി നാപ്കിങ്ങൾ ഉപയോഗിക്കുന്നതിന് നമുക്ക് പൈസ രൂപ മുടക്കേണ്ടി വരും. ഓരോ മാസത്തിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള തുക നമുക്ക് ചിലവാക്കേണ്ടി വരും. പക്ഷെ തുണിയാണെങ്കിൽ നമുക്ക് ലാഭകരമാണ്. നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, അത്രയും വീണ്ടും കഴുകി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അന്നേരം നമ്മൾ അത് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഫിനാൻഷ്യലി നമ്മൾ നോക്കുവാണെങ്കിൽ സാനിറ്ററി നാപ്കിൻ മേടിക്കാൻ എല്ലാ മാസവും നമുക്ക് പൈസ മുടക്കേണ്ടി വരും. പക്ഷെ തുണിയാണെങ്കിൽ നമുക്ക് വീണ്ടും കഴുകി ഉപയോഗിക്കാം. തുണിപ്പാടുകളാണെങ്കിൽ അത് ഞാൻ പറഞ്ഞു കൂടുതൽ ചിലവ് കുറവാണ്. സാനിറ്ററി നാപ്കിനനുസരിച്ച് ചിലവ് കുറവാണ്. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്? പരിസ്ഥിതി സൗഹൃദമാണ്. അതെന്തുകൊണ്ടാണ് പരിസ്ഥിതി സൗഹൃദമാണെന്ന് പറയുന്നത്? മറ്റേ നമ്മൾ സാനിറ്ററി നാപ്കിനാണെങ്കിൽ എല്ലാ പ്രാവശ്യവും നമ്മൾ അത് ഉപയോഗിച്ച ശേഷം അത് നമ്മൾ പൊതിഞ്ഞ് നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ആണെങ്കിൽ അത് കുഴിയിലാത്തിട്ടൊക്കെ കത്തിച്ച് കളയുവാണ് അല്ലേ? അന്നേരം അത് പരിസ്ഥിതിക്ക് അത് ദോഷമാണ്. കുറേ പ്ലാസ്റ്റിക്

അതിൻ്റെ കണ്ടൻ്റ് ഒക്കെ വരും. അല്ലെങ്കിൽ നമുക്ക് സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ഇൻസിനറേറ്റർ ഇട്ടാണെങ്കിലും അതിൻ്റെ കത്തിക്കും അതിൻ്റെ പുകയുടെ ഒക്കെ കുറച്ച് വരും. അന്നേരം നമ്മൾ തുണിയാണെങ്കിൽ അത് അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ തുണി കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാണ്, മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. നമ്മുടെ പിന്നെ അടുത്ത തുണിയുടെ അഡ്വാൻറ്റേജസ് എന്താണ്, നമ്മുടെ ആവശ്യത്തിനുള്ള വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. അതാണ് നമ്മൾ ഈ തുണിപ്പാടുകളും ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്പുകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴുള്ള പ്രയോജനങ്ങളാണ് നമ്മളിപ്പോൾ എന്തൊക്കെയാണെന്ന് കണ്ടത്. ഇനിയിപ്പോൾ നമുക്കറിയാം കൂടുതൽ ആൾക്കാർ ഇപ്പോൾ മിനിസ്റ്റർ കപ്പിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റുകളിലും എല്ലാം അവൈലബിൾ ആണ് മിനിസ്റ്റർ കപ്പ്. അതിപ്പോൾ നമ്മൾ ഇപ്പോൾ അഡോളസൻസിനുള്ള കുട്ടികളാണെങ്കിൽ പോലും യൂത്തുകളും സ്ത്രീകളൊക്കെ കൂടുതലായിട്ട് മിനിസ്റ്റർ കപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കംഫർട്ടൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യം എല്ലാവർക്കും അത് ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള അറിവില്ലായ്മയൊക്കെ ഉണ്ട്. പക്ഷെ പല ആൾക്കാരും ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അത് ഭയങ്കര കംഫർട്ടാണെന്ന് പറയാറുണ്ട്. ഇനി എന്താണ് മിനിസ്റ്റർ കപ്പ്, അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഈ മിനിസ്റ്റർ കപ്പ് എന്നത് മാസവാര സമയത്ത് യോനിയിലിടുന്ന ഒരു സ്ത്രീ ശുചിത്വ ഉപകരണമാണ്. നമ്മുടെ യോനിയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു സ്ത്രീ ശുചിത്വ ഉപകരണമാണ്. ഇത് പാടുകളെ പോലെ രക്തം ആഗിരണം ചെയ്യുന്നതല്ല, പകരം ആർത്തവ രക്തം ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ യോനിയിലേക്ക് കപ്പ് വെച്ച് അത് ആർത്തവ രക്തം ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ആകൃതി എന്ന് പറഞ്ഞാൽ ഒരു ബെല്ല്, അതായത് മണിയുടെ ആകൃതിയൊക്കെയുള്ള ഷേപ്പാണ് ഇതിന്. താഴെയുണ്ട് നമുക്കൊരു സ്റ്റെം ഉപയോഗിച്ച്, നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ട് കാണാം, താഴെയുള്ള ഒരു സ്റ്റെം ഉണ്ട്. താഴെയുള്ള സ്റ്റെം ഉപയോഗിച്ചാണ് ഈ കപ്പ് ഇടാനും പുറത്തെടുക്കാനും ഒക്കെ സഹായിക്കുന്നത്. കപ്പ് ആ യോനിയുടെ ഭിത്തിയിൽ അതായത് സെർവിക്സിന് താഴെയായി പതിഞ്ഞ് ഈ ബ്ലഡ് കളക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇനി ഇത് രക്തസ്രാവത്തിന്റെ അളവിനെ ആശ്രയിച്ച് ഓരോ 4-12 മണിക്കൂറിലും കപ്പ് പുറത്തെടുത്ത് കഴുകി വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അതും അറിയാം, നമ്മൾ മുമ്പേ പാഡിന്റെയും സാനിറ്ററി നാപ്കിന്റെയും തുണിയുടെ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ തന്നെ ഓരോരുത്തരുടെ രക്തസ്രാവം അനുസരിച്ചാണ് ഇത് നമ്മൾ പുറത്തേക്ക് എടുത്ത് കഴുകുകയൊക്കെ ചെയ്യേണ്ടത്. രക്തസ്രാവം കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം 10-12 മണിക്കൂർ നേരം ഒന്നും വെക്കാൻ പറ്റത്തില്ല, അതിന് മുമ്പ് തന്നെ നമ്മളത് എടുക്കണം, അല്ലെങ്കിൽ അത് ലീക്കാവും, നിറഞ്ഞത് ലീക്കാവും. എന്നാലും സാധാരണ 4-10-12 മണിക്കൂറിനുള്ളിൽ ഒരു വരെ ഇരി വെക്കാന്ന് പറഞ്ഞാലും ഓരോരുത്തരുടെ രക്തസ്രാവം അനുസരിച്ച് നമ്മൾ ഇടയ്ക്ക് അത് കപ്പ് പുറത്തെടുത്ത് കഴുകി വീണ്ടും ഉപയോഗിക്കണം. ഇനി ഓരോ ആർത്തവത്തിന് ശേഷവും എന്ത് നമ്മൾ ചെയ്യണം, അത് ഓരോ ആർത്തവ സൈക്കിൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കപ്പ് വൃത്തിയാക്കി നമ്മൾ വിളത്തിളപ്പിച്ച വെള്ളത്തിൽ അണുമുക്തമാക്കി നമ്മൾ സൂക്ഷിക്കണം. ഇതാണ് നമ്മളൊരു മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ ശരീര ശുചിത്വം നമ്മൾ ആർത്തവ സമയത്ത് നമ്മൾ പാലിക്കണം, അല്ലെങ്കിൽ അണുബാധയൊക്കെ ഉണ്ടാകും. അന്നേരം നമ്മൾ എന്താണ്, ദിവസവും നമ്മൾ ഒരു നേരമെങ്കിലും കുളിക്കണം, 2 നേരം കുളിക്കുന്നത് നല്ലത്, ഒരു നേരമെങ്കിലും കുളിക്കണം. ഈ ജനനേന്ദ്രിയ ഭാഗം ശുദ്ധജലത്തിൽ കഴുകി വൃത്തിയായി സൂക്ഷിക്കണം. പിന്നെ അതുപോലൊക്കെ തന്നെ ഈ പാടമൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ അതിനകത്ത് നമ്മൾ അടിവസ്ത്രത്തിലാണ് നമ്മളത് അത് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അടിവസ്ത്രമൊക്കെ അത് അതിലേക്ക് ലീക്ക് വന്ന് അത് നനയാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പൊ തുണിയോ എന്തൊക്കെ ഉപയോഗിച്ചാൽ ഏതിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അടിവസ്ത്രമൊക്കെ അഴുക്കാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അടിവസ്ത്രം അഴുക്കായെങ്കിൽ അതും ഉടനെ തന്നെ മാറ്റണം. അതിപ്പോ നമ്മൾ പാടൊക്കെ മാറ്റുന്നതോടൊപ്പം തന്നെ അടിവസ്ത്രമൊക്കെ അഴുക്കായാൽ അടിവസ്ത്രവും നമ്മൾ മാറ്റിയിട്ട് വേറെ അടിവസ്ത്രം ധരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്ത് പറ്റും, അത് കൂടുതലായിട്ട് നനഞ്ഞ് അടിവസ്ത്രം ഉപയോഗിക്കുവാണെങ്കിൽ അതും അണുബാധയ്ക്ക് കാരണമുണ്ട്. അതുപോലൊക്കെ തന്നെ നമുക്കറിയാം നമ്മുടെ ഹാൻഡ് ഹൈജീൻ, നമ്മളെപ്പോഴും നമ്മൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നമ്മൾ കൈകൾ ശുദ്ധീകരിക്കണം. ഓരോ തവണ പാട് മാറ്റുമ്പോഴും അത് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കണം. മെനിസ്റ്റർ കപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് മെനിസ്റ്റർ കപ്പ് അത് പുറത്തെടുക്കുന്നതിന് മുമ്പും അത് വെച്ചതിന് ശേഷവും ഒക്കെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നല്ലോണക്ക് കൈ കഴുകണം. അല്ലെങ്കിൽ നമ്മുടെ കൈ കഴുകിൽ നിന്ന് അണുക്കൾ ജനനേന്ദ്രിയ ഭാഗത്തിലേക്കൊക്കെ അത് പകരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈകൾ കൃത്യമായിട്ട് നമ്മൾ വൃത്തിയാക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് ശുചിയായ ടോയ്ലറ്റും വെള്ളവും ലഭ്യമാകണം അല്ലേ. നമുക്കറിയാം ഈ സമയത്തൊക്കെ നമുക്ക് പാടൊക്കെ നമുക്ക് മാറ്റണമെങ്കിലൊക്കെ സ്ത്രീകൾക്ക് ജോലി സ്ഥലത്താണെങ്കിലും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ശുചിയായ ടോയ്ലറ്റും വെള്ളവും ലഭ്യമാക്കി കൊടുക്കണം. സ്വകാര്യതയും ശുദ്ധജലവും ശുചിത്വമുള്ള ടോയ്ലറ്റും ആരോഗ്യകരമായ ആർത്തവ ശുചിത്വത്തിന് ആവശ്യമാണ്. ഇനി ആർത്തവ ശുചിത്വം എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം അർഹിക്കുന്നത്? അണുബാധകൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു, ദുർഗന്ധവും അസ്വസ്ഥതയും കുറയ്ക്കുന്നു, ആത്മവിശ്വാസത്തോടെ സ്കൂളിലും ജോലിയിലും പങ്കെടുക്കാൻ സഹായിക്കുന്നു, സ്ത്രീകളുടെ മൊത്തത്തിലുള്ള ആരോഗ്യ സംരക്ഷണത്തിന് സഹായകരമാണ്. നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ റിപ്രൊഡക്റ്റീവ് ഹെൽത്തിനും അതോടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ഈ ആർത്തവ ശുചിത്വം വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇനി നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ആർത്തവത്തെ കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണോ കോമൺ ആയിട്ടുള്ള തെറ്റിദ്ധാരണകളെന്നും അതിന്റെ സത്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ചില തെറ്റിദ്ധാരണകളാണ് അഥവാ മിത്ത് നമ്മൾ പറയാം അല്ലെ, ആർത്തവ സമയത്ത് കുളിക്കരുത്. പക്ഷെ അതിന്റെ ഫാക്ട് എന്താണ്, അതിന്റെ സത്യം എന്താണ്,

0: കുളിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ശുചിത്വം ശുചിത്വം നമ്മുടെ കൂട്ടുന്നതാണ്. കുളിക്കുന്നത് മൂലം ശുചിത്വത്തിനും അണുബാധ തടയുന്നതിനും സഹായകരമാണ്. പിന്നെ ചില തെറ്റിദ്ധാരണയാണ്, പീരിയഡ് ഉള്ളവർ അതായത് ആർത്തവത്തിന് സമയത്ത് അടുക്കളയിൽ പോകാൻ പാടില്ല. ഇത് നമുക്കറിയാം ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ തെറ്റാണ്. ശാസ്ത്രീയമായിട്ട് നോക്കുമ്പം അങ്ങനെയൊന്നുമില്ലെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ നമ്മൾ ചിലർ പറയുന്നൊക്കെയാണ് ആർത്തവ സമയത്ത് പ്രത്യേകിച്ചും കൂടുതൽ ജോലികളൊന്നും ചെയ്യരുത്, എക്സർസൈസ് ചെയ്യരുതെന്നൊക്കെ. ഇത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ആർത്തവം എന്ന് പറയുന്നത് സ്വാഭാവിക ശാരീരിക പ്രക്രിയയാണ്. നമുക്ക് എന്ത് ജോലിയാണോ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ലഘുവായ എക്സസൈസ് ഒക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആർത്തവ സമയത്തിന്റെ ആരംഭത്തിലുള്ള വേദനയൊക്കെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. എല്ലാ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ എക്സസൈസും ആർത്തവ സമയത്ത് ചെയ്യുന്നത് ഒരു കുഴപ്പവുമില്ല ശാസ്ത്രീയമായിട്ട് പറയുവാണെങ്കിൽ. ഇനി നമ്മൾ ഇപ്പൊ ഇത് പറഞ്ഞ കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, അത് പീരിയഡ്സ് നമുക്കറിയാം പല പേരിൽ അറിയപ്പെടും. പീരിയഡ്സ് ഇംഗ്ലീഷ് നമ്മൾ മെനിസ്ട്രേഷൻ പറയും. ആർത്തവം അതെന്ന് പറയുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അതെന്ന് പറയുന്നത് ഗർഭാശയത്തിൽ നിന്നുള്ള രക്തവും അനുബന്ധ വസ്തുക്കളും യോനിമുഖം വഴി പുറത്തേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ആർത്തവം അഥവാ മെനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് നമുക്ക് ലജ്ജിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് സ്ത്രീകളിൽ വരുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. ആർത്തവ സമയത്ത് വ്യക്തിപരമായ ശുചിത്വം അതായത് പേഴ്സണൽ ഹൈജീൻ വളരെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അണുബാധയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മളെപ്പോഴും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും പിന്തുണ നൽകണം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി തൃശൂർ, സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം അനാർക്കലി. ഗായകൻ ഹരിഹരൻ. രചന രാജീവ് നായർ. സംഗീതം വിദ്യാസാഗർ.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
0: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ, സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 205 രൂപ കുറഞ്ഞ് 14,305 രൂപയ്ക്കും പവന് 1,640 രൂപ കുറഞ്ഞ് 114,440 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം. സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന, ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
6: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
7: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ, ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
0: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 31 ഞായറാഴ്ച രാവിലെ 11 എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 31 ഞായറാഴ്ച രാത്രി 8 പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. മറ്റൊരു അറിയിപ്പ്, കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ 0.8 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കന്യാകുമാരി തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്ന് രാത്രി 11:30 വരെ 1.2 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര

സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധനയാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്കടുപ്പിക്കുന്നത്. ആയതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്കടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തണം. അറിയിപ്പുകൾ കഴിഞ്ഞു.

ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും ആകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോ ഹെർട്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ. FM 101.1 MHz. ഇപ്പോൾ ഗസൽ. പാടിയത് ജഗ്ജിത് സിംഗ്, ചിത്ര സിംഗ് എന്നിവർ.

ഗസൽ സമാപിച്ചു. ആകാശവാണി തൃശൂർ FM 101.1 മെഗാഹെർട്സിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ചിത്രം ചാർലി. വരികൾ റഫീഖ് അഹമ്മദ്, സന്തോഷ് വർമ്മ എന്നിവർ. സംഗീതം ഗോപിസുന്ദർ. പാടിയവർ വിജയ് യേശുദാസ്, സന്തോഷ് വർമ്മ, വിജയ് പ്രകാശ്, ദിവ്യ എസ് മേനോൻ, ദുൽഖർ സൽമാൻ, മാൽഗുഡി ശുഭ, മുഹമ്മദ് മക്ബൂൽ, മൻസൂർ, ശക്തിശ്രീ എന്നിവർ.

അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിലരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിലരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. പല നരകയറിയ വഴിയവരടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു മിരുതിനു തരുതല പറയരു തടരിനു മുതിരുതേ. പല നരകയറിയ വഴിയവരടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു മിരുതിനു തരുതല പറയരു തടരിനു മുതിരുതേ. അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിലരിതരിയും നിന്നിരുപത് പട്ടിണി.

അടുത്ത ചിത്രം ഷാർജ ടു ഷാർജ. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിത്താര. പാടിയവർ ചിത്ര, യേശുദാസ്, എം ജി ശ്രീകുമാർ, പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ എന്നിവർ.

FM 101.3 മെഗാഹെർട്സിൽ പ്രക്ഷേപണം തുടരുന്നു. സമയം 12 മണി. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.

0: പഴവിൽ ഗോപാലകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച തുയിലുണർത്തുപാട്ട് സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
5: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.

0: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 51st പ്രഗതിയോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. സ്വച്ഛ് ഭാരത് മിഷൻ 2nd ഘട്ടം മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8. അന്വേഷണം പുരോഗമിക്കുന്നതായി DGP റവാഡ ചന്ദ്രശേഖർ. ബലിപെരുന്നാളിൽ ത്യാഗസ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പങ്കെടുത്ത് ആയിരങ്ങൾ. 16th കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സൗദി അറേബ്യയിലെ 20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരികെയെത്തി. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. വാർത്തകൾ വിശദമായി. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യം എടുത്തുപറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേവലം അടിസ്ഥാന സൗകര്യ വികസനത്തിനപ്പുറം പൊതുജന പങ്കാളിത്തം, നിരീക്ഷണം അടക്കമുള്ളവയിൽ കൂടി മികച്ച ഫലം ഉണ്ടാകുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചേർന്ന 51st പ്രഗതിയോഗത്തിൽ പറഞ്ഞു. നഗരമേഖലകളിൽ പുരപ്പുറ സോളാർ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി, പരസ്പര സഹകരണത്തിലൂടെയും സാങ്കേതിക വിദ്യ അധിഷ്ഠിത വിലയിരുത്തലിലൂടെയും നദീജല തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് കെൻ ബത്വ നദീ സംയോജന പദ്ധതിയെ മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കണമെന്നും അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ സംബന്ധിച്ച സമഗ്ര ശിപാർശ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. ആഭ്യന്തര മന്ത്രാലയം, വനിതാ ശിശു വികസന ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾ എന്നിവർക്കാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. വിവാഹം, പിന്തുടർച്ചാവകാശം, വിവാഹമോചനം തുടങ്ങിയ വിഷയങ്ങളിൽ റിപ്പോർട്ടിൽ പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നതായും കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ തിരുവനന്തപുരത്തെ വസതിയിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: കർശനമായ നടപടി സ്വീകരിക്കാൻ പറഞ്ഞെടുത്ത് അദ്ദേഹത്തിന് നിർദ്ദേശമുണ്ടായിരുന്നു. അത് പ്രക്കം മുന്നോട്ട് പോകുന്നതാണ്. ED റെയ്ഡ് അവർ സ്വന്തമായിട്ട് ചെയ്താണ് കേന്ദ്ര ഫലമായിട്ടെത്തി. നമ്മൾ നടക്കുമ്പോഴും അതിന് പോലീസ് മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെ അറിവുള്ളത്. അപ്പോൾ പോലീസും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസ് അതുകൊണ്ട് തന്നെ അല്ലേ അവിടത്തേക്ക് 300 പോലീസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ അവിടത്തേക്ക് പല സ്ഥലങ്ങളായിട്ട് ഈ പട്ടുള്ള സ്ഥലങ്ങളും 50 പോലീസ് ഉണ്ട്. അല്ല, പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ 8 പ്രതികളും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ്. വി ഹാവ് ഡിപ്ലോയ്ഡ് എനഫ് റിക്വയർമെന്റ് ഓഫ് പോലീസ് ഫോഴ്സ് ഉണ്ടായിരുന്നു. വി ആർ ഗോയിങ് ടു ഇൻവെസ്റ്റിഗേറ്റ് പ്രോപ്പർലി ആൻഡ് അറസ്റ്റ് ഓൾ ദ പേഴ്സൺസ് ഹു ആർ റെസ്പോൺസിബിൾ.
1: ത്യാഗസ്മരണകൾ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. രാവിലെ മുതൽ പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ബക്രീദ് ആശംസകൾ നേർന്നു. വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങുകൾക്ക് പാളയം ഇമാം VP സുഹൈബ് മൗലവി നേതൃത്വം നൽകി. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി പരാജയപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് പാളയം മുഹിയുദ്ദീൻ പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് ചീഫ് ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകി. ലക്ഷദ്വീപിലെ കവരത്തിയിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഖത്തീബ് ആഷിഖ് ഫൈസി നേതൃത്വം നൽകി. മറ്റെല്ലാ ദ്വീപുകളിലും വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് പെരുന്നാൾ നിസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും അന്നദാന ചടങ്ങുകളും സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ പാണക്കാടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. പെരുന്നാൾ ദിനത്തിൽ തന്നെ പാണക്കാട് എത്താൻ സാധിച്ചതിൽ ഏറെ സന്തോഷം.

0: ദോഷമുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. സൗദി അറേബ്യയിൽ 2 പതിറ്റാണ്ട് നീണ്ട ജയിൽവാസത്തിന് ശേഷം കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരിച്ചെത്തി. റിയാദിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ഇന്ന് രാവിലെയാണ് അദ്ദേഹം നാട്ടിലെത്തിയത്. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: വർഷങ്ങളുടെ നിയമപോരാട്ടങ്ങളുടെയും നയതന്ത്ര നീക്കങ്ങളുടെയുമാണ് ഫറോക്ക് സ്വദേശിയായ റഹീമിന്റെ മോചനത്തിന് വഴിതെളിഞ്ഞത്. സൗദി പൗരന്റെ ഭിന്നശേഷിക്കാരനായ മകൻ മരിച്ച കേസിലാണ് അദ്ദേഹം അകപ്പെടുന്നത്. മകന്റെ മോചനത്തിനായി ഉമ്മയുടെ പ്രാർത്ഥനകൾ നാട് ഏറ്റെടുക്കുകയായിരുന്നു. ലോകമെമ്പാടുള്ള മലയാളികളുടെയും കൂട്ടായ്മയുടെയും 34 കോടി രൂപ സമാഹരിച്ച് ദിയാദനം നൽകിയാണ് വധശിക്ഷ ഇളവ് നൽകിയത്. മോചന ഉത്തരവിൽ അധികൃതർ കഴിഞ്ഞ ദിവസമാണ് ഒപ്പുവെച്ചത്. ഉദ്യോഗസ്ഥർ തന്നെ റഹീമിനെ എയർപോർട്ടിലെത്തിച്ച് എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. തുടർന്ന് ഇന്ന് രാവിലെയോടെ കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇറങ്ങിയ റഹീം 10 മണിയോടെ വീട്ടിലെത്തി.
0: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ നടക്കും. നയപ്രഖ്യാപന പ്രസംഗത്തിന് കഴിഞ്ഞ ദിവസം സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നു. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന് മേലുള്ള ചർച്ചയും ഉണ്ടാകും. ഈ മാസം 21-ന് ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും നടന്നു. UDFലെ മുതിർന്ന അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് 16-ാം നിയമസഭയുടെ സ്പീക്കർ. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവത്തിൽ ക്ഷേത്ര ഭരണസമിതി നാളെ യോഗം ചേരും. 5 പേരടങ്ങുന്ന ഭരണസമിതിയാണ് രാവിലെ 10 മണിക്ക് യോഗം ചേരുന്നത്. സുരക്ഷാ വീഴ്ച ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31-നാണ് മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പിന്റെ പ്രക്ഷേപണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി വികസനക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നത്. പ്രവാസിയായിരുന്ന പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി സുജിത് എസിന് പുതിയ ജീവിതമാർഗം ലഭിച്ചത് PM-Kisan പദ്ധതിയിലൂടെയാണ്. PM-Kisanലൂടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് സുജിത് ആകാശവാണി വാർത്തകളോട്.
3: ഞാനൊരു പ്രവാസിയായിരുന്നു 2021 വരെ. 2021 കോവിഡിൻ്റെ സെക്കൻഡ് ഫേസിൽ നാട്ടിൽ തിരിച്ചു വരേണ്ടതായ ആ സാഹചര്യമുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കേന്ദ്ര ഗവൺമെൻറ് പല പല പ്രോജക്റ്റുകൾ കർഷകരെ സഹായിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൻ്റെ പേരിൽ ഞാനും PM-Kisanലെ ഒരു അംഗമായി. എനിക്ക് അതിലൊരു പടുതാക്കുളം കിട്ടി, ഒന്നല്ല 2 പടുതാക്കുളം കിട്ടി. പിന്നെ സംസ്ഥാന ഗവൺമെൻറ് നമ്മുടെ കൃഷിഭവനുമായിട്ടൊക്കെ ചേർന്നിട്ട് മഴമറ റെയിൻഷെഡ് ഉണ്ട്. പിന്നെ KVK യുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ട് തേനീച്ചക്കൂട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കോഴിവളത്തലിനുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ട് വീട്ടിൽ. അതോടൊപ്പം തന്നെ കൃഷിയുമുണ്ട്. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും പലവിധ പ്രോജക്റ്റുകളിൽ അംഗമായതുകൊണ്ട് എനിക്ക് വീട് നല്ല രീതിയിൽ കഴിഞ്ഞു പോകാൻ ഒരു ചെറിയ സേവിങ്ങിനുള്ള പൈസ കിട്ടുന്നുണ്ട്.
0: രാജ്യത്തെ കരകൗശല കലാകാരന്മാരെ ചേർത്ത് നിർത്താൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് PM-Vishwakarma. മികച്ച വായ്പാ സൗകര്യം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്യുന്ന ഈ പദ്ധതിയിലൂടെ ഏറെ പ്രയോജനം ലഭിച്ചതായി തൃശൂർ നെടുപുഴ സ്വദേശി വിജയൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
4: 28 കൊല്ലമായിട്ട് നമ്മൾ ഈ കുത്തുപണി മേഖലയിൽ തന്നെയാണ്. ഈ കരകൗശല മേഖലയിലേക്ക് വന്നിട്ട് 2017 നമ്മൾ വീട്ടിൽ ഇതിനൊരു സ്ഥാപനമായിട്ട് ഇട്ടിട്ടുണ്ട്. സ്ഥാപനം എല്ലാ ലൈസൻസൊക്കെ എടുത്ത് നമ്മൾ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വിശ്വകർമ്മയുടെ ഇതെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇതായിട്ട് വിശ്വകർമ്മയുടെ ഇതേപോലെ എക്സിബിഷന് പോകാറുന്നുണ്ട്. പിന്നെ DCHH തന്നെ എല്ലാ ഇതിനും എല്ലാ പ്രോഗ്രാമിനും പോകാറുള്ളതാണ്. കുഴപ്പമില്ല, നല്ല കച്ചവടം നടക്കാറുണ്ട്. നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള ചെരവം മുതൽ വിഗ്രഹങ്ങൾ വരെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്.
0: കേരളത്തിൽ വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2, 5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. നൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ വികസനമാണ് നാവികസേനയിൽ നടന്നുവരുന്നതെന്ന് ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം കേഡറ്റുമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു.

0: അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 51st പ്രഗതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. സ്വച്ഛ് ഭാരത് മിഷൻ 2nd ഘട്ടം മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8 അന്വേഷണം പുരോഗമിക്കുന്നതായി DGP റവാഡ ചന്ദ്രശേഖർ. ബലിപ്പെരുന്നാളിൽ ത്യാഗസ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പങ്കെടുത്ത് ആയിരങ്ങൾ. 16th കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സൌദി അറേബ്യയിലെ 20 ജയിൽവാസത്തിന് ശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരികെയെത്തി. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ദന്ത ആരോഗ്യത്തിന്റെയും ഹൃദയാരോഗ്യത്തിന്റെയും പങ്ക് ദന്തരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആര്യശ്രീ സംസാരിക്കുന്നു.
3: May 28 അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ പ്രവർത്തന ദിനമായി എല്ലാ വർഷവും ആചരിക്കുന്നു. സ്ത്രീകളുടെ ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാണിത്. ഒരു കുടുംബത്തിന്റെ കരുത്തും സമൂഹത്തിന്റെ അടിത്തറയും സ്ത്രീകളാണ്. പലപ്പോഴും സ്ത്രീകൾ സ്വന്തം ആരോഗ്യത്തെ അവഗണിച്ച് കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. എന്നാൽ ഒരു സ്ത്രീ ആരോഗ്യവതിയായിരിക്കുമ്പോഴേ ഒരു കുടുംബവും ആരോഗ്യകരമായിരിക്കൂ. അതിനാൽ സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നത് ഒരു വ്യക്തിപരമായ കാര്യമല്ല, അതൊരു സമൂഹത്തിന്റെ സമഗ്രക്ഷേമവുമായി ബന്ധപ്പെട്ടതാണ്. സമതുലിതമായ ഭക്ഷണം, ശരിയായ വ്യായാമം, മാനസികാരോഗ്യ സംരക്ഷണം, സമയോചിതമായ മെഡിക്കൽ പരിശോധനകൾ തുടങ്ങിയവ സ്ത്രീകളുടെ ആരോഗ്യത്തിനുള്ള പ്രധാന ഘടകങ്ങളാണ്. ആരോഗ്യകരമായൊരു വാ എന്നത് ആരോഗ്യകരമായ ശരീരത്തിന്റെ അടിസ്ഥാനമാണ്. പലപ്പോഴും നമ്മൾ വായുടെ ആരോഗ്യത്തെ ചെറിയ കാര്യമെന്ന് കരുതാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ വായുടെ ആരോഗ്യമാണ് നമ്മുടെ ശരീരത്തിന്റെ ആകെ ആരോഗ്യത്തിന്റെ ഒരു കണ്ണാടി. ദന്താരോഗ്യവും ഹൃദയാരോഗ്യവും തമ്മിലുള്ള ബന്ധം വളരെ അടുത്തതാണ്. വായിലുണ്ടാകുന്ന രോഗങ്ങൾ ഹൃദയത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നാം അറിഞ്ഞിരിക്കണം. വായിലുണ്ടാകുന്ന ചില രോഗങ്ങൾ, പ്രത്യേകിച്ച് മോണരോഗങ്ങൾ, ഹൃദയാരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്നു. മോണരോഗത്തിന് കാരണക്കാരായ ബാക്ടീരിയകൾ രക്തസഞ്ചാരത്തിലൂടെ ഹൃദയത്തിലേക്ക് എത്തുകയും ഹൃദയത്തിലെ രക്തക്കുഴലുകളിൽ അണുബാധ മൂലമുണ്ടാകുന്ന വീക്കം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതുവഴി രക്തക്കുഴൽ ഇടുങ്ങുകയും രക്തയോട്ടം കുറയുകയും ചെയ്യുന്നു. ഇത് കാരണം ഹൃദയസ്തംഭനം വരാനുള്ള സാധ്യത കൂടുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വായിലെ ബാക്ടീരിയകൾ ഹൃദയത്തിലെ വാൽവിൽ അറ്റാച്ച് ചെയ്ത് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് എന്ന ഗുരുതരമായ അണുബാധ ഹൃദയത്തിന്റെ ഉൾഭാഗത്തും വാൽവുകളിലും ഉണ്ടാക്കുന്നു. ഹൃദയത്തിന്റെ വാൽവിന് പ്രശ്നമുള്ളവരെയും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരെയും ഇത് ബാധിക്കുന്നു. മോണരോഗങ്ങൾ ഒരു ദീർഘകാല ഇൻഫെക്ഷനാണ്. അത് കാരണം ശരീരത്തിലെ ഇൻഫ്ലമേറ്ററി കെമിക്കൽസായ C-reactive പ്രോട്ടീൻ പോലുള്ളവ കൂടുകയും ഇത് മുഴുവൻ ശരീരത്തിലും ഇൻഫ്ലമേഷൻ അഥവാ അണുബാധ മൂലമുണ്ടാക്കുന്ന വീക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഹൃദ്രോഗങ്ങൾക്കും സ്ട്രോക്കിനും കാരണമാകുന്നു. സ്ത്രീകളുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ദന്താരോഗ്യവും ഹൃദയാരോഗ്യവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതെന്ന് നോക്കാം. സ്ത്രീകളുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളായിട്ടുള്ള ഹോർമോണൽ വ്യതിയാനമുണ്ടാകുന്നു. ഇത് ദന്താരോഗ്യത്തെയും ബാധിക്കുന്നു. ഉദാഹരണത്തിന്, ആർത്തവ സമയത്ത് ഹോർമോൺ വ്യതിയാനം മൂലം മോണ കൂടുതൽ മൃദുലമാവുകയും മോണയിലേക്കുള്ള രക്തസഞ്ചാരം വർദ്ധിക്കുകയും ചെയ്യുന്നു. അത് കാരണം മോണ കൂടുതൽ സെൻസിറ്റീവ് ആകുകയും മോണവീക്കവും മോണയിൽ നിന്ന് രക്തസ്രാവവും കണ്ടുവരുന്നു. അതുപോലെ ഗർഭകാലത്ത് പ്രൊജസ്റ്ററോൺ എന്ന ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ കൂടുതലായിരിക്കും. ഇതും മോണകൾക്ക് വീക്കം, ചുവന്നതും മൃദുലവുമായ മോണകൾ, രക്തസ്രാവം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. യഥാസമയം ചികിത്സിക്കാതെ ഇരുന്നാൽ വായിലുള്ള രോഗാണുക്കൾ രക്തക്കുഴൽ വഴി ഗർഭസ്ഥ ശിശുവിനെ വരെ ബാധിച്ചേക്കാം. ഇത് ചിലപ്പോൾ മാസം തികയാതെയുള്ള പ്രസവത്തിനും കാരണമായേക്കും. അടുത്ത ഘട്ടം ആർത്തവ വിരാമം എന്ന സ്വാഭാവികമായ ഒരു ഘട്ടമാണ്. ഈ സമയത്ത് ഈസ്ട്രജൻ എന്ന ഹോർമോണിന്റെ അളവ് കുറയുന്നു. ഈസ്ട്രജൻ കുറയുന്നത് തന്നെ ഹൃദ്രോഗത്തിനുള്ള സാധ്യത കൂട്ടുന്നു. അതിനൊപ്പം മോണരോഗങ്ങളും കൂടി ബാധിച്ചാൽ റിസ്ക് ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത്. ആർത്തവ വിരാമഘട്ടത്തിൽ വായിലുണ്ടാകുന്ന മാറ്റങ്ങൾ നാം തീർച്ചയായും അറിഞ്ഞിരിക്കണം. വായിൽ തുപ്പലിന്റെ അളവ് കുറയുകയും വായ വരണ്ടതായി തോന്നുകയും ചെയ്യുന്നു. ഇത് ബാക്ടീരിയ വളരാൻ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കുകയും മോണരോഗത്തിനുള്ള സാധ്യത

സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ മോണരോഗം മൂലം മോണ ചുരുങ്ങി പല്ലുകളിൽ നിന്നും വിട്ടുപോകുന്ന ഒരവസ്ഥ, അതുമൂലം പല്ലിന്റെ വേരുകൾ പുറത്തു കാണുന്ന രീതിയിൽ കാണുന്നു, പല്ലുകളിൽ കൂടുതൽ പുളിപ്പ് അനുഭവപ്പെടുകയും ചെയ്യുന്നു. മോണരോഗം കാരണം പല്ലിന് ചുറ്റുമുള്ള എല്ലുകൾ ദുർബലമാവുകയും പല്ലിന് ഇളക്കവും വേദനയും ഉണ്ടാകാറുണ്ട്. പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നതിന് പോലും കാരണമാകുന്നു. ഇക്കാരണങ്ങളെല്ലാം കൊണ്ടാണ് സ്ത്രീകളുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും മോണരോഗങ്ങൾ അവഗണിക്കരുത് എന്ന് പറയുന്നത്. സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും മോണരോഗത്തിനുള്ള പ്രധാന കാരണം യഥാസമയം നീക്കം ചെയ്യാത്ത ഭക്ഷണം.

0: വായിലുള്ള ബാക്ടീരിയകളും പറ്റിപ്പിടിച്ച് പ്ലാക്കായി മാറുന്നു. ഇത് മോണരോഗത്തിന്റെ ആരംഭഘട്ടമായ ജിഞ്ചൈവൈറ്റിസിന് കാരണമാകുന്നു. ചുവന്നതും മൃദുലവുമായ മോണകൾ, മോണവീക്കം, പല്ല് തേക്കുമ്പോൾ മോണയിൽ നിന്നുമുണ്ടാകുന്ന രക്തസ്രാവം, വായനാറ്റം തുടങ്ങിയവയാണ് മോണരോഗത്തിന്റെ ആരംഭ ലക്ഷണങ്ങൾ. വായിലടിഞ്ഞുകൂടുന്ന പ്ലാക്ക് യഥാസമയം നീക്കം ചെയ്യാതെ വന്നാൽ അത് പിന്നീട് കട്ടി കൂടിയ കാൽക്കുലസായി മാറുകയും ക്രമേണ അത് മോണയിൽ കൂടുതൽ ഗുരുതരമായ പെരിഡോണ്ടൈറ്റിസ് എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. മോണയിലുണ്ടാകുന്ന അണുബാധ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന എല്ലുകളെയും ബാധിച്ച് പല്ലുകളിൽ ഇളക്കമുണ്ടാക്കുകയും പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നതിന് പോലും കാരണമാകുന്നു. അതുകൊണ്ട് മോണരോഗത്തിന്റെ ലക്ഷണങ്ങളെ അവഗണിക്കാതെ ആരംഭഘട്ടത്തിൽ തന്നെ ഒരു ദന്തരോഗ വിദഗ്ധനെ കണ്ട് ചികിത്സ തേടണം. പലപ്പോഴും വേദനയില്ലാതെ ആരംഭിക്കുന്ന മോണരോഗങ്ങളെ നാം ശ്രദ്ധിക്കാതെ ഇരിക്കുകയും ഗുരുതരമാകുമ്പോൾ മാത്രം ഡോക്ടറെ കാണാനായിട്ട് എത്തുകയും ചെയ്യുന്നതായാണ് കണ്ടുവരുന്നത്. 6 മാസം കൂടുമ്പോൾ ഒരു ദന്തരോഗ വിദഗ്ധനെ കണ്ട് ഒരു ചെക്കപ്പ് ചെയ്യുകയാണെങ്കിൽ പല്ലിന്റെയും മോണയുടെയും ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും. ഡോക്ടറുടെ വിശദമായ പരിശോധനയിൽ മോണരോഗം ആരംഭഘട്ടത്തിലാണെങ്കിൽ മോണ ക്ലീൻ ചെയ്താൽ മതിയാകും. സ്കെയിലിംഗ് അഥവാ പ്രൊഫഷണൽ ക്ലീനിംഗ് ചെയ്തു കഴിയുമ്പോൾ വായിലടിഞ്ഞുകൂടുന്ന പ്ലാക്കും കാൽക്കുലസും പൂർണ്ണമായും നീക്കം ചെയ്യാനായി സാധിക്കും. വളരെ ലളിതമായ ഒരു ചികിത്സാരീതിയാണിത്. മോണരോഗം ഗുരുതരമായ അവസ്ഥയിലാണെങ്കിൽ ഡോക്ടർ എക്സ്റേ ചെയ്ത് നോക്കി പല്ലിന് ചുറ്റുമുള്ള എല്ലുകളുടെ അവസ്ഥയും ഉള്ളിലുള്ള ഇൻഫെക്ഷന്റെ അവസ്ഥയും നോക്കിയിട്ടായിരിക്കും ചികിത്സ തീരുമാനിക്കുന്നത്. ക്ലീനിംഗ് കൊണ്ട് പരിഹാരമാവാത്ത മോണരോഗങ്ങൾക്ക് ഫ്ലാപ്പ് സർജറി, ലേസർ സർജറി പോലുള്ള ചികിത്സകൾ ചെയ്യേണ്ടതായി വരുന്നു. ഇത്തരം ചികിത്സകൾ ചിലവേറിയതും സമയം അധികം എടുക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ മോണരോഗങ്ങൾ ഗുരുതരമാകാതെ യഥാസമയം ചികിത്സിച്ചാൽ മോണയുടെ ആരോഗ്യം മാത്രമല്ല നമ്മുടെ സമയവും പണവും കൂടി ലാഭിക്കാം. ഗുരുതരമായ മോണരോഗങ്ങളുള്ളവർ 3-4 മാസം ഇടവേളകളിൽ ഡെന്റൽ ചെക്കപ്പ് ചെയ്യാനാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്നത്. മോണയുടെ ആരോഗ്യത്തിനായി ചിട്ടയായ ഒരു പരിചരണവും ആവശ്യമാണ്. ദിവസവും 2 നേരം ബ്രഷിംഗ് ശീലമാക്കണം. രാവിലെയും രാത്രി ഉറങ്ങുന്നതിന് മുൻപും കൃത്യമായി പല്ലുതേക്കണം. ഒരു സോഫ്റ്റ് അല്ലെങ്കിൽ മീഡിയം ബ്രഷ് ഉപയോഗിക്കണം. ബ്രഷ് പല്ലിനും മോണയിലും ഇടയിൽ പിടിച്ച് ചെറിയ വൃത്താകാരത്തിൽ അഥവാ സർക്കുലാർ മോഷനിലോ അതല്ലെങ്കിൽ മുകളിലും താഴേക്കും ബ്രഷ് ചലിപ്പിച്ച് അപ്പ് ആൻഡ് ഡൗൺ മോഷനിലുമാണ് ബ്രഷിംഗ് ചെയ്യേണ്ടത്. മോണയുടെ ഭാഗത്ത് ശക്തമായി അവർത്തരുത്. സാവധാനം ബ്രഷിംഗ് ചെയ്യണം. ഏകദേശം 1-4 മിനിറ്റ് സമയമാണ് ശരിയായ രീതിയിൽ ബ്രഷിംഗ് ചെയ്യാനെടുക്കേണ്ട സമയം. ഈ സമയത്തിനുള്ളിൽ പല്ലിന്റെ പുറംഭാഗം, അകഭാഗം, ചവഭാഗം തുടങ്ങി 3 ഭാഗങ്ങളും വൃത്തിയായി ക്ലീൻ ചെയ്യണം. 3 മാസത്തിലൊരിക്കൽ ബ്രഷ് മാറ്റണം. മോണയുടെ സംരക്ഷണത്തിനായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മോണയ്ക്ക് വേണ്ടിയിട്ടുള്ള ടൂത്ത്പേസ്റ്റുകളും മൗത്ത് വാഷുകളും ഉപയോഗിക്കാം. ഒരു പയറുമണിയുടെ വലിപ്പത്തിൽ പേസ്റ്റ് ബ്രഷിലെടുത്ത് രാവിലെയും രാത്രിയിലും തേക്കുക. പല്ലുകളുടെ ഇട വൃത്തിയാക്കുവാനായി ഡെന്റൽ ഫ്ലോസുകൾ ഉപയോഗിക്കാം. ഫ്ലോസിംഗ് പക്ഷേ ശരിയായ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം. പല്ലുകൾ വൃത്തിയാക്കുന്നത് പോലെ പ്രധാനമാണ് നാക്ക് വൃത്തിയാക്കുന്നതും. ടങ് ക്ലീനർ ഉപയോഗിക്കുമ്പോൾ നാക്ക് പൊട്ടാനും ചൊര വരാനും സാധ്യതയുണ്ട്. മാത്രമല്ല നാക്കിലുള്ള പാപ്പിലകൾക്ക് നാശം സംഭവിക്കുകയും ക്രമേണ രുചി അറിയാനുള്ള കഴിവ് നശിക്കുകയും ചെയ്യുന്നു. അതിനാൽ ടൂത്ത് ബ്രഷിന്റെ പുറകുവശം ഉപയോഗിച്ച് നാക്ക് വൃത്തിയാക്കുവാൻ ശ്രദ്ധിക്കണം. ഭക്ഷണശേഷം എല്ലായ്പ്പോഴും വായ വൃത്തിയായി കഴുകണം. മോണയുടെ ആരോഗ്യത്തിനായി നല്ല ഭക്ഷണശീലങ്ങളിലും ശ്രദ്ധ വേണം. വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ, നാരങ്ങ, നെല്ലിക്ക, മുസമ്പി തുടങ്ങിയവ മോണയിലെ രക്തസ്രാവം കുറയ്ക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു. ഫൈബർ കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ക്യാരറ്റ്, വെള്ളരി, ചീര, പയർ തുടങ്ങിയവ പല്ലുകളെ വൃത്തിയാക്കുവാൻ സഹായിക്കുന്നു. കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ, പാല്, തൈര്, ചീസ്, പനീർ തുടങ്ങിയവ മോണയെ ശക്തമാക്കുന്നു. അതുപോലെ പ്രോട്ടീൻ അടങ്ങിയ പയറുവർഗ്ഗങ്ങൾ, കടല, നിലക്കടല, മുട്ട, മീൻ തുടങ്ങിയവയും മോണയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഭക്ഷണശേഷം ധാരാളം വെള്ളം കുടിക്കുക, വായ ശുദ്ധമായി സൂക്ഷിക്കുവാനും ഭക്ഷണാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുവാനും ഇത് സഹായിക്കുന്നു. ദിവസവും കൃത്യമായ വ്യായാമങ്ങളും ചെയ്യുക. കുറഞ്ഞത് 30 മിനിറ്റ് നടക്കുക പോലുള്ള ലളിതമായ വ്യായാമങ്ങൾ ചെയ്യുക. സ്ട്രെസ് കുറയ്ക്കുക. നല്ല ഉറക്കവും ഉറപ്പാക്കണം. നമ്മുടെ ദിനചര്യയിലെ ചെറിയ ശീലങ്ങൾ തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തെ നിർണയിക്കുന്നത്. ആരോഗ്യമുള്ള സ്ത്രീ സമൂഹത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താണ്.
1: സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ദന്താരോഗ്യത്തിന്റെയും ഹൃദയാരോഗ്യത്തിന്റെയും പങ്ക്. ദന്തരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആര്യശ്രീ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പ്രകാശധാര സമാപിച്ചു. ഇനി 12:30 വാർത്തകൾ.
3: ആകാശവാണി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറേണ്ടത് അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 51st പ്രഗതി യോഗത്തിൽ 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അവലോകനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CBSE 12th class പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. ത്യാഗസ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ് ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനാ നമസ്കാരം നടന്നു. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുന്നു. കേരളത്തിൽ വ്യാപക മഴയെ തുടർന്ന് 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പോലീസ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുമ്പോൾ സമൂഹത്തിൽ നിയമങ്ങളോടുള്ള ബഹുമാനം വളരുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. പ്രസിഡന്റ്സ് പോലീസ് കളർ സിക്കിം പോലീസിന് സമ്മാനിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ.
1: പോലീസ് വ്യവസ്ഥക്കോ അധിക സിറ്റിസൺ ഫ്രണ്ട്ലി ബനായ ജാനാ ചാഹിയെ താക്കി സാമാന്യ ലോക ബിനാ ഭയക്ക് അപ്നി സമസ്യ ദർജ് കരാ സകേ. മഹിളാഓ ബച്ചോ ഓർ കംജോർ ബർഗോകെ പ്രതി സംവേദനശീൽ വ്യവഹാര കോ ഭി പ്രാഥമികത ദേനി ചാഹിയെ. സൈബർ ക്രൈം, ഓൺലൈൻ ഫ്രോഡ്, ഹേക്കിംഗ് ഓർ ഡീപ് ഫേക്ക് ജേസി നെയ് ചുനോത്തിയാ സാമനെ ആ രഹി. ഈ നെയ് ചുനോത്തിയോ സെ നിപറനെ കെ ലിയെ പോലീസ് കോ ലേറ്റസ്റ്റ് ടെക്നോളജി, സൈബർ സിക്യൂരിറ്റി ഓർ ഡിജിറ്റൽ ഇൻവെസ്റ്റിഗേഷൻ മേ
0: സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യം എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേവലം അടിസ്ഥാന സൌകര്യ വികസനത്തിനപ്പുറം പൊതുജന പങ്കാളിത്തം, നിരീക്ഷണം അടക്കമുള്ളവയിലും മികച്ച ഫലം ഉണ്ടാകുന്നുണ്ട് എന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചേർന്ന 51st പ്രഗതി യോഗത്തിൽ പറഞ്ഞു. 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അദ്ദേഹം അവലോകനം ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. രാവിലെ മുതൽ പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടന്നു. ഡൽഹിയിൽ ജുമാ മസ്ജിദ്, ഫത്തേപുരി പള്ളി, ഷാഹി ഈദ്ഗാ എന്നിവിടങ്ങളിൽ പ്രധാന ഈദ് പ്രാർത്ഥനകൾ നടന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയ പ്രമുഖർ ജനങ്ങൾക്ക് ബക്രീദ് ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകമായ ഈ ഉത്സവം മനുഷ്യരാശിയെ സേവിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നുവെന്ന് ശ്രീമതി മുർമു പറഞ്ഞു. പെരുന്നാൾ എല്ലാവർക്കും സമാധാനവും സന്തോഷവും കൊണ്ടുവരുമെന്ന് ഉപരാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. സമൂഹത്തിൽ സാഹോദര്യവും സന്തോഷവും വർദ്ധിക്കാൻ പെരുന്നാൾ ഇടയാക്കട്ടെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ നടക്കും. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. CBSE 12th class പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷയുടെ മൂല്യനിർണയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ പുറത്തുവന്നതിനെ തുടർന്നാണ് ഇത്. ന്യൂഡൽഹിയിലെ CBSE ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടാതെ പോകില്ലെന്നും എല്ലാ തലങ്ങളിലും ഉത്തരവാദിത്തം ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അതിർത്തി പ്രദേശങ്ങളിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി ഇന്ത്യയും ചൈനയും സമാധാനവും ശാന്തതയും നിലനിർത്തുന്നതിൽ കൈവരിച്ച പുരോഗതിയിൽ ഇരുപക്ഷവും തൃപ്തി രേഖപ്പെടുത്തി. ഇന്ത്യ ചൈന അതിർത്തി കാര്യങ്ങൾക്കായുള്ള വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷന്റെ 35th യോഗത്തിലാണ് ഇരുരാജ്യങ്ങളും സാഹചര്യം അവലോകനം ചെയ്തത്. ഇന്നലെ ബെയ്ജിംഗിലായിരുന്നു യോഗം നടന്നത്. രാജ്യത്തിന്റെ അതിർത്തിയുടെ 15 കിലോമീറ്റർ ചുറ്റളവിലുള്ള അനധികൃത നിർമ്മാണങ്ങളോട് സീറോ ടോളറൻസ് നയം കർശനമായി നടപ്പാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. എല്ലാ അനധികൃത കെട്ടിടങ്ങളും പൊളിച്ചുമാറ്റാനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അധികാരികൾക്ക് നിർദ്ദേശം നൽകി. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ രാജസ്ഥാനിലെ അതിർത്തി ജില്ലകളുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങൾ ബിക്കാനീറിൽ നടന്ന സുരക്ഷാ അവലോകന യോഗത്തിൽ ശ്രീ ഷാ വിലയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും.

0: ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നതായും കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ തിരുവനന്തപുരത്തെ വസതിയിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. പ്രധാനമന്ത്രിയുടെ PMEGP പദ്ധതിയിലൂടെ സ്വന്തമായി വ്യവസായ സ്ഥാപനം വിജയകരമായി നടത്തുന്നതിന്റെ സന്തോഷം കണ്ണൂർ സ്വദേശി ജബ്ബാർ ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
2: കണ്ണൂർ ജില്ലയിലെ പുതിയങ്ങാടിയിലാണ് എന്റെ സ്ഥാപനമുള്ളത്. സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പം 6 വർഷത്തോളമാകുന്നു. ഇപ്പോൾ സാമാന്യം മോശമില്ലാത്ത രീതിയിൽ നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയായി മാറിയിട്ടുണ്ട്. ഇതിനെല്ലാം എന്നെ സഹായിച്ചത് നമ്മളെ PMEGP സ്കീം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഒരു സ്കീം ഉണ്ടായിരുന്നു. 7.5 ലക്ഷം രൂപ ഞാൻ PMEGP സ്കീമിൽ വഴി ലോൺ എടുത്തിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. ഇപ്പോൾ 3 വർഷം ഇപ്പോൾ കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ സബ്സിഡി ഒക്കെ അനുവദിച്ച് വന്ന് ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റി പെട്ടെന്ന് തന്നെ തരക്കേടില്ലാത്ത രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോകുന്നു. PMEGP സ്കീമിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണത്.
1: അടുത്ത 2 ദിവസങ്ങളിൽ ഇന്ത്യയുടെ മധ്യ വടക്കുപടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിദർഭയിൽ ഇന്ന് തീവ്ര ഉഷ്ണതരംഗം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മധ്യപ്രദേശ്, ഡൽഹി, ചണ്ഡിഗഡ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, കൊങ്കൺ, ഗോവ, ഒഡീഷ, പഞ്ചാബ്, തെലങ്കാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും ഇന്ന് ഉഷ്ണതരംഗം പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം കനത്ത ഇടിമിന്നലിലും ആലിപ്പഴ വർഷത്തിലും ബീഹാറിന്റെ വടക്കൻ കിഴക്കൻ ഭാഗങ്ങളിൽ 8 പേർ മരിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം അടിയന്തര ധനസഹായം നൽകാൻ മുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി അധികൃതർക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2, 5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഇറാന്റെ തെക്കൻ മേഖലയിൽ അമേരിക്കൻ സൈന്യം നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി US ബേസിൽ ആക്രമണം നടത്തിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ടെഹ്റാന്റെ ഈ പ്രതികരണം US ഗുരുതരമായ മുന്നറിയിപ്പാണെന്നും IRGC അറിയിച്ചു. ബുധനാഴ്ച രാത്രി ഇറാന്റെ സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ട് US ആക്രമണങ്ങൾ നടത്തിയിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഈ ആക്രമണങ്ങൾ നടന്നത്. ശത്രുക്കളുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ കുവൈറ്റിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രതിരോധിച്ചതായി കുവൈറ്റ് ജനറൽ സ്റ്റാഫ് ഓഫ് ദി ആർമി വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിന് സമീപം തെക്കൻ ഇറാനിലും പരിസര പ്രദേശങ്ങളിലും ഈ ആഴ്ച അമേരിക്ക നടത്തിയ പുതിയ ആക്രമണങ്ങൾ ഉൾപ്പെടെ പ്രാദേശിക സംഘർഷങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ എല്ലാ സുരക്ഷാ മുൻകരുതൽ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കാൻ കുവൈറ്റ് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. തന്ത്രപ്രധാനമായ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലെ സൈനിക താവളം ലക്ഷ്യമിട്ട് അമേരിക്ക ഇറാനിൽ പുതിയ ആക്രമണങ്ങൾ നടത്തിയതിന് പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നു. അന്താരാഷ്ട്ര എണ്ണവില സൂചികയായ ബ്രെന്റ് ക്രൂഡ് 3.75% വർദ്ധിച്ച് ബാരലിന് $97.83 എത്തി. US വിപണിയിലെ ക്രൂഡ് ഓയിൽ വില 4% ഉയർന്ന് $92.22 എത്തി. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള ഒരു കരാർ ഉടൻ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ ഈ ആഴ്ച എണ്ണവില ഗണ്യമായി കുറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറേണ്ടത് അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 51st പ്രഗതി യോഗത്തിൽ 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അവലോകനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CBSE 12th class പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. ത്യാഗസ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനാ നമസ്കാരം നടന്നു. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുന്നു. കേരളത്തിൽ വ്യാപക മഴയെ തുടർന്ന് 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ആകാശവാണി തൃശൂർ ഗാനസല്ലാപം. പ്രിയ ശ്രോതാക്കളെ, ആത്മത്യാഗത്തിന്റെ സന്ദേശങ്ങളുമായി വീണ്ടും ഒരു പെരുന്നാൾ ദിനം. സ്നേഹവും സാഹോദര്യവും എങ്ങും നിറയട്ടെ എന്ന പ്രത്യാശയോടെ ഇന്നത്തെ ഗാനസല്ലാപം ലൈവ് ഫോൺ ഔട്ട് ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യത്തെ കോളറിലേക്ക് പോകാം. ഹലോ,
1: നമസ്കാരം. ഞാൻ ശംസുദ്ദീൻ കരൂപ്പുണ്ണ.
0: നമസ്കാരം.
1: ഗാനസല്ലാപത്തിലേക്ക്
0: സ്വാഗതം. ഞാൻ അങ്ങോട്ട് പറയുന്നതിന് മുൻപേ തന്നെ ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം ഇങ്ങോട്ട് പറയാണ് അല്ലേ.
1: എനിക്ക് റേഡിയോ അവതരണം ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടുന്നു വേറെ. എനിക്ക് ഈ അവതരണം, അതായത് തൃശ്ശൂർ ആകാശവാണി 1962 കാലഘട്ടത്തിൽ അന്ന് കേട്ടും ആ അവതരണവും എന്റെ മനസ്സിൽ എപ്പോഴും റെഡി ആയിരിക്കും. ഇങ്ങനെ ആകാശവാണി തൃശ്ശൂർ ചലച്ചിത്രകാരൻ എന്നൊക്കെ പറയുന്ന ഒരു ശൈലിയാണ്.
0: അതെപ്പോഴും മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട് അല്ലേ. ആകാശവാണി എന്ന് കേൾക്കുമ്പോ അതാണോ ആദ്യം മനസ്സിലേക്ക് വരുന്നത്?
1: തൃശ്ശൂർ ആകാശവാണി ആദ്യം ഓർമ്മ വരുന്നത്, കാരണം അന്ന് റേഡിയോ കേൾക്കുന്നത് പഞ്ചായത്ത് റേഡിയോ ആണ്, ഇരുമ്പിന്റെ 4 മൂലപ്പെട്ടി. അന്ന് വീട്ടുകളിലൊന്നും റേഡിയോ ഇല്ല. അപ്പൊ റേഡിയോ കേൾക്കാനൊരു വീട്ടിൽ നിന്ന് എന്തായാലും കരുപ്പെടുന്ന ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വരും, വന്നിരുന്ന് അവിടെ ഇരുന്ന് കേൾക്കും. അപ്പൊ വൈകുന്നേരം വയലും വീടും കഴിഞ്ഞാല് പിന്നെ അടുത്ത ചലച്ചിത്ര ഗാനമാണോ. അപ്പൊ ഇതിങ്ങനെ വയലും വീടും കഴിഞ്ഞാല് ആകാശവാണി തൃശൂർ ചലച്ചിത്ര ഗാനങ്ങൾ,
0: അതുണ്ട്.
1: അതിങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അന്നും അതായത് ഈ ഏതാണ്ട് ഇപ്പൊ ഒരു 65 കൊല്ലത്തോളായിട്ടുണ്ട് ഞാൻ റേഡിയോ കേൾക്കാൻ തുടങ്ങിയിട്ട്. അന്നും ഇന്നും ഇപ്പൊ റേഡിയോ
0: നടന്നത്,
1: ഇപ്പൊ ഞാൻ ചെറുപ്പെട്ടിക്ക നടത്തണം.
0: എവിടെയാണ്? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഇന്ന് പെരുന്നാൾ വിശേഷമൊക്കെ അറിയാനായിട്ടാണ് നമ്മള് കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്.
1: അതെ, ആകാശവാണി ബലിപെരുന്നാൾ ത്യാഗത്തിന്റെ നല്ലൊരു കഥ പറയുന്ന ഒരു ദിവസമാണ്. പക്ഷേ കൂടുതൽ സമയം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം വലിയ പെരുന്നാള്. കാരണം നിസ്കാരം കഴിഞ്ഞാല് എല്ലാവരും ആരുമായിട്ട് വല്ല പിണക്കുണ്ട്, ആ പിണക്കം തീർന്ന് നല്ല സാഹോദര്യ സ്നേഹം നിലനിർത്തണം. അതൊക്കെയാണ് നമ്മൾക്ക് നമ്മുടെ ഇത് ദൈവം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോ ഈ വീട്ടില് ഭാര്യ, 3 മക്കള്, പേരക്കുട്ടികൾ 6 പേരുണ്ട്. അപ്പൊ അവ എല്ലാവരും അപ്പൊ വീട്ടിലിങ്ങനെ കാത്തിട്ടിരിക്കുന്നുണ്ടാവും,
0: കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ. എന്താണ് പെരുന്നാളിന് സ്പെഷ്യലൊക്കെ?
1: സ്പെഷ്യല് സാധാരണ ഭക്ഷണം തന്നെ, നമുക്ക് അടിപൊളി പരിപാടിയൊന്നും ഇല്ല, സാധാരണ ഭക്ഷണം വെക്കും.
0: സാധാരണ ഭക്ഷണം
1: മകള് ഓൺലൈൻ്റെ പേരില് ഒരു ബിരിയാണി ഒക്കെ ഉണ്ടാവാം.
0: ഉണ്ടാവാം അല്ലേ. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് എന്നുള്ളത് ആകാംക്ഷയോടെ ഇതുപോലെ തന്നെ കാത്തിരിക്കായിരിക്കും അല്ലേ.
1: നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, ജനങ്ങളോട് വൃത്തിയുമായിട്ട് മറ്റേ വൃത്തിയായിട്ട് സംസാരിക്കുക, അയൽവാസികളെ സ്നേഹത്തോടെ പെരുമാറുക, അവർക്ക്
0: അയൽവാസികളെ ഒപ്പം നമുക്ക് ചുറ്റുമുള്ള ആളുകളോട് സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയും പെരുമാറുക എന്നുള്ളതാണ് സത്യത്തില് പെരുന്നാള് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ അതാണ് അല്ലേ.
1: തീർച്ചയായിട്ടും.
0: അപ്പോ തീർച്ചയായിട്ടും ഒരു വലിയ പെരുന്നാൾ ആശംസകളോടെ എന്നെ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: സ്വർണ്ണ മത്സ്യം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ മനോഹരമായ ഒരു ഗാനമുണ്ട്. മാണിക്കപ്പൂമുത്ത് മാനിമ്പപ്പൂമോള് മനുഷ്യനെ മയക്കണ മുഞ്ചോറുമ്പോൾ മുത്തുപ്പൂവിതളുത്ത് തിളങ്ങും മേനി മുത്തമുന്ന കവിളിലെ കൊടുക്കാൻ പൂരി. അപ്പൊ ലലീൻ നല്ല അവതരണം, നല്ല വോയിസ് ആണ്.
0: താങ്ക് യു.
1: ഒരുപാട് ഇഷ്ടം, ഒരുപാട് ഇഷ്ടം തോന്നി.
0: അപ്പൊ എന്തായാലും വീട്ടിലെല്ലാവരും അന്വേഷിച്ചതായി പറയാ. എല്ലാവരോടും പെരുന്നാൾ ആശംസകൾ അറിയിക്കുക. ഈ മനോഹര ഗാനം പാട്ടോട്, അതായത് പാടിയതും നന്നായി. അപ്പൊ നമുക്ക് എന്തായാലും ഈ പാട്ട് തന്നെ കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു.
0: താങ്ക് യു.

0: ഹലോ,
1: ഹലോ.
0: ഷാഫി അല്ലേ?
1: അതെ, ഷാഫിയാണ്.
0: തൃശ്ശൂർ ആകാശവാണിയിൽ നിന്നാണ് വിളിക്കുന്നത്. അതെ, ഗാനസലാപം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ സ്വാഗതമാണ്. പ്രത്യേകിച്ചും ഈ പെരുന്നാൾ ദിനത്തിൽ എന്തൊക്കെയാണ് പെരുന്നാൾ വിശേഷങ്ങളൊക്കെ? ആദ്യമേ അതിലൂടെ തുടങ്ങാം നമുക്ക്.
1: ഞാൻ ആകാശവാണി തൃശ്ശൂർ നിലയത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും വലിയ പെരുന്നാൾ ആശംസ നേരെയാണ്.
0: അതെ, തിരിച്ചു അതുപോലെ തന്നെ ഷാഫിക്കും കുടുംബത്തിനും. അതും ഷാഫിയും കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഇവിടെ വരുന്ന സമയത്ത് തന്നെ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളുടെ പേരുകളിൽ ഒന്നാണ് ഇതൊക്കെ. ഈ കുട്ടികളൊക്കെ വലുതായി ഉണ്ടാവില്ലേ ഇപ്പോ?
1: ഞാനീ മലപ്പുറം ജില്ലയിലെ പുലാമന്തോൾ ചെമ്മലശ്ശേരി എന്ന സ്ഥലത്തുനിന്നാണ് വിളിക്കുന്നത്.
0: ഷറഫ് നിസ, മിഥിലാജ്, മിൻഹാജ്, ഫാത്തിമ, നൈഹ, ഇവരൊക്കെ എന്തു പ്രായമായി ഇപ്പോ?
1: ഇപ്പോ മിഥിലാജ് പ്ലസ് ടു, മിൻഹാജ് 9ാം ക്ലാസ്, ഫാത്തിമ നൈഹ ചെറിയ കുട്ടിയാണ്, 1ാം ക്ലാസ്സിലാണ്.
0: 1ാം ക്ലാസ്സിലാണ് അല്ലേ? ഇതാണ് കുടുംബം. അപ്പൊ ഇന്നത്തെ ആഘോഷ പരിപാടികളൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ പള്ളിയിലൊക്കെ പോയി വന്നോ?
1: പള്ളിയിൽ പോയി വന്നു. ഇപ്പൊ ബിരിയാണി
0: കഴിക്കാനുള്ള പരിപാടിയിലാണ് അല്ലേ? എന്തൊക്കെയാ ഇന്നത്തെ സ്പെഷ്യല്? ചിക്കൻ ബിരിയാണിയാണ് അല്ലേ? സാദാ ചോറും ഉണ്ട്, അങ്ങനെയൊക്കെയാണ്. മെയിൻ ആയിട്ടും ചിക്കൻ ആണ് ആണല്ലേ? എല്ലാവർക്കും ഇഷ്ടമുള്ള വിഭവം അത് തന്നെയാണോ? ചിക്കൻ ബിരിയാണിയാണോ വീട്ടിലെല്ലാവർക്കും? അതെ അതെ അതെ അതെ. അപ്പൊ അതുണ്ട് അല്ലേ? അങ്ങനെ. അപ്പൊ എന്തായാലും നന്നായിട്ടിരിക്കട്ടെ. സൽക്കാരൊക്കെ എല്ലാവർക്കും? എങ്ങനെ, വീട്ടിൽ നിന്ന് ഒരുപാട് അതിഥികളൊക്കെ എത്താറുണ്ടോ? നാളെയാണ് അല്ലേ? ആഹാ, വീട്ടിലാണോ വരിക അല്ലെങ്കിൽ വീട്ടിൽ
1: വേറെ?
0: നാളെയാണ് വരിക. അപ്പൊ അപ്പൊ നാളേക്കാണ് ശരിക്കും ആഘോഷിക്കുന്നത് അങ്ങനെ. അപ്പൊ എന്തായാലും എങ്ങനെയാ ഒരു ആകാശവാണി

0: എന്ന് പറയുമ്പോൾ ഉള്ളൊരു കാര്യങ്ങളൊക്കെ ഒരു ഓർമ്മകളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ പറയാനായിട്ട്?
1: ആകാശവാണിയിൽ കുട്ടിക്കാലം മുതലേ ഞാൻ റേഡിയോന്റെ ഒരു ശ്രോതാവാണ്. അന്ന് ആകാശവാണിക്ക് കത്തെഴുതുക, ആ പാട്ട് കേൾക്കാൻ കാത്തിരിക്കുക, പിന്നെ രാവിലെ പെരുന്നാക്ക് നമ്മളെ മാപ്പിളപ്പാട്ട് ഉണ്ടാവല്ലോ,
0: അതെ,
1: ഭക്തിഗാനങ്ങൾ.
0: അതെ, നമ്മള് ചലച്ചിത്ര ഗാനങ്ങളിലും അതുപോലെ തന്നെ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്.
1: അതെ അതെ, ആ പാട്ടിലൊക്കെ ഈ ഭക്തി
0: ഗാനങ്ങളൊക്കെ കേൾക്കാറുണ്ട് അല്ലേ? ആ ദിവസങ്ങൾ, വിശേഷ ദിവസങ്ങൾ ഏതാണോ വിശേഷം അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പാട്ടുകളൊക്കെ ഇടാറ്. അപ്പം അതൊക്കെ കേൾക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ചും ഈ വരുന്ന തലമുറയെ കൂടെ ഈ ആകാശവാണിയിലേക്ക് ആകർഷിക്കാൻ കാരണമാവുക എന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ റേഡിയോ ഒക്കെ കേൾപ്പിച്ചുകൊണ്ട് തന്നെ ഒരു തലമുറയെ വളർത്തിയെടുക്കുകയാണല്ലോ. അത് അത് ഞങ്ങൾക്ക് ഉദാഹരണമാണ്, ഞങ്ങൾക്ക് ഇപ്പോഴും വരുന്ന ഈ കത്തുകൾ തന്നെ.
1: ഇവിടെ ചെമ്മലശ്ശേരി പുലാമ്പത്തോള് ഭാഗത്തൊക്കെ കൊണ്ടുമാണ് ശ്രോതാക്കളുണ്ട് തൃശ്ശൂർ ആകാശവാണി.
0: ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം, ഒരുപാട്
1: അനക്ക റേഡിയോ വാങ്ങിക്കൊടുക്കും,
0: എല്ലാവർക്കും എല്ലാവർക്കും വാങ്ങിക്കൊടുക്കും അല്ലേ. ഷാഫി എന്താ ചെയ്യുന്നത്?
1: എനിക്ക് കൺസെഷന്റെ ഒക്കെ വർക്ക് ആയിരുന്നു, ഇപ്പൊ ഓട്ടോ ആണ്.
0: ഓട്ടോ ആണ് അല്ലേ, അപ്പൊ ഇന്ന് അവധിയാണോ?
1: ആ ഇന്നും നാളെ അവധിയാണ്.
0: ഇന്ന് നാളെ അപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം കുറച്ചധികം ഓട്ടമുള്ള ദിവസമാണ്, എങ്കിൽ പോലും നമ്മൾ കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കണം. അതാണല്ലോ ഒരു പെരുന്നാൾ സന്ദേശം, അങ്ങനെ തന്നെയാണല്ലോ. എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം കണ്ടെത്തുക എന്നുള്ളത്. അപ്പൊ എന്തായാലും സന്തോഷമായിട്ടിരിക്കുക. ഇനി ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക്
0: ആക്രമണം എന്ന ചിത്രത്തില്
1: യേശുദാസ്
0: പാടിയിട്ടുള്ള പാട്ട്,
1: മനോഹര
0: ആ മനോഹര ഗാനം തന്നെ എല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമുക്ക്
1: സമർപ്പിച്ചുകൊണ്ടിരിക്കും.
0: പ്രത്യേകം സമർപ്പിക്കുകയാണ് അല്ലേ,
1: ആകാശവാണി സ്ഥിരം ശ്രോതാവാണ്
0: അദ്ദേഹത്തെ കേൾക്കുന്നുണ്ടാവും വിശ്വസിക്കാം നമുക്ക്.
1: അപ്പൊ
0: എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ പറയാ ആകാശവാണിയുടെ ഭാഗത്തുനിന്ന് കേട്ടോ.
1: ആകാശവാണിയിലെ അണിയറ ശില്പികൾക്ക് ഈ ഗാനം.
0: താങ്ക് യു. അപ്പൊ നമുക്ക് എന്തായാലും ഗാനം കേൾക്കാം.
1: ഓക്കെ, ശരി.

0: സോദര.
1: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
2: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान. जन जन का रखे ध्यान, टीबी मुक्त भारत अभियान.
4: निक्षय मित्र तो हम सबका साथ निभाते. टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते. जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार.
5: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है. आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं.
3: जन-जन का रखे ध्यान, टीबी मुक्त भारत अभियान.
4: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं. स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी.
6: ഹലോ.
7: ഹലോ,
6: ശുഭ മഹേഷ് അല്ലേ?
7: ആ അതെ മാഡം, ശുഭ മഹേഷ് ആണ്.
6: തൃശ്ശൂർ ആകാശവാണിയിൽ നിന്നാണ് വിളിക്കുന്നത്.
7: ആ താങ്ക് യു, ഞാൻ ലെറ്റർ അയച്ചായിരുന്നു.
6: ഗാനസലാപം പരിപാടിയിലേക്ക് സ്വാഗതം. ആ ലെറ്റർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതില് പാട്ടുകാരിയാണെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ പാട്ടിലേക്കൊക്കെ വരാം. അതിനു മുൻപ് വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
7: വീട്ടിലെ അച്ഛൻ, അമ്മ, ഞങ്ങൾ 5 പെൺകുട്ടികളാണ്. അതില് മൂത്ത ചേച്ചി സന്ധ്യ, പിന്നെ 2 ചേച്ചിമാര് ഇങ്ങനെ ഒരു ടൈലറിംഗ് കടയിൽ പോണ്ട്. പിന്നെ അവിടുത്തെ ചേച്ചിമാർക്ക് എല്ലാവർക്കും വേണ്ടി ഇന്നത്തെ
6: പാട്ട് സമർപ്പിക്കണം അല്ലേ. വീട്ടിൽ ഇത്രയും വലിയ ഫാമിലി ആണല്ലോ അപ്പോ.
7: ആ 5 പെൺകുട്ടികള്, ഫാമിലികള്, ഹസ്ബൻഡ്, കുട്ടികള്, എല്ലാവരും കൂടെ.
6: എല്ലാവരും അപ്പൊ ഒരു വിശേഷ ദിവസം ഉണ്ടെങ്കിൽ കൂടുമ്പോ ഭയങ്കര ആഘോഷമായിരിക്കും അല്ലേ. കൊറേ ആളുകളൊക്കെ ഉണ്ടാവുമ്പോ. ഇപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അതായത് ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
7: ഹസ്ബൻഡ്, 2 കുട്ടികള്.
6: 2 കുട്ടികള്,
7: ഹസ്ബൻഡ്, മഹേഷ്. കുട്ടികള്, മൂത്ത കുട്ടി ആവണി 7-ാം ക്ലാസ്സില്, 2-ാമത്തെ കുട്ടി ആവിഷ് 4-ാം ക്ലാസ്സില്.
6: 4-ാം ക്ലാസ്സില് അല്ലേ. അപ്പൊ ഇന്ന് അവധി ആയിരിക്കുമല്ലോ രണ്ടുപേർക്കും.
7: ആ അതെ അതെ, അവധിയാണ്. ഇന്നിപ്പോ അവര് അച്ഛമ്മയുടെ കൂടെ ആളൂര് പുറത്തു പോയിരിക്കുകയാണ്.
6: പുറത്തു പോയിരിക്കുകയാണ് അല്ലേ. ശുഭ എന്താ ചെയ്യുന്നേ?
7: ഞാൻ ടൈലറിംഗ് ആണ്, വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഇപ്പൊ എല്ലാ വർക്കും ചെയ്യണം.
6: വീട്ടില് ഇരുന്ന് ചെയ്യാണ്. അപ്പൊ എന്തൊക്കെ വർക്കാ ചെയ്യുന്നത് ഇപ്പോ?

0: ഞാനും ബ്ലൗസ് ഒക്കെ അടിക്കും, പിന്നെ ചുരിദാറുകള്.
1: യൂണിഫോമിന്റെ വർക്കൊക്കെ ഉണ്ടോ ഇപ്പൊ?
0: യൂണിഫോമിന്റെ വർക്ക് എങ്ങനെയോട്
1: എടുക്കാറില്ല അല്ലേ? അല്ല, സാധാരണ ഇപ്പൊ ടൈലറിംഗ് എന്ന് പറയുമ്പോ സ്കൂൾ തുറക്കുന്ന ഒരു സമയമാകുമ്പോ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് യൂണിഫോം വർക്ക് ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്.
0: ആഹാ,
1: അപ്പൊ ഇപ്പോഴത്തെ രീതിക്ക് അനുസരിച്ചുള്ള എല്ലാ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ തയ്ക്കുവോ? ചുരിദാറുകളൊക്കെ അതായത് പണ്ട് പണ്ടത്തെ കാലം പോലെ ഒന്നല്ലല്ലോ ഇപ്പൊ എന്ന് പറയുമ്പോ. പണ്ട് നമ്മളൊന്നും അങ്ങനെ അധികം നമുക്കിങ്ങനെ സ്റ്റൈലുകളെ കുറിച്ചോ അല്ലെങ്കിൽ എങ്ങനെ ഇടണം എന്നുള്ളൊരു ധാരണയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് നല്ല ധാരണയോട് കൂടിയിട്ടാണ് അവര് ഓരോ ഇൻസ്ട്രക്ഷൻസും തരുന്നുണ്ടാവുക അല്ലെ. അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അതിനനുസരിച്ചൊക്കെ തയ്ച്ചു കൊടുക്കാറുണ്ട്. അപ്പോ കൊടുക്കാറുണ്ട് അല്ലെ. ശുഭ, അപ്പൊ അല്ലാത്ത സമയം പാട്ട് പാടുന്നത് ഇഷ്ടാണെന്ന് പറയുന്നുണ്ട്, അപ്പൊ ആകാശവാണി കേൾക്കുമ്പോ അത് കേൾക്കുന്നതിനോടൊപ്പം തന്നെ പാടാറുണ്ടാവും അല്ലേ? പാടാറുണ്ട് അല്ലേ. ആ, അപ്പൊ ശരിക്കൊരു ഗായികയായിട്ട് തന്നെ അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പൊ
0: അയ്യോ, അങ്ങനെയൊന്നും.
1: അപ്പൊ എന്നാ, ഇന്നത്തെ ദിവസം പെരുന്നാൾ ദിവസമാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് അങ്ങനെ ഒരു ഗാനം തന്നെ നമുക്ക് കേൾക്കാന്ന് തോന്നുന്നു. ഏത് പാട്ടായിരിക്കും അപ്പൊ പാടാൻ പറഞ്ഞാ പാടുന്നുണ്ടാവുക?
0: കാവ്യമാധവന്റെ നമ്മുടെ മെഹ്റുബ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ.
1: മെഹ്റുബ, മെഹ്റുബ പെരുമഴക്കാലത്തില്ലേ?
0: അതെ അതെ.
1: ആഹാ, ആ പാട്ടാണ് അല്ലേ അപ്പൊ മനസ്സിൽ ഇപ്പൊ ഓടിയെത്തിയത്. അപ്പൊ ആ പാട്ട് തന്നെ നമുക്ക് നാലുപേര് കേൾക്കാം.
0: ആ, നമ്മുടെ കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ, ചേച്ചിമാര് തയ്ക്കണത്, രണ്ട് ചേച്ചിമാർ ഒരുമിച്ച് ഒരു കടയിൽ തയ്ക്കുന്നുണ്ട്. അപ്പൊ അവിടുത്തെ കുറച്ച് ചേച്ചിമാരുണ്ട്, രാഗി ചേച്ചി, സനീത, ഷൈജ, വിനു, ദീപ ചേച്ചി, രജനി, ശുഭി ചേച്ചി, അവർ രണ്ട് ചേച്ചിയാണ് കേട്ടോ രണ്ടുപേര്. പിന്നെ ശിൽജ ചേച്ചി, സ്മിത ചേച്ചി, പിന്നെ എന്റെ മോന് ഒരു മാസം മുന്നേ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു കണ്ണിന്റെ. അപ്പൊ അവിടെ ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സുകളായിട്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷമേ തുടങ്ങിയ ഫ്രണ്ട്സുകളായിരുന്നു. അപ്പൊ പത്മജ ചേച്ചി, വീനാപ്പി എന്ന് പറഞ്ഞൊരു കുട്ടി, പിന്നെ രാജ ചേച്ചി, അഞ്ജു, രാഗി, നിനിയ, അങ്ങനെ പറഞ്ഞാ തീരില്ല.
1: എഴുതി വെച്ചാണോ ഇതൊക്കെ പറയുന്നേ?
0: കുറച്ചുപേര് ഞാൻ എഴുതി.
1: ആ, എനിക്ക് തോന്നി. അല്ലെങ്കിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഇതില് ആരുടെയെങ്കിലും ഒരു പേര് നമ്മളൊന്നും പറയാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ
0: അവർക്ക്
1: വിഷമാവും. അതാ ഞാൻ ചോദിച്ചത്, എഴുതി വെച്ചാണോ പറഞ്ഞത്? എനിക്ക് തോന്നി ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ. എന്തായാലും ആരുടെയും മിസ് ആക്കിയിട്ടില്ലല്ലോ അല്ലേ?
0: ഇല്ലില്ല. പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ എന്റെ കുറെ ഫ്രണ്ട്സുകളുണ്ട് പി ടി എ, പി ടി എയില് മോന്റെ സ്കൂളിലെ പി ടി എയിലുള്ളവര്, പിന്നെ മോളുടെ സ്കൂളിലെ പി ടി എയിലുള്ളവര്, പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു പാട്ട് മൂത്ത ചേച്ചിക്ക് വേണ്ടിട്ട്, അപ്പൊ ചേച്ചി, ചേട്ടൻ, ചേട്ടൻ്റെ രണ്ട് കുട്ടികള്,
1: എല്ലാവർക്കും
0: വേണ്ടിട്ട്.
1: ആ, അപ്പൊ വേഗം നാലുപേര് പാടിക്കോളൂ, എന്നിട്ട് വേണം നമുക്ക് ഇന്ന് ആവശ്യപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട്.
0: ഓക്കെ ഓക്കെ, തീർച്ചയായും. മെഹ്റുബാം, മെഹ്റുബാം, പുതുക്ക പെണ്ണേ മെഹ്റുബാം, പത്തു കൊട്ട കുഞ്ഞു നിന്റെ മെഹ്റു, മെഹ്റുബാം, നിന്റെ പകിട്ടിലെ കണ്ണു.

0: சுரபம் பத்து பட்ட பொண்ணுமிந்தேன் இங்கே படுப்பிலே கண்ணுக்கு என புது மனவாளன்.
1: ഇന്നത്തെ ഈ ഒരു ദിവസം പാടാൻ പറ്റിയിട്ടുള്ള ഒരു പാട്ട് തന്നെയായിരുന്നു അല്ലെ ശുഭ? എന്തായാലും സെലക്ട് ചെയ്തത് എന്തായാലും തെറ്റിയില്ല. ഇന്ന് ചോദിച്ച പാട്ടും അമൃതത്തിലെ ഓ സൈനവ തന്നെയാണ്. അപ്പോ ആ പാട്ട് ഇനി ഇനി ആരുടെങ്കിലും പേര് മിസ്സാക്കിയിട്ടില്ലല്ലോ, നമുക്ക് പാട്ടിലേക്ക് പോയാലോ?
0: മിസ്സാക്കിയിട്ടില്ല
1: അല്ലേ.
0: എന്നാലും നമ്മുടെ പുറകിൽ ഇനിയും ആൾക്കാരുണ്ടല്ലോ.
1: ആൾക്കാരുണ്ട്, അതെ അതെ. അപ്പൊ എവിടെ പോയാലും സൗഹൃദം ഉണ്ടാക്കുന്ന ആളാണെന്ന് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അടുത്തൊരു കത്ത് പരിഗണിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവരുടെ പേരൊക്കെ പറയാട്ടോ. നമുക്കിപ്പോ പാട്ട് കേൾക്കാം. തീർച്ചയായിട്ടും. അപ്പൊ പെരുന്നാൾ ആശംസകളും കൂടെ നേരാണ് കുടുംബത്തിന്
0: എല്ലാവർക്കും.
1: ആശംസകൾ അർപ്പിക്കുന്നു. നമുക്ക് പാട്ട് കേൾക്കാം.
0: ഓക്കെ, താങ്ക് യു.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ.
1: വെള്ളി രാവിലെ 7:20
0: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
2: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ, ഗാനസ്മൃതി. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ.
1: കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: ഹലോ.
6: ഹലോ,
5: ബിനീഷ ബാബു അല്ലേ?
6: അതെ അതെ,
5: തൃശൂർ ആകാശവാണിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഗാനസലാപം പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു കത്ത് അയച്ചിരുന്നില്ലേ? ബിനീഷ എന്താ ചെയ്യുന്നത്?
6: ഞാൻ ഇപ്പൊ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്.
5: എവിടെയാ പഠിക്കുന്നത്?
6: ഞാൻ കുട്ടനിലെ ഒരു ശ്രീ സി അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജ്.
5: അപ്പൊ ഇന്ന് അവധിയാണല്ലേ? അപ്പൊ കറക്റ്റ് സമയത്താ വിളിച്ചത്. ഞാനിങ്ങനെ സംശയിച്ചു, ഇനി ഈ ഒരു സമയം വിളിച്ചാൽ കിട്ടോ ഇല്ലയെന്നൊക്കെ. ഏത് വിഷയാ എടുത്തിരിക്കുന്നേ?
6: ഞാൻ ബി എ ഇംഗ്ലീഷ്.
5: ഇംഗ്ലീഷ് എങ്ങനെയുണ്ട്?
6: കുഴപ്പമില്ല
5: അല്ലേ? സെക്കൻഡ് ഇയർ അല്ലേ?
6: സെക്കൻഡ് ഇയർ.
5: വലിയ പ്രശ്നം ഇല്ലാണ്ട് പോകുന്നുണ്ട്. ഭയങ്കര ടഫ് ആയിട്ടുള്ള സബ്ജക്ട് ഏതാ? തോന്നിയിട്ടുള്ളത് അല്ലേ? എന്നാലും നമുക്ക് അതൊന്നും ടഫൊന്നും അല്ല, നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ അതിനെ പഠിച്ച് മെരുക്കിയെടുക്കും. വീട്ടിൽ ആരൊക്കെയുണ്ട് ബിനീഷ?
6: വീട്ടിലെ അപ്പച്ചൻ, അമ്മ, പിന്നെ ചേച്ചി. ചേച്ചിയുടെ ഇപ്പൊ കല്യാണം കഴിഞ്ഞു.

0: അങ്ങനെ. പിന്നെ ഞാന്
1: ഞാനല്ലേ അപ്പച്ചൻ സ്ഥിരം ശ്രോതാവാണോ?
0: അപ്പച്ചനാണ് ശരിക്കും
1: കത്തയച്ചിരിക്കുന്നത് അല്ലേ?
0: അപ്പച്ചൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ശ്രോതാവാണ് ശരിക്കും ആകാശവാണിയുടെ.
1: ആകാശവാണിയുടെ അല്ലേ. ബിനീഷ് എന്ന് മുതലാ കേൾക്കാൻ തുടങ്ങിയത്?
0: ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇതേപോലെ ചെറുപ്പത്തില് മുതലേ കേട്ടുണങ്ങിയുള്ളതാണ്.
1: അതായത് അച്ഛൻ വെച്ച് തരുന്ന കാരണം കൊണ്ട് നമ്മളും കേൾക്കുന്നത്, അങ്ങനെയാണോ ആകാശവാണിയുടെ ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയ?
0: ചെറുപ്പം മുതലേ വെച്ച് കേട്ട് കേട്ട് ആ പാട്ടുകളർക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ്. ആശുചേച്ചി ബാലേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
1: ആശുചേച്ചി ബാലേട്ടൻ അല്ലേ, നമ്മുടെ സ്പോൺസേർഡ് പരിപാടിയായിരുന്നു ആകാശവാണിയുടെ. അതെ, അപ്പോ ഇഷ്ടായിരുന്നു അല്ലെ അന്ന് മുതലാണ് അപ്പൊ കേൾക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഏത് പരിപാടികളെ, ചലച്ചിത്ര ഗാന പരിപാടികൾ തന്നെയാണോ കൂടുതൽ ഇഷ്ടം? അപ്പോ കോളേജില് പോകുന്ന സമയത്ത് അപ്പൊ രാവിലെ കേൾക്കും, അത് കഴിഞ്ഞ് പിന്നെ കോളേജില് വിട്ട് വന്നു കഴിഞ്ഞാ കേൾക്കും അല്ലേ?
0: ഇപ്പൊ പിന്നെയും രാവിലത്തെ കുറച്ച് സമയം കേൾക്കാൻ പറ്റുള്ളൂ, പിന്നെ അത് കഴിഞ്ഞാൽ കോളേജിൽ പോക്ക് അങ്ങനെ പരിപാടി ചെയ്യാൻ പിന്നെ പറ്റില്ല. രാവിലെ പറ്റുന്ന കുറച്ച് സമയം കേൾക്കും അങ്ങനെ.
1: ഈ പെരുന്നാളില് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ അങ്ങനെ, അതായത് വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നോ ആരെങ്കിലും ഒക്കെ?
0: ഇല്ല, ഇപ്രാവശ്യം ആരും വിളിച്ചിട്ടില്ല.
1: ആരും വിളിച്ചില്ല അല്ലേ, അപ്പൊ വീട്ടിൽ തന്നെ ഇരിക്കാന്ന് കരുതി. അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ, അങ്ങനെയൊക്കെ പോകുന്ന കൂട്ടത്തിലുള്ള ആളാണോ? ആഹാ, ഒത്തിരി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. കോളേജിൽ പോകുന്ന ഇഷ്ടം?
0: കോളേജിൽ പോകുമ്പോ പിന്നെ പിള്ളേരൊക്കെ കാണാം, അവരുടെ ഒപ്പം എൻജോയ് ചെയ്തു. അങ്ങനെയൊക്കെയല്ലേ,
1: അങ്ങനെയൊക്കെയാണ്. പോകുന്ന സമയം അറിയില്ല അല്ലേ ഇപ്പൊ?
0: ഇല്ല.
1: അപ്പൊ ഇന്നത്തെ ദിവസം എന്തായാലും മിസ് ആവുന്നുണ്ടാവും. അപ്പൊ എന്തായാലും ബിനീഷിക്ക് ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
0: നമ്മുടെ ഉസ്താദ് ഹോട്ടലിൽ മൂവിയിലെ സുബനുള്ള പണ്ടൊരു പാട്ടില്ലേ?
1: ഔവ്വ്. ഇന്ന് പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിരിക്കും അല്ലേ? അപ്പൊ ആ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. അപ്പോ ഇനിയും തുടർന്നും കത്തുകൾ അയക്കുക കേട്ടോ. അച്ഛനെ പ്രത്യേകം അന്വേഷിച്ചതായി പറയാം, വീട്ടിലെല്ലാവരോടും പെരുന്നാൾ ആശംസകളും പറയാം. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. താങ്ക് യു.
2: इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है।

0: इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है।
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
2: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20
1: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി
3: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം
4: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി
5: ഹലോ
6: ഹലോ
5: ഗിരിജയാണോ
6: അതെ
5: തൃശൂർ ആകാശവാണിയിൽ നിന്നാണ് വിളിക്കുന്നത് ഗാനസല്ലാപം പരിപാടിയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ആണോ ചേച്ചി ഞാൻ ആദ്യമേ പറയട്ടെ ചേച്ചിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ആ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ച് വെക്കാമോ കാരണം നമുക്ക് അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് ഞാൻ പറയുന്നത് തന്നെ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ 63 വർഷമായിട്ട് ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണെന്ന് കത്തിൽ എഴുതിയിട്ടുണ്ട് എന്തു പറ്റിയതാ അപ്പോ കണ്ണിന് എന്തു പറ്റി
6: കണ്ണിലേ 33 കൊല്ലായിട്ട് ഈ ഷുഗറിന്റെ അസുഖം മരുന്നൊക്കെ കൺട്രോൾ ചെയ്ത് ചെയ്തിപ്പൊ 15 വർഷമായിട്ട് ഇൻസുലിൻ കുത്തിയിരിക്ക പിന്നെ അതിന് ഞരമ്പ് വിട്ടു കണ്ണിന്റെ
5: അപ്പൊ ഈ കാഴ്ച ഉള്ള ആളായിരുന്നു അല്ലേ
6: കാഴ്ച കളക്ടറേറ്റിന് പഠിക്കലിരുന്ന് ഈ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ അപേക്ഷകളും
5: ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മള് ഇതിന് മുൻപ് ഗാനസല്ലാപത്തിൽ പങ്കെടുത്തിരുന്നു തോന്നുന്നു അല്ലെ എനിക്ക് ഓർമ്മ വരുന്നു ഇപ്പൊ ഈ കാര്യം പറഞ്ഞപ്പോ
6: പണ്ടൊക്കെ കുട്ടികളന്ന് പഠിച്ചുകൂട്ടി ഒരു പെൺകുട്ടി അന്ന് അവരാണ് കത്തെഴുതിയത് ഞാൻ
5: എഴുതും
6: നമ്മള് പഠിക്കുന്ന കാലത്തൊക്കെ ഈ 58 അങ്ങനെയുള്ള കാലത്തിലൊക്കെ ഓരോ കൊല്ലം പഠിച്ച മാത്രമേ ജയിക്കുള്ളൂ ഒന്നില് നമ്മളെന്ത് പഠിക്കുന്നു അത് മുഴുവനും പഠിച്ചാലന്നെ ജയിക്കുള്ളൂ രണ്ടിലും അന്നത്തെ കാലത്ത് ഇപ്പൊ ഓൾ പ്രമോഷനായതുകൊണ്ട് എന്റെ മോന്റെ കുട്ടി 7 പഠിക്കുന്നവർ ഒരു കാർഡില് ആകാശവാണിക്ക് 2 അക്ഷരം എഴുതിയാവുന്ന
5: അറിയില്ലാണ് ഇപ്പോഴത്തെ ഈ കത്ത് എഴുതാൻ ആരാ സഹായിക്കുന്നേ ഇപ്പൊ ആരാ സഹായിക്കുന്നേ
6: ഞാനൊരു കൊല്ലായിട്ട് മകനോട് തായേ ആരാ ഇവിടെ ഡിസ്റ്റർബ് ചെയ്യല്ലേ മകൻ VHC കമ്പ്യൂട്ടർ സയൻസ് പാസ്സായില്ല പക്ഷെ ജോലിക്ക് ഒന്ന് പോവാണ്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്ന കാരണം ഒന്നിനും നേരം കിട്ടില്ല
5: അവന്റെ
6: ഭാര്യ മരിച്ചു ഒരു കുട്ടിയാണുള്ളത് കുട്ടി കൂടിയാ കുട്ടി ഇതുവരെ 6 വരെ അവളുടെ വീട്ടിലായിരുന്നു ഇപ്പൊ ഈ കൊല്ലം നിർത്തിയിട്ട് ഇവിടെ നിൽക്കുന്നത്
5: മകന്റെ കുഞ്ഞാണോ അപ്പൊ
6: മകന്റെ കുട്ടി
5: മകന്റെ കുട്ടിയാണ് എഴുതുന്നത് അല്ലേ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പൊ ബുദ്ധിമുട്ടുണ്ടോ ചെറുതായിട്ട് കാഴ്ചയുണ്ടോ പൂർണ്ണമായിട്ടും കാഴ്ച നഷ്ടപ്പെട്ട
6: ചോറൊക്കെ കൊടുക്കുന്ന ഞാൻ തന്നെ പാത്രം കഴുകി വെക്കും മോൻ നേരത്തെ വീട്ടിലത്തെ ഇഡ്ഡലി ചോറ്
5: കറിക്കല്
6: അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ട് വെള്ളമൊക്കെ പിടിച്ചു വെക്കും
5: അങ്ങനെ അപ്പൊ എന്തായാലും ആകാശവാണി ഈ സമയത്ത് ഏറ്റവും ആശ്വാസം തരുന്ന ഒരു കാര്യം തന്നെയാവും അല്ലേ

0: ഇല്ല, ഒരു 40 കാർഡ് വാങ്ങിച്ചിരുന്നില്ലേ? എന്നും കാർഡ് കൊണ്ട് വരുമ്പോ പറയും നേരില്ല.
1: പഴയ
0: കാലത്തെ പോലെ ഇല്ല, ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഈ ഫോണിനോടല്ലേ താല്പര്യം, റേഡിയോ കേൾക്കാൻ താല്പര്യം.
1: എന്നാലും അമ്മമ്മ പറയുന്നത് കേട്ട് കുട്ടിയെ എഴുതാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ നല്ല കാര്യമല്ലേ? അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ചേച്ചിയുടെ ആരോഗ്യമൊക്കെ കൂടുതൽ വഷളാവാതിരിക്കട്ടെ എന്നും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ലേ ഇപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുക, സൂക്ഷിച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുക. ആകാശവാണി അപ്പോൾ ഇതുപോലെ തന്നെ കേട്ടുകൊണ്ടിരിക്കുക. കത്തെഴുതാൻ പ്രയാസാണെന്നറിയാം, എന്നാലും സമയം കിട്ടുമ്പോഴൊക്കെ പേരക്കുട്ടീനെ ഹെൽപ്പോടുകൂടി കത്തുകളൊക്കെ എഴുതാൻ ശ്രമിക്കുക. ഇന്ന് അപ്പൊ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിലെ പാട്ടാണ്. നമുക്ക് ആ പാട്ട് തന്നെ കേട്ടാലോ? അപ്പൊ ഒരുപാട് സന്തോഷം, വീട്ടിലെല്ലാവരോടും പെരുന്നാൾ ആശംസകൾ പറയാം.
0: അപ്പൊ
1: വേഗം പാടിക്കോളൂ, വേഗം പാടിയിട്ട് നമുക്ക് പാട്ടിലേക്ക് പോകാം.

0: തലയെത്തുമുകളിൽ ശൂന്യാകാശം താഴേ നിഴലുകളിലും നരകം.
1: വരികള് സങ്കടപ്പെടുത്തുന്ന വരികളാണെങ്കിലും സന്തോഷം ഉണ്ടാവട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. നന്നായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം.

0: പറയുന്നതിന് മുൻപേ തന്നെ പറഞ്ഞിരിക്കുകയാണ് അല്ലേ. ആ സന്തോഷം ഈ ദിവസം തന്നെ സംസാരിക്കാൻ കഴിഞ്ഞില്ല.
1: സന്തോഷം.
0: പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ എവിടെ വരെയായി?
1: പെരുന്നാള് കാലത്തെ പരിപാടി പള്ളിയിലൊക്കെ പോയി വന്നു. അത് കഴിഞ്ഞ് ഇതാ ഇപ്പൊ വീണ്ടും പള്ളിയിൽ പോയി വന്നിട്ട് ഇത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുകയാണ്. അവരൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
0: എന്തൊക്കെ വിഭവങ്ങളാ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അത് കേക്കട്ടെ.
1: ഇന്നത്തെ ദിവസം മന്തിയാണ്.
0: മന്തി?
1: കോഴി മന്തിയാണ്. മന്തിയോട് എനിക്ക് അത്ര താല്പര്യം ഇല്ലെങ്കിലും കുട്ടികൾ പറഞ്ഞ് ഇന്ന് മന്തിയൊക്കെ പറഞ്ഞപ്പോ അവരുടെ കൂടെ

0: ഹലോ,
1: ഹലോ, കുഞ്ഞിപ്പ പന്താവൂരല്ലേ?
0: അതെ, കുഞ്ഞിപ്പ പന്താവൂരാണ്. ഗാനസല്ലാപത്തിലേക്ക് ഞാനും ചേരുന്നു.
1: സ്വാഗതം.

0: എന്തൊക്കെ വിഭവങ്ങളാ റെഡിയാക്കി വെച്ചിരിക്കുന്നത്? അത് കേക്കട്ടെ.
1: ഇന്നത്തെ ദിവസം മന്തിയാണ്.
0: മന്തി? ആഹാ. ഇപ്പോ
1: കോഴി മന്തിയാണ്. മന്തിയോട് എനിക്ക് അത്ര താല്പര്യമില്ലെങ്കിലും കുട്ടികൾ പറഞ്ഞു ഇന്ന് മന്തിയൊക്കെ പറഞ്ഞപ്പോ അവരുടെ കൂടെ ഞാനും
0: ചേർന്നു അല്ലേ.
1: അപ്പൊ ഞാനും കൂടാന്ന് മന്തി.
0: എന്നാലും എല്ലാവരും ഒരുമിച്ചിരുന്നത് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഒരു പ്രത്യേക സന്തോഷാണല്ലോ. അപ്പൊ ആരൊക്കെയുണ്ട് വീട്ടില്?
1: ഇപ്പൊ ആൺകുട്ടികൾ രണ്ടാളുണ്ട്, പിന്നെ മൂത്തയാളുടെ ഭാര്യയും മൂന്ന് കുട്ടികളുണ്ട്. മോള് വന്നിട്ടില്ല, മോള് നാളെ വരുള്ളൂ. മോളും കുട്ടികളും നാളെ വരും. സഹില
0: എല്ലാവരും കൂടെ ഒത്ത് ചേരുമ്പോ
1: എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നു. അപ്പൊ മരുമകള് മന്തി വെക്കും. അപ്പൊ പിന്നെ വേറെ വാങ്ങേണ്ട ആവശ്യമില്ലേ.
0: നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ് അല്ലേ?
1: അതെ അതെ, കുക്ക് ചെയ്യുന്നുണ്ട്. ടീച്ചറാണ്.
0: ടീച്ചറാണ്?
1: അഭിത ടീച്ചറാണ്.
0: എവിടെ? സ്കൂളിലാണോ?
1: കുറ്റിപ്പുറം സ്കൂളിലാണ്.
0: കുറ്റിപ്പുറം സ്കൂളിലല്ലേ. പിന്നെ അവധിയുമാണല്ലോ അല്ലേ?
1: അതെ അതെ അതെ.
0: അപ്പോ സ്പെഷ്യലൊക്കെ അപ്പൊ മന്തി തന്നെയാണ്. വേറെ സൈഡായിട്ട് വേറെ?
1: ഇന്നിപ്പോ മന്തിയുള്ള സാധനങ്ങളുള്ളു. നാളൊക്കെ ഞങ്ങളൊക്കെ പിന്നെ നാടൻ ഒരുക്കാൻ വേണ്ടിട്ട് മോരൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. പച്ചക്കായ മോര്.
0: അങ്ങനെയാണ്. അപ്പൊ എന്തായാലും ഈ ഉച്ച സമയത്ത് ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് തോന്നുന്നു ശ്രോതാക്കൾക്ക് പോലും ഇപ്പോ വിശപ്പില്ലാത്തവർക്ക് പോലും നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ഒരു വിശപ്പ് തോന്നാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോ പിന്നെ പറയൂ, അതായത് കുഞ്ഞിപ്പ ബന്ദാവൂര് എന്നുള്ളൊരു പേര് കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം ആകാശവാണിയുമായിട്ട് അല്ലെങ്കിൽ ലിസ്ണേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പേരിൽ ഒന്നാണ്. അപ്പോ പറയൂ, ആകാശവാണിയൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ള ആ ഒരു ഓർമ്മ കാര്യങ്ങളൊക്കെ?
1: 72 കേൾക്കാൻ തുടങ്ങി. കത്തെഴുതാൻ തുടങ്ങിയത് ഇപ്പൊ കത്തെഴുത്തിന്റെ 50 വാർഷികമാണ് അടുത്ത
0: വർഷം.
1: അവിടെ എത്തി നിക്കണ്ടി.
0: എന്നാലും ഈ 50 വർഷം മുടങ്ങാതെ ഒരു മാധ്യമത്തെ മാധ്യമം കേൾക്കുക, ഒപ്പം അതിന്റെ സജീവമായിട്ട് അതിന്റെ ഭാഗമായിട്ട് ശ്രോതാവായിട്ട് പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യമല്ല.
1: അതെ അതെ അതെ. അപ്പൊ മഹാനായ ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ
0: നബിയുടെയും
1: ത്യാഗസ്മരണ
0: ഉണർത്തുന്ന
1: ദിവസത്തില് ആണ് ഇപ്പൊ ഇന്നത്തെ വിളി വന്നിരിക്കുന്നത്. അപ്പൊ വളരെ സന്തോഷമുണ്ട്.
0: അതെ അതെ അതെ.
1: അപ്പൊ അതിനോടനുബന്ധിച്ച് ഒരു പാട്ടാണ് തുടങ്ങുന്ന പാട്ടായിക്കോട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്.
0: അപ്പൊ നമുക്ക് മകൻ അബു എന്നുള്ള ചിത്രത്തില് ആ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. അപ്പൊ വീട്ടിലെല്ലാവരെയും അന്വേഷിച്ചതായി പറയാം, പെരുന്നാൾ ആശംസകളും പറയാം കേട്ടോ.
1: പിന്നെ നമ്മള് പേര് പറയുകയാണെങ്കിൽ 100-200 പേരുണ്ട്. അപ്പൊ എല്ലാവരും പറയാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഇങ്ങോട്ട് നേരത്തെ പറഞ്ഞ ഷാഫിക്ക് അടക്കം
0: എല്ലാവരും
1: ആശംസകൾ
0: തിരിച്ച്. അതുപോലെയും എല്ലാ വീട്ടിലെല്ലാവരെയും അന്വേഷിച്ചതായിട്ടും പറയൂട്ടോ.
1: ശരി, ഓക്കെ ഓക്കെ.
0: നമുക്ക് പാട്ട് കേൾക്കാം. സന്തോഷം.
1: ശരി, ഓക്കെ ഓക്കെ.

0: ഹലോ,
1: ഹലോ.
0: ഗിരിജ മോഹൻദാസ് അല്ലേ?
1: അതെ,
0: തൃശ്ശൂർ ആകാശവാണിയിൽ നിന്നാണ് വിളിക്കുന്നത്.
1: ഓ, സ്വാഗതം.
0: റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ച് വെക്കാമോ? എനിക്ക് കേൾക്കുന്നുണ്ട് പറയുന്നത്. നമുക്ക് സംസാരിക്കുന്ന അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. പറഞ്ഞോളൂ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിലേ ഇപ്പൊ ഞാൻ തനിച്ചാണ്.
0: തനിച്ചാണ് അല്ലേ?
1: രണ്ട് മക്കളുണ്ട്. മകളെ കല്യാണം കഴിച്ചു. മകൻ ഇത്തിരി ദൂരെ തൃശ്ശൂർ ജില്ലയിൽ പെട്ട ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യണു.
0: ജോലി സംബന്ധമായിട്ടാണോ മകൻ മാറി നിൽക്കുന്നത്? ചേച്ചിയുടെ സ്ഥലം എവിടെയാണ്?
1: ഇവിടെ പൈങ്കുളം.
0: പൈങ്കുളം അല്ലേ? ചെറുതുരുത്തി. മനോഹരമായിട്ടുള്ള സ്ഥലല്ലേ ചെറുതുരുത്തി എന്ന് പറയുന്നത്? കാണാനായിട്ട് ഭയങ്കര ഭംഗിയല്ലേ. അപ്പൊ പിന്നെ അതെ, പ്രകൃതി കൂട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ ഒറ്റയ്ക്കാണെങ്കിലും ആകാശവാണിയും പ്രകൃതിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോരെ.
1: പിന്നെ എനിക്ക് പോയി തൊഴാനൊരു കാവുണ്ട്, വാഴാലിക്കാവ് എന്ന് പറയും. ഒരുപാട് സിനിമകളുടെ ഷൂട്ട് നടന്നുള്ളൊരു അമ്പലമാണ്.
0: അപ്പൊ കാണാൻ കണ്ണിന് കുളിർമുള്ള കാഴ്ചകളൊക്കെ ഉണ്ടാവും. അമ്പലത്തിൽ സ്ഥിരം പോകുന്ന ആളാണോ?
1: സ്ഥിരം മിക്ക ഞായറാഴ്ചകളിലും പോകും.
0: അപ്പോ ഈ തനിച്ചാവുമ്പോ കുക്കിംഗ് ഒക്കെ എങ്ങനെയാ? ഭക്ഷണമൊക്കെ
1: തനിച്ചുള്ള ഭക്ഷണം അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ളത് വെച്ച് കഴിക്കും.
0: സിമ്പിൾ ആയിട്ടുള്ള വെച്ച്.
1: പിന്നെ മക്കൾ രണ്ടാളും വരുമ്പോ അതിനുള്ള ആർഭാടത്തിലുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കും.
0: ചിലർക്ക് അങ്ങനെയല്ല, തിരിച്ചുണ്ടാവും. ഒറ്റയ്ക്കാണെങ്കിലും വിഭവ സമൃദ്ധമായിട്ടൊക്കെ ചിലർ കുക്ക് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടും. ആ സമയം ഒക്കെ അങ്ങനെ പോകലോ, എൻഗേജ്ഡ് ആയിരിക്കലോ എന്ന് ചോദിച്ചു. അതല്ല അല്ലേ? അപ്പൊ സമയമൊക്കെ എങ്ങനെയാ കളയുന്നേ? സമയം എങ്ങനെയാ പോകുന്നേ?
1: റേഡിയോ കേട്ടിട്ടും പിന്നെ അതുപോലെ മൊബൈലില് യൂട്യൂബില് പരിപാടികളൊക്കെ
0: കണ്ടിട്ട് സമയം കളയും.
1: സമയം കളയും.
0: എഴുതോ?
1: ഇല്ല, എഴുതൊന്നുമില്ല.
0: എഴുതൊന്നുമില്ല അല്ലേ? ആകാശവാണി എന്ന് മുതലാ കേൾക്കാൻ തുടങ്ങിയ?
1: ചെറുപ്പം തൊട്ട്, എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ.
0: അന്ന് മുതൽ ഇന്ന് വരെ കേൾക്കാത്തൊരു സമയം ഉണ്ടായിട്ടില്ല അല്ലെ? ഒരു കാലം ഉണ്ടായിട്ടില്ല.
1: ഇല്ല, ഇടവേളൊക്കെ ഉണ്ടായിട്ടുണ്ട് റേഡിയോ ഇല്ലാത്ത സമയങ്ങളില്. പിന്നെ വീട്ടിൽ നിന്നൊക്കെ ഞാൻ കുറച്ച് ദിവസമൊക്കെ അങ്ങനെ മാറി നിൽക്കും.
0: അപ്പോഴൊക്കെ നമ്മള്
1: എന്റെ സ്വന്തം വീട്ടിലേക്ക് അനിയത്തിമാരടുത്തൊക്കെ പോകുമ്പോ അവിടെ ഒന്നും റേഡിയോ ഇല്ല. അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ മിസ്സാവാറുണ്ട്.
0: മിസ്സാവാറുണ്ട് അല്ലേ? അപ്പൊ തുടർന്നും അതുപോലെ തന്നെ കേൾക്കുക. എന്തായാലും ഇന്നും കൂട്ടാ.

0: ആയിട്ട് ആകാശവാണി ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ അവസാനത്തെ കോളറും കൂടിയാണ്. പെരുമഴക്കാലത്തിൽ ഒരു പാട്ടാണ് ചോദിച്ചത്. ഓൾറെഡി നമ്മുടെ കോളർ ഈ പാട്ട് പാടിയിരുന്നു, അപ്പൊ ആ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. അപ്പോ ഒരു പെരുന്നാൾ ആശംസകളോടെ അപ്പൊ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംസാരിക്കാന്ന് വിചാരിക്കണം. സന്തോഷം.
1: ണോ നല്ല കത്തിട്ട് വീണ്ടും കസവണി തട്ട്.

0: പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ ഗാനസലാപം സമാപിക്കുന്നു. തുടർന്നും കത്തുകൾ അയയ്ക്കുക. ഏവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇത്ര നേരം നിങ്ങളോടൊപ്പം ഞാൻ ലിനിജ നവനീത്, സാങ്കേതിക സഹായം കെ കെ ലത, ആൽബിൻ എന്നിവർ. ആകാശവാണി തൃശൂർ. ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. President Draupadi Murmu urges police forces to be more citizen-centric and sensitive towards vulnerable sections. Education Minister Dharmendra

0: ഇവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, സുദർശനൻ കുടപ്പനമൂട്, അനന്തപുരം രവി. സംവിധാനം പി എ ബിജു.
1: പലിശക്കാരിയെ കൊന്നാൽ പകലുദിക്കുമോ രാത്രിയിൽ? ഉദിക്കുമെന്നാണ് റസ്കോൾനിക്കോവ് വിശ്വസിച്ചിരുന്നത്. കൊള്ളപ്പലിശ വാങ്ങി പണം നൽകി പാവപ്പെട്ടവൻ്റെ സ്വർണപ്പണ്ടങ്ങൾ കൂട്ടിവെച്ചിരുന്ന അലിയോവ്നയെയാണ് നിക്കോവ് തീർത്തു കളഞ്ഞത്. പക്ഷേ അലിയോവ്നയിൽ നിന്നൊഴുകിയ രക്തം അലകടലായി വിഴുങ്ങിയയാളെ. ഒന്നലറുക പോലുമില്ലാതെ മരിച്ചതൊരാൾ, എത്ര അലറിയിട്ടും ഉള്ളിലെ കനലൊടുങ്ങാതെ മറ്റൊരാൾ. നിക്കോവിൻ്റെ നെഞ്ചിലെ ആ കനലുകൾ ഇളക്കി നോക്കുകയാണ് രഹസ്യ പോലീസ് പെരിഫറി പെട്രോവിച്ച്. നിക്കോവിൻ്റെ അമ്മയുടെ സ്നേഹ സാന്നിധ്യവും അവിചാരിതമായി കണ്ടുമുട്ടിയ സോണിയെന്ന സുന്ദരിയുടെ സാമീപ്യവും ചാരം മൂടിയിട്ട തീക്കട്ടകൾ വീണ്ടും പൊള്ളിത്തുടങ്ങുകയാണോ നിക്കോവിന്? പീരിയോഡിക്കൽ റിവ്യൂവിൽ കുറ്റകൃത്യം ചെയ്യുന്നവരെക്കുറിച്ച് നിക്കോവ് എഴുതിയ ഒരു ലേഖനത്തിലെ വിചിത്രവാദഗതികളാണ് രഹസ്യ പോലീസ് പെട്രോവിച്ചിന് കൊലപാതക നിക്കോവിലെത്താൻ തുമ്പുണ്ടാക്കിയത്. മഹത്തായ ലക്ഷ്യങ്ങളുള്ള അസാധാരണ മനുഷ്യർക്ക് നിയമം ബാധകമല്ലെന്ന് നിക്കോവ്. പെട്രോവിച്ച് നിക്കോവിനെ ചോദ്യം ചെയ്യുന്നിടത്ത് നിക്കോവിൻ്റെ കൂട്ടുകാരൻ റസ്സും ഹിനുമുണ്ടെന്ന് വൈകാതെ സുഡ്രികയിലോകും നിക്കോവിനെ തേടി വരുന്നു, തികച്ചും വ്യത്യസ്തമായ മറ്റൊരാവശ്യത്തിന്.
2: എല്ലാ മഹത് വ്യക്തികളും, അസാധാരണ മനുഷ്യരും, നൂതനമായി എന്തെങ്കിലും കാഴ്ചവെക്കുന്നവരും പ്രകൃതിയെ കുറ്റവാളികളാണ് മിക്കവാറും എല്ലാവരും.
3: വ്യത്യസ്തമായൊരു വീക്ഷണം.
2: ലക്ഷ്യത്തെയും അതിന്റെ വ്യാപ്തിയെയും ആശ്രയിച്ചിരിക്കും കാര്യങ്ങൾ.
3: സമൂഹം ഈ അവകാശം ഒരിക്കലും അനുവദിക്കില്ല. സമൂഹം അവരെ ശിക്ഷിക്കും, തൂക്കിക്കൊല്ലും. അങ്ങനെ ഞങ്ങളുടെ ജോലി ഭംഗിയായി അവർ നിറവേറ്റും.
2: എന്നാൽ ഈ സമൂഹം തന്നെ അടുത്ത തലമുറയിൽ ഇത്തരം കുറ്റവാളികളുടെ പ്രതിമകൾ ഉണ്ടാക്കി അവരെ ആരാധിക്കും. ആദ്യത്തെ വിഭാഗം ഇന്നത്തെ മനുഷ്യനാണ്, ഇപ്പോൾ നിലവിലുള്ള മനുഷ്യർ. രണ്ടാമത്തേത് ഭാവിയിലെ മനുഷ്യൻ. ഒന്നാമത്തെ വിഭാഗം ലോകത്തെ മനുഷ്യരെ കൊണ്ട് നിറയ്ക്കുന്നു. രണ്ടാമത്തെ കൂട്ടർ ലോകത്തെ ചലിപ്പിച്ച് ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നു.
3: പിന്നെ രണ്ട് വിഭജനത്തിന്റെ കാര്യമുണ്ടോ? മനുഷ്യരാശി ഒന്നല്ലേ?
2: ഭരിക്കുന്നവരും ഭരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരും രണ്ടു വർഗമുണ്ട്. ജനനന്മയ്ക്ക് വേണ്ടിയല്ലേ നിലവിലുള്ള വ്യവസ്ഥിതിയെ തകർക്കുന്നത്? അതെങ്ങനെയാണ് കുറ്റകൃത്യമാവുക?
3: അപ്പോൾ നിങ്ങൾ നവലോകത്തിന്റെ പിറവിയിൽ വിശ്വസിക്കുന്നു?
2: തീർച്ചയായും ഞാനതിൽ വിശ്വസിക്കുന്നു.
3: നിങ്ങൾ ദൈവവിശ്വാസിയാണോ?
2: അതെ.
3: മരിച്ച ലാസറസ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ?
2: ഉയർത്തെഴുന്നേൽക്കും.
3: ശരിക്കും വിശ്വസിക്കുന്നു?
2: അതെ, വിശ്വസിക്കുന്നു.
3: ഞാൻ വെറും ജിജ്ഞാസ കൊണ്ട് ചോദിച്ചതാണ്. ഏ, ക്ഷമിക്കണം, നമുക്ക് പഴയ വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ എങ്ങനെയാണ് സാധാരണ മനുഷ്യരിൽ നിന്ന് അസാധാരണ മനുഷ്യരെ തിരിച്ചറിയുന്നത്?
4: കേൾക്കാൻ രസമുണ്ട്. രണ്ട് വാദഗതികൾ തമ്മിലുള്ള സംഘട്ടനം. ശരിയാണ്, സാധാരണ മനുഷ്യരിൽ നിന്ന് അസാധാരണ മനുഷ്യനെ എങ്ങനെ തിരിച്ചറിയും?
2: പാവം സാധാരണക്കാർ, അവർക്ക് നിയമവ്യവസ്ഥയെ ഭയമാണ്. നിയമാനുസൃതമായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണെങ്കിലും പ്രകൃതിയുടെ വികൃതി എന്ന് തന്നെ പറയാം. പുതിയ നീക്കത്തിനായി തള്ളിക്കയറുന്നു, പക്ഷേ ഏറെ ദൂരം പോകാൻ പറ്റില്ല, അവർ കീഴടങ്ങും.
3: എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദയവായി എന്നോട് പറയൂ, മറ്റുള്ളവരെ വധിക്കാൻ അവകാശമുള്ള അനേകം മനുഷ്യരുണ്ടോ?

0: അതായത് അസാധാരണ മനുഷ്യർ, അവരെ വന്ദിക്കാൻ ഞാൻ ഒരുക്കമാണ്. എന്നാൽ അത്തരക്കാർ ധാരാളമുണ്ടെങ്കിൽ അപകടകരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ?
1: ഓ, സാർ അതോർത്ത് വിഷമിക്കണ്ട. നൂതനാശയങ്ങളുള്ള ജനങ്ങൾ, പുതിയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിവുള്ള ജനങ്ങൾ എണ്ണത്തിൽ കുറവാണ്.
0: അതിരിക്കട്ടെ, ഔദ്യോഗികമായി നിങ്ങൾക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്.
1: അല്ല, എന്റെ പണയ വസ്തുക്കൾ എനിക്ക് തിരിച്ചു കിട്ടുമോ?
0: പണയം വച്ചവരുടെ വിവരങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഒരാൾ മാത്രമാണ് തിരിച്ചെടുക്കാൻ മുന്നോട്ട് വരാതിരുന്നത്. എന്തുകൊണ്ട് വന്നില്ല?
1: എനിക്ക് തീരെ സുഖമില്ലായിരുന്നു.
0: അത് ഞാൻ അറിഞ്ഞു. എന്തോ സംഭവത്തിൽ നിങ്ങൾ വല്ലാതെ തകർന്നിരിക്കുകയാണെന്ന്. ഇപ്പോഴും നിങ്ങൾ വല്ലാതെ വിളർത്തിരിക്കുന്നു.
1: ഞാൻ വിളർത്തിട്ടൊന്നുമില്ല, പൂർണ്ണ സുഖമാണ് എനിക്ക്.
0: എല്ലാം ശരിപ്പെടുത്താം. ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ എന്നെ ഓഫീസിൽ വന്ന് കാണുക.
1: എന്താ, എന്നെ ഔദ്യോഗികമായി വിചാരണ നടത്താനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്?
0: കൊല ചെയ്യപ്പെട്ട വീട്ടിൽ അവസാനം പണയം വയ്ക്കാൻ ചെന്നവരിൽ ഒരാളായിരുന്നു നിങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വിവരം നൽകുവാൻ പറ്റിയേക്കും. ഇനിയും നമ്മൾ കാണണം. നിങ്ങൾ അസാധാരണ മനുഷ്യനല്ലേ, മിസ്റ്റർ റസ്കോൾനിക്കോവ്?

0: സത്യത്തിൽ ഞാൻ ഉണർന്നിരിക്കുകയാണോ? അതെ, ഉണർന്നിരിക്കുക തന്നെയാണ്. എനിക്കെതിരെ ഇരിക്കുന്നത് അല്ല, നിൽക്കുന്നത് സ്വിഡ്രി ഗെയിലോ അല്ലേ? അതെ, അതെന്നാ തോന്നുന്നത്.
1: എന്താ മിഴിച്ചു നോക്കുന്നത്? മനസ്സിലായില്ലെന്നുണ്ടോ?
0: അല്ല, ഞാൻ വിചാരിക്കുന്ന ആൾ തന്നെയാണോ നിങ്ങൾ എന്ന് ഒരു
1: സംശയിക്കണ്ട. ഞാൻ സിഡ്രി ഗെയ്ലോ. ഞാൻ നിങ്ങളെ നേരിട്ട് പരിചയപ്പെടാൻ വന്നതാണ്. നിങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
0: എന്തിന്? എന്നെ കാണാൻ നിങ്ങൾ ആഗ്രഹിച്ചെന്തിന്?
1: രസകരമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു. എന്തൊക്കെ പ്രകീർത്തനങ്ങളാണ് ആളുകൾക്ക് നിങ്ങളെപ്പറ്റി പറയാനുള്ളത്?
0: വന്നപ്പോഴെല്ലാം ബോധ്യമായോ? കണ്ടപ്പോൾ നിറഞ്ഞോ?
1: നിറഞ്ഞു, ഇനിയും നിറയാനിരിക്കുന്നു.
0: അതെന്താണ് അങ്ങനെ?
1: നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്.
0: എനിക്ക് ഗുണമോ?
1: അതെ, നിങ്ങളുടെ സഹോദരിക്ക്, ഡോണിയയ്ക്ക് ഗുണം ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ എന്നെ സഹായിക്കണം.
0: ഗുണം ചെയ്യാൻ വന്നിട്ട് സഹായം അഭ്യർത്ഥിക്കുകയോ? ഇത് നല്ല കഥ.
1: അതെ, നിങ്ങളുടെ സഹായമില്ലാതെ എനിക്ക് അവളുടെ അടുത്ത് ചെല്ലാൻ സാധിക്കയില്ല. അവൾ എന്നെ കാണാൻ അനുവദിക്കയില്ല. അവൾക്ക് അത്രമാത്രം വിരോധമാണ് എന്നോട്. നിങ്ങൾ മനസ്സുവയ്ക്കുകയാണെങ്കിൽ.
0: പക്ഷേ നിങ്ങളുടെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയല്ലോ മിസ്റ്റർ സിഡ്രി ഗെയ്ലോ.
1: ഞാനൊന്ന് ചോദിച്ചോട്ടെ, അവൾ ഇന്നലെ ഇവിടെ എത്തിയതേ ഉള്ളോ?
0: അതെ, ഇന്നലെ തന്നെയാണ് വന്നത്. മെനഞ്ഞാന്ന് എത്തി അല്ലേ?
1: എല്ലാം അറിഞ്ഞോ?
0: അറിഞ്ഞു. നിങ്ങൾ പിന്നാലെ തന്നെ ഉണ്ടാവുമെന്ന് അറിയാമായിരുന്നു.

0: ഞാൻ നിരപരാധിയാണ്. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും അവളോട് ചെയ്തിട്ടില്ല. നിസ്സഹായയായ ഒരു പെൺകുട്ടിയെ എൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ കഷ്ടപ്പെടുത്തി. അവളെ നിന്ദ്യമായി വിവാഹ പ്രലോഭനത്തിൽ അകപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെയല്ലേ നിങ്ങൾ പറയാൻ പോകുന്നത്?
1: പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ മനസ്സിലുള്ളത് മുഴുവൻ പുറത്തു വരട്ടെ.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 31-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, പെരിഫറി പെട്രോവിച്ച്, സുദർശനൻ കുടപ്പനമൂട്, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, സ്വിഡ്രിഗെയ്ലോഗ്, അനന്തപുരം രവി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ? തൊട്ടുണർത്തുന്നുണ്ടോ? തൊട്ടുണർത്തുന്നുണ്ടോ? തൊട്ടുണർത്തുന്നുണ്ടോ? തൊട്ടുണർത്തുന്നുണ്ടോ? തൊട്ടുണർത്തുന്നുണ്ടോ? തൊട്ടുണർത്തുന്നുണ്ടോ? തൊട്ടുണർത്തുന്നുണ്ടോ?

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: ആകാശവാണി തൃശൂർ. സ്വരസാഗരം.

സ്വരസാഗരത്തിൽ ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ പാടിയ കൃതികൾ കേൾക്കാം. തിരുവിഴ ശിവാനന്ദൻ വയലിൻ, തഞ്ചാവൂർ ഉപേന്ദ്രൻ മൃദംഗം, ടി എച്ച് വിനായക് റാം ഘടം. ആദ്യം ബിന്ദുമാലിന്യ രാഗത്തിൽ ആരംഭിക്കുന്ന ത്യാഗരാജകൃതി ആദിതാളം.

பமகரிசரி பமகரிசரி பமகரிசரி பமகரிசரி பமகரிசரி.

0: സ്വരസാഗരത്തിൽ ഇതുവരെ കേട്ടത് ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ പാടിയ കൃതികൾ. തിരുവിഴ ശിവാനന്ദൻ വയലിൻ, തഞ്ചാവൂർ ഉപേന്ദ്രൻ മൃദംഗം, ടി എച്ച് വിനായക് റാം ഘടം. സ്വരസാഗരം.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

ആകാശവാണി തൃശൂർ. കാലാവസ്ഥ: കേരളത്തിൽ മഴയ്ക്കോ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കോ സാധ്യത. സമയം 3 മണി. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.3 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.3 MHz ഇപ്പോൾ കുറവൻ പൊറാട്ടുപാട്ട്, പഴനിയും സംഘവും അവതരിപ്പിച്ചത്.

தாழ் விழுந்து தோத்து முடிக்கிறத்தாம். ஓடி ஓடி அணி.

போடிவா.

ആകാശവാണി തൃശൂർ FM 101.3 മെഗാഹെർട്സിൽ ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ. ആദ്യ ചിത്രം സുലേഖ മൻസിൽ. വരികൾ മുഷിൻ പരാരി, ടി കെ കുറ്റ്യാലി എന്നിവർ. സംഗീതം വിഷ്ണു വിജയ്. ഇതിൽ വിഷ്ണു വിജയ്, വർഷ രഞ്ജിത്, മീര പ്രകാശ് എന്നിവർ പാടിയ ഗാനം കേൾക്കാം ആദ്യം.

അടുത്ത ചിത്രം തല്ലുമാല. വരികൾ മൊഷിൻ ബരാരി, സംഗീതം വിഷ്ണു വിജയ്. ഇതിൽ ഋതിക് ജയപ്രകാശ്, നേഹ ഗിരീഷ്, ഈശാൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.3 മെഗാഹെർട്സിൽ ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ദബാങ്, അഞ്ജാന അഞ്ജാനി എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ.
1: സമകാലികം വാർത്താ ഡയറി
2: തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് മോഹൻദാസ് പാറപ്പുറത്ത്, സീനിയർ ജേർണലിസ്റ്റ്, തൃശൂർ.
3: മൂന്ന് മാസക്കാലത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് ശേഷം കഴിഞ്ഞ വാരം കേരളം ഒരു പുതിയ ഭരണമാറ്റത്തിന് സാക്ഷിയായി. തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനപ്രതിനിധികളും സത്യപ്രതിജ്ഞ ചൊല്ലി നിയമസഭാംഗങ്ങളായി ചുമതലയേറ്റു. സഭയിലെ ഏറ്റവും മുതിർന്ന അംഗമായ ജി സുധാകരൻ പ്രോട്ടേം സ്പീക്കറായി ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം സഭാ നടപടികൾ നിയന്ത്രിച്ചു. മറ്റെല്ലാ അംഗങ്ങൾക്കും അദ്ദേഹം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 140 അംഗങ്ങളുള്ള നിയമസഭയിൽ UDFന്റെ സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറായി തെരഞ്ഞെടുത്തു. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച AC മൊയ്തീന് 35 വോട്ടും BJP സ്ഥാനാർത്ഥിയായ BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. നേരത്തെ മുഖ്യമന്ത്രി VD സതീശനടക്കം 21 മന്ത്രിമാർക്ക് ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയുണ്ടായി. അവരുടെയെല്ലാം വകുപ്പുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഗവർണർ ഉത്തരവിറക്കിയതോടുകൂടി കേരളത്തിലെ പുതിയ ഒരു ഗവൺമെൻറ് നിലവിൽ വന്നു. നിയമസഭാ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് ഈ മാസം 29 ഗവർണർ നടത്തുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കരടിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. തെരഞ്ഞെടുപ്പ് വേളയിൽ UDF പ്രഖ്യാപിച്ചിരുന്ന ഇന്ദിരാ ഗ്യാരണ്ടികളടക്കം പ്രസംഗത്തിൽ ഇടം പിടിക്കും. KSRTC ബസ്സിൽ സ്ത്രീകൾക്കുള്ള

സൗജന്യയാത്ര, വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് എന്നിവ ആദ്യ മന്ത്രിസഭായോഗത്തിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. പ്രകടന പത്രികയിലെ എല്ലാ വാഗ്ദാനങ്ങളും നടപ്പാക്കാനുള്ള വിഷൻ 2031 വിശദാംശങ്ങളും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. രണ്ടാം പിണറായി സർക്കാർ നടപ്പാക്കാൻ ശ്രമിച്ച അതിവേഗ റെയിൽ പദ്ധതിയായ സിൽവർ ലൈൻ പദ്ധതിയും അതുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കാൻ പുതിയ മന്ത്രിസഭ തീരുമാനിച്ചു. പദ്ധതിക്കായി സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ പിഴുതുമാറ്റാനും മന്ത്രിസഭായോഗം തീരുമാനിക്കുകയുണ്ടായി. വൻതോതിലുള്ള കുടിയൊഴിപ്പിക്കൽ വേണ്ടതും പരിസ്ഥിതി ലോല മേഖലകളിൽ ആഘാതമുണ്ടാക്കുന്നതുമാണ് സിൽവർ ലൈൻ വേഗ റെയിൽ പദ്ധതിയെന്ന് അന്നത്തെ പ്രതിപക്ഷമായ UDF പ്രഖ്യാപിച്ചിരുന്നു. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷ NEET UG റദ്ദാക്കിയതും CBSE 12-ാം ക്ലാസ് മൂല്യനിർണയത്തിൽ ആരോപിക്കപ്പെടുന്ന ഗുരുതര പിഴവുകൾ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് നേരെയുണ്ടായ കടുത്ത പ്രഹരമാണ്. NEET UG പരീക്ഷകളിലെ ചോദ്യപേപ്പർ പുറത്തായതിനെക്കുറിച്ച് വിവിധ ഏജൻസികൾ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും 2024 ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായപ്പോൾ കോടതി നൽകിയ മാർഗരേഖ പാലിച്ചില്ലെന്നും സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടു. 2024 പുറപ്പെടുവിച്ച മാർഗരേഖ പ്രകാരം സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ച് 3 ദിവസത്തിനുള്ളിൽ സത്യവാങ്മൂലം നൽകാനും കോടതി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് നിർദ്ദേശിച്ചു. പുതുകേരള സൃഷ്ടിക്കുള്ള സ്വപ്ന പദ്ധതികൾക്ക് പ്രത്യേകം സഹായം വേണമെന്ന അഭ്യർത്ഥനയുമായി മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും ദില്ലിയിൽ സന്ദർശിച്ച് ചർച്ച നടത്തി. ചുമതലയേറ്റ ശേഷം ആദ്യത്തെ കൂടിക്കാഴ്ചയായിരുന്നുവെങ്കിലും കേരളത്തിന് മുന്നിലെ വെല്ലുവിളികളും കേന്ദ്ര നേതാക്കളെ ധരിപ്പിച്ചു. വിശദമായ പദ്ധതി നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും ഉൾക്കൊള്ളിച്ച് വീണ്ടും കൂടിക്കാഴ്ച നടത്താൻ മുഖ്യമന്ത്രി അവസരം തേടുകയും ചെയ്തു. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം June 1 പുറപ്പെടുവിക്കുമെന്നും പിന്നാലെ ബഡ്ജറ്റ് അവതരണമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയെ അറിയിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും സതീശൻ കൂടിക്കാഴ്ച നടത്തി സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ ധരിപ്പിച്ചു. കേരളത്തിൻ്റെ ഉള്ളുലച്ച അട്ടപ്പാടി മധു ആൾക്കൂട്ട ആക്രമണക്കൊലക്കേസിൽ 1-ാം പ്രതിയെ സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി കേരള ഹൈക്കോടതി വിട്ടയച്ചു. അതേസമയം മറ്റ് 12 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. കൂടാതെ 3 ലക്ഷം രൂപ വീതം പിഴയും ചുമത്തി. വിചാരണക്കോടതി 3 മാസം തടവിന് ശിക്ഷിച്ച പ്രതി മുനീറിൻ്റെ ശിക്ഷ 1 വർഷമായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. എന്നാൽ 1-ാം പ്രതി മച്ചേരി ഹുസൈനെ വെറുതെ വിട്ടത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും ഇതിനെതിരെ അപ്പീൽ നൽകുമെന്നും മധുവിൻ്റെ അമ്മ മല്ലി പറഞ്ഞു. സൗദി അറേബ്യയിൽ 20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീം നാട്ടിലേക്ക് മടങ്ങുന്നു. ഒരു ഉമ്മയുടെ വർഷങ്ങൾ നീണ്ട കണ്ണീർ തോരാത്ത കാത്തിരിപ്പിനും നാടിൻ്റെ പ്രാർത്ഥനയ്ക്കും സാഫല്യമായി. രാജ്യം വിടുന്നതിനാവശ്യമായ എല്ലാ നടപടികളും പൂർത്തീകരിച്ച് ബലിപെരുന്നാളിന് നാട്ടിലെത്തുമെന്നാണ് പ്രതീക്ഷ. ഒരു കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് 2006 നവംബറിലാണ് റഹീം അറസ്റ്റിലായത്. മനഃപൂർവ്വമല്ലാത്ത കൈപ്പിഴയായിരുന്നു അപകട കാരണമെങ്കിലും 2012 വധശിക്ഷ വിധിച്ചു. പിന്നീട് 34 കോടിയിലേറെ രൂപ ദയാധനം നൽകിയതിന് ശേഷം ആണ് വധശിക്ഷ ഒഴിവാക്കിയത്. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ച നടക്കുന്നതിനിടെ ഇറാനിലെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളിൽ US ആക്രമണം നടത്തി. സമാധാന ചർച്ചയുടെ ഭാഗമായി ഇറാൻ പ്രതിനിധികൾ ഖത്തറിൽ എത്തിയതിന് പിന്നാലെ തിങ്കളാഴ്ച രാത്രിയാണ് US സൈന്യത്തിൻ്റെ ആക്രമണം. April 8 നടപ്പാക്കിയ വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമാണ് ആക്രമണമെന്നും ഇറാൻ പ്രതികരിച്ചു. അതിനിടെ ഇറാനുമായുള്ള സമാധാന കരാറിനെ ഏതാനും ദിവസമെടുക്കുമെന്ന് ഇന്ത്യ സന്ദർശിക്കുന്ന US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. ഏതെങ്കിലും തരത്തിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. February 28 USഉം ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചതോടെയാണ് പശ്ചിമേഷ്യയിൽ യുദ്ധം ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം മോദിക്ക് US പ്രസിഡന്റ് ട്രംപിൻ്റെ ക്ഷണം കൈമാറി. അപൂർവ ധാതു മേഖലയിൽ പങ്കാളിത്തം ഉറപ്പാക്കൂ എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയും US പുതിയൊരു കരാറിൽ ഒപ്പുവെച്ചു. അപൂർവ ധാതുക്കളുടെ വിതരണത്തിൽ ചൈനയുടെ നിയന്ത്രണം ശക്തമാകുന്നതിനിടയിലാണ് 2 രാജ്യങ്ങളുടെ നിർണായക ഈ നീക്കം. ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും വിദേശകാര്യമന്ത്രി S.J. ശങ്കറുമാണ് ധാതുകരാറിൽ ഒപ്പുവെച്ചത്. അപൂർവ ധാതുക്കളുടെ സംസ്കരണം, വിതരണം, ഇതുമായി ബന്ധപ്പെട്ട നിക്ഷേപം എന്നിവയെല്ലാം പുതിയ തലത്തിലേക്ക് ഉയർത്താനും ഇതിലൂടെ സാധിക്കുമെന്ന് ജയശങ്കർ പ്രതികരിച്ചു.
ലോകകപ്പിന് മുന്നോടിയായി അയർലാൻഡിനെതിരായ സൗഹൃദ ഫുട്ബോൾ മത്സരത്തിനുള്ള ഖത്തർ ടീമിൽ ഇടംപിടിച്ച് മലയാളി താരം തഹസിൽ മുഹമ്മദ് ജംഷീദ്.

0: ഇതോടെ ലോകകപ്പിൽ ഇടം പിടിക്കുമെന്നാണ് ഫുട്ബോൾ പ്രേമികളുടെ പ്രതീക്ഷ. മിന്നുന്ന ഫോമിൽ കളിക്കുന്ന തേഴ്സിൽ തലശ്ശേരി സ്വദേശിയാണ്. ഖത്തറിന്റെ വിവിധ പ്രായപരിധിയിലുള്ള ടീമുകളിൽ കളിച്ചിട്ടുണ്ട്. ഐ പി എൽ ക്രിക്കറ്റ് മത്സരങ്ങളിൽ ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് തോൽപ്പിച്ച് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഫൈനലിൽ പ്രവേശിച്ചു. ധരംശാലയിലെ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന ഒന്നാം ക്വാളിഫയർ മത്സരത്തിലാണ് ക്യാപ്റ്റൻ രജിത് പാട്ടിദാറിന്റെ തിളക്കമാർന്ന പ്രകടനത്തിൽ ബാംഗ്ലൂർ ഫൈനലിലെത്തിയത്. ഈ മാസം 31-ാം തീയതിയാണ് ഫൈനൽ. 11 ദിവസത്തിനകം 4-ാം തവണയും എണ്ണക്കമ്പനികൾ ഇന്ധനവില കൂട്ടി. ഇതോടെ പെട്രോളിന് ലിറ്ററിന് 7.35 രൂപയും ഡീസലിന് 7.53 രൂപയുമാണ് വർധനയുണ്ടായത്. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ 15-ാം തീയതി മുതലാണ് വില കൂട്ടിത്തുടങ്ങിയത്. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയർന്നതിനെ തുടർന്ന് രാജ്യത്തെ പൊതുമേഖലാ എണ്ണക്കമ്പനികൾ നേരിടുന്ന നഷ്ടം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അടിക്കടിയുള്ള ഈ വിലവർദ്ധനയെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഈ വർഷം രാജ്യത്താകെ റെക്കോർഡ് ചൂടാണ് അനുഭവപ്പെടുന്നത്. തമിഴ്നാട് മുതൽ രാജസ്ഥാൻ വരെയുള്ള മിക്ക സംസ്ഥാനങ്ങളിലും പകൽ താപനില 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നതിന് പുറമെ രാത്രികാല താപനിലയും അസഹ്യമായി തുടരുന്നു. ഇത് വ്യാവസായിക ഉപയോഗത്തെക്കാളേറെ ഗാർഹിക ശീതീകരണത്തിന് വൈദ്യുതി വേണ്ട സ്ഥിതി രാജ്യത്ത് ആദ്യമായാണെന്ന് കാലാവസ്ഥാ ഗവേഷണ സംഘടനയായ ക്ലൈമറ്റ് ട്രെൻഡ്സ് പറയുന്നു. അതുകൊണ്ട് രാജ്യത്ത് ആദ്യമായി വൈദ്യുതി ഉപയോഗം 270 ജിഗോവാട്ടായി ഉയരുകയും ചെയ്തു. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ഹയർ സെക്കൻഡറിയിൽ 77.97% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49% ജയം. ഹയർ സെക്കൻഡറിയിൽ 30,561 പേർ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം 26 കേരളത്തിലെത്തുമെന്ന് പ്രവചിച്ചിരുന്നെങ്കിലും 10 ദിവസമെങ്കിലും വൈകി 5 ജൂണിന് ശേഷമേ സാധ്യതയുള്ളൂ എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. ആൻഡമാൻ നിക്കോബറിൽ ഈ മാസം 15-ഓടെ കാലവർഷം എത്തിയിരുന്നു. അവിടെ നിന്ന് കൂടുതൽ മുന്നേറാനായില്ല. 2-3 ദിവസങ്ങൾക്കുള്ളിൽ അറബിക്കടലിന്റെ തെക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്കൻ ഭാഗങ്ങളിലേക്കും കാലവർഷം വ്യാപിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. കാശ്മീരിലെ ഗുൽമർഗ് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ കേബിൾ കാർ സംവിധാനം കേടായി ആകാശത്ത് കുടുങ്ങിയ മലയാളികളടക്കമുള്ള 300 പേരെ ദേശീയ ദുരന്ത സേനയും സൈന്യവും ചേർന്ന് രക്ഷപ്പെടുത്തി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് 65 ക്യാബിനുകൾ സാങ്കേതിക തകരാറിനെ തുടർന്ന് നിലച്ചത്. 7 മണിക്കൂർ രക്ഷാപ്രവർത്തന ശേഷമാണ് എല്ലാവരെയും താഴെയിറക്കിയത്.
1: സമകാലികം വാർത്താ ഡയറി സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോഹൻദാസ് പാറപ്പുറത്ത്. നിർവഹണം ജയ CR. നിർവഹണ സഹായം സ്മിത രാജേഷ്.

അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 31 ഞായറാഴ്ച രാവിലെ 11 എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 31 ഞായറാഴ്ച രാത്രി 8 പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യം മിഥുനം എന്ന ചിത്രത്തിൽ ONV കുറിപ്പെഴുതി MG രാധാകൃഷ്ണൻ ഈണം പകർന്നത്. ഗായിക ചിത്രം.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
2: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യമായ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
3: ദൃശ്യം കണ്ണാശുപത്രി
4: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
6: കൈതപ്രവും ജോൺസണും ചേർന്നൊരുക്കിയത് ചിത്രം മഴവിൽ കാവടി. ഗായകർ വേണുഗോപാൽ, സുജാത.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: വരവേൽപ്പ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: അറിവിന്റെ അക്ഷയഖനി,
2: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
2: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
2: വിദ്യാഭ്യാസ രംഗം.
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
2: വിദ്യാഭ്യാസ രംഗം.
1: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
2: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

0: മണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 5 മണി. കേൾക്കാം ഹിന്ദി പാഠം. പഠിപ്പിക്കുന്നത് ഹിന്ദി അധ്യാപകനായ ഡോക്ടർ ഡി രാജേന്ദ്രൻ ബാബു, പഠിക്കുന്നത് വിദ്യാർത്ഥികളായ പ്രയാഗ്, ശ്രുതി.
1: നമസ്തേ ജി.
2: നമസ്തേ പ്രയാഗ്, തും കൈസേ ഹോ?
1: ടീഖൂ ജി.
2: ശ്രുതി, തും കൈസേ ഹോ?
3: അച്ഛാ ഹൂ ജി, ആപ് കൈസേ ഹേ സാബ്?
2: മേ കുശൽ സേ ഹൂ. പിച്ചലേ ക്ലാസ് മേ ഹംനേ ഏക കവിത പഠി തി, ഹേ നാ?
3: ഹാ ജി, കവി സ്വപ്ന ശ്രീവാസ്തവിക്കി ഏക കവിത പഠി തി.
2: കോൺസി കവിത?
1: പൈതൽ ചൽതാ ഹുവാ ആദ്മീ.
2: കവിത കാ സംക്ഷിപ്ത വിവരണ ദേ സക്തേ ഹോ?
3: ഹാ ജി, കവിത കാ മുഖ്യ വിഷയ പൈതൽ ചൽതാ ഹുവാ ആദ്മീ ഹേ. പൈതൽ ചൽതാ ഹുവാ ആദ്മീ സമാജ് കി ആം ജനത ഹേ. ഉസ്കേ ശ്രം ഫൽ സേ സമാജ് സ്വസ്ഥ രഹത ഹേ. ലേക്കിൻ ധനി ലോക് ഉൻകോ അവജ്ഞാ കി ദൃഷ്ടി സേ ദേഖ്തേ ഹേ. യദി വഹ് അപ്നി ശക്തി കോ പഹചാൻ കർ ജാഗ് ഉടേത്തോ അധികാർ വർഗ ക സാമ്രാജ് മിട്ടി മേ മിൽ ജായേഗ. ബുനിയാദി വർഗ കോ സമാജ് മേ മാന്യത പ്രാപ്ത ഹോ ചാഹിയേ. യഹ് സന്ദേശ് ഇസ് കവിത സേ മിൽത്ത ഹേ.
2: പ്രയാ, തും ഭീ കവിത കാ സംക്ഷിപ്ത സാർ ബതാവോ.
1: കവിത കാ സംക്ഷിപ്ത വിവരൺ ഹേ സക്തേ ഹോ. കവിത കാ മുഖ്യ വിഷയ പൈതൽ ചൽതാ ഹുവാ ആദ്മി ഹേ. പൈതൽ ചൽതാ ഹുവാ ആദ്മി സമാജ് കി ആം ജനത ഹേ. ഉസ്കേ ശ്രം ഫൽ സേ സമാജ് സ്വസ്ഥ രഹത ഹേ. ലേക്കിൻ ധനി ലോക് ഉൻകോ അവജ്ഞാ കി ദൃഷ്ടി സേ ദേഖ്തേ ഹേ. യദി വഹ് അപ്നി ശക്തി ഹോ പഹചാൻ കർ ജാ ഉടേ തോ
2: അധികാർ
1: വർഗ കാ സാമ്രാജ്യ മിട്ടി മേ മിൽ ജായേംഗേ. ബുനിയാദി വർഗ കോ സമാജ് മേ
2: മാന്യത
1: പ്രാപ്ത ഹോനെ ചാഹിയേ. യഹ് സന്ദേശ് ഇസ് കവിത സേ മിലാത്ത ഹേ.
2: ടീക്ക് ഹേ, ആജ് ഹം കവിത പാഠ് കേ അഭ്യാസ് കേ ഗതിവിധിയാൻ ദേഖേ. പ്രശ്ന സംഖ്യ 80 ലേ ലോ.
3: ലേ ലിയാ ജി.
2: സമാൻ ആശയ വാലി പങ്ക്തിയാം ചുൻകർ ലിഖേം. പങ്ക്തിയോ കാ ആശയ ദിയാ ഗയാ ഹേ. വോ ആശയ വാലി പങ്ക്തി കവിതാ ഭാഗ് സേ ചുൻകർ ലിഖിന. പഹല ആശയ ഹേ സചേത് ആം ജന്മേ സമാജ് കോ ബദൽനേ കി ശക്തി ഹേ. യേ ഹേ ആശയ, അതായത് ചേതനയുള്ള അല്ലെങ്കിൽ ഉണർന്ന സാധാരണ ജനത്തിന് സമൂഹത്തിൽ പരിവർത്തനം വരുത്താനുള്ള ശക്തിയുണ്ട്. യഹ് ആശയവാലി പങ്ക്തി കവിതാ

0: ആകാശവാണി തൃശൂർ ചങ്ങാതി സ്പോൺസേർഡ് പരിപാടി.
1: നിങ്ങൾ കേൾക്കുന്നത് ചങ്ങാതി. എല്ലാ ആഴ്ചയും ഇതേ സമയത്ത് ഈ പരിപാടി കേൾക്കുന്നവർക്ക് പ്രത്യേക നന്ദി. ഗൂഢാലോചന കോടതികളിൽ തെളിയിക്കപ്പെടുവാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നാണ് കരുതുന്നത്. മാനുഷിക കോടതികളിൽ ഇത് വാസ്തവമാണ്. എന്നാൽ ഒരു നിഷ്കളങ്കനായ വ്യക്തിക്കെതിരെ ഗൂഢാലോചന നടത്തി അയാളെ ഇല്ലാതാക്കിയാലും ഗൂഢാലോചന നടത്തിയവർക്ക് അത് അവസാനം ശാപമായി തീരുകയുള്ളൂ. ഇന്ന് ആ സത്യം വെളിപ്പെടുത്തുന്ന ഒരു കഥ കേൾക്കാം. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പർ ശ്രദ്ധിക്കുക: 9880221957. നമ്പർ വീണ്ടും 9880221957.

0: ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പർ ശ്രദ്ധിക്കുക: 9880221957. ഇസ്രയേൽ രാജ്യത്തുണ്ടായ ഒരു ആഭ്യന്തര യുദ്ധത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇത് അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ചതാണ്. ഇസ്രയേലിൽ ഒരു രാജാവ് ഉണ്ടാകുന്നതിന് മുമ്പ് നടന്ന ആഭ്യന്തര യുദ്ധം.
1: മിദ്യാനിയർ എന്ന കൂട്ടർ എല്ലാ വർഷവും വന്ന് ഇസ്രയേൽ നാടിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അവർ ഇസ്രായേൽ മക്കളുടെ കാർഷിക ഉൽപ്പന്നങ്ങളെയും ആടുമാടുകളെയും കൊള്ളയായി കൊണ്ടുപോയിരുന്നു. ആ സമയത്ത് ഗിദയോൻ എന്ന ഒരാളെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച ഗിദയോൻ പരാക്രമശാലിയായ ഒരു ന്യായാധിപനായി മാറി. ഗിദയോന്റെ നേതൃത്വത്തിൽ മിദ്യാനിയരെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ ഇസ്രായേൽ മക്കൾക്ക് കഴിഞ്ഞു. അതേ തുടർന്ന് ഗിദയോൻ ഇസ്രായേലിന്റെ ന്യായാധിപനായി മാറി. വളരെ നാളുകൾ ഗിദയോൻ ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു. ഗിദയോന് 70 മക്കളുണ്ടായിരുന്നു. ജനങ്ങൾ ഗിദയോന്റെ അടുത്ത് വന്ന് അവരുടെ രാജാവായിരിക്കുവാൻ അപേക്ഷിച്ചു. അവന്റെ മകനും രാജാവാകാം എന്നവർ പറഞ്ഞു. പക്ഷേ ഗിദയോൻ സമ്മതിച്ചില്ല. ദൈവം തന്നെ നിങ്ങളുടെ രാജാവായിരിക്കട്ടെ എന്നാണ് അയാൾ പറഞ്ഞത്. കുറേ നാൾ കഴിഞ്ഞ് ഗിദയോൻ മരിച്ചു. ഗിദയോന്റെ 70 മക്കളെ കൂടാതെ അബീമലേക്ക് എന്ന ഒരു മകനും കൂടെ അയാൾക്കുണ്ടായിരുന്നു. അബീമലേക്ക് ശേഖേം എന്ന സ്ഥലത്തുള്ള ഗിദയോന്റെ ഒരു വെപ്പാട്ടിയിലുണ്ടായ മകനായിരുന്നു. ഗിദയോന്റെ മരണശേഷം അബീമലേക്ക് തന്റെ അമ്മയുടെ സ്വന്തക്കാരായ ശേഖം നിവാസികളുടെ അടുക്കൽ പോയി. എന്നിട്ട് അവരോട് ചോദിച്ചു, ഗിദയോന്റെ 70 പുത്രന്മാരും കൂടെ നിങ്ങളെ ഭരിക്കുന്നതോ ഒരുത്തൻ നിങ്ങളെ ഭരിക്കുന്നതോ, നിങ്ങൾക്ക് ഏത് നല്ലത്? ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവുമാകുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. ശേഖേമിലുള്ള ആളുകൾ ഇത് കേട്ടപ്പോൾ അവർ കരുതി, ഇവൻ നമ്മുടെ സ്വന്തക്കാരനാണ്, ഇവൻ രാജാവായാൽ നമുക്ക് ഗുണമുണ്ടാകും. എന്നിട്ട് അവർ അവരുടെ ക്ഷേത്ര ഭണ്ഡാരത്തിൽ നിന്ന് തന്നെ 70 വെള്ളിക്കാശെടുത്ത് അബിമലേക്കിന് കൊടുത്തു. ആ പണം കൊണ്ട് അബിമലേക്ക് കുറെ തുമ്പ് കെട്ട ഒരു നിസ്സാരന്മാരുമായ ആളുകളെ കൂലിയെടുത്തു. എന്നിട്ട് അയാൾ നേരെ അവൻ്റെ അപ്പനായ ഗിദയോന്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് തൻ്റെ കൂടെയുള്ള ആളുകളുടെ സഹായത്താൽ ഗിദയോന്റെ 70 മക്കളെ കൊന്നുകളഞ്ഞു. സ്വന്തം സഹോദരങ്ങളെയാണ് കൊന്നുകളഞ്ഞതെന്ന് ഓർക്കണം. അതിൽ ഒരുത്തൻ മാത്രം രക്ഷപ്പെട്ടു. അവൻ്റെ പേര് യോഥാം എന്നായിരുന്നു. അതിനുശേഷം ശേഖേം നിവാസികൾ അബീമലേക്കിനെ രാജാവായി വാഴിച്ചു. രക്ഷപ്പെട്ട യോഥാം ഒരു മലയുടെ മുകളിൽ കയറി നിന്ന് ശേഖേം നിവാസികളോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ശേഖേം പൗരന്മാരെ, ദൈവം നിങ്ങളുടെ സങ്കടം കേൾക്കേണ്ടതിന് നിങ്ങൾ എൻ്റെ സങ്കടം കേൾപ്പിൻ. പണ്ടൊരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ പോയി. അവ ഒലിവ് വൃക്ഷത്തോട്, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു. അതിന് ഒലിവ് വൃക്ഷം, ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എൻ്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങൾ അത്തിവൃക്ഷത്തോട്, നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു. അതിന് അത്തിവൃക്ഷം, എൻ്റെ മധുരവും വിശേഷപ്പെട്ട പഴവും ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങൾ മുന്തിരിവള്ളിയോട്, നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു. മുന്തിരിവള്ളി അവയോട്, ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന എൻ്റെ രസം ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങളെല്ലാം കൂടെ മുൾപടർപ്പിനോട്, നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു. മുൾപടർപ്പ് വൃക്ഷങ്ങളോട്, നിങ്ങൾ യഥാർത്ഥമായി എന്നെ നിങ്ങൾക്ക് രാജാവായി അഭിഷേകം ചെയ്യുന്നുവെങ്കിൽ വന്ന് എൻ്റെ നിഴലിൽ ആശ്രയിപ്പിൻ, അല്ലെങ്കിൽ മുൾപടർപ്പിൽ

നിന്ന് തീ പുറപ്പെട്ട് ലബാനോനിലെ ദേവദാരുക്കളെ ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ ഇപ്പോൾ അബിമലേക്കിനെ രാജാവാക്കിയതിൽ വിശ്വസ്തതയും പരമാർത്ഥതയുമാകുന്നുവോ പ്രവർത്തിച്ചത്? നിങ്ങൾ ഗിദെയോനും അവൻ്റെ കുടുംബത്തോടും നന്മയാകുന്നുവോ ചെയ്തത്? അവൻ്റെ പ്രവൃത്തിയുടെ യോഗ്യതയ്ക്ക് തക്കവണ്ണം അവനോട് പ്രവർത്തിച്ചത്? എൻ്റെ അപ്പൻ തൻ്റെ ജീവനെ ഗണ്യമാക്കാതെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് മിദ്യാൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചിരിക്കെ നിങ്ങൾ ഇന്ന് എൻ്റെ അപ്പൻ്റെ ഗ്രഹത്തിന് വിരോധമായി എഴുന്നേറ്റ് അവൻ്റെ പുത്രന്മാരായ 70 പേരെയും ഒരു കല്ലിൽ വെച്ച് കൊല്ലുകയും അവൻ്റെ ദാസിയുടെ മകനായ അബിമലേക്ക് നിങ്ങളുടെ സഹോദരനായിരിക്കുകൊണ്ട് അവനെ ശേഖേം പൗരന്മാർക്ക് രാജാവാക്കുകയും ചെയ്തല്ലോ. ഇങ്ങനെ നിങ്ങൾ ഇന്ന് ഗിദെയോനോടും അവൻ്റെ കുടുംബത്തോടും ചെയ്തത് വിശ്വസ്തതയും പരമാർത്ഥതയും എന്നു വരികിൽ നിങ്ങൾ അബിമലേക്കിൽ സന്തോഷിപ്പിൻ, അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ. അല്ലെങ്കിൽ അബിമലേക്കിൽ നിന്ന് തീ പുറപ്പെട്ട് ശേഖേം പൗരന്മാരെയും മില്ലോ ഗ്രഹത്തെയും ദഹിപ്പിക്കട്ടെ. ശേഖേം പൗരന്മാരിൽ നിന്നും മില്ലോ ഗ്രഹത്തിൽ നിന്നും തീ പുറപ്പെട്ട് അബിമലേക്കിനെയും ദഹിപ്പിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞിട്ട് യോഥാം ഓടിപ്പോയി ബേരിലേക്ക് ചെന്ന് തൻ്റെ സഹോദരനായ അബിമലേക്കിനെ പേടിച്ച് അവിടെ പാർത്തു. അബിമലേക്ക് ഇസ്രയേലിനെ 3 സംവത്സരം ഭരിച്ച ശേഷം ദൈവം അബിമലേക്കിനും ശേഖേം പൗരന്മാർക്കും തമ്മിൽ ഛിദ്രബുദ്ധി വരുത്തി. ശേഖേം പൗരന്മാർ അബിമലേക്കിനോട് ദ്രോഹം തുടങ്ങി. അങ്ങനെ ഗിദെയോന്റെ 70 പുത്രന്മാരോടും ചെയ്ത പാതകത്തിന് പ്രതികാരം വരികയും അവരുടെ രക്തം അവരെ കൊന്നവനായ അവരുടെ സഹോദരൻ അബിമലേക്കും അവൻ്റെ സഹോദരന്മാരെ കൊല്ലുവാൻ അവന് തുണയായിരുന്ന ശേഖേം പൗരന്മാരും ചുമക്കുകയും ചെയ്തു. ശേഖേം പൗരന്മാർ മലമുകളിൽ അവന് വിരോധമായി പതിയിരുപ്പുകാരയാക്കി. ഇവർ തങ്ങളുടെ സമീപത്തുകൂടി പോകുന്ന എല്ലാവരോടും കവർച്ച തുടങ്ങി. ഇതിനെക്കുറിച്ച് അബിമലേക്കിന് അറിവ് കിട്ടി. അപ്പോൾ ഏബദിൻ്റെ മകനായ ഗാലും അവൻ്റെ സഹോദരന്മാരും വന്ന് ശേഖേമിൽ കടന്നു. ശേഖേം പൗരന്മാർ അവനെ വിശ്വസിച്ചു. അവർ വയലിൽ ചെന്ന് തങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങളിലെ കുല അറുത്ത് ഉത്സവം കൊണ്ടാടി. തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകയും കുടിക്കുകയും അബിമലേക്കിനെ ശപിക്കുകയും ചെയ്തു. ഏബദിൻ്റെ മകനായ ഗാൽ പറഞ്ഞത്, അബിമലേക്കിനെ നാം സേവിക്കേണ്ടതിന് അവൻ ഗിദെയോന്റെ മകനും സെബൂൽ അവൻ്റെ കാര്യസ്ഥനുമല്ലയോ? അവൻ ശേഖേമിൻ്റെ അപ്പനായ ഹാമൂറിൻ്റെ ആളുകളുമായി അവനെ സേവിക്കട്ടെ. നാം അവനെ സേവിക്കുന്നത് എന്തിന്? ഈ ജനം എൻ്റെ കൈക്കീഴായിരുന്നുവെങ്കിൽ ഞാൻ അബിമലേക്കിനെ നീക്കിക്കളയുകയും അബിമലേക്കിനോട് നിന്റെ സൈന്യത്തെ വർദ്ധിപ്പിച്ച് പുറപ്പെട്ടു വരിക എന്ന് പറയുകയും ചെയ്യുമായിരുന്നു. ഏബദിൻ്റെ മകനായ ഗാലിൻ്റെ വാക്കുകളെ കേട്ടപ്പോൾ നഗരാധിപനായ സെബൂലിൻ്റെ കോപം ജ്വലിച്ചു. അവൻ രഹസ്യമായിട്ട് അബിമലേക്കിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഇതാ ഏബദിൻ്റെ മകനായ ഗാലും അവൻ്റെ സഹോദരന്മാരും ശേഖേമിൽ വന്നിരിക്കുന്നു. അവർ ജനത്തെ നിന്നോട് മത്സരിപ്പിക്കുന്നു. ആകയാൽ നീയും നിന്നോടുകൂടെയുള്ള പടജനവും രാത്രിയിൽ പുറപ്പെട്ട് വയലിൽ പതിയിരുന്നു കൊള്ളുവിൻ. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ എഴുന്നേറ്റ് പട്ടണത്തെ ആക്രമിക്കുക. എന്നാൽ അവനും കൂടെയുള്ള പടജനവും നിന്റെ നേരെ പുറപ്പെടുമ്പോൾ തരം പോലെ അവരോട് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അബിമലേക്കും കൂടെയുള്ള പടജനമൊക്കെയും രാത്രിയിൽ പുറപ്പെട്ട് ശേഖേമിനരികെ 4 കൂട്ടമായി പതിയിരുന്നു. ഏബദിൻ്റെ മകനായ ഗാൽ പുറപ്പെട്ട് പട്ടണത്തിൻ്റെ ഗോപുരത്തിങ്കിൽ നിന്നപ്പോൾ അബിമലേക്കും കൂടെയുള്ള പടജനവും പതിയിരിപ്പിൽ നിന്ന് എഴുന്നേറ്റു. ഗാൽ പടജനത്തെ കണ്ടപ്പോൾ അതാ പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് പടജനം ഇറങ്ങി വരുന്നു എന്ന് സെബൂലിനോട് പറഞ്ഞു. സെബൂൽ അവനോട്, പർവ്വതങ്ങളുടെ നിഴൽ കണ്ടിട്ട് മനുഷ്യരെന്ന് നിനക്ക് തോന്നുകയാകുന്നു എന്ന് പറഞ്ഞു. ഗാൽ പിന്നെയും, അതാ പടജനം ദേശമെത്തി ഇറങ്ങി വരുന്നു. മറ്റൊരു കൂട്ടവും പ്രാശ്നികന്മാരുടെ കരുവേലകത്തിൻ്റെ സമീപത്തുകൂടി വരുന്നു എന്ന് പറഞ്ഞു. സെബൂൽ അവനോട്, നാം അബിമലേക്കിനെ സേവിക്കേണ്ടതിന് അവൻ ആരെന്ന് പറഞ്ഞ് നിന്റെ വായിപ്പോൾ എവിടെ? ഇത് നീ പുച്ഛിച്ച പടജനമല്ലയോ? ഇപ്പോൾ പുറപ്പെട്ട് അവരോട് പൊരുതുക എന്ന് പറഞ്ഞു. അങ്ങനെ ഗാൽ ശേഖേം പൗരന്മാരുമായി പുറപ്പെട്ട് അബിമലേക്കിനോട് പടവെട്ടി. അബിമലേക്കിൻ്റെ മുമ്പിൽ അവൻ തോറ്റോടി. അവർ അവനെ പിന്തുടർന്ന് പടിവാതിൽ വരെ അനേകം പേർ ഹതന്മാരായി വീണു. അബിമലേക്ക് അരൂമയിൽ താമസിച്ചു. സെബൂൽ ഗാലിനെയും സഹോദരന്മാരെയും ശേഖേമിൽ പാർപ്പാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് നീക്കിക്കളഞ്ഞു. പിറ്റേന്നാൾ ജനം വയലിലേക്ക് പുറപ്പെട്ടു. അബിമലേക്കിന് അതിനെക്കുറിച്ച് അറിവ് കിട്ടി. അവൻ പടജനത്തെ കൂട്ടി 3 ഭാഗമായി ഭാഗിച്ച് വയലിൽ പതിയിരുന്നു. ജനം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് കണ്ട് അവരുടെ നേരെ ചെന്ന് അവരെ സംഹരിച്ചു. അങ്ങനെ അബിമലേക്കും കൂടെയുള്ള കൂട്ടവും പാഞ്ഞു ചെന്ന് പട്ടണത്തിൻ്റെ പടിവാതിൽക്കൽ നിന്നും മറ്റേ കൂട്ടം 2 വയലിലുള്ള സകല ജനത്തിൻ്റെയും നേരെ പാഞ്ഞു ചെന്ന് അവരെ സംഹരിച്ചു. അബിമലേക്ക് അന്ന് മുഴുവനും പട്ടണത്തോട് പൊരുത് പട്ടണം പിടിച്ച് അതിലെ ജനത്തെ കൊന്നു. പട്ടണത്തെ ഇടിച്ചു കളഞ്ഞ് അതിൽ ഉപ്പ് വിതറി. ശേഖേം ഗോപുരവാസികൾ എല്ലാവരും ഇത് കേട്ടപ്പോൾ എൽബെരീത്തിൻ്റെ ക്ഷേത്ര മണ്ഡപത്തിൽ കടന്നു. ശേഖേം ഗോപുരവാസികൾ എല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുന്നു എന്ന് അബിമലേക്കിന് അറിവ് കിട്ടി. അബിമലേക്കും കൂടെയുള്ള പടജനമൊക്കെയും സൽമോൻ മലയിൽ കയറി അബിമലേക്ക് കോടാലിയെടുത്ത് ഒരു മരക്കൊമ്പ് വെട്ടി ചുമലിൽ വെച്ച് അവൻ പടജനത്തോട്, ഞാൻ ചെയ്തത് നോക്കി, നിങ്ങളും വേഗം അതുപോലെ ചെയ്യുവിൻ എന്ന് പറഞ്ഞു. പടജനമെല്ലാം അതുപോലെ ഓരോരുത്തൻ ഓരോ കൊമ്പ് വെട്ടി
അബിമലക്കിൻ്റെ പിന്നാലെ ചെന്ന് മണ്ഡപ

0: മണ്ഡപത്തിനരികെ ഇട്ട് തീ കൊടുത്ത് മണ്ഡപത്തോടു കൂടെ അവരെ ചുട്ടുകളഞ്ഞു. അങ്ങനെ ശേഖയും ഗോപുര നിവാസികളൊക്കെയും പുരുഷന്മാരും സ്ത്രീകളുമായി ഏകദേശം 1000 പേർ മരിച്ചുപോയി. അനന്തരം അബിമലേക്ക് തേബേസിലേക്ക് ചെന്ന് തേബേസിന് വിരോധമായി പാളയമിറങ്ങി അതിനെ പിടിച്ചു. പട്ടണത്തിനകത്ത് ഉറപ്പുള്ള ഒരു ഗോപുരമുണ്ടായിരുന്നു. അവിടേക്ക് സകല പുരുഷന്മാരും സ്ത്രീകളും പട്ടണത്തിലുള്ളവരൊക്കെയും ഓടിക്കടന്ന് വാതിലടച്ച് ഗോപുരത്തിൻ്റെ മുകളിൽ കയറി. അബിമലേക്ക് ഗോപുരത്തിനരികെ എത്തി അതിനെ ആക്രമിച്ചു. അതിന് തീ കൊടുത്ത് ചുട്ടുകളയേണ്ടതിന് ഗോപുരവാതിലിനോട് അടുത്തു ചെന്നു. അപ്പോൾ ഒരു സ്ത്രീ തിരികല്ലിൻ്റെ പിള്ള അബിമലേക്കിൻ്റെ തലയിലിട്ട് അവൻ്റെ തലയോട് തകർത്ത് കളഞ്ഞു. ഉടനെ അവൻ തൻ്റെ ആയുധവാഹകനായ ബാല്യക്കാരനെ വിളിച്ചു. ഒരു സ്ത്രീ എന്നെ കൊന്നുവെന്ന് പറയാതിരിക്കേണ്ടതിന് നിന്റെ വാൾ ഊരി എന്നെ കൊല്ലുക എന്ന് അവനോട് പറഞ്ഞു. അവൻ്റെ ബാല്യക്കാരൻ അവനെ കുത്തി. അങ്ങനെ അവൻ മരിച്ചു. അബിമലേക്ക് മരിച്ചുപോയെന്ന് കണ്ടപ്പോൾ ഇസ്രായേലിയർ താന്താങ്ങളുടെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. അബിമലേക്ക് തൻ്റെ 70 സഹോദരന്മാരെ കൊന്നതിനാൽ തൻ്റെ അപ്പനോട് ചെയ്തിട്ടുള്ള പാതകത്തിന് ദൈവം ഇങ്ങനെ പകരം ചെയ്തു. ശേഖേം നിവാസികളുടെ സകല പാതകങ്ങളും ദൈവം അവരുടെ തലമേൽ വരുത്തി. അങ്ങനെ യെരുബ്ബാലിൻ്റെ മകനായ യോഥാമിൻ്റെ ശാപം അവരുടെ മേൽ വന്നു.
1: അധികാരത്തിനു വേണ്ടി ഒരു കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാൻ ശേഖേ നിവാസികളും അബിമലേക്കും ഗൂഢാലോചന നടത്തി. പക്ഷേ അവസാനം അവർ പരസ്പരം കൊന്നു തീരുകയായിരുന്നു. ആരെങ്കിലും നിങ്ങളെ കാരണം കൂടാതെ ഉപദ്രവിക്കുവാൻ ഗൂഢാലോചന ചെയ്യുന്നുണ്ടോ? അതേക്കുറിച്ച് ഭയപ്പെടേണ്ട. കാരണം ആ ഗൂഢാലോചന അത് ചെയ്യുന്നവർക്ക് തന്നെ നാശത്തിനായി തീരും. നിങ്ങൾ ആരെയെങ്കിലും കാരണം കൂടാതെ ഉപദ്രവിക്കുവാൻ ഗൂഢാലോചന ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഭയപ്പെടണം. കാരണം അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി തീരും. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പർ ശ്രദ്ധിക്കുക: 9880221957. നമ്പർ വീണ്ടും 9880221957. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ ഞങ്ങളുടെ വിലാസം ശ്രദ്ധിക്കുക: ചെങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 25066, ബാംഗ്ലൂർ 25. വിലാസം ഒരിക്കൽ കൂടി: ചെങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 25066, ബാംഗ്ലൂർ 25. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പർ ശ്രദ്ധിക്കുക: 9880221957.
2: ചങ്ങാതി സ്പോൺസേഡ് പരിപാടി സമാപിച്ചു. ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ കുന്നംകുളം മുനിസിപ്പാലിറ്റിയിലുള്ള കാണിപ്പയ്യൂർ പരിയാരം ഗ്രാമപഞ്ചായത്തുകളിലെ തൃപ്പാപ്പിള്ളി, കരുവന്നൂർ ഗ്രാമപഞ്ചായത്ത്, പാറളം ഗ്രാമപഞ്ചായത്തിലെ ശിവപുരം നഗർ, പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കോക്കാത്ത്, നടത്തറ ഗ്രാമപഞ്ചായത്തിലെ മുരിക്കുംകുണ്ട്, മാള ഗ്രാമപഞ്ചായത്തിലെ കുന്നത്ത് കടവ്, അന്നമനട ഗ്രാമപഞ്ചായത്തിലെ മാമ്പ്ര ഭൂരഹിത കർഷക ഉന്നതി എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന വിജ്ഞാന വാർഡുകളിലേക്ക് കോർഡിനേറ്റർമാരെ നിയമിക്കുന്നു. പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും 21-നും 45-നും മധ്യേ പ്രായപരിധിയിലുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ അപേക്ഷ, ബയോഡാറ്റ, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപത്രങ്ങൾ, ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസലും പകർപ്പും സഹിതം തൃശൂർ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നാളെ രാവിലെ 10:30 മുതൽ നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04-87-23-60-381. നമ്പർ ഒരിക്കൽ കൂടി: 04-87-23-60-381. മുല്ലശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ രാത്രികാല ഡോക്ടർ, ഫിസിയോതെറാപ്പിസ്റ്റ്, ഇ ഹെൽത്ത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള MBBS സർട്ടിഫിക്കറ്റും TCMC സർട്ടിഫിക്കറ്റുമുള്ളവർക്ക് രാത്രികാല ഡോക്ടർ തസ്തികയിലേക്കും BPC ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് തസ്തികയിലേക്കും കമ്പ്യൂട്ടർ അധിഷ്ഠിത ഡിഗ്രി അഥവാ ഡിപ്ലോമയുള്ളവർക്ക് ഇ ഹെൽത്ത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കും അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കും.

0: സമർപ്പിക്കണം. അപേക്ഷകർ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം മുല്ലശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രം ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 2 വൈകിട്ട് 4 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04-8722-61840. നമ്പർ ആവർത്തിക്കാം, 04-8722-61840. ത്രിത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജേർണലിസം, പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ ഗസ്റ്റ് ലെക്ചർമാരെ നിയമിക്കുന്നതിനായി അഭിമുഖം നടത്തും. UGC നിർദ്ദേശിക്കുന്ന യോഗ്യതയുള്ളതും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകണം. June 4 രാവിലെ 10:30 ജേർണലിസം വിഷയത്തിലും ഉച്ചയ്ക്ക് 1:30 പൊളിറ്റിക്കൽ സയൻസ് വിഷയത്തിലുമാണ് അഭിമുഖം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04-66-22-70-335. നമ്പർ ഒരിക്കൽ കൂടി, 04-66-22-70-335. തൊഴിലവസര വാർത്തകൾ സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते, टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जीत और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
4: പ്രയോജകർ: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
7: RBI പറയുന്നു,
8: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
9: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
10: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
11: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
12: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
5: ദൃശ്യം കണ്ണാശുപത്രി.
6: പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവ

0: വായ്പയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
5: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: ഇന്നർ ഷോപ്പി, MG റോഡ്, തൃശൂർ, ഗാനസ്മൃതി. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി, MG റോഡ്, തൃശൂർ.
5: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
4: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
5: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളുടെ അറിയിപ്പ്. ആദ്യം ഇന്നത്തെ പരിപാടി. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. ഭീമാ യോജന ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 10:30 ചലച്ചിത്രഗാനങ്ങൾ. 6:50 വയലും വീടും. ഓണത്തിനായി ചെണ്ടുമല്ലി കൃഷി. ഡോക്ടർ ഷീന എ സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 നാടകഗാനങ്ങൾ. മുഹൂർത്തം ധന്യമുഹൂർത്തം ഈ നാടകത്തിൽ രാജീവ് കോടമ്പിള്ളി പാടിയ ഗാനം. മുന്തിരിത്തോപ്പിലെ കുറുക്കൻ എന്ന നാടകത്തിൽ MG സുരേഷ്, പന്തളം ശുഭ എന്നിവർ പാടിയത്. 8:00 നേർമൊഴി. നർത്തകിയും നൃത്ത അധ്യാപികയും ഗവേഷകയുമായ അപർണ ശർമ്മ EG അഭിമുഖം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത്ഗ്രാം അഭിയാൻ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. മറ്റൊരു അധ്യയന വർഷത്തിലേക്ക് പഠിക്കാം ചിട്ടയോടെ, എസ് ഗീതാദേവി നടത്തുന്ന പ്രഭാഷണം. 9:30 കഥകളി പദങ്ങൾ. രുക്മിണി സ്വയംവരം ആട്ടക്കഥയിലെ പദങ്ങൾ കലാമണ്ഡലം അജേഷ് പ്രഭാകരം സംഘവും അവതരിപ്പിച്ചത്. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിക്കുന്നത് കുറ്റിപ്പുഴ രവി. 6:00 ഉഷമല്ലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം ഭക്തിഗാനങ്ങൾ. UCK തങ്ങളും സംഘവും പാടിയത്. 6:35 ഐവിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കളിൽ സൈമർദ വുമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക സർവകലാശാല വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസിപ്പൽസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം. പ്രകൃതിയോടിണങ്ങിയ കൃഷി. അംബ്രോസ് കൂളിയത്ത് സംസാരിക്കുന്നു. 7:10 ഗാന്ധിമാർഗം. ഗാന്ധിജിയുടെ ആഹാര പരീക്ഷണങ്ങളും വർത്തമാനകാലവും. പ്രഭാഷണം എഴുതി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി സജീവ് കുമാർ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം. സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ ഗാനസന്ദേശം. 7:40 തൊഴിലവസര വാർത്തകൾ. 7:45 ചലച്ചിത്രഗാനം. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ.

0: തൃശൂർ അഞ്ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 പാട്ടോർമ്മകൾ. ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി. പങ്കെടുക്കുന്നത് ഡോക്ടർ ലോല രാമചന്ദ്രൻ അയ്യന്തോൾ. 8:45 10:15 4:45 രാത്രി 10:00 ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 9:30 ഉഷാ രാജാറാമിന്റെ സംഗീത കച്ചേരി. MS ജയകുമാർ വയലിൻ, രമേശ് ചന്ദ്രൻ മൃദംഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 കൈമുട്ടു മാപ്പിളപ്പാട്ട്, KM അബ്ദുൾ ഖാദറും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം, ഡോക്ടർ അഭിലാഷ് SP സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയഗീതം, 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം ദസ്തവേസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം, ഭാഗം 32. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 സ്വരസാഗരം, MS ഗോപാലകൃഷ്ണൻ വയലിൻ വായിച്ച കൃതികൾ. കൂടെ വായിച്ചത് നർമ്മദ ഗോപാലകൃഷ്ണൻ, ഗുരുവായൂർ ദ്വരൈ മൃദംഗം, വി സുരേഷ് ഘടം. വൈകിട്ട് 5:00 ഹിന്ദി പാഠം, 5:15 മാപ്പിളപ്പാട്ടുകൾ, കണ്ണൂർ ഷെരീഫും സംഘവും പാടിയത്. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 കർണാടക സംഗീത പാഠം. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:35 യുവവാണി. 8:00 സാഹിത്യവേദി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ഇംഗ്ലീഷ് പരിപാടി. 9:45 മൊഴിയാം ഒരു കഥ. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. FM 101.1 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. 10:30 സ്വരസംഗീതിക, 10:50 ചലച്ചിത്രഗാനങ്ങൾ. 10:50 3:30 ചലച്ചിത്രഗാനങ്ങൾ. 3:00 ലളിതം മധുരം. 4:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. അറിയിപ്പ് കഴിഞ്ഞു. കാലാവസ്ഥ. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയോടുകൂടിയ ഇടിക്ക് സാധ്യത. ആകാശവാണി തൃശൂർ. ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

വിരമിച്ച ശേഷമുള്ള വിശ്രമ ജീവിതം കൃഷിക്കായി മാറ്റിവെക്കുന്ന വിവിധ വ്യക്തിത്വങ്ങളെ ഞാറ്റുവേല പരിചയപ്പെടുത്താറുണ്ട്. നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഈ പരിവർത്തനം ആരോഗ്യ സംരക്ഷണത്തിനായി സ്വയം ഇറങ്ങി വ്യായാമത്തോടൊപ്പം നല്ല ഭക്ഷണത്തിനായി പ്രയത്നിക്കുക എന്ന സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. വിരമിച്ചു കഴിഞ്ഞാൽ പേരക്കുട്ടികളെയും നോക്കിയിരിക്കുക എന്ന പതിവ് ശൈലിയിൽ നിന്നും സ്വന്തം ആരോഗ്യത്തിനായി എന്തെങ്കിലും കൃഷി ചെയ്യണമെന്നും വ്യായാമത്തിലൂടെ മാത്രം ആരോഗ്യം ലഭിക്കില്ലെന്നും വിഷമില്ലാത്ത ഭക്ഷണം കൂടി കഴിച്ചാലേ പൂർണ്ണ ആരോഗ്യവാനായിരിക്കൂ എന്ന തിരിച്ചറിവുമെല്ലാം ഇക്കൂട്ടരെ കൃഷിയിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. കൃഷി തന്നെയാണ് നല്ല വ്യായാമമെന്നു കൂടി തിരിച്ചറിഞ്ഞപ്പോൾ ആത്മവിശ്വാസവും ആവേശവും കൂടി. ഇന്ന് നമുക്ക് ബാലപാഠ

ജീവിതത്തിനൊപ്പം കൃഷി പഠിച്ച് ജീവിതത്തിലുടനീളം കൃഷിയെ ഒപ്പം കൂട്ടി ഇപ്പോൾ വിരമിച്ച ശേഷം സജീവമായി മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്ന തിരുവനന്തപുരം നേമം മെറിലാൻഡ് സ്റ്റുഡിയോ റോഡിലെ ചൈതന്യയിലെ ശ്രീ മുരളീധരൻ നായരുടെ മട്ടുപ്പാവ് കൃഷി കാണാനും കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കാനും പോകാം. പച്ചപ്പിനെ സ്നേഹിക്കുന്ന ഇദ്ദേഹം വനം വകുപ്പിൽ ജോലി ലഭിച്ചപ്പോൾ കൂടുതൽ പച്ചപ്പിനെ സ്നേഹിക്കുവാനും മണ്ണ് സംരക്ഷണത്തിനും പ്രകൃതി സംരക്ഷണത്തിനുമെല്ലാം വൃക്ഷലതാദികളുടെ അമൂല്യമായ പ്രാധാന്യത്തെ മനസ്സിലാക്കാനും സാധിച്ചു. കൃഷിയും പ്രകൃതിയും പ്രാണനായി കണ്ടുകൊണ്ട് വിശ്രമജീവിതം ആരോഗ്യപൂർണമാക്കാൻ, ആരോഗ്യ കുടുംബത്തെ കെട്ടിപ്പടുക്കുവാൻ ഇദ്ദേഹം ചെയ്യുന്ന കാർഷിക പ്രവർത്തനങ്ങൾ നമുക്കും പകർത്താം. ശ്രീ മുരളീധരൻ നായർ അദ്ദേഹത്തിന്റെ കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം.

0: പച്ചപ്പിനെ സ്നേഹിക്കുന്ന ഇദ്ദേഹം വനംവകുപ്പിൽ ജോലി ലഭിച്ചപ്പോൾ കൂടുതൽ പച്ചപ്പിനെ സ്നേഹിക്കുവാനും മണ്ണ് സംരക്ഷണത്തിനും പ്രകൃതി സംരക്ഷണത്തിനുമെല്ലാം വൃക്ഷലതാദികളുടെ അമൂല്യമായ പ്രാധാന്യത്തെ മനസ്സിലാക്കാനും സാധിച്ചു. കൃഷിയും പ്രകൃതിയും പ്രാണനായി കണ്ടുകൊണ്ട് വിശ്രമജീവിതം ആരോഗ്യപൂർണമാക്കാൻ, ആരോഗ്യ കുടുംബത്തെ കെട്ടിപ്പടുക്കുവാൻ ഇദ്ദേഹം ചെയ്യുന്ന കാർഷിക പ്രവർത്തനങ്ങൾ നമുക്കും പകർത്താം. ശ്രീ മുരളീധരൻ നായർ അദ്ദേഹത്തിന്റെ കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം.
1: ഞാന് ഒരു 15 വയസ്സിൽ, അതായത് 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ എനിക്ക് കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാനും എൻ്റെ ചേട്ടനൊക്കെ ആയിട്ട് വയൽ പാട്ടത്തിനെടുത്ത് മരിച്ചിന് കൃഷി, ചീനി, വെണ്ട ഇതൊക്കെ ചെയ്യാമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുറേ വസ്തു ഉണ്ടായിരുന്നു, വെണ്ട കൃഷി നടത്തുമായിരുന്നു. അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. തെങ്ങ് കൃഷി, തെങ്ങിന് ഇടവേള ചേനാച്ചേമ്പ് ഇതൊക്കെ അന്നായിരുന്നു. അതിനുശേഷം 22-ാമത് വയസ്സിൽ ജോലി കിട്ടി. ജോലി കിട്ടിയ ശേഷം പിന്നെ കുറച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, എന്നാലും അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. റിട്ടയറായതിന് ശേഷമാണ് മെയിനായിട്ട് ഇപ്പോൾ കൃഷിയിലേക്ക്, മുട്ടുപോക കൃഷിയാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റേ സ്ഥലം വളരെ കുറവായതിനാൽ അവിടെ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ടെറസിൻ്റെ മുകളിൽ കൃഷി ചെയ്യുന്നത്.
0: റിട്ടയർമെന്റിന് ശേഷം പൂർണ്ണ സമയം കൃഷിയിലോട്ട് തിരിഞ്ഞിരിക്കുകയാണ്?
1: പൂർണ്ണ സമയം കൃഷിയിലോട്ട് ചെയ്തിരുന്നു. രാവിലെ ഒരു 6 മണി തൊട്ട് ഒരു 9 മണി വരെ ചെയ്യും. അത് കഴിഞ്ഞാൽ 4 മണി മുതൽ 6 മണി വരെ വൈകുന്നേരം എല്ലാം ചെയ്യും.
0: അപ്പൊ കൂടുതലും മട്ടുപാവിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെ പച്ചക്കറികളാണ്, എത്ര പിന്നെ ചട്ടികളിലാണ് ചെയ്യുന്നത്, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: കൂടുതൽ വെണ്ട, പയറ്, വെള്ളരി, മുളക്, കത്തിരി, പിന്നെ കീര, ടെറസിൽ ചെയ്യുന്ന കൃഷി ഇതാണ്. ഏകദേശം 350 ബാഗിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. തറയിലാണെങ്കിൽ ചേന, കാച്ചിൽ, ബോഞ്ചിക്ക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, വാഴ ആണ് താഴെ കൃഷി ചെയ്യുന്നത്. ടെറസിലാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്.
0: ഇതിനുള്ള വിത്തും വളവും ഇവിടെ നിന്നാണ് കിട്ടിയത്?
1: കൂടുതൽ നമ്മളെ കൃഷിഭവനിൽ നിന്നാണ് കൂടുതൽ സഹായം. ഇതിനുള്ള കവർ തന്നിട്ടുള്ള എല്ലാ കൃഷിഭവനും ഞാൻ ഓരോ വർഷവും 500-1000 രൂപ അടച്ചിട്ട് അവിടെ നിന്ന് കവറും അതിനുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളും വാങ്ങിക്കും. പിന്നെ ഇത് കൂടാതെ ഞാൻ വെളിയിൽ നിന്ന് വെള്ളായണി കാർഷിക കോളേജിൽ നിന്നും തൈകളൊക്കെ വാങ്ങിച്ചാണ് നടത്തുന്നത്.
0: ഹൈബ്രിഡ് ഇനം വിത്താണോ നടുന്നത്?
1: വെണ്ട ആദ്യം ഹൈബ്രിഡിനാണ് നട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ചില അസുഖങ്ങളൊക്കെ വന്നത് കാരണം പിന്നെ ഞാൻ ഹൈബ്രിഡ് അല്ല, ഞാൻ തന്നെ വെണ്ട വിത്ത് ശരിയാക്കി കൊമ്പം വെണ്ടര വിത്ത് ഉണ്ടാക്കി ഞാൻ തന്നെയാണ് നടന്നത്. ബാക്കി മുളകെല്ലാം ഇവിടെയും തരുന്ന വിത്തുകളാണ്, തൈകളാണ് നടന്നത്. കാർഷികളിൽ നിന്നാണ് മുളക് ഇനം വാങ്ങിക്കുന്നത്.
0: അപ്പൊ ഇതെങ്ങനെയാണ് ഈ വിത്ത് എടുക്കുന്ന രീതി, അതിനെ കുറിച്ച് ഒന്ന് പറയാം?
1: വിത്ത് നമ്മൾ ആദ്യം കായ്ക്കുമ്പോൾ തന്നെ കേടൊന്നുമില്ലാത്ത നോക്കി നമ്മൾ നിർത്തും, ബാക്കിയെ നമ്മൾ പറിക്കുകയുള്ളൂ. ഇതങ്ങ് ഒരു വെണ്ടയിൽ ഒരു 3-4 വെണ്ട വിത്ത് നിർത്തും. നിർത്തിയിട്ട് അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഉണക്കി നമ്മൾ നല്ലതായിട്ട് ഉപയോഗിക്കും. അതാണ് ഏറ്റവും നല്ലത്. നാടൻ വിത്താണ് ഇപ്പൊ പരമാവധി ഉപയോഗിക്കുന്നത്.
0: എന്തൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കുന്നത്, വളം കൊടുക്കുന്ന രീതി എങ്ങനെയാണ്, അതായത് ഇതിന്റെ പരിചരണം എങ്ങനെയാണ്, അതേ കുറിച്ച് ഒന്ന് പറയാം.
1: മണ്ണ് നിറച്ച ഗ്രോ ബാഗിൽ 2 പ്രാവശ്യം നമുക്ക് നടാൻ വെക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മണ്ണ് മാറ്റി വേറെ നടണം. അത് കഴിഞ്ഞ് നമ്മൾ ഞാൻ മണ്ണ് ഒക്കെ ശരിയാക്കിയതിന് ശേഷം കവറിൽ നിറച്ചതിന് ശേഷം അതിനകത്ത് കുലത്തിൽ കുറച്ച് കുമ്മായിടും. അതിനുശേഷം വേപ്പ പിണ്ണാക്ക്, എല്ലുപൊടി, കടൽ പിണ്ണാക്കിൻ്റെ പൊടി, അതും പൊടി ഇതൊക്കെ വാങ്ങിച്ചിട്ട് മിക്സ് ചെയ്ത് അതിനെ ഇട്ട് കുറേ ദിവസം ഇട്ടിരിക്കും. ഇതുകൂടാതെ കോഴിവെള്ളം കൂടെ അടിസ്ഥാന അടിയായിട്ട് ചേർക്കും. പിന്നെ കുറച്ച് കാലിവെള്ളം കൂടെ ഇത്രയും കൂടെ മിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. കുറച്ച് ദിവസം വെയിലത്തിരുന്നിട്ട് നല്ല റെഡിയായി വന്നതിന് ശേഷം നമ്മളതിനകത്ത് വിത്തും തയ്യാലും നടും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3-4 ഇല വരുമ്പോൾ തന്നെ അത് ചീത്ത പോയിരിക്കാൻ വേണ്ടി നമ്മൾ നിമ്മിസൈഡം തന്ന ജൈവ കീടനാശിനി അടിച്ചു കൊടുക്കും.
0: അപ്പൊ ഇതിന് എന്തെങ്കിലും കീടരോഗങ്ങളോ എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ?
1: കീടരോഗം വരാന്നാണ് നമ്മളിപ്പം തുറച്ച് ആദ്യമേ വേപ്പ് അധിഷ്ഠിത കീടനാശിനി ഉപയോഗിക്കുകയാണെങ്കിൽ അസുഖം വരേയില്ല. അതാണ് ഞാൻ എൻ്റെ ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങനെ കീടശല്യം ഇല്ല.
0: അപ്പോൾ ഇതിൻ്റെ വിപണനം ഒക്കെ എങ്ങനെയാണ്?
1: വിപണനം ഞാൻ എനിക്ക് അതിൽ കുറേ അത് വീട്ടിലെ ആവശ്യം എടുക്കുക, എൻ്റെ സുഹൃത്തുക്കൾക്ക് കൊടുക്കും. ബാക്കി എൻ്റെ വീട്ടിൻ്റെ മുമ്പ് തന്നെ ഞാനിത് മേശ ഇട്ടിട്ട് വെച്ച് ആളുകൾക്ക് വളരെ വില കുറച്ച്. നല്ല പച്ചക്കറി ഞാൻ ആൾ ഭയങ്കര ഓഫറാണ്, എല്ലാവരും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. വന്ന് അല്ലെങ്കിൽ എന്നെ ഫോൺ ചെയ്ത് പറയും, എടുത്ത് മാറ്റി വെച്ചിരിക്കും. ഇല്ലെങ്കിൽ അവിടെ വെച്ചിരുന്ന ആളിൽ കൊടുക്കും. പക്ഷെ വില കുറച്ചും നല്ല സാധനം കൊടുക്കുന്നുണ്ട്, ഭയങ്കര ഓഫറാണ് അത് വാങ്ങിക്കാനായിട്ട് എല്ലാ ആൾക്കാർക്കും.
0: അപ്പം സാറിനെ സംബന്ധിച്ചിടത്തോളം വിപണന ഒരു പ്രശ്നമേ അല്ല?
1: ഒരു പ്രശ്നമേ അല്ല. സാധനം ഇല്ലാത്ത ബുദ്ധിമുട്ടേ ഉള്ളൂ നമുക്ക്, ഒരു പ്രശ്നമില്ല.
0: വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്.
1: ഏകദേശം ഒരു 10-12 കൊല്ലം കൊണ്ട് ഞാൻ വീട്ടിലേക്ക് അത്യാവശ്യം ഒരു വാഴയ്ക്ക എന്തെങ്കിലും വാങ്ങിക്കുക എന്നല്ലാതെ ബാക്കി എല്ലാ മലക്കറിയും എൻ്റെ വീട്ടിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. പക്ഷേ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒരു 10 ചട്ടിയിലെങ്കിലും നമ്മൾ കുറച്ച് കീര, വെണ്ട, ഇങ്ങനെ അത്യാവശ്യമായ സാധനങ്ങൾ നടുകയാണെങ്കിൽ വിപണനമൊന്നും ചെയ്യേണ്ട,

0: നമ്മളെ വീട്ടിലെ ആവശ്യത്തിനുള്ള സാധനം. ഒരു കീരയൊക്കെ ഒരു രണ്ടാം മൂന്ന കവറിൽ നട്ടിരുന്നാൽ നമുക്ക് കീര കട്ട് ചെയ്ത് എടുത്താലും അതിങ്ങനെ പൊടിച്ചു വരും. എല്ലാ ആളുകളും നമ്മളിത് കൃഷിയിലേക്ക് നിൽക്കുകയാണെങ്കിൽ ഈ വിഷം ഉള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ടി വരില്ല, നല്ല സാധനം നമുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ എനിക്കിപ്പോൾ സമയം ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ ഇപ്പോൾ സമയമില്ലാന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ ഒരു ദിവസം രാവിലെ ഒരു മണിക്കൂർ വൈകുന്നേരം ഒരു മണിക്കൂർ പ്രയത്നിക്കുകയാണെങ്കിൽ ആ വീട്ടിലെ ആവശ്യത്തിനുള്ള സാധനം കിട്ടുമെന്നാണ് എൻ്റെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
1: ഇപ്പോൾ സാറിൻ്റെ കൃഷിയിലെ നിയമം കൃഷിഭവൻ്റെ ഒരു സഹായം എങ്ങനെയാണ്?
0: നിയമ കൃഷിഭവനാണ് എല്ലാ സഹായം വിത്ത് വളമൊക്കെ ഞാൻ അവിടെ വാങ്ങിക്കുന്നത്. അവിടെ നിന്നുള്ള ഇവിടെ രണ്ടുമൂന്ന് സ്റ്റാഫുകളൊക്കെ ഉണ്ട്. അവരെല്ലാവരും വിളിച്ചാൽ ഓടി വരുന്നു, വില കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ മരുന്ന് പറഞ്ഞു തരും. അവരെ സാങ്കേതിക ഉപദേശവും പിന്നെ പല കാര്യവും നമുക്കെല്ലാം നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ നിന്നുള്ള കുറേ ഉപദേശങ്ങളും ഞാൻ ഈ കൃഷിഭവനിൽ നിന്നാണ് സ്വീകരിച്ചാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു സഹായമാണ് കൃഷി വകുപ്പിൽ നിന്ന് നമുക്കുണ്ടായിട്ടുണ്ട്.
1: ഇത്രയും വർഷത്തെ ഒരു കൃഷി ജീവിതത്തിൽ എന്തെങ്കിലും അവാർഡൊക്കെ സാറിനെ തേടിയെത്തിട്ടുണ്ടോ?
0: നിയമം കൃഷിഭവനിൽ നിന്ന് ഏറ്റവും നല്ല കർഷകനുള്ള രണ്ട് പ്രാവശ്യത്തെ അവാർഡും, പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 100 റെസിഡൻസിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഒരാളാണ് ഞാൻ. എനിക്ക് അതിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. മറ്റു കൃഷിയാണ് വന്ന് കംപ്ലീറ്റ് വെരിഫൈ ചെയ്ത് എല്ലാം നോക്കിയ ശേഷമാണ് എനിക്ക് അവാർഡ് തന്നത്. പിന്നെ ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ ഈ കൃഷി തുടർന്നു. മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ ഇപ്പോൾ വിത്ത് കൊടുത്ത് ഈ കൃഷി ചെയ്യാനുള്ള പ്രചോദനം കൊടുത്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ റിട്ടയർ ചെയ്ത ആൾക്കാർക്ക് ഞാനിത് പല വീട്ടിലും പോയി ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ ചെയ്യുന്നുള്ള ആദ്യം കാണിച്ചു കൊടുക്കും.
1: ഒന്ന് രണ്ട് പേരെങ്കിലും സാറിനെ കണ്ടിട്ട് ഈ കൃഷിയിലോട്ട്
0: വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇപ്പോൾ ഒരു 5 എൻ്റെ ആയതുകൊണ്ട് കൃഷി ചെയ്തിട്ടുണ്ട്. അവരാ വീട്ടിലെ ആവശ്യത്തിന് കൃഷി അവർ കിട്ടുന്നുണ്ട്. അവർക്ക് വേണ്ട സഹായങ്ങൾ പറഞ്ഞു കൊടുക്കുകയും നല്ല വിത്ത് ഞാൻ കൊടുക്കും. ബാക്കി എന്നെ പിന്നെ സ്ഥലത്ത് കയറി കൃഷി ഭവനിൽ നിന്നൊക്കെ വിത്ത് വരുമ്പോൾ നല്ല ഐറ്റം നോക്കി. അതായത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കൃഷി ചെയ്യുന്നത് അതിൻ്റെ സമയത്തെ കൃഷി ചെയ്യാവും. ആ കൃഷി അനുസരിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് വിളവ് നേരെ കിട്ടില്ല. അത് അവരുടെ പറത്ത് കൊടുക്കും. ഇപ്പോൾ ക്യാബേജും കാലിഫ്ലവറും ഞാൻ 300 പോലും നടും. ഈ ക്യാബേജും കാലിഫ്ലവറും നവംബർ ഡിസംബർ നട്ടാലേ അത് വിളവ് കിട്ടുള്ളൂ. അത് നമ്മൾ ഈ എൻ്റെ കൂടെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി അതനുസരിച്ചാണ് അവർ കൃഷി ചെയ്യുന്നത്.

മട്ടുപ്പാവുകൾ മനോഹര കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് ഒരു വീടിനു വേണ്ട വിഭവങ്ങൾ നിത്യവും നൽകിക്കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിനായി നിലകൊള്ളുമ്പോൾ ഈ ഉത്സാഹം നമുക്കും കൈവിടാതെ മുന്നോട്ടു കൊണ്ടുപോകാം. നേമത്തെ റിട്ടയേർഡ് ഉദ്യോഗസ്ഥനായ ശ്രീ മുരളീധരൻ നായർക്ക് മാത്രമല്ല, ചെറുപ്പക്കാർക്കും വനിതകൾക്കും വീട്ടമ്മമാർക്കും ഇത് സാധിക്കും എന്ന് കേരളം തെളിയിച്ചതാണ്, തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.

0: നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
3: ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി സമാപിക്കുന്നു. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. ഇപ്പോൾ സമയം 6 മണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൗൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
3: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകമെന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷന് അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 വയസ്സിനും

0: ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർത്ഥ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാർക്ക് അവരുടെ ജോലിയുടെ 3 വർഷത്തേക്ക് എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 വർഷത്തേക്ക് ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% EPF സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതിയും സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനമായി.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: Electronics and Information Technology Ashwini Vaishnav held a high-level meeting with the AI Curriculum Task Force in New Delhi today. The meeting was a part of government's efforts to collaborate with the industry for a comprehensive overhaul of the artificial intelligence curriculum to better equip learners for emerging technological trends. The discussions during the meeting focused on strengthening industry-academia collaboration and aligning AI education with future technological requirements. Railway Minister Ashwini Vaishnav has said that Kazipet Rail Manufacturing Unit in Telangana will manufacture 200 intercity trains in the next 5 years. These trains will be deployed throughout the country for short-distance travel. Mr. Vaishnav, along with Minister of State for Railways, Ravneet Singh Bittu, and senior officials today reviewed the plans to operationalize the Kazipet Rail Manufacturing Unit. These trains will typically run for about 300 kilometers, and each trip will have many stops so that the citizens can commute between towns and cities. These trains will give the people a new affordable option for intercity travel. Defence Secretary Rajesh Kumar Singh today co-chaired the 16th Defence Policy Dialogue with Defence Secretary of Singapore, Mr. Joseph Leong, in Singapore. In a social media post, the Ministry of Defence said the dialogue reaffirmed the robust bilateral defence partnership between India and Singapore. During the meeting, wide-ranging discussions were also held on key areas of defence cooperation, security collaboration, and avenues to further strengthen the strategic relationship between the two nations. Prime Minister Narendra Modi has congratulated Janej Janša on being elected as the Prime Minister of Slovenia. In a social media post, Mr. Modi said that he is looking forward to working closely with the Slovenian Prime Minister to further strengthen bilateral ties for shared prosperity and mutual benefit of the people of both countries. In badminton, India enjoyed an impressive day at the Singapore Open today with Lakshya Sen, PV Sindhu, the men's doubles pair of Chirag Shetty and Sattvik Sairaj Ranki Reddy, and the mixed doubles duo of Dhruv Kapila, Tanisha Krasto, all advancing to the quarterfinals. And with that, we end this news bulletin.
1: Akashavani, Kozhikode. Thrissur Jilla Vrittantam.
2: കേരളത്തിലെ രണ്ടാമത്തെ UIDAI ആധാർ സേവാ കേന്ദ്രം തൃശൂരിൽ പാട്ടുരാക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ കേന്ദ്രം സ്ഥാപിക്കുന്നതിനായി കേരളത്തിലെ രണ്ടാമത്തെ സ്ഥലമായി തൃശൂരിനെ തെരഞ്ഞെടുത്തതിൽ ജില്ലാ കളക്ടർ UIDAIക്ക് നന്ദി രേഖപ്പെടുത്തി. പൊതുജനങ്ങൾക്ക് തടസ്സമില്ലാതെ ആധാർ അനുബന്ധ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി 8 തരം സൌകര്യങ്ങളോടെയാണ് കേന്ദ്രം സജ്ജീകരിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് എറണാകുളം ജില്ലയിലാണ് ആദ്യ UIDAI ആധാർ സേവാ കേന്ദ്രം ആരംഭിച്ചത്. വരും മാസങ്ങളിൽ കേരളത്തിലെ ശേഷിക്കുന്ന ജില്ലകളിൽ ആരംഭിക്കുമെന്നും 2026 സെപ്റ്റംബറോടെ കേരളത്തിലെ മൊത്തം ആധാർ സേവാ കേന്ദ്രങ്ങളുടെ എണ്ണം 14 ഉയർത്തുമെന്നും UIDAI തിരുവനന്തപുരം സ്റ്റേറ്റ് ഓഫീസ് ഡയറക്ടർ വിനോദ് ജേക്കബ് ജോൺ പറഞ്ഞു. ജില്ലയിൽ കാലവർഷ തയ്യാറെടുപ്പുകളും വെള്ളക്കെട്ട് പ്രതിരോധ പ്രവർത്തനങ്ങളും വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വിവിധ വകുപ്പുകളുടെയും റോഡ് നിർമ്മാണ ഏജൻസികളുടെയും പ്രവർത്തനങ്ങൾ യോഗത്തിൽ വിലയിരുത്തുകയും അടിയന്തര നടപടി സ്വീകരിക്കാൻ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ദേശീയപാത 544 ശരിയായ രീതിയിലുള്ള ഡ്രൈനേജിന്റെ നിർമ്മാണം നടത്താത്തതിനാൽ കൊരട്ടി മേലൂർ പഞ്ചായത്തുകളിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി തൃശൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് കീഴിലുള്ള മുഴുവൻ സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് റോഡ് സുരക്ഷാ പരിശീലന ക്ലാസും വിമുക്തി ലഹരി വിരുദ്ധ ക്ലാസും സംഘടിപ്പിച്ചു. എടപ്പാൾ IDTR ഇൻചാർജ്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PM അപ്പു, സൂരജ് എന്നിവരാണ് റോഡ് സുരക്ഷാ ക്ലാസ് നയിച്ചത്. മൺസൂൺ കാല വാഹന പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഡ്രൈവർമാർക്കായി തിയറിയും പ്രാക്ടിക്കലും ഉൾപ്പെടുന്ന പരിശീലനം സംഘടിപ്പിച്ചത്. മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിൽ നടത്തിയ പരിശീലനത്തിൽ 100+ സ്കൂൾ ബസ് ഡ്രൈവർമാർ പങ്കെടുത്തു. ചാലക്കുടി താലൂക്കിലെ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന അരേക്കാപ്പ് വീരാങ്കുടി ഉന്നതികളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ച മാരാങ്കോട് കശുമാവിൻ തോട് ഉന്നതിയിലും രണ്ടുകൈ ഉന്നതിയിലും ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശനം നടത്തി. 46 കുടുംബങ്ങൾ താമസിക്കുന്ന കശുമാവിൻ തോട്ടിലെ പുനരധിവാസ സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടറും സംഘവും ഉന്നതിയിലുള്ളവരുമായി സംസാരിച്ചു. ഉന്നതിയിലെ വിദ്യാർത്ഥികൾക്ക് മുടങ്ങിക്കിടക്കുന്ന ഇ ഗ്രാന്റ് അടിയന്തരമായി ലഭ്യമാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സൌകര്യമൊരുക്കുന്നതിനും പട്ടികവർഗ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. രണ്ടുകൈ ഉന്നതിയിലേക്കുള്ള ഗതാഗത സൌകര്യവും വൈദ്യുതിയും വീടില്ലാത്തവർക്ക് വീടൊരുക്കുന്നതിനും ഉന്നതിയിലെ കാനയുടെ സൈഡ് കെട്ടുന്നതിനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. തൃശൂരിൽ ആന ഓടിയതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉത്തരവിട്ടു. സോഷ്യൽ ഫോറസ്ട്രി ACFനോടുമാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തഹസിൽദാർ, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ എന്നിവർ സ്ഥലത്തുണ്ടായിരുന്നു. ആന ഇടഞ്ഞോടുന്നതിനിടയിൽ പെട്ടെന്ന്

0: ഡാർട്ടിംഗ് പ്രായോഗികമായ സാഹചര്യം സാധ്യമല്ലായിരുന്നു. തഹസിൽദാർ, വില്ലേജ് ഓഫീസർ എന്നിവരോട് വാഹനങ്ങളുടെയും മറ്റു വസ്തുക്കളുടെയും നഷ്ടം സംബന്ധിച്ച് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാനുള്ള അടിയന്തര നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണവും ബാങ്കിംഗ് അവബോധവും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീയും കേരള ഗ്രാമീണ ബാങ്കും സംയുക്തമായി സമൃദ്ധി മേഖലാതല ശില്പശാല സംഘടിപ്പിച്ചു. ബിനി ഹെറിറ്റേജ് ഹാളിൽ നടന്ന ശില്പശാല കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് കെ ദീപക് ഉദ്ഘാടനം ചെയ്തു. കേരള ഗ്രാമീണ ബാങ്കും കുടുംബശ്രീയും തമ്മിലുള്ള ബന്ധം, സാമ്പത്തികം, ബാങ്കിംഗ് അവബോധം, അയൽക്കൂട്ടങ്ങൾക്കായുള്ള വിവിധ KGB വായ്പാ പദ്ധതികൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകളും ചർച്ചകളും ശില്പശാലയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ അടിയന്തര റോഡ് നിർമ്മാണ നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഈ റൂട്ടിലൂടെയുള്ള ഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. ഈ റൂട്ടിൽ താൽക്കാലികമായി പൂർണ്ണ ഗതാഗത നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തമിഴ്നാട് ഭാഗത്തുനിന്ന് അതിരപ്പള്ളി ചാലക്കുടി ഭാഗത്തിലേക്ക് പോകുന്നതിനായി മലക്കപ്പാറ വഴി വരുന്ന എല്ലാത്തരം വാഹനങ്ങളും മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ തടയുന്നതായിരിക്കും. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും ഈ നിയന്ത്രണങ്ങളോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. തൃശൂർ ജില്ലയുടെ പുതിയ അസിസ്റ്റന്റ് കളക്ടറായി പ്രീതി AC ചുമതലയേറ്റു. കേരള കേഡറിലെ 2025 ബാച്ച് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥയാണ് പ്രീതി AC. കർണാടകയിലെ മൈസൂർ ജില്ലയിലെ അങ്കനഹളി സ്വദേശിയാണ്. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ തൃശൂർ ജില്ലയിൽ 82.09% വിജയം. ജില്ലയിലെ 193 വിദ്യാലയങ്ങളിൽ നിന്നായി 26,107 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 31,801 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. 2,753 പേർക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചു.
1: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്.
2: ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: കൊച്ചുകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മോണ്ടിസോറി എന്ന പേരിൽ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ച ഇറ്റാലിയൻ ഡോക്ടർ ആരായിരുന്നു? ഉത്തരം: മരിയ മോണ്ടിസോറി. തത്വചിന്തകയും ശാസ്ത്രജ്ഞയും വനിതാ വിമോചക പ്രവർത്തകയും ചികിത്സകയുമായിരുന്നു മരിയ മോണ്ടിസോറി. മരിയ മോണ്ടിസോറി കൊച്ചുകുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും മാനസിക വികാസത്തെയും പ്രതിപാദിക്കുന്ന ദി അബ്സോർബന്റ് മൈൻഡ് എന്ന ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: കൊച്ചുകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മോണ്ടിസോറി എന്ന പേരിൽ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ച ഇറ്റാലിയൻ ഡോക്ടർ ആരായിരുന്നു? മരിയ മോണ്ടിസോറി. തത്വചിന്തകയും ശാസ്ത്രജ്ഞയും വനിതാ വിമോചക പ്രവർത്തകയും ചികിത്സകയുമായിരുന്നു മരിയ മോണ്ടിസോറി. മരിയ മോണ്ടിസോറി കൊച്ചുകുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും മാനസിക വികാസത്തെയും പ്രതിപാദിക്കുന്ന ദി അബ്സോർബന്റ് മൈൻഡ് എന്ന ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ഇനി ഇന്നത്തെ ചിന്താവിഷയം: നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്നതെല്ലാം യാഥാർത്ഥ്യമാക്കാൻ കഴിയും. പാബ്ലോ പിക്കാസോ. നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്നതെല്ലാം യാഥാർത്ഥ്യമാക്കാൻ കഴിയും. പാബ്ലോ പിക്കാസോ.

0: ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണമാണ് കേട്ടത്.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
3: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
4: ദൃശ്യം കണ്ണാശുപത്രി
5: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
1: പ്രായോജികർ, കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
7: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
6: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
7: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
6: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള

0: ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: അറിയിപ്പ്: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 31 ഞായറാഴ്ച രാവിലെ 11 എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 31 ഞായറാഴ്ച രാത്രി 8 പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.
0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
3: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: 2-ാമത്തെയും 4-ാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
3: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: ആകാശവാണി തൃശൂർ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
4: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക വന്ദന കശ്യപഃ. ആദൌ മുഖ്യ വാർത്താഃ. കർണാടകസ്യ മുഖ്യമന്ത്രി സിദ്ധരമയ്യ സ്വപദാത് ഔപചാരികരൂപേണ ത്യാഗപത്രം പ്രദത്തവാൻ. ഡി കെ ശിവകുമാരഃ നൂതന മുഖ്യമന്ത്രിത്വേന പദഭാരം ഗ്രഹിഷ്യതി. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹ് സിക്കിം ആരക്ഷക ദലായ രാഷ്ട്രപതി ധ്വജ സമ്മാനം പ്രദത്തവതി. അത്രാന്തരെ സിക്കിം രാജ്യം പൂർണ്ണ സാക്ഷര രാജ്യത്വേന ഘോഷിതം. ഹോർമുജ ജലഡമരു മധ്യസ്യ സമീപേ ആക്രമണാന്തരം അമേരിക്ക ഇറാന ദേശയോ മധ്യേ അവസാദ വർദ്ധിത. ഗൃഹമന്ത്രി അമിതഷാഹ ഗാന്ധിനഗരെ ജനസഭായാം അവൈധ പ്രവാസിനാം ദേശാത് നിഷ്കാസനാർത്ഥം സർവകാരസ്യ ദൃഢസങ്കൽപ്പം പുനഃ പ്രത്യപാദയത്. അപ്പി ച ബാഡ്മിന്റൺ പ്രതിസ്പർധായാം പി വി സിന്ധു തഥാ ച ലക്ഷ്യ സേനഃ സിംഗാപ്പൂർ ഓപ്പൺ ഇത്യസ്യ പ്രാഗുപാന്ത്യചക്രേ പ്രവിഷ്ടവന്തൌ. അഥ വാർത്താഃ വിസ്തരേണ. കർണാടകസ്യ മുഖ്യമന്ത്രി സിദ്ധരമയ്യ ഇത്യസൌ അദ്യ ലോകഭവനെ രാജ്യപാലസ്യ സചിവായ ഔപചാരികരൂപേണ സ്വകീയം ത്യാഗപത്രം സമർപ്പിതവാൻ. വാർത്താഹരാൻ സംബോധയൻ സഹ സ്വയം പ്രമാണിതവാൻ യത് ത്യാഗപത്രം സചിവായ ഔപചാരികരൂപേണ പ്രദത്തമിതി. അത്രാവസരെ സഹ രാജ്യപാലം നൂതന മുഖ്യമന്ത്രിണഃ പദഭാരം ഗ്രഹണായ ആമന്ത്രയിതും സാഗ്രഹം നിവേദിതവാൻ. യതോ ഹി വിധാനസഭായാം 37 വിധായകാനാം സമർത്ഥന സഹചാരേണ കോൺഗ്രസ് ദലസ്യ പൂർണ്ണ ബഹുമതം വർത്തതെ. തേന സൂചിതം യത് കോൺഗ്രസ് ഉച്ചാധികാരിഭിഃ തസ്മൈ രാജ്യസഭായാഃ സദസ്യത പ്രസ്താവിത ആസീത്. പരഞ്ച സഹ രാഷ്ട്രീയ രാജ്യത്തിന സ്വകീയം അരുചിം പ്രകടയൻ പ്രോക്തവാൻ യത് സഹ രാജ്യസ്യ ജനാനാം കൃതേ ഏവ നിരന്തരം കാര്യം കരിഷ്യതി. സിദ്ധരമയ്യ ഇത്യേഷഃ 23-2000 വർഷെ ദ്വിതീയവാരം കർണാടകസ്യ മുഖ്യമന്ത്രി സഞ്ജാതഃ. ഇതഃ പൂർവം സഹ 23-18 യാവത് മുഖ്യമന്ത്രിത്വേന കാര്യം അകരോത്. സഹ രാജ്യ 8 കാര്യകാലദ്വയം പൂരയിത്വാ സർവാധിക സമയമുപവിശത മുഖ്യമന്ത്രിത്വേന ഗൗരവം അർജിതവാൻ. മുഖ്യമന്ത്രിത്വേന വിത്തമന്ത്രിത്വേന ച തേന രാജ്യസ്യ 17 ആയവ്യയകാനി ഉപസ്ഥാപിതാനി. തസ്യ ത്യാഗപത്രേണ രാജ്യേ സുദീർഘകാലതഃ

0: विसङ्गतीनां विषये छात्राणां शङ्का समानार्थं दृढ आश्वासनं प्रदत्तम्। शिक्षामन्त्री प्रोक्तं यत् इयं पटलाधारित अङ्कनप्रणाली पारदर्शितां सुनिश्चेतुं कश्चन प्रगतिशील उपायात्मक मञ्चः वर्तते। सः नवदिल्ल्यां CBSE अधिकारिभिः सह उच्चस्तरीयोपवेशनं विधाय अनन्तरं वार्ताहरान् सम्बोधितवान्। तेन स्पष्टीकृतं यत् सर्वे अधिकारिणः इदं सुनिश्चयन्ति यत् कस्यापि छात्रस्य जिज्ञासा यथावत् न तिष्ठेत तथा च सर्वेषु स्तरेषु उत्तरदायित्वं सुदृढं स्यात्।
1: बच्चों को ट्रांसपेरेंटली अपने मार्क के बारे में जानकारी मिले, उनको ट्रांसपेरेंटली स्कैन कॉपी के माध्यम से उनकी आंसर शीट उनके हाथ में आए, ये OSM की व्यवस्था है। पहली बार देश में CBSE ने इसको प्रयोग किया, उसमें कुछ विसंगति ध्यान में आ रही है, इसको मैं दायित्व लेता हूँ, उसको इसे ठीक करा जाए। हम एक भी विद्यार्थी की ऑन आंसर्ड क्वारी को असमाधित नहीं छोड़ेंगे।
0: पुर ओपन बैडमिंटन प्रतिस्पर्धायां अद्यतनः दिवसः भारतस्य कृते अतीव गौरवपूर्णः आसीत्। भारतस्य प्रमुख क्रीडकाः लक्ष्य सेनः, PV सिंधु, चिराग शेट्टी, सात्विक साईराज, रंगी रेड्डी इत्यनयोः पुरुषयुगलदलं तथा च ध्रुव कपिला तनीसा क्रेष्टो इत्यनयोः मिश्रितयुगलदलं च स्वस्व प्रतिस्पर्धासु विजयं प्राप्य प्रागुपान्त्यचक्रे प्रविष्टवन्तः। महिला एकलक्रीडायां षोडशचक्रे PV सिंधु जापानदेशस्य रीको गुंजी 21:09, 21:12 इत्यङ्कान्तरालेन पराजितवती। आगामी स्पर्धायां सा दक्षिण कोरिया देशस्य NK यंग इत्यनेन सह स्पर्धिष्यन्ते। अत्रांतरे पुरुष एकल क्रीडायां थाईलैंड देशस्य द्वितीय वारीयता प्राप्त क्रीडक कुनलावुत विदितर शार्नः स्पर्धायाः आरंभे एव आहतो भूत्वा क्रीडांगणात् बहिर्जातः, येन लक्ष्यसेनः आशयान स्वकीय स्थानं सुरक्षितवान् इति वार्ताः।
2: अल्पसमयतनगम प्रादेशिक वार्तागल केल्काम।
3: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
4: സ്കൂള് തുറക്കാറായി.
5: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
4: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
5: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
6: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
7: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്ര. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രി M ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. DK ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിന്റെ 2nd ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നാളെ കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45th വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മറ്റന്നാൾ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന അദ്ദേഹം കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷിക ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. നയപ്രഖ്യാപന പ്രസംഗത്തിന് കഴിഞ്ഞ ദിവസം സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നു. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തും.

0: ഉപക്ഷേപത്തിനു മേലുള്ള ചർച്ചയും ഉണ്ടാകും. ഈ മാസം 21 ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും നടന്നു. UDFലെ മുതിർന്ന അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് 16 നിയമസഭയുടെ സ്പീക്കർ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി നാളെ ഉന്നതതല യോഗം ചേരും. മന്ത്രി M. ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ വൈകുന്നേരം നന്ദാവനത്തുള്ള എക്സൈസ് ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടാതെ DK ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ ക്ഷണിക്കണമെന്ന് ഗവർണറോട് അഭ്യർത്ഥിച്ചതായും ശ്രീ സിദ്ധരാമയ്യ അറിയിച്ചു. ഹൈക്കമാൻഡ് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തതായും എന്നാൽ അത് വിനയപൂർവ്വം നിരസിച്ചതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ജനങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകൾക്കായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ വീട് നിർമ്മിക്കാൻ ധനസഹായം ലഭിച്ച എറണാകുളം തൃക്കാക്കര സ്വദേശി ദിനേശൻ ആകാശവാണി വാർത്തകളോട് സംസാരിക്കുന്നു.
1: എൻ്റെ പേര് ദിനേശൻ, തൃക്കാക്കരയാണ് താമസം. വീടില്ലായിരുന്നു, വീടിനെ അപേക്ഷിച്ചപ്പോൾ PMA വഴിയുള്ള ഭവനോദ്യ കിട്ടിയത്. വളരെ സന്തോഷത്തിലാണ്, എല്ലാവർക്കും സന്തോഷമായി. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന് നന്ദി പറയുന്നു.
0: പാഴ്വസ്തുക്കൾ കൊണ്ട് മാലിന്യക്കുന്നായി മാറിയ സ്ഥലം അതേ പാഴ്വസ്തുക്കൾ കൊണ്ട് മനോഹരമായ പാർക്കാക്കി മാറ്റുന്ന തിരക്കിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ സർവേക്ഷൻ റാങ്കിങ്ങിന്റെ ഭാഗമായി കോർപ്പറേഷൻ ഓഫീസിന് പിന്നിൽ പാഴ്വസ്തുക്കൾ കൂട്ടിയിരുന്ന സ്ഥലത്താണ് വേസ്റ്റ് ടു വണ്ടർ പാർക്ക് ഒരുങ്ങുന്നത്. പദ്ധതിയെക്കുറിച്ച് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാൻ ആകാശവാണി വാർത്തകളോട്.
2: വേസ്റ്റുകൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇത്രയും വിശാലമായിട്ടുള്ള ഫ്രീ സ്പേസ് കിട്ടി. ആ ഫ്രീ സ്പേസിൽ നമ്മൾ ഒരു പാർക്ക് സെറ്റ് ചെയ്ത് റീയൂസ് റീസൈക്കിൾ അതിലെ റീയൂസ് എന്നുള്ള കോൺസെപ്റ്റിനെ പൂർത്തീകരിച്ചാണ് ഈ ഒരു പദ്ധതി ചെയ്തേക്കുന്നതിനെ. നമ്മൾ സ്വച്ഛ സർവേക്ഷൻ 2025-26 ഭാഗമായിട്ടാണ് ഈ ഏരിയ ക്ലീൻ ചെയ്യുന്നതും അവിടെ നിന്നുള്ള സാധനങ്ങൾ റിട്രീവ് ചെയ്തെടുക്കുന്നതും അതിനനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി പ്രവൃത്തിയിലേക്ക് തുടങ്ങി ഇറങ്ങിയിട്ട് 2 ആഴ്ചയായിട്ടുണ്ട്.
0: തിരുവനന്തപുരം വെമ്പായത്ത് സ്വകാര്യ അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ അപകടം. 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് വിവരം. അപകട കാരണം വ്യക്തമായിട്ടില്ല. അപകടത്തെ തുടർന്ന് വെഞ്ഞാറമൂട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. സംഭവത്തിൽ ഇതുവരെ 8 പ്രതികളെ അറസ്റ്റ് ചെയ്തുവെന്നും കേസിൽ ഉൾപ്പെട്ട എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വസതിയിലെത്തി കണ്ട ശേഷം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു DGP. ED റെയ്ഡിൽ മതിയായ പോലീസ് വിന്യാസം ഉണ്ടായിരുന്നു. ED സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ അത് പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങുകൾക്ക് പാളയം ഇമാം VP സുഹൈബ് മൗലവിയും കോഴിക്കോട് പാളയം മുഹിദീൻ പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് ചീഫ് ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂരും നേതൃത്വം നൽകി. ലക്ഷദ്വീപിലും ഇന്ന് വലിയ പെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ കവരത്തി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരം ഖത്തീബ് ആഷിഖ് ഫൈസി നേതൃത്വം വഹിച്ചു. മറ്റുള്ള ദ്വീപുകളിലും വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് പെരുന്നാൾ നിസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും അന്നദാന ചടങ്ങുകളും നടന്നു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തുടക്കമാവും. അർദ്ധരാത്രിയിൽ നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവം ആരംഭിക്കുക. കൊട്ടിയൂരിൽ എത്തുന്ന തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യവകുപ്പ് നടപടി ഊർജിതമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: കൊതുകുജന്യ രോഗനിയന്ത്രണത്തിനായി ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെയും കൊട്ടിയൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ഫോഗിംഗ് നടത്തി. ഉത്സവ പ്രദേശത്തെ 111 കിണറുകൾ ആശാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്ലോറിനേറ്റ് ചെയ്തു. കുടിവെള്ള സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഭക്ഷണം പാചകം ചെയ്യുന്നവർക്കും ഭക്ഷണ വിതരണം ചെയ്യുന്ന തൊഴിലാളികൾക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഉത്സവ പ്രദേശത്ത് ഭക്ഷണ മാലിന്യം, പ്ലാസ്റ്റിക്, മറ്റ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരം നടപടി സ്വീകരിക്കും. സ്വീകരിക്കുമെന്നും ജില്ലാ

0: മെഡിക്കൽ ഓഫീസറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ കെ സി സച്ചിൻ പറഞ്ഞു.
1: സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2-5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി തുറന്നു. ഷട്ടറുകൾ ഘട്ടംഘട്ടമായി 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ ഉയർത്തുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്ന സാഹചര്യത്തിൽ തൊടുപുഴയാറിന്റെ തീരത്തുള്ളവരും പൊതുജനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ അഭ്യർത്ഥിച്ചു. IPL ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന 2-ാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ 2-ാം ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയത്. നാളത്തെ കളിയിൽ വിജയിക്കുന്ന ടീം ഞായറാഴ്ച അഹമ്മദാബാദിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രി M. ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. DK ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിന്റെ 2-ാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ബാംബു ബോയ്സ് എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത് രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം തേജ് മനോജ്.

0: ആകാശവാണി. നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ശീലങ്ങളാണ് ഒരാളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. തുടർച്ചയായി ചെയ്യുമ്പോഴാണ് ഒരു പ്രവൃത്തി ശീലമായി മാറുന്നത്. നല്ല ശീലങ്ങൾക്ക് നിരന്തരമായ പരിശ്രമം വേണം. നിരന്തര പ്രവർത്തനങ്ങൾ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നു. ഉപബോധ മനസ്സിനെ ഉണർത്തിയെടുത്താൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അതിനാൽ നമുക്ക് നല്ല ശീലങ്ങൾക്കായി പരിശ്രമിക്കാം. ഈയൊരു ശുഭചിന്തയോടെ ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ ഓണത്തിനായി ചെണ്ടുമല്ലി കൃഷി, ഇതേക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജ് ഇൻസ്ട്രക്ഷൻ ഫാമിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷീന എ സംസാരിക്കുന്നു. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. അറിയണ്ടേ, ചോദ്യം ഇതാണ്: പറിച്ചു നട്ട നെല്ലിന്റെ നിർണായക കള നിയന്ത്രണ കാലയളവ് എത്ര ദിവസമാണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. നാട്ടുപൂക്കൾ. ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയോടെ തൊടിയിലും വേലിയിലും നട്ടും നടാതെയും കിളിർത്തു നിൽക്കുന്ന നാട്ടുപൂക്കൾ പണ്ടൊക്കെ സമർത്ഥമായി ഉണ്ടായിരുന്നു. കീടനാശിനി പ്രയോഗമോ രാസവളമോ ഒന്നും കൂടാതെ തന്നെ പുഷ്പിച്ചിരുന്നവയായിരുന്നു ഈ ചെടികൾ. ചെത്തി, ചെമ്പരത്തി, മുല്ല, പിച്ചി, മന്ദാരം, തുമ്പ, മുക്കുറ്റി, ശംഖുപുഷ്പം, കൊങ്ങിണി, കോളാമ്പി, കനകാമ്പരം, രാജമല്ലി എന്നിങ്ങനെ എത്രയെത്ര നാട്ടുപൂക്കൾ. ചിങ്ങമാസമാകുമ്പോൾ ഈ നാട്ടുചെടികളിലേറെയും പുഷ്പിണികളാകും. പണ്ടൊക്കെ പൂവിന് മാത്രമായി ഒരിടം കണ്ടുവച്ചിരുന്നില്ല. എവിടെയും പൂച്ചെടികൾ മാത്രമല്ല, മരങ്ങളും വള്ളികളും എല്ലാം ഉൾപ്പെട്ടിരുന്നു. വീടിന്റെ മുറ്റത്തെങ്ങാനും ചെടികൾ വെച്ചുപിടിപ്പിക്കും. ബാക്കിയെല്ലാം തനിയെ വളരുന്നവയാണ്. വേലിയിൽ വളരുന്നവ, വയൽവരമ്പിൽ വളരുന്നവ, കാട്ടിലും പടർപ്പിലും വളരുന്നവ, അങ്ങനെ പൂക്കൾ തന്നെ എത്ര തരം, ഏതെല്ലാം ഇനങ്ങൾ. തുമ്പയും അരിപ്പൂവും കാശിത്തുമ്പയുമൊക്കെ ഇപ്പോൾ കാണാനേയില്ല. നാട്ടുപൂക്കളുടെ ഓർമ്മകൾ മാത്രമാണ് ഇപ്പോൾ കൂടുതലുള്ളത്. വർണ്ണാഭമായ ഇലകളുള്ള ചെടികളും ആന്തൂറിയവും ഓർക്കിഡുമെല്ലാം പിന്നീട് വീട്ടുമുറ്റങ്ങളിൽ നിറഞ്ഞു. നാനാജാതി നിറങ്ങളിലുള്ള ബൊഗെയിൻവില്ലകൾ ആഡംബര ചിഹ്നങ്ങളായി. മന്ദാരവും തെച്ചിയുമെല്ലാം മെല്ലെ പിൻവാങ്ങി. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. ഓണത്തിനായി ചെണ്ടുമല്ലി കൃഷി, ഇതേക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷീന എ സംസാരിക്കുന്നു.
1: ഓണക്കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ

ഉള്ള പൂക്കളിൽ പ്രധാനപ്പെട്ടതാണ് ചെണ്ടുമല്ലി അഥവാ ബന്തി. അത്തപ്പൂക്കളം ഒരുക്കുന്നതിനും അലങ്കാരത്തിനും മാല കെട്ടുന്നതിനുമായി ഓണക്കാലത്ത് ചെണ്ടുമല്ലി പൂക്കൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. പ്രധാനമായും തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് മുൻപ് ചെണ്ടുമല്ലിപ്പൂക്കൾ കേരളത്തിലേക്ക് എത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ ചെണ്ടുമല്ലി കൃഷി ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. കുറഞ്ഞ കാലയളവിൽ വിളവെടുക്കാൻ കഴിയുന്നതിനാലും ഓണക്കാലത്ത് ഉറപ്പായ ആവശ്യകത ഉണ്ടാകുന്നതിനാലും ചെണ്ടുമല്ലി കൃഷിക്ക് കൂടുതൽ പ്രചാരം ലഭിക്കുന്നുണ്ട്. എന്നാൽ കൃത്യമായി പ്ലാൻ ചെയ്ത് കൃഷി ചെയ്താൽ മാത്രമേ അത്തം തുടങ്ങുമ്പോൾ തന്നെ പൂക്കൾ വിൽപ്പനയ്ക്കെത്തിക്കാൻ സാധിക്കൂ. ആഫ്രിക്കൻ മാരിഗോൾഡ്, ഫ്രഞ്ച് മാരിഗോൾഡ് എന്നിങ്ങനെ രണ്ടു തരം ചെണ്ടുമല്ലികളുണ്ട്. ചെറുതും ആകർഷകവുമായ പൂക്കളാണ് ഫ്രഞ്ച് മാരിഗോൾഡ് ഇനങ്ങൾക്ക്. പൂന്തോട്ടങ്ങളുടെ അരികുകൾ അലങ്കരിക്കുന്നതിനും ചട്ടികൾ വളർത്തുന്നതിനും ഇവ അനുയോജ്യമാണ്. വളരെ ഭംഗിയുള്ള പൂക്കളാണ് ഫ്രഞ്ച് മാരിഗോൾഡിൻ്റേത്. മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്, മെറൂൺ, ഡബിൾ കളറുകൾ, ഫ്രില്ല് പോലെ ഇതളിൽ നിറങ്ങളുള്ളവ എന്നിങ്ങനെ വിവിധതരം പൂക്കൾ തരുന്ന ഫ്രഞ്ച് മാരിഗോൾഡ് ഇനങ്ങളുണ്ട്. ഇവ നേരത്തെ തന്നെ പൂവിടുകയും ചെയ്യും. എന്നാൽ കൂടുതൽ വാണിജ്യ പ്രാധാന്യമുള്ളത് വലിയ പൂക്കൾ തരുന്ന ആഫ്രിക്കൻ മാരിഗോൾഡ് ഇനങ്ങൾക്കാണ്. ഓറഞ്ച്, മഞ്ഞ, വെള്ള എന്നീ നിറങ്ങളിലാണ് ഇവ സാധാരണയായി ലഭിക്കുന്നത്. നാടൻ ഇനങ്ങൾക്കും സങ്കര ഇനങ്ങൾക്കും വിപണിയിൽ നല്ല ആവശ്യകതയുണ്ട്. ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചറൽ റിസർച്ച് പുറത്തിറക്കിയ അർക്ക ഭാനു, അർക്ക അഭി എന്നിവ മഞ്ഞ നിറത്തിലെ സങ്കര ഇനങ്ങളാണ്. ഡൽഹിയിലെ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച മഞ്ഞ പൂക്കളുള്ള പൂസ ബാസന്തി, ഓറഞ്ച് പൂക്കളുള്ള പൂസ നാരങ്കി എന്നീ ഇനങ്ങളും വാണിജ്യ കൃഷിക്ക് അനുയോജ്യമാണ്. കൂടാതെ വിവിധ സ്വകാര്യ കമ്പനികൾ പുറത്തിറക്കുന്ന സങ്കര ഇനങ്ങളും വിപണിയിൽ ലഭ്യമാണ്. സങ്കര ഇനങ്ങളുടെ വിത്തിനും തൈകൾക്കും വില കൂടുതലാണെങ്കിലും നാടൻ ഇനങ്ങളെക്കാൾ വലിയ പൂക്കളും കൂടുതൽ വിളവും സങ്കര ഇനങ്ങളിൽ നിന്ന് ലഭിക്കും. വിത്തുകൾ പ്രോട്രേകളിൽ പാകി തൈകൾ തയ്യാറാക്കുന്നതാണ് ഉചിതം. ഇതിനായി ചകിരിച്ചോർ കമ്പോസ്റ്റും മണ്ണിര കമ്പോസ്റ്റും 3:1 എന്ന അനുപാതത്തിൽ ചേർത്ത് തയ്യാറാക്കിയ മിശ്രിതം ഉപയോഗിക്കാം. ചകിരിച്ചോർ കമ്പോസ്റ്റിന് പകരം നന്നായി കഴുകിയ ചകിരിച്ചോറും ഉപയോഗിക്കാം. 3:1:1 എന്ന അനുപാതത്തിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റ്, പെർലൈറ്റ്, വെർമിക്കുലൈറ്റ് എന്നിവ യോജിപ്പിച്ച നടീൽ മിശ്രിതത്തിലും വിത്ത് പാകാം. 1 സെന്റ് സ്ഥലത്തേക്ക് ഏകദേശം 2 മുതൽ 3 ഗ്രാം വരെ വിത്ത് ആവശ്യമായി വരും. ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിച്ചില്ലെങ്കിൽ തൈകൾ ആരോഗ്യമില്ലാതെ നീണ്ടു വളരും. കുറഞ്ഞത് 3 മുതൽ 4 ആഴ്ച വരെ പ്രായമുള്ളതും 6 അതിലധികമോ ഇലകളുള്ളതുമായ കരുത്തുറ്റ നിവർന്നു നിൽക്കുന്ന തൈകളാണ് പറിച്ചു നടുന്നതിനായി തെരഞ്ഞെടുക്കേണ്ടത്. ഇത്തവണ തിരുവോണം ഓഗസ്റ്റ് 26 ആയതിനാൽ ഓഗസ്റ്റ് പകുതിയോടെ പൂക്കൾ വിളവെടുക്കുന്ന രീതിയിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്യേണ്ടതാണ്. വിത്ത് പാകി തൈകൾ തയ്യാറാക്കി പറിച്ചു നടാൻ 3 മുതൽ 4 ആഴ്ചയും നല്ല രീതിയിൽ പൂക്കൾ ലഭിക്കാൻ തൈ പറിച്ചു നട്ട് ഏകദേശം 2 മാസം കൂടിയും വേണ്ടിവരും. അതിനാൽ ഓണക്കാലത്ത് പൂക്കൾ ലഭ്യമാക്കുന്നതിനായി കൃത്യമായ സമയക്രമം കണക്കിലെടുത്ത് കൃഷി ആരംഭിക്കണം. നിലവിലെ സാഹചര്യത്തിൽ 3-4 ആഴ്ച പ്രായമായ തൈകൾ നടുന്നതാണ് ഈ വർഷത്തെ ഓണക്കൃഷിക്ക് അനുയോജ്യം. തൈകൾ പറിച്ചു നടുന്നതിനായി നിലം നന്നായി കിളച്ചിളക്കി 60 സെന്റിമീറ്റർ അകലത്തിൽ വാരങ്ങൾ എടുക്കണം. 1 സെന്റിന് 2 മുതൽ 3 കിലോഗ്രാം വരെ കുമ്മായപ്പൊടി അല്ലെങ്കിൽ ഡോളമൈറ്റ് മണ്ണിൽ ചേർത്ത് ഇളക്കണം. കുമ്മായം ചേർത്തതിന് ശേഷം ഏകദേശം 2 ആഴ്ച കഴിഞ്ഞ് 1 സെന്റ് സ്ഥലത്തേക്ക് 80 കിലോഗ്രാം ചാണകപ്പൊടി അല്ലെങ്കിൽ 40 കിലോഗ്രാം കോഴിക്കാഷ്ടം ചേർക്കണം. കൂടാതെ അടിവളമായി 1 സെന്റിന് 1200 ഗ്രാം ഫാക്ടം ഫോസ്, 400 ഗ്രാം യൂറിയ, 200 ഗ്രാം പൊട്ടാഷ് എന്നിവ നൽകണം. തൈകൾ 1.5 അടി അകലത്തിൽ നടുന്നതാണ് അനുയോജ്യം. നടുമ്പോൾ ഓരോ തൈക്കും 5 ഗ്രാം വീതം ട്രൈക്കോഡർമ ചേർക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. മഴക്കാലത്ത് കനത്ത മഴ മൂലം വാരങ്ങളിലെ മണ്ണ് ഒലിച്ചു പോകാൻ സാധ്യതയുള്ളതിനാൽ ചെടികളുടെ ചുവട്ടിലേക്ക് ആവശ്യാനുസരണം മണ്ണ് കൂട്ടിക്കൊടുക്കണം. തടവെടുത്ത് തൈകൾ നടുകയാണെങ്കിൽ ഇടയ്ക്ക് വളം കൊടുക്കുന്നതോടൊപ്പം മണ്ണ് കൂട്ടിക്കൊടുക്കേണ്ടതാണ്. പൂമൊട്ടുകൾ രൂപപ്പെടാൻ തുടങ്ങുമ്പോൾ ചെടികൾ വീഴാതിരിക്കാനായി കുറ്റിയടിച്ചോ കയർ കെട്ടിയോ താങ്ങുകൊടുക്കണം. തലപ്പുനുള്ളൽ അഥവാ പിഞ്ചിങ് ചെണ്ടുമല്ലിയിൽ പ്രധാനമാണ്. നട്ട് 30 ദിവസം കഴിയുമ്പോൾ ചെടിയുടെ തലപ്പുനുള്ളണം. ചെടികൾക്ക് വശങ്ങളിൽ നിന്ന് ധാരാളം ശാഖ വളർന്ന്
കൂടുതൽ പൂവ് തരാൻ പിഞ്ചിങ് സഹായിക്കുന്നു.

0: ഈ സമയം ഒരു സെന്റിന് 1 കിലോഗ്രാം യൂറിയയും 200 ഗ്രാം പൊട്ടാഷ്യം നൽകി മണ്ണ് കയറ്റി കൊടുക്കണം. ആദ്യം തലപ്പുനുള്ളി 30 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ തലപ്പുകൾ നുള്ളാം. കൂടുതൽ പൂക്കൾ ലഭിക്കാൻ 2 തവണ തലപ്പ് നുള്ളുന്നത് കൊണ്ട് സാധിക്കും. അത് കഴിഞ്ഞ് ഏകദേശം 20 ദിവസം കൊണ്ട് പൂക്കൾ ലഭിക്കും. താമസിച്ചാണ് തൈകൾ നടുന്നതെങ്കിൽ 2-ാമത്തെ തലപ്പ് നുള്ളൽ ഒഴിവാക്കാം. അതുപോലെ സമയം കുറവാണെങ്കിൽ ആദ്യത്തെ തലപ്പ് നുള്ളൽ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് അടുത്ത തലപ്പ് നുള്ളൽ നടത്താം. തലപ്പ് നുള്ളുമ്പോൾ കിട്ടുന്ന തണ്ടുകൾ വേര് പിടിപ്പിച്ച് നടാനും സാധിക്കും. സ്യൂഡോമോണസ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്ത് ചെടികളിൽ തളിക്കുന്നത് രോഗനിയന്ത്രണത്തിന് ഗുണകരമാണ്. പൂമൊട്ട് പുഴുക്കൾ തിന്നുന്നുണ്ടെങ്കിൽ ബിവേറിയ ബാസിയാന എന്ന മിത്രക്കുമിൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിലേക്ക് 5 മില്ലി സോപ്പ് ലായനി ചേർത്ത് തളിക്കാം. പുഴുശല്യം കൂടുതലായി കാണുന്നുണ്ടെങ്കിൽ കീടനാശിനികൾ തളിക്കണം. 19-19-19 എന്ന വളം 3-5 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിക്കുന്നത് കൂടുതൽ പൂക്കളുണ്ടാകാൻ ഉപകരിക്കും. കൃഷിസ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. 1 സെന്റ് സ്ഥലത്ത് ഏകദേശം 180 മുതൽ 200 വരെ ചെടികൾ നടാൻ കഴിയും. ഹൈബ്രിഡ് ഇനങ്ങളിൽ ഒരു ചെടിയിൽ നിന്ന് 750 ഗ്രാം മുതൽ 1 കിലോ വരെ പൂക്കളും നാടൻ ഇനങ്ങളിൽ ഒരു ചെടിയിൽ നിന്ന് 500 ഗ്രാം പൂക്കളും ലഭിക്കും. ചെടിക്ക് നൽകുന്ന പരിചരണമനുസരിച്ച് വിളവിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകും. 1.5-2 മാസം വരെ തുടരെ പൂക്കൾ വിളവെടുക്കാം. പൂ നന്നായി വിരിഞ്ഞു കഴിയുമ്പോൾ അല്പം തണ്ടോടുകൂടി വൈകുന്നേരങ്ങളിൽ ഇറുത്തെടുക്കുന്നതാണ് നല്ലത്. ഓണത്തിന് ശേഷം വില കുറയുകയും പൂക്കൾ വിൽക്കാൻ മറ്റു വിപണി കണ്ടെത്താൻ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. അതിനാൽ കൃത്യമായ പ്ലാനിങ്ങോടെ ഓണത്തിനായി ചെണ്ടുമല്ലി കൃഷി ചെയ്താൽ മാത്രമേ ഡിമാൻഡുള്ള സമയത്ത് തന്നെ പൂക്കൾ വിറ്റഴിക്കാൻ സാധിക്കുകയുള്ളൂ.
1: ഓണത്തിനായി ചെണ്ടുമല്ലി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ നമ്മോട് പറഞ്ഞു തന്നത് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷീന എ ആണ്. ഡോക്ടർ ഷീന എയുടെ ഫോൺ നമ്പർ പറയാം. 9497453663.

0: ഉറക്കമില്ലായ്മ. ഉറക്കമില്ലായ്മ പലരുടെയും ഉറക്കം കെടുത്തുന്ന ഒരു പ്രശ്നമാണ്. നന്നായി ഒന്ന് ഉറങ്ങിയിട്ട് നാളേറെയായി എന്ന് പറയുന്നവർ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. ജീവിതശൈലിയിലെ തകരാറുകൾ, അമിതമായ ഉത്കണ്ഠ, ഭയം, രോഗങ്ങൾ തുടങ്ങിയ പല കാര്യങ്ങളും ഉറക്കമില്ലായ്മയ്ക്ക് കാരണമാണ്. എങ്ങനെ നമുക്ക് നന്നായി ഉറങ്ങാൻ കഴിയും? സുഖനിദ്ര ലഭിക്കുവാൻ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും? നമ്മുടെ തലച്ചോറിലെ സ്ലീപ്പ് സെന്ററാണ് ഉറക്കത്തിന്റെ താളക്രമത്തെ നിയന്ത്രിക്കുന്നത്. രാത്രി നേരത്തെ ഉറങ്ങി പുലർച്ചെ ഉണരുന്നതാണ് സുഖനിദ്രയ്ക്ക് ഏറ്റവും നല്ലത്. ദിവസേനയുള്ള വ്യായാമം നല്ല ഉറക്കത്തെ സഹായിക്കുന്ന ഘടകമാണ്. വ്യായാമം നമ്മുടെ മാനസിക സംഘർഷത്തെ ഇല്ലാതാക്കുവാനും നല്ല ഉറക്കം ലഭിക്കുവാനും സഹായിക്കുന്നു. കിടക്കുന്നതിന് തൊട്ടു മുൻപ് വ്യായാമം ചെയ്യരുത്. ഉറങ്ങുന്നതിന് മുൻപ് ചെറു ചൂടുവെള്ളത്തിലുള്ള കുളി ഉറക്കത്തെ നന്നായി സഹായിക്കുന്നു. ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ചെറു ചൂടോടെ പാട നീക്കിയ ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നത് ഉറക്കത്തെ സഹായിക്കുന്നു. ഗൗരവമേറിയ പഠനങ്ങളും മറ്റും ഉറക്കത്തിന് അരമണിക്കൂർ മുമ്പ് നിർത്തുന്നതാണ് നല്ലത്. മാനസിക സംഘർഷങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കി ഉറങ്ങാൻ പോകുന്നതാണ് ഉറക്കത്തിന് ഏറ്റവും നല്ലത്. ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് ടി വി കാണുന്ന ശീലമുണ്ടെങ്കിൽ അത് മാറ്റുക. എന്നാൽ നല്ല സംഗീതം ശ്രവിക്കുന്നത് ഉറക്കത്തെ സഹായിക്കുന്നു. ഉറങ്ങുന്നതിന് മുൻപ് ചായ, കാപ്പി എന്നിവ ഒഴിവാക്കുക. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അരമണിക്കൂർ മുമ്പ് ചെറിയ നടത്തം, അല്പം ശ്വസന പ്രക്രിയ, ലഘുവായ യോഗ ഇവയിൽ ഏതെങ്കിലും നല്ലതാണ്. കിടപ്പുമുറിയുടെ ജനാലകൾ തുറന്നിട്ടാൽ നല്ല വായുസഞ്ചാരം ലഭിക്കും. അങ്ങനെ തലച്ചോറിന് ഏറ്റവും ആവശ്യമായ ഓക്സിജൻ ധാരാളമായി ലഭിക്കുകയും അത് ഉറക്കത്തെ സഹായിക്കുകയും ചെയ്യും.
1: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കൃഷി പ്രകൃതിയോട് ചേർന്നുള്ള ഒരു ജീവിത മാർഗമാണ്. മഴയുടെ അനിശ്ചിതത്വം, വരൾച്ച, വെള്ളപ്പൊക്കം, കാറ്റടികൾ, കീടബാധ, രോഗങ്ങൾ ഇവയെല്ലാം കർഷകന്റെ വിളയെ അപകടത്തിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കർഷകനെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, ചുരുക്കത്തിൽ PMFBY. ഈ പദ്ധതി ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ, കീടബാധ, രോഗങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ വിളനാശം സംഭവിച്ചാൽ കർഷകർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം ലഭ്യമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയിൽ ചേരാൻ കർഷകർ വളരെ കുറഞ്ഞ പ്രീമിയം മാത്രമാണ് അടയ്ക്കേണ്ടത്. ഖാരിഫ് വിളകൾക്ക് 2%, റാബി വിളകൾക്ക് 1.5%, വാണിജ്യവും തോട്ടവിളകളും ഉൾപ്പെടുന്ന വിളകൾക്ക് 5% എന്നതാണ് കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം. ബാക്കിയുള്ള പ്രീമിയം തുക സർക്കാർ വഹിക്കുന്നു. PMFBY മറ്റൊരു പ്രധാന പ്രത്യേകത സമഗ്രമായ കവറേജാണ്. വിത്ത് നട്ടതിനു ശേഷം വിളവെടുപ്പ് വരെ വിളയെ ബാധിക്കുന്ന വിവിധ അപകടങ്ങൾ ഈ ഇൻഷുറൻസ്

ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നു. ചില സാഹചര്യങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങളും ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നു. വിളനാശം സംഭവിച്ചാൽ സർവേ നടത്തി നിശ്ചിത സമയത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ കർഷകർ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. വിള വിവരങ്ങളും ഭൂമി സംബന്ധമായ രേഖകളും ശരിയായി നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. സമയബന്ധിതമായ രജിസ്ട്രേഷനും പ്രീമിയം അടയ്ക്കലും നഷ്ടപരിഹാരം ലഭിക്കാൻ നിർണായകമാണ്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കർഷകന്റെ വിളയെയും വരുമാനത്തെയും സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ വലയമാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെ അനിശ്ചിതത്വം നിറഞ്ഞ ഈ കാലത്ത് കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ കൃഷി തുടരാൻ ഈ പദ്ധതി സഹായിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയിൽ ചേരുകയും അതിന്റെ പ്രയോജനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്.

കന്നുകാലികളുടെ പോഷണത്തിൽ വെള്ളത്തിന്റെ പങ്ക്. കന്നുകാലികളുടെ പോഷണത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ വെള്ളത്തെ പലപ്പോഴും അവഗണിക്കാറുണ്ട്. എന്നാൽ കന്നുകാലികളുടെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും നിലനിർത്തുന്നതിൽ വെള്ളത്തിന് അത്യന്തം നിർണായകമായ പങ്കുണ്ട്. പ്രത്യേകിച്ച് പശുക്കളിൽ വെള്ളം വെറും ദാഹശമനത്തിനുള്ള ഘടകമല്ല. ദഹനപ്രക്രിയ മുതൽ പോഷകങ്ങളുടെ ഗതാഗതം വരെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വെള്ളം അത്യാവശ്യമാണ്.

പശുക്കളുടെ വെള്ളത്തിനുള്ള ആവശ്യകത മനസ്സിലാക്കുക. കന്നുകാലികൾക്ക് ആവശ്യമായ വെള്ളത്തിന്റെ അളവ്, അവയുടെ പ്രായം, ശരീരഭാരം, പാലുൽപാദനഘട്ടം, തീറ്റയുടെ സ്വഭാവം, കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. സാധാരണയായി കന്നുകാലികൾ ദിവസേന 50 മുതൽ 100 ലിറ്റർ വരെ വെള്ളം ഉപയോഗിക്കുന്നു. ചൂടുള്ള കാലാവസ്ഥ, ഉയർന്ന പാലുൽപാദനം, വരണ്ട തീറ്റ എന്നിവ വെള്ളത്തിന്റെ ആവശ്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. വെള്ളക്കുറവുണ്ടായാൽ ദഹനപ്രക്രിയ മന്ദഗതിയിലാക്കുകയും പോഷകങ്ങളുടെ ആഗിരണം കുറയുകയും പാലുൽപാദനം താഴുകയും ചെയ്യാം. കന്നുകാലികളുടെ ജല ഉപഭോഗം തീറ്റയുടെ ഉപയോഗത്തോടും ശരീരത്തിന്റെ പ്രവർത്തനക്ഷമതയോടും ബന്ധപ്പെട്ടിരിക്കുന്നു. തീറ്റ വിഘടിപ്പിച്ച് നാരുകൾ ദഹിപ്പിക്കാനും പോഷകങ്ങൾ ശരിയായി ലഭിക്കാനും വെള്ളം അനിവാര്യമാണ്. മതിയായ വെള്ളമില്ലെങ്കിൽ ദഹനപ്രക്രിയ മന്ദഗതിയിലാവുകയും തീറ്റയുടെ ഫലപ്രാപ്തി കുറയുകയും ചെയ്യും. ഇതുമൂലം ശരീരത്തിൽ ജലക്ഷയം, പാലുൽപാദനക്കുറവ്, വളർച്ചാ മന്ദഗതി എന്നിവ ഉണ്ടാകാം. വെള്ളം ശരീര താപനില നിയന്ത്രിക്കാനും ശരീരത്തിലെ മാലിന്യങ്ങൾ പുറത്താക്കാനും സഹായിക്കുന്നു. അതിനാൽ സ്ഥിരമായി വെള്ളം ലഭ്യമാക്കുന്നത് കന്നുകാലികളുടെ ആരോഗ്യം നിലനിർത്താൻ അനിവാര്യമാണ്. വെള്ളം ഉമിനീരിന്റെ പ്രധാന ഘടകമാണ്. ഉമിനീരിലുള്ള എൻസൈമുകൾ ദഹനപ്രക്രിയ ആരംഭിക്കാൻ സഹായിക്കുന്നു. കന്നുകാലികളിൽ ഉമിനീർ റൂമന്റെ pH നില നിയന്ത്രിക്കുകയും സൂക്ഷ്മജീവികൾക്ക് സെല്ലുലോസ് പോലുള്ള സങ്കീർണ കാർബോഹൈഡ്രേറ്റുകൾ ദഹിപ്പിക്കാൻ അനുയോജ്യമായ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ദഹനത്തിനുശേഷം പോഷകങ്ങൾ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും വെള്ളം അനിവാര്യമാണ്. ആവശ്യമായ ജലാംശം ലഭിക്കുമ്പോൾ വിറ്റാമിനുകൾ, ധാതുക്കൾ തുടങ്ങിയവ പേശികൾ, പ്രജനനാവയവങ്ങൾ, ക്ഷീരഗ്രന്ഥികൾ എന്നിവിടങ്ങളിലെത്തുകയും വളർച്ച, പ്രജനനക്ഷമത, പാലുൽപാദനം എന്നിവ മെച്ചപ്പെടുകയും ചെയ്യുന്നു. കന്നുകാലികൾക്ക് എല്ലായ്പ്പോഴും ശുദ്ധവും ശീതളവുമായ വെള്ളം ലഭ്യമാക്കുന്നത് വളരെ പ്രധാനമാണ്. മലിനജലം രോഗാണുക്കൾക്ക് ആവാസ കേന്ദ്രമാവുകയും വയറിളക്കം പോലുള്ള രോഗങ്ങൾക്കും പ്രതിരോധശേഷി കുറയുന്നതിനും കാരണമാവുകയും ചെയ്യാം. വെള്ളം വയ്ക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും സ്ഥിരമായി വൃത്തിയാക്കുകയും വെള്ളത്തിൽ രാസവസ്തുക്കളോ ആൽഗകളോ അമിത

0: ധാതുക്കളോ ഇല്ലെന്ന് ഉറപ്പാക്കുകയും വേണം. കെട്ടിടങ്ങളിലും മേൽപ്പുറങ്ങളിലും ഒന്നിലധികം ജലസ്രോതസ്സുകൾ ഒരുക്കുന്നത് കന്നുകാലികൾ തമ്മിലുള്ള മത്സരം ഒഴിവാക്കി എല്ലാ മൃഗങ്ങൾക്കും മതിയായ വെള്ളം ലഭ്യമാക്കാൻ സഹായിക്കുന്നു. വെള്ളം അത്യാവശ്യമാണെങ്കിലും ശരിയായ തീറ്റക്രമത്തിനൊപ്പം മാത്രമേ അതിന്റെ പൂർണ്ണ ഗുണം ലഭ്യമാകൂ. ധാതുക്കൾ, വിറ്റാമിനുകൾ, പ്രോട്ടീൻ എന്നിവ അടങ്ങിയ ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്ത തീറ്റകൾ കന്നുകാലികളുടെ പ്രതിരോധശേഷിയും പ്രജനനാരോഗ്യവും പാലുൽപാദനവും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. വെള്ളത്തിന്റെ ഉപയോഗവും പാലുൽപാദനവും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട്. മതിയായ വെള്ളം ലഭിക്കുന്ന കന്നുകാലികൾ അളവിൽ കൂടുതലും ഗുണമേന്മയുള്ളതുമായ പാൽ ഉൽപ്പാദിപ്പിക്കുന്നു. ജലക്ഷയം സംഭവിക്കുമ്പോൾ തീറ്റയുടെ ഉപയോഗം കുറയുകയും അതുവഴി പാലുൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. കർഷകർക്കുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ. ദിവസേന കന്നുകാലികളുടെ ജല ഉപഭോഗം നിരീക്ഷിക്കുക. വെള്ളം കൊടുക്കുന്ന പാത്രങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. ചൂടുകാലത്തും ഉയർന്ന പാലുൽപാദന ഘട്ടങ്ങളിലും കൂടുതൽ വെള്ളം ലഭ്യമാക്കുക. വെള്ളത്തോടൊപ്പം ആവശ്യമായ തീറ്റകളും നൽകുക. ഒന്നിലധികം കുടിവെള്ള സ്രോതസ്സുകൾ ഒരുക്കുക. ചുരുക്കി പറഞ്ഞാൽ, ശുദ്ധജലവും സമതുലിത പോഷണവും ഉറപ്പാക്കുന്നതിലൂടെ കർഷകർക്ക് കൂടുതൽ ആരോഗ്യവും ഉൽപാദനക്ഷമതയുള്ളതുമായ കന്നുകാലികളെ വളർത്താൻ കഴിയും. വെള്ളം ഒരടിസ്ഥാന ആവശ്യകത മാത്രമല്ല, കന്നുകാലി സംരക്ഷണത്തിന്റെ വിജയത്തിന്റെ അടിത്തറയാണ്.
1: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, പറിച്ചുനട്ടനെല്ലിന്റെ നിർണായക കളനിയന്ത്രണ കാലയളവ് എത്ര ദിവസമാണ്? പറിച്ചുനട്ടനെല്ലിന്റെ നിർണായക കളനിയന്ത്രണ കാലയളവ് ആദ്യത്തെ 45 ദിവസമാണ്. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 19 ഉച്ചകഴിഞ്ഞ് 2 മുതൽ കാർഷിക മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾ, പ്രകൃതി കൃഷി എന്ന വിഷയങ്ങളെ ആസ്പദമാക്കി ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നു. കൃഷിയിൽ നവീന വിദ്യകൾ അവതരിപ്പിക്കുന്ന ഈ സെമിനാറിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് സന്ദേശം അയച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നമ്പർ 7510796210. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
2: എല്ലാ ദിവസവും വൈകുന്നേരം 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. നാട്ടിൻപുറം വാർത്തകളും കർഷകർ അറിയേണ്ട വിവരവിജ്ഞാനവുമായി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.
3: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
4: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
5: വയലും വീടും സമാപിക്കുന്നു.
6: ആകാശവാണി തൃശൂർ.

ഗ്രാമക്ഷേമ വാർത്തകൾ. മഴക്കാല പച്ചക്കറികൾ ഈ സമയത്ത് നടാവുന്നതാണ്. സെന്റൊന്നിന് 3 കിലോ കുമ്മായമിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പച്ചിലയും കാലിവളവും ചേർക്കണം. ഉദ്ദേശം 3 ആഴ്ച കഴിഞ്ഞ് തൈകൾ നടാം. മഴക്കാലത്ത് ഉയർന്ന വാരങ്ങളിലോ കൂനകളിലോ വേണം വിത്ത് ഇടേണ്ടതും തൈ നടേണ്ടതും. മുളക്, വഴുതന, പച്ചച്ചീര, വെണ്ട തുടങ്ങിയ വിളകൾ വർഷക്കാലത്ത് നടാൻ യോജിച്ചവയാണ്. അടുക്കളത്തോട്ടങ്ങളാണെങ്കിൽ ജൈവവളങ്ങൾക്ക് മുൻഗണന നൽകാവുന്നതാണ്. സെന്റിന് 100 കിലോഗ്രാം എന്ന തോതിൽ ജൈവവളം വേണ്ടിവരും. ഇടവപ്പാതി തുടങ്ങുന്നതോടെ ഉയർന്ന തവാരണകൾ ഉണ്ടാക്കി വിത്തുതേങ്ങകൾ പാകാം. വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ നീർവാർച്ച സൗകര്യം ഉറപ്പുവരുത്തണം. കുരുമുളകിലെ ദ്രുതവാട്ട രോഗത്തിന് മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിർത്തി നല്ലവണ്ണം ഇളക്കിച്ചേർത്ത് ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ മൂടി തണലിൽ സൂക്ഷിക്കുക. 5 ദിവസത്തിനു ശേഷം വെള്ളം തളിച്ച് വീണ്ടും ഇളക്കി 3 ദിവസം കൂടി പ്രവർത്തനത്തിനായി വയ്ക്കുക. ശേഷം ഇവ ഇളക്കി യോജിപ്പിച്ച് ഈ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോഗ്രാം വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തെളിക്കുക. കാർഷിക മേഖലയെ സ്മാർട്ടാക്കാൻ സഹായകരമായ പുതുമയുള്ള കാർഷിക ആശയങ്ങളെ സംരംഭമാക്കി മാറ്റുന്നതിനുള്ള PMRKVY പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി 30 വൈകിട്ട് 4 മണി വരെയാക്കി പുതുക്കി നിശ്ചയിച്ചു. കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രിപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതിയാണ് നീട്ടിയിരിക്കുന്നത്. സ്മാർട്ട് കൃഷിരീതികൾ, കാർഷിക ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ, പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ, മാലിന്യ സംസ്കരണ മാർഗങ്ങൾ എന്നിങ്ങനെ വിവിധ കാർഷികാനുബന്ധ മേഖലകളിലെ ആശയങ്ങൾ സ്റ്റാർട്ടപ്പുകളാക്കാൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലൂടെയാണ് പദ്ധതിയുടെ സേവനങ്ങൾ നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് RABI.KAU.IN എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. നിശ്ചിത മാതൃകയിൽ പൂരിപ്പിച്ച അപേക്ഷകൾ RABI@KAU.IN എന്ന ഇമെയിൽ വിലാസത്തിലോ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലേക്ക് പോസ്റ്റ് വഴിയോ ഗൂഗിൾ ഫോം മുഖേനയോ അയക്കാവുന്നതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 30 4 മണി വരെ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9778 43625. നമ്പർ ആവർത്തിക്കാം, 9778 43625. കേരള കാർഷിക സർവകലാശാലയിലെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന രോഗകീടനിയന്ത്രണം ജൈവജീവാണുമാർഗങ്ങളിലൂടെ എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് June 3 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ CELK

0: edu.in എന്ന ഓൺലൈനായി വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. ജൂൺ 13 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: റീഗൽ ജുവലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
3: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജുവലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
6: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
7: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന് സൂചന. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. സി ബി എസ് ഇ 12th class പരീക്ഷാ മൂല്യനിർണ്ണയ പ്രക്രിയ സംബന്ധിച്ച എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കേരളത്തിൽ June 1 ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മുന്നേറ്റവുമായി ഇന്ത്യ. ലക്ഷ്യ സെന്നും പി വി സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നാളെ കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷന്റെ 45th വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിലും ദാവണഗിരിയിലുള്ള യൂണിവേഴ്സിറ്റി ബി ഡി ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുക്കും. മറ്റന്നാൾ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തംഗഡിയിലുള്ള SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണ പുതുക്കി ഇന്ന് രാജ്യമെമ്പാടും ബലിപ്പെരുന്നാൾ ആഘോഷങ്ങൾ നടന്നു. സംസ്ഥാനത്ത് പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നടന്ന നമസ്കാരത്തിലും പ്രത്യേക പ്രാർത്ഥനയിലും ആയിരങ്ങൾ പങ്കെടുത്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ജനങ്ങൾക്ക് ബക്രീദ് ആശംസകൾ നേർന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സിദ്ധരാമയ്യ 2nd തവണയും കർണാടക മുഖ്യമന്ത്രിയാവുകയായിരുന്നു. മുൻപ് 2013 മുതൽ 2018 അദ്ദേഹം മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കർണാടക കോൺഗ്രസിലെ മുതിർന്ന നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറാകും പുതിയ മുഖ്യമന്ത്രിയെന്നാണ് സൂചന. CBSE 12th class പരീക്ഷാ മൂല്യനിർണ്ണയ പ്രക്രിയ സംബന്ധിച്ച വിദ്യാർത്ഥികളുടെ എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മൂല്യനിർണ്ണയ പ്രക്രിയയിലും പുതുതായി അവതരിപ്പിച്ച ഓൺ സ്ക്രീൻ മാർക്കറ്റിംഗ് സംവിധാനത്തിലും പ്രശ്നങ്ങളുണ്ടെന്ന പരാതി പരിഹരിച്ചു വരികയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ CBSE ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി.
8: बच्चों को ट्रांसपेरेंटली अपने मार्क के बारे में जानकारी मिले, उनको ट्रांसपेरेंटली स्कैन कॉपी के माध्यम से उनकी आंसर शीट उनके हाथ में आए, ये OSM की व्यवस्था है. पहली बार देश में CBSE ने इसको प्रयोग किया. उसमें कुछ विसंगति ध्यान में आ रही है, इसको मैं दायित्व लेता हूँ, उसको इसे ठीक करा जाए. हम एक भी विद्यार्थी की अन आंसर्ड क्वारी को असमाधित नहीं छोड़ेंगे.
7: 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം, ജൂൺ 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും നടക്കും. ഈ മാസം 21-ന് ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും പൂർത്തിയായിരുന്നു.

0: ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വസതിയിലെത്തി കണ്ട ശേഷം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു ഡി ജി പി. ഇ ഡി റെയ്ഡിൽ സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തെ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിൽ നിന്നും സർക്കാർ പിന്നോട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ 340 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തി സുരക്ഷാ സേനയ്ക്ക് 600 ഹെക്ടർ ഭൂമി കൈമാറിയ പശ്ചിമബംഗാൾ സർക്കാരിനെ അഭിനന്ദിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. പശ്ചിമബംഗാളിലേക്കുള്ള അനധികൃത നുഴഞ്ഞുകയറ്റം തടയാൻ നടപടികൾ തുടർന്ന് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ചുമതലയേറ്റ ശേഷം കൊണ്ടുവന്ന ഡിറ്റക്ട് ഡിലീറ്റ് ഡിപ്പോർട്ടേഷൻ പദ്ധതി പ്രകാരം നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തി നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുകയാണ്. നോർത്ത് 24 പർഗാനാസിലെ കേന്ദ്രങ്ങളിൽ നാടുകടത്തിൽ കാത്തിരിക്കുന്ന 350 പേരാണ് താമസിക്കുന്നത്. ഇതോടനുബന്ധിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഭാവി സാങ്കേതിക മുന്നേറ്റത്തിന് അനുയോജ്യമായി വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നതിനായി വ്യാവസായിക മേഖലയുമായി ചേർന്ന് നിർമ്മിത ബുദ്ധി പാഠ്യപദ്ധതി പുതുക്കാൻ കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്ന് ന്യൂഡൽഹിയിൽ AI പാഠ്യപദ്ധതി കർമ്മസമിതി ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തു. വ്യവസായ മേഖലയുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സഹകരണം ശക്തിപ്പെടുത്തുക, AI വിദ്യാഭ്യാസത്തെ കൂടുതൽ പ്രായോഗികമാക്കുക തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. പ്രശസ്ത ഉറുദു സാഹിത്യകാരൻ ബഷീർ ബദ്ര മധ്യപ്രദേശിലെ ഭോപ്പാലിൽ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. പരമ്പരാഗത കവികളിൽ നിന്ന് വ്യത്യസ്തമായി ഉറുദു കവിതയ്ക്ക് പുതിയ സ്വത്വം നൽകിയ കവിയായിരുന്നു ബഷീർ ബദ്ര. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31-നാണ് മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ്. സ്ലോവേനിയൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ജാനസ് ജൻസയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ താൽപര്യപ്പെടുന്നതായും ശ്രീ മോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ചേർന്ന 51-ാമത് പ്രഗതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൗകര്യ പദ്ധതികൾ പ്രധാനമന്ത്രി അവലോകനം ചെയ്തു. മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ജൻ ഔഷധി. സാധാരണക്കാർക്ക് ജൻ ഔഷധി മെഡിക്കൽ ഷോപ്പുകൾ വഴി ഏറെ പ്രയോജനം ലഭിച്ചതായി കോട്ടയം കുമാരനെല്ലൂർ സ്വദേശിനി സ്മിത സനിൽ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: ഇത്രയും നാള് നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് ഷോപ്പ് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്ക് ബ്രാൻഡഡ് മെഡിസിൻസിന്റെ ഒരു 80% വിലക്കുറവിൽ ജനങ്ങൾക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് ജനൌഷധി മെഡിസിൻ, അതും ഗുണമേന്മയുള്ള മെഡിസിൻസ് കൊടുക്കാൻ പറ്റുന്നത് ഒരു ഇതിൻ്റെ ഒരു മേന്മയായിട്ട് നമുക്ക് എപ്പോഴും പറയേണ്ടതാണ്. സാധാരണ ഉപയോഗിക്കുന്ന ഇൻസുലിൻ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. സെയിൽ അനുസരിച്ചുള്ള ഇൻസെൻറ്റീവും നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
0: സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യ. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെന്നും വനിതാ സിംഗിൾസിൽ PV സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ എത്തി. പുരുഷ ഡബിൾസ് ജോഡികളായ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് രംഗരെഡ്ഡി, മിക്സഡ് ഡബിൾസ് സഖ്യം ധ്രുവ് കപില, തനിഷ ക്രാസ്റ്റോ എന്നിവരും ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഇംഗ്ലണ്ടിലെ ചെംസ്ഫോർഡിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. 3 മത്സര പരമ്പരയിൽ ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുക. വനിതാ T20 ലോകകപ്പിന് മുൻപുള്ള ഇന്ത്യയുടെ അവസാന പരമ്പരയാണ് ഇത്. IPL ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന 2-ാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. നാളത്തെ മത്സരത്തിൽ വിജയിക്കുന്ന ടീം കലാശപ്പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ഞായറാഴ്ച അഹമ്മദാബാദിലാണ് IPL ഫൈനൽ. കേരളത്തിൽ June 1 ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ, തെക്ക് കിഴക്കൻ അറബിക്കടൽ, ലക്ഷദ്വീപ് മേഖല, ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്ക് തെക്കുപടിഞ്ഞാറൻ കാലവർഷം മുന്നേറാൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി 12 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 10,000 കോടി രൂപയിലധികം

0: അധികം വിതരണം ചെയ്തു. കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് തുക അനുവദിച്ചതായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിലൂടെ അറിയിച്ചു. രാജ്യത്തെ ജനങ്ങൾക്ക് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കേണ്ടി വരില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സൈപ്രസിൽ ജിംനിച്ച് യോഗത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സ്പാനിഷ് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബാറസുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും സ്പെയിനും തമ്മിലുള്ള വ്യാപാരം, സാങ്കേതിക വിദ്യ, പ്രതിരോധം എന്നിവ ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ അറിയിച്ചു. നിലവിലുള്ള ആഗോള പ്രാദേശിക സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള അൽബാറസിന്റെ അഭിപ്രായങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന സൂചന. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കേരളത്തിൽ ജൂൺ 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മുന്നേറ്റവുമായി ഇന്ത്യ. ലക്ഷ്യ സെന്നും പി വി സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി തൃശൂർ. നാടകഗാനങ്ങൾ. ആദ്യം മുഹൂർത്തം ധന്യമുഹൂർത്തം എന്ന നാടകത്തിൽ രാജീവ് കോടമ്പള്ളി പാടിയ ഗാനങ്ങൾ കേൾക്കാം.

ഗാനങ്ങളും. മുന്തിരിത്തോപ്പിലെ കുറുക്കൻ എന്ന നാടകത്തിൽ എം ജി സുരേഷ്, പന്തളം ശുഭ എന്നിവർ പാടിയ ഗാനങ്ങളുമാണ് കേട്ടത്. നാടകഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി.
1: നേർമൊഴി
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ നേർമൊഴിയിലേക്ക് സ്വാഗതം. നൃത്തം തൻ്റെ ജീവിതവഴിയായി തെരഞ്ഞെടുത്തുകൊണ്ട് ഈ മേഖലയിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നോട്ടു പോകുന്നയാളാണ് അപർണ ശർമ്മ ഇ.ജി. ഭരതനാട്യത്തിൽ പ്രാവീണ്യം നേടിയ അപർണ കേരള നടനം പഠിക്കുകയും അതിൽ ഗവേഷണം നടത്തുകയും പുസ്തകമെഴുതുകയും ചെയ്തു. നർത്തകിയും നൃത്താധ്യാപികയും ഗവേഷകയുമായ അപർണ ശർമ്മയാണ് ഇന്ന് നേർമൊഴിയിലെ അതിഥി. ഈ അഭിമുഖം നമുക്ക് കേൾക്കാം. അപർണ ശർമ്മയുമായി സംസാരിക്കുന്നത് സന്ദീപ് സുരേഷ്.
2: നൃത്തത്തിൻ്റെ ലോകത്ത് തൻ്റേതായ ഒരു സ്ഥാനം കണ്ടെത്തിക്കഴിഞ്ഞ ഒരാളാണ്. നൃത്തം എന്ന് പറയുമ്പോൾ അതൊരു കലാരൂപമാണ്, ഒരു സാധനയാണ്. നൃത്തത്തിൻ്റെ ഈ ലോകത്തിലേക്ക് എങ്ങനെയാണ് ചുവടുവെച്ചത്?
3: നമസ്കാരം. നൃത്തത്തിൻ്റെ ലോകത്തേക്ക് ഞാൻ ചുവടുവെച്ചത് എൻ്റെ 2.5 വയസ്സ് മുതലാണ്. പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് തുടങ്ങിയത്. പക്ഷേ അതെനിക്ക് വളർന്നു വരുന്നതിനനുസരിച്ച് അതൊരു അനിവാര്യതയായിരുന്നു എന്ന് തോന്നലുണ്ടായി. എനിക്ക് ചെറിയ പ്രായത്തിലെ സംഗീതത്തിനോടും നൃത്തത്തിനോടും വളരെ താല്പര്യമുണ്ടായിരുന്നു. കഥകളി എവിടെ ഉണ്ടെങ്കിലും പോയി കാണുമായിരുന്നു. നമ്മുടെയൊക്കെ ഇല്ലത്ത് അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ വരുമ്പോൾ പോയി കാണാറുണ്ടായിരുന്നു. ചെറുതിലെ ഒന്നും മനസ്സിലാകില്ലെങ്കിലും ആ ഒരു മേക്കപ്പ് ആ ഒരു രീതിയൊക്കെ കാണാൻ ഭയങ്കര താല്പര്യമായിരുന്നു. ഞാൻ ആ സമയത്ത് പഠിക്കുകയാണ്. ഒന്നും മനസ്സിലാകില്ലെങ്കിലും കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ നൃത്തം ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, വളർന്നു വരുന്നതിനനുസരിച്ച് ഞാൻ നൃത്തത്തിലോട്ടുള്ള എൻ്റെ അറിവുകൾ വർദ്ധിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതെനിക്കൊരു സാധനയാണ്, അതായത് എൻ്റെ ജീവശ്വാസം പോലെ, ജീവിതത്തിൻ്റെ ഭാഗമാണ്.
2: ഈ 2.5 വയസ്സിൽ ഡാൻസ് പഠിക്കാൻ പോവുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വീട്ടിലുള്ള മാതാപിതാക്കളായിരിക്കും കൊണ്ടുപോകുന്നത്.
3: അതെ, അമ്മയാണ് കൊണ്ടുപോയി ചേർത്ത്. അമ്മയ്ക്ക് വളരെ ചെറുതിലെ ആഗ്രഹം ഉണ്ടായിരുന്നു നൃത്തം പഠിക്കാനായിട്ട്. കുറച്ച് നാൾ പഠിച്ചപ്പോൾ അന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഇല്ലത്ത് നമ്മുടെ നമ്പൂതിരി കാറ്റഗറിയിൽ അവർ വിടത്തില്ല, അത് മുന്നോട്ട് പോകണ്ട എന്നുള്ളൊരു രീതിയിലായിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി ജനിച്ചാൽ ഞാൻ തീർച്ചയായും നൃത്തത്തിന് വിടും എന്ന് അമ്മ മുന്നേ പറയുമായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്.
2: അങ്ങനെ എന്തായാലും അത് പറഞ്ഞതുപോലെ തന്നെ നൃത്തം ജീവിതത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്തു. പഠിച്ചു തുടങ്ങിയത് ഏതായിരുന്നു?
3: ഞാൻ പഠിച്ചു തുടങ്ങിയത് ഭരതനാട്യമാണ്.
2: അപ്പോൾ ആദ്യത്തെ ഗുരു ആരായിരുന്നു?
3: ആദ്യത്തെ ഗുരു പത്മകുമാർ.
2: അപ്പോൾ ആ ഒരു പഠിച്ചു തുടങ്ങിയ അനുഭവം പിന്നീട് എങ്ങനെയാണ് അതിൽ നിന്ന് കൂടുതൽ ആഴത്തിലേക്ക് പോകണം എന്ന് ഉള്ള ആഗ്രഹം ഉണ്ടായത്?
3: കേരളത്തിലാണ് ജനിച്ച് വളർന്നതെല്ലാം. അപ്പോൾ സ്വാഭാവികമായും സ്കൂൾ കലോത്സവങ്ങൾക്കെല്ലാം പങ്കെടുക്കും. പല പല ആർട്ട് ഫോം നമ്മൾ ട്രൈ ചെയ്യും. ഞാൻ കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഫോക്ക് ഡാൻസ് അതെല്ലാം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കലോത്സവത്തിന്. അപ്പോൾ എനിക്ക് +2 വരെ അത് നമ്മൾ പഠിച്ചു കലോത്സവം കൊണ്ട് തീർന്നല്ലോ, അത് പോരാ, ഇതിലെന്തൊക്കെയോ വേറെ പഠിക്കാനുണ്ട്, ഈ അറിവ് പോരാ. ഞാൻ ഓരോ വർഷവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പഴയത് തന്നെ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കാതെ പുതിയ രീതിക്ക് അത് പഠിച്ചു വരണം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എന്തായാലും പഠിക്കണം എന്നുള്ളൊരു, ഇങ്ങനെ വീട്ടിൽ പറഞ്ഞു എനിക്ക് ഡാൻസ് മെയിൻ ആക്കണം, ബാലൻസ് നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ബാലൻസ് ഞാൻ സൈഡായിട്ട് ചെയ്യാം, ഡാൻസ് ഇല്ലാതെ പറ്റില്ല, അങ്ങനെ പറഞ്ഞിട്ടാണ് പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു പോയത്.
2: അപ്പോൾ ഈ സ്കൂൾ +2 തലം കഴിഞ്ഞു, പിന്നീടുള്ള വിദ്യാഭ്യാസം?
3: പിന്നീടുള്ള വിദ്യാഭ്യാസം ഞാൻ BBA ആണ് പഠിച്ചത് കോയമ്പത്തൂര്. അതിനോടൊപ്പം തന്നെ അവിടെ ഡിപ്ലോമ ഇൻ ഭരതനാട്യം റെഗുലറായിട്ട് പോയി പഠിക്കുന്നുണ്ടായിരുന്നു.
2: രണ്ടും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി?
3: രണ്ടും മാനേജ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. പിന്നെ പത്മസുബ്രഹ്മണ്യം മാഡത്തിൻ്റെ അടുത്ത് ശാസ്ത്ര യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ MFA ഭരതനാട്യം, അതും ഞാൻ ഇതേപോലെ MBA ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അതും ചെയ്തത്. ഇപ്പം MBA കോയമ്പത്തൂരും MFA ചെന്നൈയിലുമായിട്ട് മാറി മാറി വന്ന് ചെയ്യുമായിരുന്നു. സ്ട്രഗിൾ ഇല്ല എനിക്ക്, കാരണം എനിക്ക് അക്കൗണ്ടിങ് ഇഷ്ടമാണ്, ഡാൻസ് ഇഷ്ടമാണ്. കാരണം ഡാൻസ്

0: ത്തിലും കണക്കുണ്ട്. കണക്കില്ലാതെ നൃത്തമില്ല, താളമില്ല, ഒന്നുമില്ല. പാട്ടെടുത്താലും കണക്കുണ്ട്, വയലിൻ പഠിക്കണമെങ്കിൽ എല്ലാത്തിനും ഒരു കണക്കുണ്ട്. കണക്ക് ഇഷ്ടമാണ്. എൻ്റെ അച്ഛൻ കണക്ക് മാഷായിരുന്നു, ഞാനും മാത്സ് കൊമേഴ്സ് ആയിരുന്നു പ്ലസ് ടുവിന്. അതുകൊണ്ട് എന്തായാലും പ്ലസ് ടു കൊമേഴ്സ് എടുത്തപ്പോഴേ ഞാൻ എന്തായാലും MBA എടുക്കും എന്നും പറഞ്ഞിരുന്നു. അങ്ങനെ MBA എം എഫ് എയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോയി.
1: ഒരു വശത്ത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഒരു വശത്ത് നൃത്തം. പക്ഷെ ഇതിനിടയ്ക്കാണ് കേരള നടനം എന്നൊരു വിഷയത്തിലേക്ക്.
0: അതിനും പ്രധാന കാരണം MFA തന്നെയായിരുന്നു. അതായത് ഭരതനാട്യം PG ചെയ്യുന്ന സമയത്ത് അതർ ആർട്ട് ഫോമിൽ ഡിസറേഷൻ ടോപ്പിക് ചെയ്യാനുണ്ടായിരുന്നു. അതായിരുന്നു കേരള നടനം. എൻ്റെ ക്ലാസ്സിൽ മലയാളികൾ എന്ന് പറയാനായിട്ട് ആകെ ഞാനും വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി പകുതി വഴിക്ക് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഉള്ളതെല്ലാം ബാംഗ്ലൂര്, കാലിഫോർണിയ എന്നൊക്കെ വരുന്ന മാഡത്തിൻ്റെ അടുത്ത് വരുന്നവരെല്ലാം അത്രയും ബാക്ക്ഗ്രൗണ്ട് ഉള്ള നല്ല നല്ല സ്ഥലത്തു നിന്ന് വരുന്നവരാണ്. അപ്പം ഞാൻ മാത്രമേ മലയാളിയുള്ളൂ. മാഡം അംഗീകരിക്കുന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ടോപ്പിക്ക്. അപ്പോൾ തന്നെ പറയുകയും വേണം. എനിക്ക് എന്ത് പറയണമെന്നറിയാം. ക്ലാസ്സിൽ കൺഫ്യൂഷനായിട്ടിരുന്ന ടൈമിലാണ് ഞാൻ കേരള നടനം, ആ ഗുരു ഗോപിനാഥൻ്റെ ആർട്ട് ഫോം അല്ലേന്ന് ഇങ്ങോട്ട് കേട്ടോ. ആ അതെ, അങ്ങനെയാണ് ഞാൻ അതിലോട്ടെടുത്തത്.
1: പക്ഷെ അതിനു മുമ്പ് ഈ കലോത്സവങ്ങളിലോ മറ്റോ കേരള നടനം അവതരിപ്പിക്കുകയോ അങ്ങനെ പഠിക്കുകയുണ്ടായിട്ടുണ്ട്?
0: പഠിച്ചിട്ടുണ്ട്, പക്ഷേ അവതരിപ്പിച്ചിട്ടില്ല. കഥകളിയും അതിനു വേണ്ടിയിട്ട് പഠിച്ചു. പക്ഷെ അന്നത്തെ എനിക്ക് സൈസ് ഞാൻ വളരെ ചെറുതായിരുന്നു. എല്ലാം കൂടി പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്തുമായിരുന്നു. അത് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ അതിൽ ഇപ്പോൾ ഇത്രയും നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല.
1: ഒരുപക്ഷെ വളരെ കുട്ടിക്കാലത്ത് തന്നെ ഈ കഥകളിയോടുള്ള താല്പര്യം ഉള്ളതെന്ന് പറഞ്ഞല്ലോ.
0: അതെ,
1: അത് ഈ ഉള്ളിൽ കിടക്കുന്നതാണോ പിന്നീട് കേരള നടനത്തിലേക്ക് എത്തിച്ചത്?
0: അങ്ങനെയും പറയാം. കാരണം കഥകളിയിൽ നിന്നാണല്ലോ കേരള നടനം ഉണ്ടായത്. ഞാൻ കേരള നടനം സീരിയസ് ആയിട്ട് എടുത്തപ്പോൾ കഥകളിയും പഠിക്കാൻ തുടങ്ങി. കാരണം കഥകളി അറിഞ്ഞെങ്കിലേ കേരള നടനം അറിഞ്ഞിട്ട് കാര്യമുള്ളൂ എന്ന് മനസ്സിലായി. കാരണം കഥകളിയിൽ നിന്ന് വന്ന കലാരൂപം ആയതുകൊണ്ടും ഇതിൻ്റെ മുദ്രാശാസ്ത്രവും നാട്യശാസ്ത്രവും രണ്ടിലും രസോത്ഭക്തിയെല്ലാം ഒരുപോലെയാണ്. പക്ഷേ അത് നമ്മൾ ഉപയോഗിക്കുന്ന വിധങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പം എന്തായാലും പഠിക്കണം എന്നുള്ളൊരു മുന്നോട്ടാണ് അങ്ങനെ പോയത്.
1: ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഉത്ഭവിച്ച ഒരു കലാരൂപമാണ് കേരള നടനം. ഒത്തിരി പഴക്കമുള്ളതുപോലെ ഗുരു ഗോപിനാഥ് ചിട്ടപ്പെടുത്തിയെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആഴങ്ങളിലേക്ക് പിന്നെ ഒരു ഗവേഷണ ബുദ്ധിയോടെ കടന്നു നിന്നിട്ടുണ്ട്. അതിൽ നിന്നുണ്ടായ ഒരു മനസ്സിലാക്കലുകൾ, തിരിച്ചറിവുകൾ എന്തൊക്കെയായിരുന്നു?
0: അതായത് ഈ കലാരൂപം ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലല്ല ഗുരു ഗോപിനാഥ് ആവിഷ്കരിച്ചത്. ഗുരു ഗോപിനാഥ് ആവിഷ്കരിച്ചത് ഏതൊരു സാധാരണ വ്യക്തിക്കും മനസ്സിലാകാൻ കഴിയുന്ന രീതിയിലായിരിക്കണം. കാരണം നമുക്ക് കഥകളി സാധാരണ ഒരു വ്യക്തി പോയി കണ്ടാൽ മനസ്സിലാകില്ല അതിലെന്താണ് ചെയ്യുന്നത്, ഏത് കഥയാണ്. ചിലപ്പോൾ പാട്ടൊക്കെ അവിടെ എവിടെയൊക്കെ കേട്ട് ദക്ഷയാകും എന്നൊക്കെ മനസ്സിലാകും എന്നല്ലാതെ എന്തൊക്കെ ക്യാരക്ടറാണ് എന്നൊന്നും മനസ്സിലാകില്ല. പക്ഷേ ഗുരുജി ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുവരണം, ഈ കലാരൂപത്തിൻ്റെ യാഥാർത്ഥ്യകത എന്തെന്ന് തിരിച്ചറിയണമെന്ന് തോന്നി. അത് എങ്ങനെയുണ്ടായി, എന്തിനു വേണ്ടിയിട്ട് സൃഷ്ടിച്ചു, ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അത് പ്രധാനമായി എന്തിനു വേണ്ടിയിട്ടായിരിക്കണം എന്നുള്ളൊരു ഉദ്ദേശം കാണുമല്ലോ, അതെല്ലാം അറിയാൻ ശ്രമിക്കുകയായിരുന്നു.
1: അപ്പോൾ അതിൽ കണ്ടെത്തിയ ഗുരുക്കന്മാർ ആരൊക്കെയായിരുന്നു?
0: ഒരേ ഒരു ഗുരു, ഗുരു ഗോപിനാഥൻ്റെ ആദ്യത്തെ ശിഷ്യയായ കോട്ടയം ഭവാനി ചെല്ലപ്പൻ.
1: നമ്മൾ കേരള നടനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സ്വന്തം കലാരൂപം എന്ന് പറയുമ്പോഴും പൊതുസമൂഹത്തെ സംബന്ധിച്ചോളം ഇതിപ്പോഴും പല കാര്യങ്ങളും അജ്ഞാതമാണെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു സംഗീതം എങ്ങനെയാണ്, അതിൻ്റെ വേഷവിധാനങ്ങൾ എങ്ങനെയാണ്, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: വേഷവിധാനം ഇതിനു വേണ്ടി ഗുരുജി പ്രത്യേകിച്ച് വേഷവിധാനം സൃഷ്ടിച്ചിട്ടില്ല. നമ്മൾ ഏത് ക്യാരക്ടറാണോ എടുക്കുന്നത് ആ ക്യാരക്ടറിന് അനുസൃതമായ വേഷമാണ്. ഗുരുജി തന്നെ ഗുരുജിയുടെ ജീവിതസ്മരണയിൽ പറഞ്ഞിട്ടുണ്ട്, കഥാപാത്രത്തിനനുസരിച്ച് കഥാപാത്രത്തിന് കോട്ടം തട്ടാത്ത വിധത്തിലുള്ളത് ആ ഭാവരാഗ താള ക്രമത്തിനിണക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് വേഷവിധാനം. പിന്നെ ഇതിന് വാദ്യോപകരണങ്ങളും സംഗീതവും എല്ലാം നമുക്ക് ഉത്തരേന്ത്യനായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതായത് നമ്മുടെ സോപാന സംഗീതം മാത്രമല്ലാതെ കർണാട്ടിക് സംഗീതം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇരയമ്മൻ തമ്പിയുടെയും സ്വാതി തിരുനാൾ കൃതികളെല്ലാം ഇതിൽ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ പോലും നമ്മുടെ ഓമനത്തിങ്കൾക്കിടാവോ അതെല്ലാം എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അത് അതിൻ്റെതായ രീതിയിൽ പാടുന്നത് അതേ ലിറിക്സ് വരികളാണ്, പക്ഷേ നമ്മൾ ചെയ്യുന്ന വാദ്യം എല്ലാം വ്യത്യാസമുണ്ട്. കൂടുതലും പുരാണ കഥകൾ തന്നെയാണ് ചെയ്യുന്നത്.
1: കഥകളി പദം പോലെയാണോ ഉപയോഗിക്കുന്നത് അതോ മറ്റു രീതിയിലാണോ?
0: മറ്റൊരു കഥകളിയിൽ നമ്മൾ ഉത്തരേന്ത്യൻ വാദ്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, പക്ഷെ ഇതിൽ സിതാറ് അങ്ങനെയുള്ള ഉത്തരേന്ത്യൻ വാദ്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്.
1: കഥകളിയിൽ നിന്നാണല്ലോ രൂപം കൊണ്ടേക്കുന്നത്. അപ്പോൾ കഥകളി പദങ്ങൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഉപയോഗിക്കുന്ന കഥകളി പദങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ക്ലാസിക്കൽ കർണാടക
0: സംഗീതം
1: അടിത്തറയിലാണ് വന്നേക്കുന്നത്. ആ പദങ്ങൾ ഉപയോഗിച്ചിട്ടും കേരള നടനം
0: ചെയ്യുന്നുണ്ട്,
1: അവതരിപ്പിക്കാൻ പറ്റും.
0: കഥകളിയിൽ ചെയ്യുന്നതെല്ലാം തന്നെ കേരള നടനത്തിൽ ചെയ്യാം. കാരണം കഥകളിയിലുള്ള തോടയം, പുറപ്പാട്, സാരി നൃത്തം ഇതെല്ലാം കേരള നടനത്തിലും ഉണ്ട്. കഥകളിയിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കേരള നടനത്തിൽ ചെയ്യാൻ കഴിയുന്നതാണ്.
1: എവിടെയൊക്കെയാണ് വ്യത്യാസം ഇരിക്കുന്നത്?
0: പ്രധാനമായും കലാശങ്ങളില്, ചുവടുകളില്, മുദ്രാഭിനയ രീതികളിലെല്ലാം തന്നെയാണ്.

0: ഏറ്റവും കൂടുതലും വ്യത്യാസമുള്ളത്. നേത്രാഭിനയെല്ലാം ഒരുപോലെ തന്നെയാണ് കൂടുതലും.
1: അപ്പോൾ ഇത് പരിശീലിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അങ്ങ് കഥകളിയും പഠിച്ചിട്ടുണ്ട്. കഥകളി പഠിക്കുക എന്ന് പറയുന്ന ഒരു ജീവിതത്തിന്റെ സാധന പോലെ തന്നെയാണ്.
0: അത് പഠിക്കാൻ മിനിമം 12 വർഷം
1: 12 വർഷം വേണം. ഒരു
0: കഥകളി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഉഴിച്ചില് അതിലെ ഒരു മെയ്യഭ്യാസങ്ങളെല്ലാം വളരെ കടുകട്ടിയാണ്. കേരള നടനത്തില് ഉഴിച്ചില് തിരുമല ഇതൊന്നും ഇല്ല. 6 വർഷം മതി കേരള നടനം മിനിമം പഠിക്കാൻ.
1: അതായത് കഥകളി ചെയ്യുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അയാൾ ശരീരം കൂടിന് വേണ്ടി വഴക്കിയെടുക്കുക എന്നുള്ളൊരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. അത്രയും ഒരു തീക്ഷ്ണത കേരള നടനത്തിലില്ല എന്നാണോ?
0: കഥകളി പഠിക്കുന്നതിൻ്റെ അത്ര പാടില്ല. കാരണം കലാശങ്ങളൊക്കെ ചെയ്യുന്നതായാലും കേരള നടനത്തിൽ ചെയ്യുന്നതും കഥകളിയിൽ ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ കേരള നടനത്തിലെ ദിത്തത്ത എന്ന ചുവട് പോലും കഥകളിയിൽ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ടഫസ്റ്റ് വേ ആണ് ചെയ്യാൻ. പക്ഷെ കേരള നടനത്തിൽ സമപാദത്തിൽ നിന്ന് ആണ് ചെയ്യുന്നത്.
1: നർത്തകനെ അല്ലെങ്കിൽ നർത്തകയെ സംബന്ധിച്ചിടത്തോളം ഒരു കഥ ആവിഷ്കരിക്കുന്നതിന് അവതരിപ്പിക്കുന്നതിന് കുറച്ചുകൂടി എളുപ്പത്തിലുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ
0: കഥകളിയിൽ കുറച്ചുകൂടെ ലളിതമായ രൂപം കേരള നടനം തന്നെയാണ്.
1: പക്ഷെ ഇത് പഠിക്കുന്ന ഒരാൾക്ക് കഥകളിയുടെ ഒരു അടിത്തറ എത്രത്തോളം വേണ്ടി വരും?
0: കഥകളിയുടെ അടിത്തറ ഉണ്ടെങ്കിൽ കേരള നടനം നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനും അതിൻ്റെ ആ മെയ്വഴക്കങ്ങളോ ഒക്കെ മനസ്സിലാക്കി ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. എൻ്റെ അനുഭവത്തിൽ കഥകളി പഠിച്ചാൽ വേറെ ഏത് ഡാൻസും കുറച്ച് ഈസി ആയിരിക്കും.
1: നമ്മളിതിൻ്റെ ചരിത്രത്തിലേക്ക് അല്പം കൂടെ പോകാം. ഇപ്പോൾ ഗുരു ഗോപിനാഥാണ് ചിട്ടപ്പെടുത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു സാഹചര്യം, അദ്ദേഹം കഥകളിയുടെയും അറിയപ്പെടുന്ന വളരെ പ്രാഗൽഭ്യമുള്ള കലാകാരനായിരുന്നു. എന്ത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കേരള നടനത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്?
0: എൻ്റെ പുസ്തകപരമായ അറിവിൽ നിന്നും ഭവാനി ടീച്ചറിൽ നിന്നുള്ള കേട്ടറിവിൽ നിന്നുമെല്ലാം ഞാൻ മനസ്സിലാക്കിയത് രാഗിണി ദേവിയുടെ കൂടെ ആശയമായിരുന്നു ഇങ്ങനൊരു കലാരൂപം സൃഷ്ടിക്കുന്നത്. രാഗിണി ദേവി കഥകളി പഠിക്കാനാണ് കലാമണ്ഡലത്തിൽ വന്നത്. അപ്പോൾ അവർ തമ്മിൽ ചേർന്ന് ഒരു ആശയവിനിമയം നടത്തി ഇത് ഒരു പുതിയ കലാരൂപം എന്നുള്ള നിലയ്ക്ക് നമുക്കിത് അവതരിപ്പിക്കാം, അതിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്നത് മയൂര നൃത്തമാണ്, ഗുരുജി ചെയ്ത മയൂര നൃത്തം. സാധാരണ നമ്മൾ ഭരതനാട്യത്തിലൊക്കെ പീകോക്ക് ഡാൻസ് ചെയ്താലും മയിലിൻ്റെ കോസ്റ്റ്യൂമായിട്ട് ഫുള്ള് ചെയ്യുന്നില്ല. പക്ഷേ ഇതിൽ ആ മയിലിൻ്റെ കോസ്റ്റ്യൂമായിട്ട് ഇട്ട് ഫുള്ള് മയിൽപ്പീലി വിടർത്തി ആ കുക്കൊക്കെ വെച്ച് ആണ് ചെയ്യുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ആശയവിനിമയം എങ്ങനെ ഇതിനെ ലളിതമാക്കി മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ എത്തിക്കാം, എക്സ്പ്ലോർ ചെയ്യാം എന്നാണ്.
1: പക്ഷെ അങ്ങനെ ഒരു പുതിയ ഒരു ആർട്ട് ഫോം കൊണ്ടുവരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരുപാട്
0: വെല്ലുവിളികൾ.
1: എന്താണ്
0: കഥകളിയിൽ നിന്നുണ്ടായ ഒരു കലാരൂപമായതുകൊണ്ട് ആദ്യം എല്ലാവരും വിചാരിക്കും ഓ ഇത് കഥകളിയെ തന്നെയല്ലേ ഇവർ ചെയ്യുന്നത്, പക്ഷെ കുറച്ചെന്തോ വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ, അങ്ങനെയുള്ള കുറേ വെല്ലുവിളികൾ. ആ വെല്ലുവിളികളെല്ലാം അവരൊരു വാശിയായിട്ടെടുത്ത് ഇങ്ങനെ ഒരു കല കഥകളി നടനം എന്നാണ് ഗുരുജി വച്ച പേര്. കഥകളി നടനം എന്നുള്ള പേരിൽ ഗുരുജി പുസ്തകം വരെ എഴുതിയിട്ടുണ്ട്. ഓരോ ചുവടും എങ്ങനെ ചെയ്യണമെന്ന് വരച്ച് വരെ അതിൽ വച്ചിട്ടുണ്ട്. കഥകളി നടനം എന്ന് പറഞ്ഞാൽ അതിൽ കഥകളിയെ എക്സ്പ്ലോർ ചെയ്യുകയാണ്, കഥകളിയിൽ നിന്ന് വന്ന ഈ ഒരു ആർട്ട് ഫോമിനെ എക്സ്പ്ലോർ ചെയ്യാനാണ്. അപ്പോൾ തീർച്ചയായും വെല്ലുവിളികൾ വളരെയധികം നേരിട്ടിട്ടുണ്ടായിരിക്കാം.
1: ഒരു പ്രധാന വെല്ലുവിളി ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് പകർന്നു കൊടുക്കണമെങ്കിൽ ശിഷ്യരുണ്ടാവണമല്ലോ.
0: അതെ, ശിഷ്യരെ കണ്ടെത്താനാണ് ഏറ്റവും പ്രയാസം. ഇന്നും ശരിയായ കേരള നടനം പഠിക്കാനുള്ള ശിഷ്യർ വളരെ കുറവാണ്. ഭരതനാട്യം പഠിക്കാൻ വരുന്നതിൻ്റെ അത്ര ശിഷ്യർ കേരള നടനത്തിന് ഇല്ല.
1: അപ്പോൾ അങ്ങ് ഈ രണ്ടും പഠിപ്പിക്കുന്ന ഒരാൾ കൂടിയല്ലേ?
0: അതെ.
1: അപ്പോൾ ശരിക്കും എങ്ങനെയാണ് കേരള നടനത്തിലേക്ക് ഈ കുട്ടികൾ എത്തുന്നത്?
0: എൻ്റെ നാട്ടിൽ എല്ലാവർക്കും എന്നെ കേരള നടനത്തിൽ ഞാനിങ്ങനെ റിസർച്ചാണെന്നും ഫെലോഷിപ്പ് കിട്ടിയതാണെന്നും ഒക്കെ അറിയാം. പിന്നെ ഞാൻ കൂടുതലും കേരള നടനം വേദികളിൽ അവിടെയൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് ഈ കഥാപാത്രത്തിനനുസൃതമായിട്ടുള്ള വേഷമൊക്കെ. അപ്പോൾ ഇത് എന്ത് കലയാണെന്നൊക്കെ ചോദിച്ച് വരുന്നവരുണ്ട്. എനിക്ക് ഈവൻ ചെന്നൈയിലും സ്റ്റുഡൻസ് ഉണ്ട്.
1: അത്രയും അധികം വേദികളിലേക്ക് അല്ലെങ്കിൽ സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിക്കുന്നു, താല്പര്യം വ്യാപിക്കുന്നു എന്നാണ് അർത്ഥം അല്ലേ?
0: എനിക്ക് എക്സ്പ്ലോർ ചെയ്യുക, ആ കലയെ സംരക്ഷിക്കുക, അത് വരും തലമുറയ്ക്ക് കൈമാറുക. അല്ലാതെ അതിൽ നിന്ന് എനിക്കൊരു നേട്ടമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ആ കലയെ മറ്റുള്ളവരെ അറിയുക, നാളെ ഇതൊരു ഡൈയിങ് ആർട്ട് ഫോം ആയിട്ട് പോകരുത്, അത് മാത്രമാണ് എൻ്റെ ഒരു പ്രാർത്ഥന.
1: അപ്പോൾ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വസ്തുത എനിക്ക് തോന്നുന്നത് ഗുരു ഗോപിനാഥൻ്റെ തന്നെ ശിഷ്യയായ ഒരാളെ തന്നെ ഗുരുവായി കിട്ടി എന്നുള്ളതാണ്.
0: അത് വളരെ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ആ ഒരു ഗുരുവിൽ നിന്ന് കിട്ടുന്ന അറിവും ഗുരുവിൻ്റെ അനുഭവം കേട്ട് അതിൽ നിന്നെല്ലാം കിട്ടുന്ന അറിവിൻ്റെ ചെറിയ ഒരു ഇതാണ് നമുക്ക്. ഞാൻ ഇപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗവേഷണം അവസാനിപ്പിച്ചിട്ടില്ല കേരള നടനത്തിന് വേണ്ടി. ഇപ്പോഴും അതിനെ മാക്സിമം പറ്റാവുന്നിടത്തോളം അന്ന് കാലത്ത് എങ്ങനെയാണ് ചെയ്തത്, കാരണം റഷ്യൻ മ്യൂസിയത്തിലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. റഷ്യയിൽ എന്തെങ്കിലും പോകാൻ കഴിയുമെങ്കിൽ അതെല്ലാം കാണാനും അതെല്ലാം കുറച്ചുകൂടി മനസ്സിലാക്കാനും സാധിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇപ്പോഴും.
1: നമ്മൾ പലപ്പോഴും യുവജനോത്സവ വേദികളിലാണ് കേരള നടനം കൂടുതലായിട്ട് കാണാറുള്ളത്. പക്ഷെ അവിടെ അവതരിപ്പിക്കുന്ന കേരള നടനവും യഥാർത്ഥത്തിൽ ചിട്ടപ്പെടുത്തിയ കേരള നടനവും തമ്മിൽ
0: വളരെ വ്യത്യാസമുണ്ട്.

0: വേർഡുകൾ എടുക്കുന്ന രീതിയായാലും മുദ്ര പിടിക്കുന്ന രീതിയായാലും ഒരു നർത്തകിയെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഒരു നിലയാണ്, നർത്തകി വന്ന് നിൽക്കുന്ന നില. ആ നിലയിൽ നിന്ന് മനസ്സിലാകാം നർത്തകിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ടെങ്കിലും മനസ്സിലാകും. അതായത് കുറച്ചെങ്കിലും സ്റ്റാൻഡേർഡ് ഉണ്ടോ, കേരള നടനം ആ രീതിയിലാണോ എന്ന് മനസ്സിലാകും.
1: കലോത്സവങ്ങൾ എന്ന് പറയുന്നത് സ്കൂൾ തലം തൊട്ട് കോളേജുകളിലാണെങ്കിൽ യുവജനോത്സവം ഉണ്ട്, ഇങ്ങനെ മത്സരവേദികൾ ഒരുപാടുണ്ട്. പലപ്പോഴും പല കലാരൂപങ്ങളെയും മത്സരവേദികളിലൂടെയാണ് ജനങ്ങൾ കാണാൻ സാധിക്കുന്നത് പോലും. പക്ഷേ ഇത് ആ കലയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിട്ടാണോ അതോ മറിച്ചാണോ ഭവിച്ചിട്ടുള്ളത്?
0: രണ്ട് രീതിയിലും ഉണ്ട്. കാരണം ചെമഞ്ചേരി സാറും ഗുരുജിയും കൂടിയാണ് കേരള നടനം എന്ന് പറഞ്ഞ കല കലോത്സവത്തിന് എത്തിക്കാനുണ്ടായ കാരണം. ഗുരുജി എനിക്ക് നേരിട്ട് കാണാൻ കഴിയാത്തതിനാൽ ചെമഞ്ചേരി സാറുമായിട്ടൊക്കെ നേരിട്ട് സംസാരിച്ചതിൽ നിന്ന് അറിഞ്ഞതെന്ന് പറഞ്ഞാൽ കലോത്സവത്തിന് വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു കല ഉണ്ടെന്ന് വരെ അറിയുന്നത്. ഇല്ലെങ്കിൽ ഇത് കുറെ പേര് ഇതിലങ്ങ് നിന്ന് മാഞ്ഞു പോകുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഇത് അവതരിപ്പിക്കപ്പെടുന്നില്ല. അതിപ്പോൾ കേരള നടനമായാലും നമ്മുടെ നങ്ങിയാർക്കൂത്തോ കൂടിയാട്ടോ എല്ലാം കലോത്സവത്തിന് മാത്രമാണ് ഏറ്റവും കൂടുതലും കാണുന്നത്. ഞാൻ എൻ്റെ ശിഷ്യരടുത്തും പറയുന്നത് കലോത്സവം നിങ്ങൾ വേദി മാത്രമായിട്ട് കാണുക, നമ്മൾ വേറൊരു വേദിയിൽ അവതരിപ്പിക്കുന്ന പോലെ ഇവിടെയും അവതരിപ്പിക്കുക, നന്നായി അവതരിപ്പിക്കുക, അല്ലാതെ ഇതിനെ ഒരു മത്സരമായിട്ട് ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ എടുക്കരുത്. കലയെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, പക്ഷേ മത്സരം ഒരിക്കലും ജീവിതത്തിൻ്റെ ഭാഗമാക്കരുത്.
1: ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം വെച്ചാൽ നമ്മളൊരു മത്സരത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ക്യാപ്സൂൾ പരുവത്തിലാണല്ലോ അവതരിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ അനുഭൂതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു രസം എത്രത്തോളം സ്വാംശീകരിക്കാൻ കഴിയും?
0: സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ കലോത്സവത്തിന് ശിഷ്യരില്ല, ഞാൻ കലോത്സവത്തിന് വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നില്ല. എൻ്റെ അടുത്ത് പഠിക്കുന്ന ഏതൊരു വിഷയം പഠിച്ചാലും, ഭരതനാട്യം പഠിച്ചാലും കേരള നടനം പഠിച്ചാലും, ഞാൻ ആദ്യമേ പറയും ഇവിടെ ട്രഡീഷണലായിട്ട് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ, കലോത്സവത്തിന് പഠിപ്പിക്കുന്നില്ല. കലോത്സവത്തിന് പഠിപ്പിക്കണമോ നിങ്ങൾ വേറെ പോയി പഠിപ്പിച്ചോളൂ എന്ന് പറയും. മത്സരത്തിന് വരുന്ന കുട്ടികൾക്ക് അത് ഒരു സന്തോഷമാണ്, സ്റ്റേജിൽ കയറി കളിക്കുക, 10 പേര് നല്ല കാര്യങ്ങൾ പറയുക, ആ മേക്കപ്പ് ഇടുമ്പോഴുള്ളൊരു അട്രാക്ഷൻ, മേക്കപ്പ് ഇട്ട് ഡ്രസ് ഇട്ട് കോസ്റ്റ്യൂം ഇട്ട്, അത് കുട്ടികളുടെ ഒരു സന്തോഷം. പക്ഷെ അതിൽ ഈ പാരൻസ് ആണ് അവൾക്ക് പ്രൈസ് കിട്ടി എൻ്റെ മോൾക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വഴക്കായി കുട്ടികളുടെ മനസ്സിൽ മത്സര ബുദ്ധി കുത്തി നിറയ്ക്കുന്നതേ, അതിനോട് എനിക്ക് യാതൊരു യോജിപ്പും ഇല്ല.
1: ഒരു വ്യക്തിയിൽ എമ്പതി പോലുള്ള വികാരങ്ങൾ ഉണ്ടാക്കേണ്ട ഒന്നാണല്ലോ കല.
0: അതെ,
1: നേരെ തിരിച്ചാണ്
0: പോകുന്നത്. കലോത്സവത്തിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നത് പോലെ ഏറ്റവും കൂടുതലും ഇങ്ങനെയാണ് പോകുന്നത്. വരുന്ന തലമുറയിൽ നിങ്ങൾ ഈ മത്സര ബുദ്ധി കുത്തി നിറയ്ക്കാതെ കല പഠിക്കാൻ ശ്രമിപ്പിക്കുക, ആ കലയെ സംരക്ഷിക്കാൻ നോക്കുക, കലയെ മുന്നോട്ട് വളർത്താൻ നോക്കുക, അതിലൊരു ആത്മീയ ദൈവികമായ ഒരു അനുഭവമുണ്ട്, അത് കണ്ടെത്താൻ ശ്രമിക്കുക.
1: പലപ്പോഴും നമ്മുടെ ഈ ഭരതനാട്യവും മോഹിനിയാട്ടമൊക്കെ സ്ത്രീകൾക്ക് അനുയോജ്യമായ രീതിയിൽ ചിട്ടപ്പെടുത്തിയാണെന്ന് വായിച്ചിട്ടുണ്ട്. പക്ഷെ കേരള നടനം അങ്ങനെയാണോ?
0: അല്ല, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ചെയ്യാൻ കഴിയുന്ന കലാരൂപം തന്നെയാണ് കേരള നടനം. സ്ത്രീകൾക്ക് വേറൊരു പാർട്ട്, പുരുഷന് വേറൊരു പാർട്ടില്ല. പക്ഷേ ഇതിൽ ചുവടുകൾ ചെയ്യുമ്പോൾ താണ്ഡവ പ്രധാനമായിട്ടും ലാസ്യ പ്രധാനമായിട്ടും ചുവട് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. അതിൽ അങ്ങനെ പഠിക്കുന്നില്ല, താണ്ഡവം വേറെ ലാസ്യം വേറെ എന്നുള്ള രീതിയിൽ.
1: എത്ര കാലമായിട്ട് ഇപ്പോൾ കേരള നടനത്തിനെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്?
0: ഏകദേശം ഒരു 12 വർഷത്തിൽ കൂടുതലായി.
1: ഈ 12 വർഷത്തെ അറിവുകളാണ് ഒരു പുസ്തകമായിട്ട് അങ്ങ് എഴുതി പബ്ലിഷ് ചെയ്തിട്ടുള്ളത്.
0: അതെ.
1: ആ പുസ്തകത്തെ കുറിച്ചൊന്ന് പങ്കുവെക്കാമോ?
0: പുസ്തകത്തെക്കുറിച്ച്, അതായത് എൻ്റെ അനുഭവങ്ങളും കേരള നടനത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ഇത് എങ്ങനെ സംരക്ഷിക്കാം, മറ്റു കലകളും ഞാൻ 5 ക്ലാസിക്കൽ ആർട്ട് ഫോംസുമായിട്ട് അതിൽ താരതമ്യം ചെയ്തിട്ടുണ്ട്. ആ 5 ക്ലാസിക്കൽ ആർട്ട് ഫോംസും ആയിട്ടുള്ള താരതമ്യ പഠനങ്ങളും, പുതുതലമുറ ഇതിനെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം, പുതുതലമുറയ്ക്ക് അത് എങ്ങനെ ഉപയോഗമാക്കാം, നമ്മുടെ കലാമണ്ഡലം പോലുള്ള സ്ഥാപനങ്ങളിൽ ഈ ഒരു കല വരണം എന്നുള്ള രീതിയിൽ ഒക്കെയാണ് പുസ്തകത്തിനെ കുറിച്ച്. കാരണം നമുക്ക് ഒരു നൃത്തം അല്ലെങ്കിൽ ഒരു കല വേദിയിൽ അവതരിപ്പിക്കപ്പെടുന്നത് ക്ഷണികമാണ്, പക്ഷേ അതൊരു പുസ്തകമാകുന്നത് കാലത്തിന് അതീതമാണത്. നാളെയും അത് ഉപയോഗപ്രദം, വരും തലമുറയ്ക്കും അത് ഉപയോഗമാകണം. ഞാൻ നാളെ മരിച്ചു പോയാലും ഈ പുസ്തകത്തിൽ നിന്ന് ഒരു വരി ഒരു കുട്ടി എഴുതിയ റെഫറൻസ് ഇന്ന പുസ്തകം എന്ന് പറഞ്ഞ് വയ്ക്കുമ്പോൾ അതാണ് എൻ്റെ വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നത്.
1: നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള വ്യത്യസ്തമായ അനുഭവങ്ങളും കാര്യങ്ങളും മറ്റുള്ളവർക്കോട് വേണ്ടി പങ്കുവെക്കുക എന്നുള്ളതാണ്. ഇത് കൂടാതെ കേരള നടനം ഇപ്പോൾ സ്റ്റേജ് അവതരിപ്പിക്കുന്നുണ്ടോ?
0: ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് പെരിയ ഗോകുലം ഗോശാലയിൽ നരസിംഹ അവതാരം ആണ് ചെയ്തത്.
1: പുരാണ കഥകൾ അവതരിപ്പിക്കുന്ന അപ്പുറത്തായിട്ട് അതിനപ്പുറത്തേക്കുള്ള ഒരു രീതിയിൽ നമുക്ക് നൃത്തശില്പങ്ങൾ ഈ കേരള നടനത്തിലൂടെയും അല്ലെങ്കിൽ ഭരതനാട്യത്തിലൂടെയൊക്കെ ഇപ്പോൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ടോ?
0: വളരെ റെയറായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോഴും കൂടുതലും പുരാണ ഇതിഹാസങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്.
1: ഒരു പരീക്ഷണത്തിന്റെ
0: പരീക്ഷണം പരീക്ഷിക്കുന്നത് വളരെ കുറവാണ്. പരീക്ഷിക്കാൻ സാധ്യത ഉള്ള വിഷയം തന്നെയാണ്. കാരണം നമുക്ക് സമകാലിക പ്രസക്തി അനുസരിച്ച് ഇപ്പോഴത്തേത് പറഞ്ഞ എല്ലാവരും സ്ത്രീ സുരക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പരിസ്ഥിതിയുടെ പ്രശ്നങ്ങളെല്ലാം എടുത്ത് ഇപ്പോൾ പരിസ്ഥിതി മലിനമായിട്ടിരിക്കുന്ന ഇതെല്ലാം എടുത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പരിസ്ഥിതി സംരക്ഷിക്കണം അങ്ങനെയെല്ലാം എടുത്ത് ചെയ്യാൻ കഴിയുന്ന ഒന്ന്.

0: തന്നെയാണ്.
1: കഥകളിയിൽ ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ കിങ് ലിയർ പോലെയുള്ളവ, അല്ലെങ്കിൽ ഡോൺ ക്വിക്സോട്ട്, അത്തരം വിദേശ കൃതികളടക്കം അഡാപ്റ്റ് ചെയ്ത് അവതരിപ്പിക്കുന്ന ഒരു രീതി ഇപ്പോൾ സമീപകാലത്തായിട്ട് കാണുകയും അത് വളരെ വിജയകരം വരികയും ചെയ്തു. ചില കവിതകൾ കഥകളി രൂപത്തിലേക്ക്
0: കൊണ്ടുവരുന്നുണ്ട്.
1: അപ്പോൾ അതേപോലെ സാധ്യതകളുള്ള ഒരു കലയല്ലേ കേരള നടനം?
0: അതെ, തീർച്ചയായും.
1: ആ സാധ്യത എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നുണ്ട്?
0: ഉപയോഗപ്പെടുത്തുന്നത് വളരെ കുറവാണ്. കാരണം കുട്ടികളും അതിന് തയ്യാറായി വരണം. നമ്മൾ ഒരാളെ വെച്ച് മാത്രം പരീക്ഷണങ്ങൾ നടത്താൻ കഴിയില്ല. അതിന് നമുക്ക് ഉള്ള വിദ്യാർത്ഥികളുടെയോ നമുക്ക് ആ ഒരു സാഹചര്യം കിട്ടണം. കിട്ടിയാൽ ഉറപ്പായിട്ടും ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ്.
1: സ്വന്തം നിലയ്ക്ക് എങ്ങനെ പരീക്ഷണങ്ങൾ നടത്താൻ ശ്രമിച്ചിട്ടുണ്ടോ?
0: ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാതൃത്വത്തെ പറ്റിയിട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ ഒരു പാരിസ്ഥിതിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. ഈ ഇടയ്ക്ക് എന്നെ ഒരാൾ സമീപിച്ചിരുന്നു, ഒരു കവിത തരാം, ഒന്ന് ചെയ്യാമോ എന്ന് പറഞ്ഞിരുന്നു. ചെയ്യാമെന്ന് ഉറപ്പ് പറഞ്ഞു. അതിൻ്റെ ആശയമായിട്ടൊക്കെ മുന്നോട്ട് പോവുകയാണ്.
1: അപ്പോൾ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞ നൃത്തത്തിൻ്റെ രൂപത്തിലേക്ക് ഒരു കവിത എടുക്കാൻ പറ്റുന്നത്?
0: നമ്മൾ ആദ്യം ആ വരികൾ നന്നായിട്ട് മനസ്സിലാക്കണം. അതിൽ തീം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. കവിത എഴുതിയ വ്യക്തിയുടെ മനസ്സിലുള്ള തീം എന്താണെന്ന് ആദ്യം കേൾക്കണം. അപ്പോൾ ആ ആളുടെ മനസ്സിലെ തീം നമുക്ക് ഉൾക്കൊണ്ട് അത് ചെയ്യാൻ സാധിക്കണം.
1: ഇങ്ങനെയുള്ള കഥകൾ അവതരിപ്പിക്കപ്പെടുക എന്ന് പറയുമ്പോൾ പല പ്രധാനപ്പെട്ട നർത്തകരും ആ ഒരു രീതി, പ്രത്യേകിച്ച് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സ്റ്റേജുകൾ അവതരിപ്പിക്കുമ്പോഴത്തേക്ക് അവരെ സംബന്ധിച്ചോളം കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത്തരം കഥകൾ അവതരിപ്പിക്കുക എന്നുള്ളൊരു ശൈലി ഇപ്പോൾ കൂടുതൽ കണ്ടുവരുന്നുണ്ട്. അതിൽ ഒരു നർത്തകി എന്ന നിലയ്ക്ക് ഉണ്ടാകാവുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ സാധ്യതകൾ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്?
0: സാധ്യതകൾ വളരെയേറെയാണ്, വെല്ലുവിളികളും അതുപോലെ തന്നെയാണ്. കാരണം നമ്മളൊരു വിഷയത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, നിറയെ വിഷയം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സാധ്യത ഇത് നമ്മൾ ചെയ്ത് ഫലിപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് മുന്നേ ഇരിക്കുന്ന ഓഡിയൻസ് മുതൽ ഏറ്റവും പിന്നിലിരിക്കുന്ന ഓഡിയൻസിന് വരെ ഇത് മനസ്സിലാകുന്നതിലാണ് നമ്മൾ ചെയ്യുന്ന നൃത്തത്തിൻ്റെ അവതരണത്തിലെ ഏറ്റവും വലിയ കാര്യം. പിന്നെ ഏത് നൃത്തം ചെയ്താലും മനോധർമ്മത്തോടുകൂടി ചെയ്യണം. നമ്മളതിൽ പൂർണ്ണമായി ഇറങ്ങിച്ചെല്ലണം. ചുമ്മാ ഒരു 10 നിമിഷം കളിക്കുന്നതോ അല്ലെങ്കിൽ വേറെ ആർക്കോ വേണ്ടി ചെയ്യുന്നതോ, പോസ്റ്റ് ഇടാനോ സ്റ്റോറി ഇടാനോ കളിക്കുന്നതിലല്ല കാര്യം. നമ്മൾ മനോധർമ്മമായിട്ട് അതിൻ്റെ ആത്മാവിലോട്ട് ഇറങ്ങി ചെന്ന് കളിച്ചാലേ നമുക്ക് മറ്റുള്ളവരിൽ അത് പ്രതിഫലിപ്പിക്കാൻ കഴിയത്തുള്ളൂ.
1: സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ കാണികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാന്ന് പറയുമ്പോൾ ഓരോ തവണയും ഓരോ പെർഫോമൻസ് ആണ്, ഒന്നിന്റെ ആവർത്തനമല്ല വരുന്നത്. അതിൽ നമുക്ക് കൂടുതലായിട്ട് ഈ കാണികളുടെ ഇന്ററാക്ഷൻ അനുസരിച്ചിട്ട് ആ മനോധർമ്മം അപ്ലൈ ചെയ്യുക, ആ ഒരു അനുഭവം എങ്ങനെയാണ്?
0: ഞാൻ മാർഗഴി സീസണിൽ ചെന്നൈയിൽ നരസിംഹാവതാരവും ചെയ്തായിരുന്നു, രാമായണവും ചെയ്തു. പക്ഷേ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് രാമായണമായിരുന്നു. കാരണം അതിൽ ശൂർപ്പണഖയുടെ പോർഷൻസ്, ലാസ്റ്റ് രാമനും സീതയും തമ്മിലുള്ള കല്യാണം, ഞാൻ ആ ക്യാരക്ടറിന് അനുസൃതമായിട്ടുള്ള കോസ്റ്റ്യൂം അണിഞ്ഞ് അത് എൻ്റെ സ്റ്റുഡൻസിനെയും വെച്ച് ചെയ്ത് ഫലിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഇത്. പെട്ടെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു നമ്മളെന്താണ് ഉദ്ദേശിച്ചത് ഈ കഥയിൽ. ഞാൻ അതിന് മുന്നേ, നമ്മൾ ഏതൊരു നൃത്തം ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും, ഇതാണ് ചെയ്യാൻ പോകുന്ന കഥ എന്ന് പറഞ്ഞ്. അതേപോലെയാണ് ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ സ്വന്തം പരീക്ഷണമായിരുന്നു കൃഷ്ണ നീ ബേഗനെ എന്ന് പറഞ്ഞിട്ട്, കുട്ടിക്കൃഷ്ണൻ്റെ ബാല്യ ലീലകളെല്ലാം ചേർത്ത് ഇപ്പോൾ ഗോകുലം ഗോശാലയിൽ കൃഷ്ണ നീ ബേഗനെ പരീക്ഷിച്ചു. ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും അത് തന്നെയായിരുന്നു. ഫീഡ്ബാക്ക് ലൈവായിട്ട് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള നല്ല പ്രതികരണങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്.
1: അങ്ങനെ നമ്മളെ ഏറ്റവും സന്തോഷിപ്പിച്ചേക്കുന്ന ഏതൊക്കെ സ്റ്റേജുകളാണെന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ?
0: ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ കേരളത്തിന് പുറത്തോട്ടുള്ള സ്റ്റേജുകൾ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഈ ഗോകുലം ഗോശാലയിൽ ചെറിയ കുട്ടികളടക്കം വന്ന് കൃഷ്ണൻ്റെ ഇതെല്ലാം ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഉണ്ടായിരുന്നു, ഞങ്ങൾ 3 പേരും മാറി മാറി ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു സന്തോഷമായിരുന്നു.
1: ഒരു നൃത്ത അധ്യാപിക കൂടിയാണ്.
0: അതെ.
1: ഇപ്പോൾ ശിഷ്യസമ്പത്ത് ഇങ്ങനെ വിപുലമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പുതിയ തലമുറ, ഇപ്പോൾ നമ്മളെപ്പോഴും പറയും കുട്ടികളൊക്കെ ഇപ്പോൾ സ്ക്രീനിൻ്റെ അഡിക്റ്റ് ആണ്.
0: അതെ.
1: പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കുട്ടികൾക്ക് നൃത്തം പോലെയുള്ള കലാരൂപങ്ങൾ പഠിക്കാൻ എന്തുമാത്രം താല്പര്യമുള്ളതായി തോന്നിയിട്ടുണ്ട്?
0: ഒരുവിധപ്പെട്ട എല്ലാ കുട്ടികൾക്കും താല്പര്യമുണ്ട്, നല്ല ഗ്രഹണശക്തിയുമുണ്ട്. പക്ഷേ അവരെത്തിപ്പെടുന്ന ഗുരുവിലൂടെയാണ് അവരുടെ കഴിവ് വെളിയിൽ വരിക. ഒരു കല നമ്മൾ അവതരിപ്പിക്കപ്പെടുന്നതിൽ കൂടെ മാത്രമല്ല ആ കലയെപ്പറ്റി അറിയുന്നത്, അതിൻ്റെ ആത്മീയതയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. അതായത് ഒരു കല പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്ഷമ, സൗന്ദര്യബോധം, ഭക്തി, അനുഭൂതി, മാനസിക സന്തോഷം, സഹാനുഭൂതി, കരുണ. മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മൾ പറയില്ലേ മനുഷ്യത്വം ഇല്ലേന്ന് ചോദിക്കുന്ന പോലെ, അതെല്ലാം ഒരു കല പഠിക്കുന്നതിലൂടെ കിട്ടുന്ന അറിവാണ്. അത് ഏത് ഗുരുവിൽ നിന്ന് സ്വീകരിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. കാരണം ഗുരു കൊടുക്കുന്നതാണ് കുട്ടികളിൽ അഡാപ്റ്റ് ആകുന്നത്.
1: നമ്മൾ നല്ലൊരു സമൂഹത്തിന്റെ സൃഷ്ടിയിലേക്കാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്.
0: അതെ.
1: അതിലെ നൃത്തം പോലുള്ള കലകളുടെ ഒരു പ്രാധാന്യം എന്താണ്?
0: കലകൾക്ക്

0: ഏറ്റവും നല്ല പ്രാധാന്യമുണ്ട്. അത് നൃത്തമായാലും സംഗീതമായാലും വേറെ വാദ്യമായാലും ഡ്രോയിങ് എന്ത് തന്നെയായാലും, കാരണം കല പഠിക്കുന്നത് കൊണ്ട് ഒരു കുട്ടിക്ക് അറിവ് വർദ്ധിക്കുകയുള്ളൂ. കല എപ്പോഴും നമ്മളെ ഉയർന്ന തലത്തിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്.
1: കല എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടിയുള്ള ഒന്നാണ്. പക്ഷെ സമൂഹം ഈ കലാകാരന്മാരെ എങ്ങനെ സംരക്ഷിക്കുന്നു?
0: സമൂഹം കലകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, പക്ഷേ വേണ്ടത്ര ശരിയായ രീതിയിലുള്ള പ്രോത്സാഹനം വളരെ കുറവാണ് നമ്മുടെ സാംസ്കാരികമായിട്ട് നോക്കിയാലും. കാരണം കല ഇപ്പോ മിക്കയിടത്തും ഡാൻസ് ഫോംസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് വേറെയും അതിൻ്റെ കൂടെ അവർ ആഡ് ചെയ്യുന്നുണ്ട്. ശാസ്ത്രീയമായി ചെയ്യുന്നതിന് വേറൊരു വേദി, മറ്റത് ചെയ്യുന്നതിന് വേറൊരു വേദി, അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും.
1: ഭരതനാട്യം, കേരളനടനം രണ്ട് നൃത്ത രൂപങ്ങളിൽ തൻ്റെതായ അറിവ് സംശീകരിക്കുകയും അത് ജീവിതം തന്നെ ആക്കി മാറ്റി തീർക്കുകയും ചെയ്ത ഒരാളാണ്. മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇനിയുള്ള പ്രതീക്ഷകളും സ്വപ്നങ്ങളും എന്താണ്?
0: എൻ്റെ സ്വപ്നം കേരള നടനം എന്ന് പറയുന്ന കല ഈ ഒറിജിനാലിറ്റിയിൽ അതിനെ മാക്സിമം എത്രത്തോളം എത്തിക്കാൻ കഴിയുമോ അത്രത്തോളം എത്തിക്കുക, മാക്സിമം വരും തലമുറയ്ക്ക് കൈമാറുക എന്ന ഉദ്ദേശമാണ് ഏറ്റവും കൂടുതലും ഉള്ളത്. എന്നെ സംബന്ധിച്ച് ഭരതനാട്യത്തിന് ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്, വേൾഡ് വൈഡ് ഉണ്ട്. കേരള നടനത്തിന് ആർട്ടിസ്റ്റ് വളരെ ശരിയായ ആർട്ടിസ്റ്റുകൾ കുറവാണ്. ഞാൻ പറയുന്നത് ശരിയായ ആർട്ടിസ്റ്റ് കലോത്സവത്തിലൂടെ കയറി വരുന്നതോ അല്ലെങ്കിൽ കലോത്സവത്തിലൂടെ കാട്ടിക്കൂട്ടുന്നതോ അല്ല. കലോത്സവം തെറ്റാണ്, കലോത്സവത്തിൽ കാട്ടിക്കൂട്ടുന്ന തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഗുരുജി ആവിഷ്കരിച്ച ചിട്ട അതിൽ വളരെ കുറവാണ്. ശരിയായ രീതിയിൽ കേരള നടനം ചെയ്ത് ഫലിപ്പിക്കുക, ഞാൻ പറഞ്ഞ പോലെ കലാമണ്ഡലം പോലുള്ള സ്ഥാപനങ്ങളിൽ ഈ ഒരു കല പഠിക്കാൻ കോഴ്സ് അക്കാഡമിക് തലത്തിലെല്ലാം കൊണ്ടുവരിക, കൂടുതൽ ഈ കലയെ പരിപോഷിപ്പിക്കാൻ നോക്കുക, വർക്ക്ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ് നടത്തിയാലും അത് ശരിയായ രീതിയിൽ നടത്തുക. എന്താണ് ഗുരുജി ആവിഷ്കരിച്ച് വെച്ചത്, ചിട്ടപ്പെടുത്തിയത്, ആ ചട്ടക്കൂട്, ഇതെല്ലാം മനസ്സിലാക്കി അതിൻ്റെ ഒറിജിനാലിറ്റിയിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. വരും തലമുറയിൽ അല്ലെങ്കിൽ ഇപ്പോൾ തലമുറയിൽ ഉള്ള നൃത്തം പഠിക്കുന്ന, നൃത്തത്തിനോട് താല്പര്യമുള്ള എല്ലാവരുടത്തും എനിക്കുള്ളൊരു റിക്വസ്റ്റ് എന്ന് പറയുന്ന കല ശരിയായ രീതിയിൽ പഠിക്കുക, അതിൻ്റെ ആത്മീയ തലത്തിലോട്ട് എത്താൻ ശ്രമിക്കുക. ഒരിക്കലും ഒരു വിനോദമായിട്ടോ ഒരു അവതരിപ്പിക്കപ്പെടുന്നതിലൂടെ എല്ലാം നേടാം, ഒരു പുരസ്കാരം നേടുന്നതാണ് ഏറ്റവും വലിയ വിജയം, അങ്ങനെയൊന്നും വിചാരിക്കാതെ ആ കലയെ സംരക്ഷിച്ച് നമ്മൾ പഠിക്കുന്നത് കൊണ്ട് നമുക്കും പ്രയോജനമാകണം, മറ്റുള്ളവർക്കും പ്രയോജനമാകണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോ വിദ്യാഭ്യാസവും, അത് എന്തു തന്നെയായാലും കലയായാലും എന്തു തന്നെയായാലും, അതിനെ മുന്നോട്ട് പരിപോഷിപ്പിക്കുക. അതിലൂടെ ആത്മസമർപ്പണം, നമ്മളെ തന്നെ നമ്മൾ സമർപ്പിക്കുക, ദൈവത്തെ എങ്ങനെ കാണുന്നു അതുപോലെ കലയെയും കാണണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്.
1: തീർച്ചയായിട്ടും ആ രീതിയിൽ ഏറ്റവും വിജയകരമായി തന്നെ ആ പ്രവർത്തനം മുമ്പോട്ട് പോകട്ടെ. അതുവഴി കലയ്ക്കും ആ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്നുള്ള ആശംസകൾ.
0: നന്ദി.
2: നർത്തകിയും നൃത്താധ്യാപികയും ഗവേഷകയുമായ അപർണ ശർമ്മ ഇജിയുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖമാണ് നേർമൊഴിയിൽ ഇതുവരെ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.
4: ആകാശവാണി തൃശൂർ. യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
3: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
4: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാൻമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ.
1: ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക വികസനത്തിന് ഉദ്ദേശിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാൻമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. 2024-25 മുതൽ 2028-29 വരെയുള്ള 5 വർഷത്തെ കാലയളവിൽ ആണ് ഇത് നടപ്പിലാക്കുന്നത്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ 10.45 കോടിയിലധികം പട്ടികവർഗ ജനസംഖ്യയും 705 ആദിവാസി ജനവിഭാഗങ്ങളുമുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും പുറം ലോകത്തുനിന്ന് അകലെയുള്ള മേഖലകളിലാണ് താമസിക്കുന്നത്. ഓരോ സമൂഹത്തിനും സ്വന്തമായ സംസ്കാരവും ഭാഷാപരമായ പ്രത്യേകതകളുമുണ്ട്. വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഏകീകരണത്തിലൂടെ പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ അവരുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, മറ്റ് സാമൂഹ്യ സാമ്പത്തിക വികസനമാണ് ലക്ഷ്യമിടുന്നത്. പ്രധാൻമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ എന്ന പദ്ധതിയുടെ വിജയമാണ് ഈ പദ്ധതിയിലേക്ക് സർക്കാരിനെ നയിച്ചത്. 2024-25 ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചതുപോലെ ഏകദേശം 63,000 ഉൾപ്പെടുത്തി 5 കോടിയിലധികം ആദിവാസി ജനങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. 549 2,740 ആദിവാസി ഭൂരിപക്ഷ ഗ്രാമങ്ങളിൽ ഇത് നടപ്പിലാക്കപ്പെടും. അടച്ചുറപ്പുള്ള വീടുകൾ, കുടിവെള്ളം, വൈദ്യുതി, പട്ടികവർഗ ഭൂരിപക്ഷമുള്ള ഗ്രാമങ്ങളിലേക്ക് ഏത് കാലാവസ്ഥയിലും എത്താനാകുന്ന റോഡ് കണക്ഷൻ, ഭാരത് നെറ്റ് വഴി മൊബൈൽ ഇന്റർനെറ്റ് കണക്ഷൻ എന്നിവ ഉറപ്പാക്കുക വഴി അടിസ്ഥാന സൌകര്യ വികസനം ഈ പദ്ധതി വിഭാവന ചെയ്യുന്നു. സ്കിൽ ഇന്ത്യ മിഷൻ വഴി തൊഴിൽ പരിശീലനം, കൃഷി, മൃഗപരിപാലനം, മത്സ്യബന്ധനം എന്നിവയ്ക്ക് പിന്തുണ തുടങ്ങിയവ നൽകുക വഴി ആദിവാസി ജനസമൂഹത്തിന് സാമ്പത്തിക സുരക്ഷ ഉറപ്പാകും. സമഗ്ര ശിക്ഷാ അഭിയാൻ വഴി സ്കൂളുകളിലും കോളേജുകളിലും മൊത്തം പ്രവേശന അനുവാദം വർദ്ധിപ്പിക്കുക, ജില്ലാ ബ്ലോക്ക് തല പട്ടികവർഗ ഹോസ്റ്റലുകൾ സ്ഥാപിക്കുക വഴി വിദ്യാഭ്യാസ ഗുണമേന്മയും പദ്ധതി ലക്ഷ്യമിടുന്നു. നാഷണൽ ഹെൽത്ത് മിഷൻ വഴി മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ കാർഡ് അഥവാ PMJAY കാർഡ്, ഗർഭസ്ഥ ശിശുവിന് സിക്കിൾ സെൽ പരിശോധനയ്ക്ക് ആധുനിക സൌകര്യങ്ങൾ എന്നിങ്ങനെയുള്ള ആരോഗ്യ സേവനങ്ങളും പദ്ധതി ലക്ഷ്യമിടുന്നു. ചുരുക്കത്തിൽ, വിവിധ മന്ത്രാലയങ്ങളുടെയും പദ്ധതികളുടെയും സഹകരണത്തിലൂടെ ഭാരതത്തിലെ ആദിവാസി സമൂഹത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുകയാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. ടൂറിസം സാധ്യത വർദ്ധിപ്പിക്കാൻ ട്രൈബൽ ഹോംസ്റ്റേ, 100 TMMC അഥവാ ട്രൈബൽ മാർക്കറ്റിംഗ് സെന്റേഴ്സ് വഴി ആദിവാസി ഉൽപ്പന്നങ്ങളുടെ വിപണന സൌകര്യങ്ങൾ തുടങ്ങിയവ പദ്ധതിയുടെ മറ്റ് സവിശേഷതകളാണ്. PM ഗതിശക്തി പോർട്ടലിൽ പദ്ധതിയുടെ മുഴുവൻ വികസനവും മാപ്പ് ചെയ്യപ്പെടും. ഓരോ സംസ്ഥാനത്തും സംസ്ഥാനതല കമ്മിറ്റിയും ജില്ലാതല കമ്മിറ്റിയും ഉണ്ടാകും. ഇതിനനുബന്ധമായി സംസ്ഥാനതലവും ജില്ലാതലവുമുള്ള പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റുകൾ അഥവാ PMU പ്രവർത്തിക്കും. പദ്ധതി നടത്തിപ്പിൽ മികവ് കാട്ടുന്ന ജില്ലകൾക്ക് അവാർഡുകൾ നൽകുവാനും ഇതിൽ നിർദ്ദേശമുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒത്തുചേർന്നുള്ള കോഓപ്പറേറ്റീവ് ഫെഡറലിസം മാതൃകയിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഒപ്പം സമഗ്ര സർക്കാർ സമീപനം, അതായത് വിവിധ മന്ത്രാലയങ്ങൾ പരസ്പരം സഹകരിച്ചും സംയോജിതമായി പ്രവർത്തിച്ചും ആദിവാസി സമൂഹത്തിന് ഫലപ്രദവും ചെലവ് കുറഞ്ഞതുമായ ദീർഘകാലത്തേക്കുള്ള സ്ഥിരതയുള്ള ഫലങ്ങൾ ഉറപ്പാക്കുന്നതാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാന്റെ ലക്ഷ്യം.
0: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാനെക്കുറിച്ചുള്ള പരിപാടിയാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇനി കേൾക്കാം വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നാളെ കർണാടകയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം ഗോവയിലേക്ക് പോകും. മറ്റന്നാൾ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തങ്കടിയിലുള്ള SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സിദ്ധരാമയ്യ 2nd തവണയും കർണാടക മുഖ്യമന്ത്രിയാവുകയായിരുന്നു. മുൻപ് 2013 മുതൽ 2018 വരെയും അദ്ദേഹം മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കർണാടക കോൺഗ്രസിലെ മുതിർന്ന നേതാവും ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാറാകും പുതിയ മുഖ്യമന്ത്രിയെന്നാണ് സൂചന. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. June 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ചയും നടക്കും. ഈ മാസം 21 ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും പൂർത്തിയായിരുന്നു. കേരളത്തിൽ സ്വപ്നതുല്യമായ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോഴിക്കോട് പൌരസ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിസ്റ്റത്തിന്റെ തകരാർ പരിഹരിക്കുമെന്നും നികുതി ചോർച്ച തടയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം വെമ്പായത്തെ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ് വിനോദസഞ്ചാരികൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. ഇത് സംബന്ധിച്ച് ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. റൈഡുകളുടെ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി L. മുരുകൻ ഗുരുവായൂർ സന്ദർശിച്ചു. BJP നേതാവും രാജ്യസഭാ MPയുമായ C. സദാനന്ദൻ മാസ്റ്ററുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം ഗുരുവായൂരിലെത്തിയത്. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവത്തിൽ ക്ഷേത്ര ഭരണസമിതി നാളെ യോഗം ചേരും. 5 പേരടങ്ങുന്ന ഭരണസമിതിയാണ് രാവിലെ 10 മണിക്ക് യോഗം ചേരുന്നത്. സ്വർണവിലയിൽ നേരിയ കുറവ്. പവന് 560 രൂപ കുറഞ്ഞ് 114,440 രൂപയും ഗ്രാമിന് 14,305 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഇംഗ്ലണ്ടിലെ ചേംസ്ഫോർഡിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുക. IPL ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന 2nd ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. നാളത്തെ മത്സരത്തിൽ വിജയിക്കുന്ന ടീം കലാശപ്പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ഞായറാഴ്ച അഹമ്മദാബാദിലാണ് IPL ഫൈനൽ. ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. സൽമാൻ നിസാർ ടീമിനെ നയിക്കും. മത്സരങ്ങൾ മറ്റന്നാൾ മുതൽ ഡെറാഡൂണിൽ നടക്കും. നേപ്പാളുമായാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. നാഷണൽ സ്പോർട്സ് ഡിജിറ്റൽ എക്കോസിസ്റ്റത്തിന് കീഴിൽ ദേശീയ കായിക ഫെഡറേഷനുകളിൽ സാങ്കേതിക വിദ്യാ ഉപദേഷ്ടാക്കളുടെ സേവനം ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്ര യുവജനക്ഷേമ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ദേശീയ പരിശീലന ക്യാമ്പുകൾ, കായിക മേളകൾ തുടങ്ങിയവയിൽ മെച്ചപ്പെട്ട ആസൂത്രണത്തിന് സാങ്കേതിക വിദ്യ സഹായകരമാകുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2016 പ്രാബല്യത്തിൽ വന്ന ഇൻസോൾവെൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് നിലവിൽ വന്ന് ഇന്ന് 10 വർഷം പൂർത്തിയായി. ഇന്ത്യയുടെ പാപ്പരത്ത ചട്ടക്കൂടിനെ ആധുനികവൽക്കരിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമായി അവതരിപ്പിച്ച IBC വീണ്ടെടുക്കൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ഉത്തരവാദിത്തമുള്ള വായ്പ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്തിന്റെ സാമ്പത്തിക നിയമ സംവിധാനങ്ങളിലുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതുപ്രകാരം 2026 മാർച്ച് വരെ 1419 കേസുകളിൽ പരിഹാര പദ്ധതികൾ അംഗീകരിച്ചു. സംസ്ഥാനത്ത് 1 ജൂൺ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. നാളെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 18 മാസങ്ങൾക്കുള്ളിൽ 20 ലക്ഷം TEU ചരക്ക് നീക്കം കൈകാര്യം ചെയ്ത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 2024 പ്രവർത്തനം ആരംഭിച്ചതിനുശേഷം 10 ലക്ഷം TEUവും 20 ലക്ഷം TEUവും ഏറ്റവും വേഗത്തിൽ കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ തുറമുഖമെന്ന നേട്ടമാണ് വിഴിഞ്ഞം സ്വന്തമാക്കിയത്. ഈ അതിവേഗ വളർച്ച ട്രാൻസ്ഷിപ്മെന്റ് ചരക്കുകൾക്കായി വിദേശ തുറമുഖങ്ങളെ ആശ്രയിക്കുന്ന

0: സാഹചര്യം ഒഴിവാക്കുന്നതിന് നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. രാഷ്ട്ര സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ ജർമ്മൻ പത്രത്തിന് രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയെന്നാരോപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ അടുത്ത ഉപദേഷ്ടാവിനെതിരെ നടപടി. 2024 ഒരു ജർമ്മൻ ടാബ്ലോയിഡിന് രഹസ്യരേഖ ചോർത്തി നൽകിയ കേസിൽ ഉപദേഷ്ടാവ് ജൊനാഥൻ യൂറിച്ചിനെതിരെ കുറ്റം ചുമത്തുമെന്ന് ഇസ്രായേൽ അറ്റോർണി ജനറൽ അറിയിച്ചു. എന്നാൽ കുറ്റപത്രത്തെക്കുറിച്ച് നെതന്യാഹുവിൻ്റെ ഓഫീസ് പ്രതികരിച്ചില്ല. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ, സേവന വാർത്തകൾ. ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കുകയും റീപാക്കിംഗ് ചെയ്യുന്നതുമായ ഭക്ഷ്യ സംരംഭകർക്ക് 2025-26 സാമ്പത്തിക വർഷത്തെ വാർഷിക റിട്ടേൺ ഈ മാസം 31 പിഴ കൂടാതെ സമർപ്പിക്കാം. ഈ മാസം 31 ശേഷമുള്ള ഓരോ ദിവസത്തിനും 100 എന്ന കണക്കിൽ പിഴ അടയ്ക്കണം. യഥാസമയം വാർഷിക റിട്ടേൺ സമർപ്പിക്കാത്ത നിർമ്മാതാക്കൾക്ക് വരും വർഷങ്ങളിൽ FSSAI ലൈസൻസ് പുതുക്കുവാൻ സാധിക്കുന്നതല്ല. ഭക്ഷ്യ സംരംഭകർക്ക് FOSCOS.FSSAI.GOV.IN എന്ന പോർട്ടൽ വഴി വാർഷിക റിട്ടേൺ ഓൺലൈനായി സമർപ്പിക്കാം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം ASAP കേരള ചാത്തന്നൂർ സെന്ററിൽ നടത്തുന്ന സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. 18 മുകളിൽ പ്രായമുള്ള SSLC വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. 5 കോഴ്സ് കാലാവധി. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9495999971. നമ്പർ ആവർത്തിക്കാം, 9495999971. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് കീഴിൽ +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെയും മക്കൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 2025-26 വർഷത്തെ യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന ബിരുദ ബിരുദാനന്തര പരീക്ഷകളിൽ 1, 2, 3 റാങ്ക് നേടിയവർക്കും ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാം. ഈ പദ്ധതികൾക്കായി യോഗ്യരായ വിദ്യാർത്ഥികൾ മത്സ്യബോർഡ് ഫിഷറീസ് ഓഫീസുകളിൽ അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് മത്സ്യബോർഡിൻ്റെ ഫിഷറീസ് ഓഫീസുമായോ മേഖലാ ഓഫീസുമായോ ബന്ധപ്പെടുക. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 3 വൈകിട്ട് 5 ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04842396005. നമ്പർ ആവർത്തിക്കാം, 04842396005. ഇന്ത്യൻ നേവിയിലെ വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കുമായി പ്രശ്നപരിഹാര അദാലത്തും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കും. നാളെ രാവിലെ 11 മുതൽ തൃശൂർ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസ് കോൺഫറൻസ് ഹാളിലാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത്. INS വെണ്ടുരുത്തിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ബോധവൽക്കരണ ക്ലാസ് നയിക്കുക. ഇന്ത്യൻ നേവിയിലെ എല്ലാ വിമുക്ത ഭടന്മാരും അവരുടെ ആശ്രിതരും പങ്കെടുക്കണമെന്ന് സൈനികക്ഷേമ ഓഫീസർ അറിയിച്ചു. സേവന വാർത്തകൾ സമാപിച്ചു.
2: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
3: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
2: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
3: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
2: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 68063.
2: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക.

0: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് മറ്റൊരു അധ്യയന വർഷത്തിലേക്ക് പഠിക്കാം ചിട്ടയോടെ. അധ്യാപികയും മെന്ററും കൗൺസിലറുമായ ഗീതാദേവി എസ് സംസാരിക്കുന്നു.
1: പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, ഒരു പുതിയ അധ്യയന വർഷത്തിൻ്റെ പടിവാതുക്കൽ നാം വീണ്ടും ഒത്തുചേരുകയാണ്. പുതിയ ക്ലാസ് മുറികൾ, പുതിയ പുസ്തകങ്ങൾ, പുതിയ അധ്യാപകർ, പുതിയ കൂട്ടുകാർ എല്ലാം കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്നു. വർണ്ണാഭമായ പുതിയ സ്വപ്നങ്ങളുമായി നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് നടന്നുകയറാം. നടന്നുകയറി ജീവിത വിജയത്തിലേക്കുള്ള വഴി കണ്ടെത്താം. ആ വഴി എങ്ങനെ കണ്ടെത്താം? അതിനായി നിങ്ങളുടെ പ്രവർത്തനങ്ങളെ എങ്ങനെ ചിട്ടപ്പെടുത്താം എന്ന് പരിശോധിക്കാം. പഠനം എന്നത് മാർക്ക് നേടുന്നതിനുള്ള മാർഗം മാത്രമല്ല, ജീവിതത്തെ മനോഹരമാക്കാനും വ്യക്തിത്വത്തെ വളർത്താനും സമൂഹത്തിന് ഉപകാരിയായി മാറാനും വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടുതന്നെ പഠിക്കാം ചിട്ടയോടെ എന്ന സന്ദേശം വളരെ പ്രസക്തമാണ്. ചിട്ട എന്ന പ്രയോഗം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ക്രമം, നിയന്ത്രണം, സമയബോധം, ഉത്തരവാദിത്തം, ഇവയെല്ലാം ചേർന്നതാണ് ചിട്ട. ചില നല്ല ശീലങ്ങൾ ഉൾപ്പെടുത്തിയാൽ പഠനം കൂടുതൽ സന്തോഷകരവും ആസ്വാദ്യവും ലളിതവും ആക്കാൻ കഴിയും. പ്രധാനമായും സമയക്രമം, ശ്രദ്ധ, ആഹാരം, ജീവിതശൈലി, രക്ഷകർത്താക്കളുടെ ശ്രദ്ധ, അധ്യാപകരുടെ ശ്രദ്ധ, സാമൂഹ്യ ബോധം, ആത്മവിശ്വാസം, അവസരങ്ങളുടെ ലഭ്യത, ഔചിത്യ ബോധം എന്നീ 10 ഘടകങ്ങൾ ചേരുമ്പോഴാണ് വിദ്യാർത്ഥികൾ ജീവിത വിജയത്തിലേക്ക് നയിക്കപ്പെടുന്നത്. അതിൽ ഒന്നാമത്തേത് സമയക്രമീകരണം അഥവാ ടൈം മാനേജ്മെൻറ്റ്. സമയം ക്രമമായി വിനിയോഗിക്കുമ്പോൾ പഠനവും ജീവിതവും കൂടുതൽ മനോഹരമാകും. ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ളത് സമയമാണ്. പണം ചെലവഴിക്കുന്നതിനെക്കുറിച്ച് പഠിക്കുവാനും പരിശീലനം നേടുവാനും നാം ശ്രമിക്കാറുണ്ട്. അതിനായി ധാരാളം ഗ്രന്ഥങ്ങളും പഠനങ്ങളും ശാസ്ത്രവും ഒക്കെയുണ്ട്. അതുപോലെ തന്നെ സമയം വിനിയോഗിക്കുന്നതിനെക്കുറിച്ചും പഠിക്കേണ്ടതുണ്ട്. ഓരോ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്ന 86,400 സെക്കൻഡിൽ ഓരോ സെക്കൻഡും വിജയത്തിനുവേണ്ടി വിനിയോഗിക്കണം. നല്ല രീതിയിൽ സമയം വിനിയോഗിക്കുന്നവർക്ക് സമയക്കുറവ് അനുഭവപ്പെടില്ല. സമയബന്ധിതമായി ക്രമീകരിച്ചാൽ പഠനം നിശ്ചിത സമയത്ത് തീർക്കുവാൻ സാധിക്കും എന്ന് മാത്രമല്ല, ഒട്ടേറെ സമയം ലാഭിക്കുവാനും സാധിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കൂ, ഉന്നത വിജയം നേടിയവർ, ജീവിത വിജയം നേടിയവർ, ഇവരെല്ലാം സമയത്തെ വേണ്ടവണ്ണം വിനിയോഗിച്ചിട്ടുണ്ട്. പ്രതിഭ എന്നത് 1% പ്രചോദനവും 99% കഠിനാധ്വാനവുമാണ്. പ്രതിഭാശാലി ജനിക്കുകയല്ല, നിർമ്മിക്കപ്പെടുകയാണ്. കഠിനാധ്വാനം എന്നാൽ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തി പടിപടിയായുള്ള അധ്വാനമാണ്. വിഷയത്തിൻ്റെ എല്ലാ വശങ്ങളും സമഗ്രമായി വിശകലനം ചെയ്ത് സ്വായത്തമാക്കിയുള്ള അധ്വാനമാണിത്. സമയവിനിയോഗത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു അലസതയാണ്. വൃക്ഷത്തെ ഇത്തിൽക്കണ്ണി നശിപ്പിക്കുന്നതുപോലെ സമയക്രമീകരണത്തെ ആകെ താറുമാറാക്കുന്ന ഇത്തിൽക്കണ്ണിയാണ് ഈ അലസത. സമയക്രമീകരണം ചെയ്യുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് ലഭ്യമായ സമയവും കണക്കിലെടുത്ത് ഒരു ടൈം ടേബിൾ തയ്യാറാക്കാം. അത് അനുസരിച്ച് പ്രവർത്തിക്കുക. ടൈം ടേബിൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1. പഠന സമയം മുൻകൂട്ടി തീരുമാനിക്കുക. 2. പഠനത്തോടൊപ്പം വിശ്രമം, വിനോദം, വ്യായാമം എന്നിവയ്ക്കും സമയം മാറ്റിവെക്കുക. 3. ബുദ്ധിമുട്ട് തോന്നുന്ന വിഷയങ്ങൾക്ക് കൂടുതൽ സമയം അനുവദിക്കുക. 4. ഇന്നു ചെയ്യാനുള്ളത് ഇന്നു തന്നെ ചെയ്യുവാനുള്ള സാഹചര്യമൊരുക്കുക. 5. വലിയ ടാർഗറ്റുകളെ വിഭജിച്ച് ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാക്കി പൂർത്തീകരിക്കുക. 2. ശ്രദ്ധ. എന്താണ് ശ്രദ്ധ അഥവാ കോൺസെൻട്രേഷൻ? ഒരു കാര്യത്തിലേക്ക് മനസ്സിനെ ഏകാഗ്രമായി കൃത്യമായി കേന്ദ്രീകരിക്കുവാനുള്ള കഴിവാണ് ശ്രദ്ധ. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിലും പ്രവൃത്തികളിലും മനസ്സ് പൂർണ്ണമായും കേന്ദ്രീകരിക്കുന്ന അവസ്ഥയാണിത്.

ശ്രദ്ധയോടെയുള്ള പഠനം വിദ്യാർത്ഥികളെ അറിവുകളുടെ നെറുകയിലെത്തിക്കുന്നു. ശ്രദ്ധ വർദ്ധിപ്പിക്കാൻ അഥവാ അശ്രദ്ധ ഉണ്ടാകാതിരിക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പഠനത്തിനായി സ്ഥിരമായി ഒരു സ്ഥലം നിശ്ചയിക്കുക. ബാഹ്യ സ്വാധീനമുണ്ടാകാത്ത, ആവശ്യത്തിന് കാറ്റും വെളിച്ചവും കയറുന്ന ശാന്തമായ ഒരു സ്ഥലമായിരിക്കണം അത്. ലക്ഷ്യം നിശ്ചയിച്ച് പഠിക്കുമ്പോൾ ഏകാഗ്രത കൂടും. സ്ഥിരമായ സ്ഥലം പോലെ സ്ഥിരമായ സമയവും നിശ്ചയിക്കുക. സ്വന്തം കഴിവിൽ വിശ്വാസമുറപ്പിച്ച് താരതമ്യങ്ങൾ ഒഴിവാക്കി പഠനം നടത്തുക. ചെറിയ ഇടവേളകൾ നൽകുക. പഠിക്കുന്ന വിഷയങ്ങളിൽ താൽപ്പര്യം വളർത്തുക. പഠിച്ചവയെക്കുറിച്ച് കുറിപ്പുകൾ തയ്യാറാക്കുക. യോഗ, ധ്യാനം, ചില വ്യായാമങ്ങൾ ഇവ ശ്രദ്ധ വർദ്ധിപ്പിക്കും. ഉറക്കവും ഭക്ഷണവും വേണ്ടത്ര വേണ്ട പോലെ കൃത്യമായിരിക്കണം. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പ്രോത്സാഹനം ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നു. 3. ആരോഗ്യം. രോഗമില്ലാത്ത അവസ്ഥയെയാണ് ആരോഗ്യം എന്ന വാക്കുകൊണ്ട് നിർവചിക്കുന്നത്. ആരോഗ്യവും പഠനവും തമ്മിൽ നല്ല ബന്ധമുണ്ട്. വിദ്യാർത്ഥിയുടെ വളർച്ച, ശരീരഭാരം, വളർച്ചയുടെ തോത് മുതലായ ഘടകങ്ങൾ കണക്കിലെടുത്ത് ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടത്ര ആഹാരം കഴിക്കണം. ആഹാരം കുറയുന്നതും കൂടുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആഹാരത്തിലെ പോഷക ഘടകങ്ങളും ആവശ്യത്തിന് ജലപാനവും ശ്രദ്ധിക്കേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ ആഹാരം എത്ര കഴിക്കണം, എപ്പോഴൊക്കെ കഴിക്കണം, എന്തെല്ലാമൊക്കെ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നത് വിജയം കാംക്ഷിക്കുന്ന വിദ്യാർത്ഥി മനസ്സിലാക്കിയിരിക്കണം. ആരോഗ്യത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം ജീവിതശൈലിയാണ്. കൃത്യസമയത്ത് ആഹാരം കഴിക്കുക, കൃത്യമായി വേണ്ടത്ര സമയം ഉറങ്ങുക, വ്യായാമങ്ങൾ ആവശ്യാനുസരണം ചെയ്യുക, വിശ്രമവും വിനോദങ്ങളും കണ്ടെത്തുക തുടങ്ങിയവയെല്ലാം ഉത്തമമായ ജീവിതശൈലികളുടെ ഉദാഹരണങ്ങളാണ്. 4. ചിട്ടയായ പഠനത്തിൽ രക്ഷിതാക്കളുടെ പങ്ക്. കുട്ടികളുടെ പഠനത്തിന് മാതാപിതാക്കളുടെ സ്നേഹവും പ്രോത്സാഹനവും നിറഞ്ഞ പിന്തുണയും അത്യാവശ്യമാണ്. രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട, ആവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വീട്ടിൽ ശാന്തവും പഠനാനുകൂലവുമായ അന്തരീക്ഷമൊരുക്കണം. നിങ്ങളുടെ കുട്ടിയെ മറ്റൊരു കുട്ടിയുമായി താരതമ്യം ചെയ്യാൻ പാടില്ല. തൻ്റെ കുട്ടിയുടെ കഴിവുകളിൽ പരമാവധി വിശ്വസിക്കണം. സമയക്രമീകരണം നടത്തുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണം. കുട്ടികളുടെ ആശങ്കകളും പ്രശ്നങ്ങളും കേൾക്കുവാൻ സമയം കണ്ടെത്തണം. ജീവിതത്തിൻ്റെ മറ്റ് തിരക്കുകളിൽ മുഴുകുമ്പോൾ അല്പസമയം കുഞ്ഞുങ്ങൾക്കായി മാറ്റിവെക്കണം. ആത്മവിശ്വാസവും പ്രോത്സാഹനവും നൽകുന്ന വാക്കുകൾ നിരന്തരമായി പറയണം. പ്രവൃത്തികളിലും അംഗീകാരമുണ്ടാകണം. അധ്യാപകരുമായി നിരന്തരം ആശയവിനിമയം നടത്തുകയും പ്രശ്നങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി മുളയിലേ നുള്ളുകയും വേണം. നല്ല ശീലങ്ങളും മൂല്യങ്ങളും മാതൃകയായി കാണിച്ചു കൊടുക്കണം. പ്രിയ രക്ഷിതാക്കളെ, ശ്രദ്ധിക്കൂ, നിങ്ങളുടെ വാക്കുകളേക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തികളായിരിക്കും. ഇത് എപ്പോഴും ഓർക്കുക. 5. ചിട്ടയായ പഠനത്തിൽ അധ്യാപകരുടെ പങ്ക്. അറിവിനോടൊപ്പം ജീവിത വഴിയും മൂല്യവും പകർന്നു നൽകുന്നവരാണ് അധ്യാപകർ. അവർ വിദ്യാർത്ഥിയുടെ അറിവിനെയും ആത്മവിശ്വാസത്തെയും വാനോളം വളർത്തുന്ന വഴികാട്ടികളാണ്. കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തെ സ്വാധീനിക്കുന്ന നല്ല മാതൃകകളായിരിക്കണം അധ്യാപകർ. അവർ നൽകുന്ന സ്നേഹവും പിന്തുണയും കുട്ടികളുടെ മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. കുട്ടികൾക്ക് വരുന്ന ചെറിയ മാറ്റം പോലും അവർക്ക് വേഗം മനസ്സിലാക്കാൻ കഴിയും. അവർക്ക് രക്ഷിതാക്കളുമായി സഹകരിച്ച് നിരന്തരമായി ആശയവിനിമയം നടത്തി കുട്ടികളെ സഹായിക്കാൻ സാധിക്കും. 6. ചിട്ടയും സാമൂഹ്യ ബോധവും. ചിട്ടയായ വിദ്യാഭ്യാസം എപ്പോഴും സാമൂഹ്യ ബോധത്തിൽ അധിഷ്ഠിതമാണ്. സാമൂഹ്യ ബോധം എന്നത് സമൂഹത്തിലെ ആളുകളെയും ചുറ്റുപാടുകളെയും കുറിച്ചുള്ള ഉത്തരവാദിത്വവും അവബോധവുമാണ്. നല്ല വിദ്യാഭ്യാസം അറിവിനൊപ്പം സാമൂഹ്യ ബന്ധവും വളർത്തുന്നു. സമൂഹത്തിൽ പ്രകടമാക്കേണ്ട ഉത്തമ മൂല്യങ്ങൾ വിദ്യാർത്ഥികൾ നേടേണ്ടതുണ്ട്. പരസ്പര ബഹുമാനവും സഹകരണ മനോഭാവവും പഠിപ്പിക്കുന്നത് സമൂഹമാണ്. അഭിമുഖീകരിക്കേണ്ടി വരുന്ന നാനാതരം പ്രശ്നങ്ങളുടെ ബാലപാഠങ്ങളും ലഭിക്കുന്നത് സമൂഹത്തിൽ നിന്നു തന്നെയാണ്. കുട്ടികളിൽ കരുണ, സഹാനുഭൂതി മുതലായ ശീലങ്ങൾ വളർത്തുന്നതും അവരെ സാമൂഹ്യ സേവനങ്ങളിൽ പങ്കാളികളാക്കുന്നതും നല്ല പൗരന്മാരായി മാറ്റിയെടുക്കുന്നതും സമൂഹം തന്നെയാണ്. 7. ചിട്ടയും ആത്മവിശ്വാസവും. ആത്മവിശ്വാസം കൈമുതലായുള്ള വിദ്യാർത്ഥിക്കു മാത്രമേ ചിട്ടയായ പഠനം നടത്താനാവൂ. ആ ആത്മവിശ്വാസം

0: ജീവിത വിജയത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയാണ്. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. എനിക്ക് അതിന് കഴിയും, എനിക്കേ ഈ സമയത്ത് അത് കഴിയൂ എന്ന പോസിറ്റീവ് ചിന്തയോടെ പഠിക്കുക. പരാജയങ്ങളിൽ തളരാതെ അവയെ അവസരങ്ങളാക്കാൻ ശ്രമിക്കുക. സ്ഥിരമായ പരിശ്രമം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. കൂട്ടുകാരുമായി താരതമ്യം ചെയ്യാതെ സ്വന്തം കഴിവുകളിൽ ഉറച്ച് വിശ്വസിക്കുക. ലഭിക്കുന്ന പ്രോത്സാഹനങ്ങളെ അംഗീകരിച്ച് ആദരവോടെ സ്വീകരിക്കുക. ചിട്ടയായ പഠനത്തിന് തടസ്സം നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ചിട്ടയായ പഠനത്തിന് തടസ്സം നിൽക്കുന്ന പ്രധാന കാര്യങ്ങളിലൊന്നാണ് പ്രൊക്രാസ്റ്റിനേഷൻ, അഥവാ നിരന്തരമായി മാറ്റിവെക്കുന്ന ശീലം. ഇത് അലസതയുടെ ഒരു ബഹിസ്ഫുരണം തന്നെയാണ്. എന്നു മാത്രമല്ല, പ്രവൃത്തി ചെയ്യാനുള്ള പ്രാപ്തിക്കുറവും കൂടിയാണ്. പരീക്ഷാഭയവും മാനസിക സമ്മർദ്ദവും ചിട്ടകളെ തെറ്റിക്കുന്നവയാണ്. പരീക്ഷാഭയത്തെ പ്രതിരോധിക്കാനും സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കാനും നിരന്തരമായ പരിശീലനങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കൂട്ടുകാർ ആണ് കുട്ടികളെ കൂടുതൽ സ്വാധീനിക്കുന്നവർ. മോശം കൂട്ടുകെട്ടുകൾ ശീലങ്ങളെയും ചിട്ടകളെയും എല്ലാം മാറ്റിമറിക്കും. അതിനാൽ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കണം. യുവതലമുറ ഏറെ ഭയക്കേണ്ട സാമൂഹ്യ വിപത്താണ് മയക്കുമരുന്നുകളുടെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും സ്വാധീനം. അറിയാതെ ഉപയോഗിച്ചാൽ പോലും ആസക്തരാക്കുന്ന ഇത്തരം വസ്തുക്കളുടെ ഉപയോഗം കുഞ്ഞുങ്ങളെ എല്ലാ വിധത്തിലും നശിപ്പിക്കും എന്ന് ഓർക്കുക. ജാഗരൂകരായിരിക്കുക. മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ എന്നിവയുടെ അനിയന്ത്രിതമായ ഉപയോഗം കുട്ടികളുടെ സകല ചിട്ടകളെയും തെറ്റിക്കും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നു മാത്രമേ ഇവിടെ പറയാനുള്ളൂ. ജീവിതത്തിൽ അവസരങ്ങൾ ലഭിക്കുന്നത് അപൂർവമാണ്. അപൂർവമായി ലഭിക്കുന്ന അവസരങ്ങളെ അനുകൂലമാക്കുവാൻ കഴിയുന്നവർ വിജയികളാകും. അവസരം എന്താണ്? അവസരം ചിട്ടയായ പഠനത്തിന് അവസരം അത് എങ്ങനെ വിനിയോഗിക്കണം? ഒരു കാര്യത്തിൽ മുന്നേറാനോ കഴിവ് തെളിയിക്കാനോ ലഭിക്കുന്ന അനുയോജ്യമായ സാഹചര്യമാണ് അവസരം. ഇതൊരു സാധ്യത കൂടിയാണ്. ചിട്ടയായി പഠിക്കുന്ന വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ അവസരവും മനസ്സിലാക്കി ഗൗരവത്തോടെ സ്വീകരിക്കണം. സാങ്കേതിക വിദ്യകളുടെയും ഓൺലൈൻ പഠന സാധ്യതകളുടെയും അനന്ത സാധ്യതകൾ ലക്ഷ്യബോധത്തോടെ ഉപയോഗിക്കണം. ഓരോ പുതിയ അധ്യയന വർഷവും ഓരോ പുതിയ അവസരമാണ്. കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റുകൾ തിരുത്തുവാനും പുതിയ ലക്ഷ്യങ്ങൾ നേടാനും നല്ല ശീലങ്ങൾ രൂപപ്പെടുത്താനും ഈ സമയം ഉപയോഗിക്കാം. കുട്ടികളെ, വലിയ വലിയ സ്വപ്നങ്ങൾ കാണൂ. അതിലേക്ക് എത്തിച്ചേരാൻ ചെറിയ ചെറിയ ചിട്ടകൾ ജീവിതത്തിൽ കൊണ്ടുവരൂ. ഒരു ചിന്ത കൂടി പങ്കുവയ്ക്കട്ടെ. ചിട്ടയോടെയുള്ള പഠനം നല്ല മാർക്ക് മാത്രമല്ല, നല്ല വ്യക്തിത്വവും നല്ല ഭാവിയും കൂടി നൽകുന്നു. എല്ലാവർക്കും വിജയകരവും സന്തോഷകരവുമായ പുതിയ അധ്യയന വർഷം ആശംസിക്കുന്നു.
1: മറ്റൊരു അധ്യയന വർഷത്തിലേക്ക് പഠിക്കാം ചിട്ടയോടെ. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അധ്യാപികയും മെന്ററും കൗൺസിലറുമായ ഗീതാദേവി എസ്.

0: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
1: ആകാശവാണി തൃശൂർ. അറിയിപ്പ്: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 31 ഞായറാഴ്ച രാവിലെ 11 എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 31 ഞായറാഴ്ച രാത്രി 8 പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി കഥകളി പദങ്ങൾ കലാമണ്ഡലം അജേഷ് പ്രഭാകറും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സായികൃഷ്ണ, മദ്ദളം കലാമണ്ഡലം അനന്തുശങ്കർ. അശ്വതി തിരുനാൾ മഹാരാജാവ് എഴുതിയ രുക്മിണി സ്വയംവരം ആട്ടക്കഥയിലെ ചില ഭാഗങ്ങൾ. കുണ്ഠിനപുരിയിലെ ഭീഷ്മക മഹാരാജാവിന്റെ പുത്രിയായ രുക്മിണി വളരെ ചെറുപ്പത്തിൽ തന്നെ ശ്രീകൃഷ്ണനെ ഭർത്താവായി മനസ്സാവരിച്ചിരുന്നു. എന്നാൽ രുക്മിണിയുടെ സഹോദരനായ രുക്മനും പിതാവായ ഭീഷ്മക മഹാരാജാവും കൂടെ രുക്മിണിയെ ശിശുപാലന് വിവാഹം ചെയ്ത് നൽകാൻ തീരുമാനിക്കുന്നു. രുക്മിണി ഇക്കാര്യം അറിഞ്ഞ് അതീവ ദുഃഖിതയാകുന്നു. ആഭരണങ്ങളെല്ലാം ഉപേക്ഷിച്ച് ദുഃഖിതയായിരുന്ന രുക്മിണിയുടെ അടുക്കലേക്ക് ഒരു ബ്രാഹ്മണനെ തോഴിമാർ എത്തിക്കുന്നു. രുക്മിണി ആ ബ്രാഹ്മണനോട് തനിക്ക് കൃഷ്ണനോടുള്ള ആഗ്രഹത്തെക്കുറിച്ച് അറിയിക്കുന്നു. ബ്രാഹ്മണൻ രുക്മിണിയെ സമാധാനിപ്പിച്ച് സന്തോഷത്തോടുകൂടി ശ്രീകൃഷ്ണ സമീപത്തേക്ക് എത്തുകയും രുക്മിണിയുടെ വൃത്താന്തം അറിയിക്കുകയും വൃത്താന്തമറിഞ്ഞ് ശ്രീകൃഷ്ണൻ കുണ്ടിനപുരിയിലെത്തുകയും രുക്മിണിയെ സ്വന്തമാക്കുകയും ചെയ്യുന്നതാണ് കഥാസന്ദർഭം. ഇതിൽ തന്നെ ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കാൻ പോകുന്നു എന്നറിഞ്ഞ രുക്മിണി ദേവി ആഭരണങ്ങളെല്ലാം ഉപേക്ഷിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രാഹ്മണൻ ആഗതനാകുന്നത് മുതലുള്ള ഭാഗങ്ങളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. യദുകുല കാംബോജി, കാംബോജി, സൗരാഷ്ട്രം, നാട്ടക്കുറിഞ്ഞി, ബിലഹരി എന്നീ രാഗങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.

ആഗ്രഹങ്ങളെല്ലാം തന്നെ താൻ കൃഷ്ണനെ അറിയിക്കുകയാണ് എന്ന് രുക്മിണിക്ക് വാക്ക് നൽകിയ ശേഷം ആ ബ്രാഹ്മണൻ ദ്വാരകയിലേക്ക് പുറപ്പെടുന്നു. ദ്വാരകയിലെത്തിയ ബ്രാഹ്മണൻ കൃഷ്ണനെ കണ്ട് രുക്മിണിയെ വൃത്താന്തം അറിയിക്കുന്നു.

ദൃഷ്ടാന്തം കേട്ടറിഞ്ഞ ശ്രീകൃഷ്ണൻ തേര് തയ്യാറാക്കി ആ ബ്രാഹ്മണനെയും കൂടെ കൂട്ടിത്തന്നെ കുണ്ടിനപുരിയിലേക്ക് പുറപ്പെടുന്നിടത്ത് അശ്വതി തിരുനാൾ മഹാരാജാവ് എഴുതിയ രുക്മിണി സ്വയംവരം ആട്ടക്കഥയിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാമണ്ഡലം അജീഷ് പ്രഭാകർ, കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സായികൃഷ്ണ, മദ്ദളം കലാമണ്ഡലം ആനന്ദു ശങ്കർ.

0: ആകാശവാണി തൃശൂർ. അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 31 ഞായറാഴ്ച രാവിലെ 11 എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 31 ഞായറാഴ്ച രാത്രി 8 പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
2: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5
2: ഗാന്ധിമാർഗം.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം ചാർലി എന്ന ചിത്രത്തിൽ റഫീഖ് അഹമ്മദിൻ്റെ വരികൾ, ഗോപി സുന്ദറിൻ്റെ സംഗീതം, വിജയ് പ്രകാശ് പാടിയത്.

മനു മഞ്ജിത്തിൻ്റെ വരികൾ, ഷാൻ റഹ്മാൻ്റെ സംഗീതം. ഒരു വടക്കൻ സെൽഫി എന്ന ചിത്രത്തിൽ അരുൺ എലാട്ട്, കാവ്യ അജിത് എന്നിവർ പാടിയത്.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കുറ്റിപ്പുഴ രവി.
2: പെരിയോർകളെ പോലെ ചെറിയോർകളും മഞ്ഞിൽ മരണത്തിനു ശേഷം മാലോകർക്കിഷ്ടം ചേർപ്പോ. മലയാളത്തിലെ സി എന്ന് വിശേഷിപ്പിക്കാവുന്ന വയലോപ്പള്ളി ശ്രീധരമൻ്റെ അരിയില്ലാഞ്ഞിട്ട് എന്ന ലഘു കവിതയിലെ വരികളാണിത്. ഓരോ വരിയിലും 14 അക്ഷരവീതമുള്ള കേകാവൃത്തത്തിൽ 14 വരികളിലൂടെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ചിത്രം ഒരുക്കുന്നു. മഹാത്മാഗാന്ധി, ലിങ്കൺ എന്നീ രാഷ്ട്രപിതാക്കളും കാറൽ മാർ

0: ഭാഗത്ത് ശ്രീനാരായണ ഗുരു എന്നീ സാമൂഹ്യ സാംസ്കാരിക പ്രചാരകരും വേലത്തമ്പിദളവ, കുഞ്ഞാലിമരക്കാർ എന്നീ ദേശാഭിമാനികളും മറ്റും ജീവിതകാലത്തേക്കാൾ പിൽക്കാലത്ത് അറിയപ്പെടുന്നവരാണ്, ആരാധിക്കപ്പെടുന്നവരാണ്. ദൃഷ്ടാന്തങ്ങൾ എത്ര വേണമെങ്കിലും ചൂണ്ടിക്കാണിക്ക്, എന്നാൽ കവി അതിനൊന്നും മെനക്കെടുന്നില്ല. മിതം ച സാരം വജോഗി വാക്മിത എന്നാണല്ലോ. കവി മനസ്സ് ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളിലേക്ക് കടക്കുന്നു. ദാരിദ്ര്യം കൊണ്ട് പട്ടിണി കിടന്ന് ഒരു പാവം മരിച്ചു. ഇന്ന് ഇത് അപൂർവമാണെങ്കിലും 6-7 ശതാബ്ദങ്ങൾക്ക് മുമ്പ് പോലും ഇത് നിത്യസംഭവമായിരുന്നു. വിവരമറിഞ്ഞ് ചുറ്റുള്ളവർ കൂടി ശവദാഹത്തിനുള്ള തിരക്കിട്ട ഒരുക്കങ്ങളാണ്. ചിലർ വേലി മാറ്റി സ്ഥലമൊരുക്കുന്നു, മറ്റു ചിലർ മാവ് വെട്ടുന്നു. അടുത്ത പ്രഭുകുടുംബം മൃതദേഹം പുതയ്ക്കാനുള്ള കച്ച വാങ്ങാൻ പണം നൽകി. എല്ലാം തകൃതിയായി വേഗത്തിൽ നടന്നു. കരക്കാർ തിണ്ണയിൽ നിറന്നു. കാർണവന്മാർ പഴയ രീതിയിൽ മുറുക്കാൻ പൊതിയൊഴിച്ചു. അതിനിടയിൽ ഒരാൾ അകത്തേക്ക് നോക്കി വീട്ടമ്മയോട് പറഞ്ഞു, എല്ലാം റെഡിയായി, നിലത്തിറക്കിക്കെടുത്തണം, ചുറ്റും തൂകുവാൻ അല്പം ഉണക്കലരി തരൂ. കരളുരകി കരയുന്ന കുടുംബിനി പറഞ്ഞു, അരി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങേർ മരിക്കുമായിരുന്നില്ല, വിശന്ന് വളഞ്ഞ് തളർന്നാണ് മരിച്ചത് എന്ന് പറയാതെ പറയുന്നു. ആ വാക്കുകൾ കൂടിയിരുന്നവരുടെ മനസ്സിനെ കീറിമുറിച്ചിട്ടുണ്ടാകാം. ഇതാണ് യഥാർത്ഥ കവിത. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തു, അതിദരിദ്രരില്ലാത്ത നാടാണ് നമ്മുടേത് എന്നെല്ലാം ഭരണകർത്താക്കൾ കൊട്ടിഘോഷിക്കുന്നുണ്ട്. എന്നാൽ വിശപ്പടക്കാൻ അരി മോഷ്ടിച്ച് മർദ്ദനമേറ്റ് മരിച്ച ബാലൻ്റേതുപോലുള്ള യഥാർത്ഥ കഥകൾ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. ഇവിടെയെല്ലാം ഭദ്രം, എല്ലാം നമ്പർ 1 എന്നാണ് രാഷ്ട്രീയക്കാർ പറയുന്നത്. എന്നാൽ പ്രമുഖരുടെയും മക്കൾ വിദേശത്ത് പഠിക്കുന്നു, പ്രമാണിമാർ വിദഗ്ധ ചികിത്സയ്ക്കും മറ്റും അന്യനാടുകൾ നേടുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്ന എന്താണ്? കോടികൾ ചിലവഴിച്ച് പഠിത സ്കൂൾ കെട്ടിടത്തിൽ മുതിർന്ന പെൺകുട്ടികൾക്ക് അത്യാവശ്യ സൗകര്യങ്ങൾ പോലുമില്ലെന്ന് ഒരു വീട്ടമ്മ ഇലക്ഷൻ സദസ്സിൽ അവലാതി ഉന്നയിക്കുന്നത് കേട്ടു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? വയലോപ്പിള്ളി പകർത്തിയ ജീവിതക്കെടുതികൾ ഇന്നും ഉണ്ടെന്നല്ലേ? അധഭാഗ്യയായ വിധവയുടെ വാക്കുകൾ ഭരണാധികാരികളുടെ കണ്ണു തുറപ്പിക്കട്ടെ. വയലോപ്പിള്ളിയുടെ വാക്കുകൾ അധികാരികളുടെ അകക്കണ്ണിലേക്ക് ആണ്ടിറങ്ങുന്ന പ്രകാശ കിരണങ്ങളാണ്.
1: കുറ്റിപ്പുഴ രവി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 31st ഞായറാഴ്ച രാവിലെ 11 എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 31st ഞായറാഴ്ച രാത്രി 8 പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.